പ്രഭാതഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി പ്രഭാത ചിന്ത, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി.

ചില ആൾക്കാരെ പൂർവികരുടെ അല്ലെങ്കിൽ കുടുംബ പേരിൽ അറിയപ്പെടാറുണ്ട്. പ്രശസ്തരോ പ്രഗത്ഭരോ ആയിരുന്ന കുടുംബാംഗങ്ങളുടെ പേര് ഉയർത്തിക്കാട്ടി അഭിമാനിക്കാറുണ്ട്. തലമുറകൾക്ക് ഉത്തരവാദിത്വവും കടമയുമായി ഈ രീതി മാറുന്നു. ചില ആചാരങ്ങൾ, ജീവിത രീതി, ചിട്ടവട്ടങ്ങൾ, വിശ്വാസങ്ങളെല്ലാം തലമുറകൾ കൃത്യതയോടെ ചെയ്തു പോകുന്നുമുണ്ട്. ഇത്തരം ആചാരങ്ങൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ രൂപീകരണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. എന്നാൽ ചിലപ്പോഴെങ്കിലും പൂർവിക ആചാരങ്ങൾ അതിർവരമ്പ് കടക്കുമ്പോൾ പുത്തൻ തലമുറ അസ്വസ്ഥരാകുന്നു. ഈ അസ്വസ്ഥത വിവിധ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. പഴയ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, ശീലങ്ങൾ നിർബന്ധിതമാകുമ്പോൾ, പഴംകഥകൾ അറിയാതെ ഉപബോധ മനസ്സിനെ കീഴടക്കുമ്പോൾ വർത്തമാനകാലം ആശങ്കാഭരിതമാകുന്നു. എന്താണ് പരിഹാരം? പഴമയെ, പൂർവികമായവയെല്ലാം അതിൻ്റേതായ പവിത്രതയോടെ നിലനിർത്തി ചിലതിനെയൊക്കെ തച്ചുടച്ച് പുതുമയെ ഉൾക്കൊള്ളാം. പല ചട്ടങ്ങളും മാറിയതുകൊണ്ടാണ് ഇന്നത്തെ പുരോഗതി ഉണ്ടായത്. ചിന്തിക്കാം.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ ഉള്ളൂരിൻ്റെ കവിത ഓമിനെ നീയുറങ്ങ്, ആലപിക്കുന്നത് ദേവിക രാജീവ്. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച് വെൽ, ബ്യൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ആഴ്ച വൃത്താന്തം. 8:30 ഗാനതരംഗം. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 9:15 താരസ്വരം. 10:00 വളയം. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1:00 പ്രിയരാഗം. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. 5:45 നാടൻ പാട്ടുകൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീതരംഗം. 8:00 ആഴ്ച വൃത്താന്തം. 8:30 റേഡിയോ എറ്റ് സ്കൂൾ. 9:00 ചാരുകസേര. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ ഉള്ളൂരിൻ്റെ കവിത ഓമനെ നീയുറങ്ങ് ആലപിക്കുന്നു ദേവിക രാജീവ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഉള്ളൂരിന്റെ കവിത ഓമനെ നീയുറങ്ങ്, ആലപിച്ചത് ദേവിക രാജീവ്.
1: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ

0: സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർവാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
2: ഇന്ന് June 6, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം June 6 വർഷത്തിലെ 157-ാം ദിനമാണ്. June 6 അന്താരാഷ്ട്ര ഒളിമ്പിക്സ് അസോസിയേഷൻ സ്ഥാപക ദിനം. June 6 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1683 ലോകത്തെ ആദ്യ സർവകലാശാല മ്യൂസിയമായ അഷ്മോലിയൻ മ്യൂസിയം ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിൽ പ്രവർത്തനമാരംഭിച്ചു. 1752 മോസ്കോ നഗരത്തിന്റെ മൂന്നിലൊരു ഭാഗം അഗ്നിബാധയ്ക്കിരയായി. 1844 യങ് മെൻസ് ക്രിസ്ത്യൻ അസോസിയേഷൻ ലണ്ടനിൽ സ്ഥാപിതമായി. 1946 ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ ഓഫ് അമേരിക്ക ന്യൂയോർക്കിൽ രൂപവൽക്കരിക്കപ്പെട്ടു. 1984 തീവ്രവാദികളെ തുരത്തുന്നതിന് ഇന്ത്യൻ സേന സുവർണക്ഷേത്രത്തിലേക്ക് സൈനികാക്രമണം നടത്തി. 1993 മംഗോളിയയിൽ ആദ്യത്തെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നു. 2004 തമിഴിനെ ഉത്കൃഷ്ട ഭാഷയായി ഇന്ത്യയുടെ അന്നത്തെ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം പ്രഖ്യാപിച്ചു. മലയാള ഭാഷയിലെ പ്രമുഖ കവിയും പണ്ഡിതനുമായിരുന്ന മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, അധസ്ഥിതരുടെ ഉന്നമനത്തിനു വേണ്ടി എഴുതുകയും പ്രവർത്തിക്കുകയും ചെയ്ത എഴുത്തുകാരൻ പോത്തേരി കുഞ്ഞമ്പു, ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനിയായ ആനി മസ്ക്രിൻ തുടങ്ങിയവരുടെ ജന്മദിനവും, ബ്രിട്ടീഷ് തത്വചിന്തകനും സാമൂഹിക നവോത്ഥാന പ്രവർത്തകനുമായ ജെറോമി ബന്താം, അമേരിക്കയിലെ മിസിസിപ്പിയിൽ നിന്നുള്ള നോബൽ സമ്മാന ജേതാവ് വില്യം കുത്ബർട്ട് ഫോക്നർ, മലയാളത്തിലെ സാഹിത്യകാരിയായ തരവത്ത് അമ്മാളു അമ്മ, മലയാളത്തിലെ എഴുത്തുകാരിയായിരുന്ന കുഞ്ഞുലക്ഷ്മി കെട്ടിലമ്മ തുടങ്ങിയവരുടെ ചരമദിനവും June 6.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: ഉരുവച്ചാൽ എഡ്യൂവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യൂവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447-20563-0, 7592-94-28-17, 8547-92-20-20.
1: വചനാമൃതം.
2: നിങ്ങളുടെ ദൗത്യത്തിൽ വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തോട് ഏക മനസ്സോടെയുള്ള ഭക്തി ഉണ്ടായിരിക്കണം. APJ അബ്ദുൽ കലാം.
3: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174. ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, KK ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള KK ഡെന്റൽ കെയറിന്റെ രണ്ടാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസം.

0: തുടച്ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.

0: போர்டிகன் பியூட்டி பார்லர் மட்டன்னூர்.
1: നമസ്കാരം. ഇന്ന് ജൂൺ 6, ഇടവം 23, ശനിയാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. പരീക്ഷാ ക്രമക്കേടുകളിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി ഇന്ന് ഡൽഹിയിൽ പ്രതിഷേധിക്കും. പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ ഇതിൽ പങ്കെടുക്കാൻ അമേരിക്കയിൽ നിന്ന് ഡൽഹിയിലെത്തും. പാർട്ടിയുടെ ആദ്യ പരസ്യ പ്രതിഷേധമാണിത്. ബി ജെ പി വിട്ട മുൻ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ പുതിയ പ്രസ്ഥാനത്തിന് രൂപം നൽകി. വൈകാതെ അതൊരു വലിയ രാഷ്ട്രീയ കക്ഷിയായി മാറുമെന്നും അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. മണിക്കൂറുകൾക്കകം 10 ലക്ഷത്തിലേറെ പേർ സംഘടനയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തു. മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൾ കലാമിന്റെ ആശയങ്ങളിലൂന്നിയ പ്രസ്ഥാനമാകുമെന്ന് സാമൂഹിക മാധ്യമം വഴി അനുയായികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അണ്ണാമലൈ പറഞ്ഞു. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 58 ആക്കണമെന്ന ധവളപത്രത്തിലെ ശുപാർശ ഈ വർഷത്തെ ബജറ്റിൽ അംഗീകരിക്കില്ല. സാമ്പത്തിക പ്രതിസന്ധി കാരണം ശമ്പള വർധനയുടെ ബാധ്യത ഏറ്റെടുക്കാനാവില്ലെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. പകരം ക്ഷാമബത്ത കുടിശ്ശികയില്ലാതെ ക്രമപ്പെടുത്തുന്നതിനായിരിക്കും പരിഗണന. സി എം ആർ എൽ കമ്പനി വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന കേസിൽ ഇ ഡി അന്വേഷണം തുടരാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും അനുമതി നൽകി. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സി എം ആർ എൽ നൽകിയ അപ്പീൽ ജസ്റ്റിസ് വി രാജ വിജയരാഘവനും ജസ്റ്റിസ് കെ വി ജയകുമാറും അടങ്ങിയ ബെഞ്ച് തള്ളി. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണം നടത്തുന്നതിനും താൽക്കാലികമായി സ്വത്ത് കണ്ടുകെട്ടുന്നതിനും ഇ ഡിക്ക് മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസിയുടെ FIRO പരാതിയോ വേണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സുപ്രീംകോടതിയെ സമീപിക്കാൻ 2 ആഴ്ചത്തേക്ക് കടുത്ത നടപടികളിൽ നിന്ന് സംരക്ഷണം നൽകണമെന്ന് സി എം ആർ എൽ ആവശ്യപ്പെട്ടെങ്കിലും അനുവദിച്ചില്ല. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പ്രഖ്യാപിച്ചതിനാൽ കണ്ണൂർ, കാസർകോട്, വയനാട്, കോഴിക്കോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടാകില്ല. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കണ്ണൂരിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ ഓറഞ്ച് മുന്നറിയിപ്പുമുണ്ട്. സുപ്രീംകോടതി ജില്ലാ രജിസ്ട്രാറായി മലയാളി ജില്ലാ ജഡ്ജി ഡോക്ടർ ശാലീന വി ജി നായരെ നിയമിച്ചു. നിലവിൽ പെർമനന്റ് ലോക് അദാലത്ത് ചെയർപേഴ്സണാണ്. എബോള മുൻകരുതലിന്റെ ഭാഗമായി കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാർ സെൽഫ് ഡിക്ലറേഷൻ ഫോറം പൂരിപ്പിച്ച് നൽകണമെന്ന് കിയാൽ അധികൃതർ അറിയിച്ചു. തീവണ്ടികളിലെ ടിക്കറ്റില്ലാത്ത യാത്രയ്ക്ക് ഇനി കൂടുതൽ പിടിവീഴും. ടിക്കറ്റില്ലാത്ത യാത്രക്കാരെ കണ്ടെത്തി പിഴ ചുമത്താൻ പരിശോധകർക്കും സ്ക്വാഡിനും റെയിൽവേ പുതിയ ടാർജറ്റ് നൽകി. ടിക്കറ്റില്ലാത്തവരിൽ നിന്ന് പിഴ ഈടാക്കി വരുമാനം കൂട്ടാനാണ് നിർദ്ദേശം. രാജ്യത്തെ പോളിയോ വിമുക്തമാക്കാൻ ലക്ഷ്യമിടുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം 28-ാം തീയതി നടക്കും. 5 വയസ്സിൽ താഴെയുള്ള 1980,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. കർണാടകത്തിൽ നിന്ന് വീണ്ടും രാജ്യസഭയിലേക്ക് മത്സരിക്കുന്ന കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊപ്പമാണ് ഖാർഗെ കർണാടക നിയമസഭാ ആസ്ഥാനമായ വിധാൻസൌദിലെത്തിയത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ വീണ്ടും വായു ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്ന് നിലയത്തിലുള്ള 5 ബഹിരാകാശ യാത്രികരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചു. നിലയവുമായി ഘടിപ്പിച്ചിട്ടുള്ള സ്പേസ് എക്സ് പേടകത്തിലേക്കാണ് ഇവരെ മാറ്റിയത്. ബഹിരാകാശ നിലയത്തിന്റെ റഷ്യൻ നിയന്ത്രണത്തിലുള്ള ഭാഗത്താണ് പുതിയ ചോർച്ച കണ്ടെത്തിയത്. ഇന്ത്യയുടെ GDP വളർച്ച നടപ്പുവർഷം ഇടിയുമെന്നും വിലക്കയറ്റം രൂക്ഷമാകുമെന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 2026-27 സാമ്പത്തിക വർഷത്തെ GDP വളർച്ചാ നിരക്ക് 6.6% ചുരുങ്ങുമെന്നും വെള്ളിയാഴ്ച ധനനയ പുനരവലോകന യോഗത്തിന് ശേഷം RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. കർണാടകത്തിൽ DK ശിവകുമാർ അധികാരമേറി 2 ദിവസത്തിനിടെ മന്ത്രിസഭയിൽ പിളർപ്പ്. ബാംഗ്ലൂരു വികസന വകുപ്പ് നൽകാമെന്ന് ഉറപ്പു നൽകി വഞ്ചിച്ചെന്നാരോപിച്ച് കോൺഗ്രസ് മുതിർന്ന നേതാവും മന്ത്രിയുമായ രാമലിംഗ റെഡ്ഡി രാജിവെച്ചു. മണിക്കൂറുകൾക്കകം വകുപ്പ് വിഭജനത്തിൽ അതൃപ്തി അറിയിച്ച് മന്ത്രി KH മുനിയപ്പയും പരസ്യപ്രതിഷേധവുമായി രംഗത്തെത്തി. മണിപ്പൂരിൽ കുക്കി നാഗ വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം വ്യാപിക്കുന്നു. കാങ്പോപ്പി ജില്ലയിലെ കെയ്തൽമാൻബി ലോയ്ബോൾ ഗ്രാമത്തിൽ അജ്ഞാതർ നടത്തിയ വെടിവെപ്പിൽ യുവദമ്പതിമാരുൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടു. നാഗരാണ് ആക്രമണം നടത്തിയതെന്ന് കുക്കി സംഘടനകൾ ആരോപിച്ചു. ഒട്ടേറെ വീടുകൾക്ക് തീവച്ചു. വെള്ളിയാഴ്ച പുലർച്ചെ 4:10 സംഭവം. അന്തമാൻ നിക്കോബാർ ദ്വീപിനോട് ചേർന്നുള്ള സമുദ്രതീരത്ത് വൻ പ്രകൃതിവാതക ശേഖരം.

0: ദ്വീപുകളുടെ കിഴക്കൻ തീരത്തുള്ള 15 കിലോമീറ്റർ അകലെ ഓയിൽ ഇന്ത്യ ലിമിറ്റഡിന്റെ ശ്രീ വിജയപുരം 3 എന്ന പര്യവേക്ഷണ കിണറിലാണ് വാതകത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. രാജ്യത്തിന്റെ സമുദ്രാന്തര പര്യവേക്ഷണ പദ്ധതിയായ സമുദ്രമന്ദൻ ദൗത്യത്തിലാണ് നിർണായക നേട്ടം. കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് ഇക്കാര്യം അറിയിച്ചത്. പാക്കധീന കാശ്മീരിലെ ഗിൽജിത്ത് ബാൽട്ടിസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള പാകിസ്ഥാൻ സർക്കാരിന്റെ നീക്കത്തിൽ ഇന്ത്യ പ്രതിഷേധിച്ചു. പാകിസ്ഥാൻ അനധികൃതമായും ബലം പ്രയോഗിച്ചും കയ്യേറിയ ഇന്ത്യൻ മേഖലയിൽ ഞായറാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. നടിയെ ആക്രമിച്ച് അപകീർത്തികരമായ ദൃശ്യം പകർത്തിയ കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിൽ അനധികൃതമായി പരിശോധിച്ചതിൽ പുനരന്വേഷണത്തിനായി അതിജീവിത ഹൈക്കോടതിയിൽ ഹർജി നൽകി. രാജ്യത്ത് 85% എഥനോൾ കലർന്ന E85 ഇന്ധനം വെള്ളിയാഴ്ച പുറത്തിറക്കി. ലോക പരിസ്ഥിതി ദിനത്തിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് ഡൽഹിയിലെ ഇന്ത്യൻ ഓയിൽ പമ്പിൽ E85 ഇന്ധനം ഉദ്ഘാടനം ചെയ്തത്. ഈ വർഷം 1076 ഇന്ത്യക്കാരെ അമേരിക്ക നാടുകടത്തിയിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. കഴിഞ്ഞ വർഷം നാടുകടത്തിയത് 3567 ഇന്ത്യക്കാരെയാണെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ഡൽഹി മാളവ്യ നഗറിലെ ഹോട്ടലിൽ കഴിഞ്ഞ ദിവസമുണ്ടായ തീപിടുത്തത്തിൽ 13 വിദേശികൾ മരിച്ചതായി വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ആകെ 21 പേരാണ് മരിച്ചത്. നവകേരള സദസ് യാത്രക്കിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അംഗരക്ഷകർ KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ പുതിയ റിപ്പോർട്ട് നൽകും. പ്രതികളായ 5 പോലീസുകാരുടെയും മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് ആലപ്പുഴ സെഷൻസ് കോടതിയിൽ വാദം നടക്കുന്നുണ്ട്. യാത്രക്കാർക്ക് ടിക്കറ്റ് ബുക്കിംഗ് എളുപ്പമാക്കുന്നതിനും ദുരുപയോഗവും ക്രമക്കേടുകളും തടയുന്നതിനും നടപടികൾ ശക്തമാക്കി ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ. 3 കോടിയിലധികം സംശയാസ്പദമായ യൂസർ ഐഡികൾ IRCTC പ്രവർത്തനരഹിതമാക്കി. അനധികൃത ടിക്കറ്റ് ബുക്കിംഗ് തടയുന്നതിനാണ് നടപടി. ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. തിരുവോണം നാളിൽ കൊട്ടിയൂരിൽ ആദ്യ ആരാധനാ പൂജ നടത്തി. വൈശാഖോത്സവത്തിന്റെ തിരുവോണം ആരാധനയാണ് വെള്ളിയാഴ്ച അക്കരെ കൊട്ടിയൂരിൽ നടത്തിയത്. വൈശാഖോത്സവത്തിലെ പ്രധാന ചടങ്ങുകളായ ഇളനീർ വെപ്പ് നാളെയും ഇളനീരാട്ടം തിങ്കളാഴ്ചയും നടക്കും. നീറ്റ് ഉൾപ്പെടെ ദേശീയ പരീക്ഷാ ഏജൻസി 8 വർഷത്തിനിടെ നടത്തിയ മത്സര പരീക്ഷകളിലുണ്ടായ ചോദ്യചോർച്ചകളും ക്രമക്കേടുകളും സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ധവളപത്രം ഇറക്കണമെന്ന് വിദ്യാഭ്യാസ പാർലമെന്ററി സമിതി ചെയർമാനും കോൺഗ്രസ് നേതാവുമായ ദിഗ്വിജയ് സിംഗ് ഇക്കാര്യം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. സഹോദരി ഭർത്താവ് ബെന്നി തോമസിനെ തന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാക്കിയതിനെ ന്യായീകരിച്ച് മന്ത്രി സണ്ണി ജോസഫ്. ബെന്നി സത്യസന്ധനായ പൊതുപ്രവർത്തകനാണെന്നും തന്റെ സഹോദരി ഭർത്താവ് എന്നത് നിയമനം നൽകുന്നതിന് നിയമപരമായി തടസ്സമല്ലെന്നുമാണ് മനസ്സിലാക്കുന്നതെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു. ഭൂമിയെ ഹരിതമേലാ പണിയിക്കാൻ പരിസ്ഥിതി ദിനം നെഞ്ചേറ്റി നാട്. ദിനാഘോഷത്തിന്റെ ഭാഗമായി സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങളും വിദ്യാലയങ്ങളും സംഘടനകളും ക്ലബ്ബുകളും റെസിഡൻസ് അസോസിയേഷനുകളും വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കുകയും വിവിധ പരിപാടികൾ നടത്തുകയും ചെയ്തു. മട്ടന്നൂർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നിർമ്മാണം അടുത്ത വർഷം ആദ്യം പൂർത്തിയാക്കാൻ VK സനോജ് MLA നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗം തീരുമാനിച്ചു. നിർമ്മാണത്തിലുള്ള ആശുപത്രി MLA നേതൃത്വത്തിൽ സന്ദർശിച്ചു. മട്ടന്നൂരിൽ മറ്റ് നിർമ്മാണങ്ങളുടെ പുരോഗതിയും യോഗം വിലയിരുത്തി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ മട്ടന്നൂർ എടയന്നൂർ ഷുഹൈബ് വധക്കേസിലെ പ്രതികളായ 17 പേർക്കും ജാമ്യത്തിൽ തുടരാൻ കോടതി അനുമതി. പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ഉത്തരവിന്റെ ആവശ്യമില്ലെന്ന് വ്യക്തമാക്കി പ്രതികളുടെ ഹർജി ജസ്റ്റിസ് കൌസർ എടപ്പകത്ത് തീർപ്പാക്കി. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മിടുക്കരെ ആദരിച്ച് ജില്ലാ പഞ്ചായത്തിന്റെ വിജയോത്സവത്തിന് തുടക്കമായി. 100 മേനി നേടിയ സ്കൂളുകളെയും ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അനുമോദിച്ചു. മുഖ്യമന്ത്രി നിയമസഭയിൽ സമർപ്പിച്ച ധവളപത്രം മുൻ LDF സർക്കാരിനെ ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ രാഷ്ട്രീയ രേഖയാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനുള്ള പദ്ധതി വിഹിതം വെട്ടിച്ചുരുക്കിയെന്ന പരാമർശം തെറ്റാണ്. രാജ്യത്ത് SC ST വിഭാഗങ്ങളുടെ ജനസംഖ്യാ വിഹിതത്തിന് ആനുപാതികമായി പ്ലാൻ ഫണ്ട് നീക്കിവെക്കുന്ന ഏക സംസ്ഥാനം കേരളമാണെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഫിഫ ഫുട്ബോൾ റാങ്കിംഗ് പട്ടികയിൽ 1-ാം സ്ഥാനത്തേക്ക് തിരിച്ചെത്തി നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന. അയർലൻഡ്, ഇംഗ്ലണ്ട് പര്യടനങ്ങൾക്കുള്ള ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. നോർവേ ചെസിൽ ഇന്ത്യൻ താരങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ലോക ചാമ്പ്യൻ D ഗുഗേഷിനെ വീഴ്ത്തി R പ്രജ്ഞാനന്ദ. ഇതോടെ ഒരു മത്സരം ശേഷിക്കെ പ്രജ്ഞാനന്ദ കിരീട പ്രതീക്ഷ നിലനിർത്തി. അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കിയിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച് ഇന്ത്യ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
0: ഹോസ്പിറ്റൽ, തളാ, കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, സി സി യു, ന്യൂറോ ഐ സി യു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
1: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: ഗാനം പ്രണവമന്ത്രമായി. പാടിയത് കെ എം മനോജ്, വരികളെഴുതിയത് ജയരാജൻ, ഈണം പകർന്നത് ജെ ജെ സംഗീത്.

0: ഇത് റേഡിയോ മലബാർ 89.6 FM.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി $30 ബില്യൺ ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. ഇന്ന് 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ഡിപ്പറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. വാർത്തകൾ വിശദമായി. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ അസാധാരണമാം വിധം ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച കൈവരിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. ദരിദ്രരുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ക്ഷേമ പദ്ധതികൾക്കും രാജ്യം മുൻഗണന നൽകി പരിഷ്കരണ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി. അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാണ് രാജ്യത്തിന്റേതെന്നും പറഞ്ഞ പ്രധാനമന്ത്രി ദാമൻ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ ഉദ്ഘാടനം ചെയ്തു. നമോ ആശുപത്രിയും അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 5 വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി $8 ബില്യൺ നിന്ന് $30 ബില്യൺ ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. വിശാഖപട്ടണത്ത് ആരംഭിച്ച ദേശീയ സമുദ്രോൽപ്പന്ന ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മത്സ്യബന്ധന മേഖലയുടെ ആഗോള വിപണി പ്രവേശം വിപുലീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് പീയൂഷ് ഗോയൽ അറിയിച്ചു. 3.5 വർഷത്തിനിടെ ഇന്ത്യ 9 സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഒപ്പുവെച്ചതായും അദ്ദേഹം അറിയിച്ചു. കേന്ദ്ര ഫിഷറീസ് വകുപ്പാണ് വാണിജ്യ വ്യവസായ മന്ത്രാലയവുമായി സഹകരിച്ച് ആന്ധ്രാപ്രദേശ് സംസ്ഥാന ഗവൺമെന്റിന്റെ പിന്തുണയോടെ ശില്പശാല സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 1,00,000 കോടി രൂപ കൈവരിക്കുന്നതിനും ആഗോള സമുദ്രോൽപ്പന്ന വ്യാപാരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും രൂപരേഖ ശില്പശാല തയ്യാറാക്കും. ആന്ധ്ര മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു, കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, രാജീവ് രഞ്ജൻ സിംഗ്, ചിരാഗ് പാസ്വാൻ, കെ രാംമോഹൻ നായിഡു എന്നിവർ ചേർന്നാണ് ശില്പശാല ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്ര സംസ്ഥാന ഭരണ പ്രദേശങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, കയറ്റുമതിക്കാർ, വ്യവസായ പ്രതിനിധികൾ, സ്റ്റാർട്ടപ്പുകൾ, ചെറുകിട സംരംഭകർ തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുക്കുന്നുണ്ട്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു അമൃത് ഉദ്യാനത്തിൽ പുഷ്പസസ്യ ഇനമായ ദുബഹാരിയ എന്ന തദ്ദേശീയ പൂച്ചെടി നട്ടുപിടിപ്പിച്ചു. 27 പുഷ്പസസ്യങ്ങളെ ഉദ്യാനങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്നുണ്ടെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ പ്രാദേശിക ജൈവ വൈവിധ്യം പ്രോത്സാഹിപ്പിക്കുക, ഇന്ത്യയുടെ തനത് സസ്യസമ്പത്ത് സംരക്ഷിക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ദേശീയോദ്ഗ്രഥന പര്യടനത്തിന്റെ ഭാഗമായി കാർഗിലിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുൾപ്പെടെ വിദ്യാർത്ഥികൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതി ഭവനിൽ സന്ദർശിച്ചു. വിദ്യാർത്ഥികളുടെ ഭാവി ശ്രമങ്ങൾക്ക് ആശംസകൾ നേർന്ന രാഷ്ട്രപതി അവരുമായി പങ്കിട്ട നിമിഷങ്ങൾ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചു. 2027 പത്മ പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശങ്ങൾ 31 മാസം സമർപ്പിക്കാം. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനിൽ മാത്രം നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലെ ഖേത് ബച്ചാവോ അഭിയാൻ ക്യാമ്പയിനിൽ ഇതുവരെ 9,42,00,000 കർഷകർ പങ്കെടുത്തെന്ന് മന്ത്രാലയം അറിയിച്ചു. മണ്ണിന്റെ വളക്കൂറ് നിലനിർത്തി കൃത്യമായ വളപ്രയോഗത്തിലൂടെ ഫലപ്രദമായ കൃഷിരീതിയിലേക്ക് രാജ്യത്തെ കർഷകരെ പ്രാപ്തരാക്കുക എന്നതാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യം. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. അതിതീവ്ര മഴയെ തുടർന്ന് ഇന്ന് എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കാസർകോട്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് ചുവപ്പ് ജാഗ്രത. പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകി. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകിയതായി കലക്ടർമാർ അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
2: പ്രൊഫഷണൽ കോളേജുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, ICSE, CBSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, മദ്രസകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കാസർകോട് ജില്ലയിൽ കർശന മുൻകരുതലുകളും ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങളും ഉറപ്പാക്കാൻ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിട്ടു. കോഴിക്കോട് ജില്ലയിൽ ഇന്നും നാളെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ DTPCയുടെ കീഴിലെ വെള്ളച്ചാട്ടങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെ മുഴുവൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പ്രവേശനം ഉണ്ടാകില്ല.
1: കോഴിക്കോട് വടകര താലൂക്കിൽ ഉൾപ്പെട്ട വിലങ്ങാട്, വാളൂക്ക്, മലയങ്ങാട്, ഉരുട്ടി, പന്നിയേരി പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്ന് ഈ പ്രദേശങ്ങളിലെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ കലക്ടർ MS മാധവിക്കുട്ടി ഉത്തരവിട്ടു. മാറ്റിത്താമസിപ്പിക്കലും ക്യാമ്പുകളുടെ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ വടകര RDOയെ നോഡൽ ഓഫീസറും വടകര തഹസിൽദാരെ അസിസ്റ്റന്റ് നോഡൽ ഓഫീസറുമായി ചുമതലപ്പെടുത്തി. വാണിമേൽ നരിപ്പറ്റ ഗ്രാമപഞ്ചായത്ത് അധികൃതർ വടകര തഹസിൽദാർക്കൊപ്പം ചേർന്ന് പ്രദേശത്തെ സുരക്ഷിതമായ സ്കൂളുകളോ മറ്റു പൊതുകെട്ടിടങ്ങളോ കണ്ടെത്തി ക്യാമ്പുകൾ ഉടൻ സജ്ജമാക്കണമെന്ന് കലക്ടർ നിർദ്ദേശിച്ചു. ക്യാമ്പുകളിൽ കൃത്യമായ കുടിവെള്ളം, ഭക്ഷണം, വൈദ്യുതി, ശുചിമുറി സൗകര്യങ്ങൾ, മെഡിക്കൽ സഹായം എന്നിവ ഉറപ്പാക്കണം. വിലങ്ങാട് മേഖലയിലെ മലയോര റോഡുകളിൽ രാത്രി 7 മുതൽ രാവിലെ 6 വരെ അടിയന്തര ആവശ്യങ്ങൾക്കൊഴികെ യാത്ര നിരോധിച്ചു. അപകട മേഖലകളിൽ കഴിയുന്നവർ അധികൃതരുടെ നിർദ്ദേശങ്ങളോട് പൂർണ്ണമായി സഹകരിക്കണമെന്നും വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക മുന്നറിയിപ്പുകൾ മാത്രം പാലിക്കണമെന്നും കലക്ടർ ഉത്തരവിട്ടു. 12-ാം ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ സമർപ്പിക്കാൻ നാളെ അർദ്ധരാത്രി വരെ സമയം നീട്ടി നൽകിയതായി CBSE അറിയിച്ചു. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് ബോർഡ് സാമൂഹിക മാധ്യമത്തിൽ വ്യക്തമാക്കി. അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി ഇന്നായിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. ട്രാവലറിന്റെ ഡ്രൈവറായ പാലക്കാട് വടവന്നൂർ സ്വദേശി രാജേഷ്, പാലക്കാട് മുർക്കശം കുന്ന് സ്വദേശി രമണി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ട്രാവലറിൽ 27 പേരും ലോറിയിൽ 3 പേരുമാണ് ഉണ്ടായിരുന്നത്. സ്ഥലത്തെത്തിയ പോലീസും നാട്ടുകാരുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് കണ്ണൂരിൽ അവസാനിക്കുന്ന അതിവേഗ റെയിൽവേ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രാഥമിക റിപ്പോർട്ട് മെട്രോമാൻ ഡോക്ടർ ഇ ശ്രീധരനിൽ നിന്നും BJP നേതാവ് PK കൃഷ്ണദാസ് സ്വീകരിച്ചു. ഇ ശ്രീധരന്റെ വസതിയിലെത്തിയാണ് റിപ്പോർട്ട് കൈപ്പറ്റിയത്. പദ്ധതിയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്യുകയും ചെയ്തു. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ യാത്രാസമയം വെറും 3.5 മണിക്കൂറായി കുറക്കാനും സാധിക്കുന്ന ഹരിത റെയിൽപാത സംസ്ഥാനത്തിന് വൻ വികസന സാധ്യതകൾ തുറന്നു നൽകുമെന്ന് ശ്രീധരൻ പറഞ്ഞു. കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും സംയുക്ത പങ്കാളിത്തത്തോടെ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തുമെന്ന് PK കൃഷ്ണദാസും അറിയിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാർ സെൽഫ് ഡിക്ലറേഷൻ ഫോം പൂരിപ്പിച്ചു നൽകണമെന്ന് കിയാൽ അധികൃതർ അറിയിച്ചു. എബോള മുൻകരുതലിന്റെ ഭാഗമായാണ് തീരുമാനം. 21 ദിവസത്തിനകം കോംഗോ, ഉഗാണ്ട, സൌത്ത് സുഡാൻ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചവർ അക്കാര്യം ഫോമിൽ പരാമർശിക്കണമെന്നും അറിയിച്ചു. എമിഗ്രേഷൻ കൌണ്ടറിലാണ് ഫോം പൂരിപ്പിച്ചു നൽകേണ്ടത്. UGC നിഷ്കർഷിക്കുന്ന അധ്യാപകരുടെ യോഗ്യതാ വിവരങ്ങൾ ശേഖരിക്കാൻ കണ്ണൂർ സർവകലാശാല ആരംഭിച്ച അധ്യാപക ബാങ്കിൽ 2 ദിവസങ്ങൾക്കകം 200-ലേറെ പേർ രജിസ്റ്റർ ചെയ്തു. കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ് ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പേർ രജിസ്റ്റർ ചെയ്തത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ഇളനീർവെപ്പ് നാളെ. 4 ആരാധനകളിൽ ആദ്യത്തെ തിരുവോണം ആരാധന ഇന്നലെയായിരുന്നു. ഇളനീരാട്ടവും 2-ാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും തിങ്കളാഴ്ചയാണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് നോൺ പ്രാക്ടീസിംഗ് അലവൻസ് കൈപ്പറ്റിക്കൊണ്ട് സ്വകാര്യ ആശുപത്രികളിൽ പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടർമാർക്കെതിരെ വയനാട്ടിൽ വിജിലൻസ് നടപടി ശക്തമാക്കി. മാനന്തവാടി വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാർഡിയാക് തൊറാസിക് സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ V ശിവപ്രസാദ് സ്വകാര്യ പ്രാക്ടീസ് നടത്തിയതായാണ് വിജിലൻസ് സംഘം കണ്ടെത്തിയത്. 7 ലക്ഷത്തോളം രൂപ ഇയാൾ പ്രതിഫലം പറ്റിയതായും അന്വേഷണ സംഘം കണ്ടെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 30 ബില്യൺ ഡോളറായി ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. ഇന്ന് 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ച് രണ്ടുപേർ മരിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധി ഝാ. अथ वार्ताः. प्रधानमन्त्री नरेन्द्रमोदी गुजरात राज्यस्य सूरतनगरे 18,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000, शुभारंभं विहितवान् सः आदौ हजीराक्षेत्रं गत्वा औद्योगिकाधारभूत संरचना कार्याणां समीक्षां विहितवान् सहैव जनसभामपि संबोधितवान् अनन्तरं प्रधानमंत्री दमन नगरं समागच्छत् यत्र प्रायः 2970 कोटि रूप्यक परिमितानां विविध विकास परियोजनानां उद्घाटनं शिलान्यासं च विहितवान् अवधेयास्पदं वर्तते यत् एताभिः परियोजनाभिः क्षेत्रस्य विकासः आजीविका निर्माणानि तथा जनसुविधानां वृद्धयः च भविष्यन्ति सीबीएसई इति केन्द्रीय माध्यमिक शिक्षा परिषदा अंक सत्यापनार्थं सहैव पुनर्मूल्यांकनार्थं आवेदन प्रस्तुतेः अन्तिमा तिथिः जून मासस्य 7 दिनांक पर्यन्तं वर्धिता सामाजिक अन्तर्जालीय पटले एकेन सन्देशेन परिषदा प्रख्यापितं यत् छात्राः इदानीं रविवासरस्य मध्य रात्रिं यावत् स्व आवेदनानि प्रस्तोतुं शक्नुवन्ति सीबीएसई परिषदा प्रोदीरितं यत् छात्रहितं मनसि निधाय आवेदन प्रक्रियां पूरयितुं छात्रेभ्यः अतिरिक्त समय प्रदानाय एषः निर्णयः स्वीकृतः एतस्मात् पूर्वम् आवेदनस्य अन्तिमा तिथिः अस्य मासस्य 6 दिनांकं यावदासीत् परिषदा सर्वेभ्यः योग्य छात्रेभ्यः परामृष्टं यत् ते निर्धारित समये एव स्व आवेदन प्रक्रियां सम्पादयन्तु केन्द्रीय पेट्रोलियम तथा प्राकृतिक गैस मंत्री हरदीप सिंह पुरी अघोषयत् यत् अंडमान द्वीप समूहस्य पूर्व समुद्रीय तटात् प्रायः 15 किलोमीटर दूरे श्री विजयपुरम त्रिक्षेत्रे प्राकृतिक गैस भंडारः अन्विष्टः एकस्मिन् सामाजिक अन्तर्जालीय पटले एकेन सन्देशेन श्री पुरी प्रख्यापितवान् यत् एतत् अन्वेषणम् अण्डमान समुद्रस्य विशाल ऊर्जा क्षमतां पुनः प्रमाणीकरोति सहैव अस्मिन् क्षेत्रे प्रचल्यमानस्य गवेषणाभियानस्य एकाम् अपरां सफलतां च सूचयति सः अकथयत् यत् ऑयल इंडिया इति संस्था सम्प्रति गैस द्रव्यस्य संरचनां तथा च तस्य ऊष्मीयमानं मूल्यांकितुं गैस सैम्पलिंग इति प्रतिचयनस्य कार्यं करोति अन्ताराष्ट्रिय पर्यावरण दिवसावसरे श्रीपुरी महोदयेन नवदिल्ल्यां फ्लेक्स इंधन वाहनेभ्यः E85 इंधनस्य शुभारंभो विहितः केन्द्रीय गृहमंत्री अमित शाह ह्यः अब्रवीत् यत् प्रधानमन्त्रिणः नरेन्द्र मोदिनः आर्थिक परिष्काराणां लक्ष्यस्य अन्तर्गतं भारतस्य विकास यात्रा देशस्य आर्थिक समृद्धिम् अविरतं वर्धयति अस्मिन् आर्थिक वर्षे पंजीकृतं 7.7% जीडीपी विकासं निर्दिश्य श्री शाह प्रावोचत् यत् एषा उपलब्धिः गत 12 वर्षेषु भारतस्य अर्थव्यवस्थया सुदृढतां प्रकटयति अथ च क्रिकेट क्रीडायां भारत अफगानिस्तान दलयोर्मध्ये स्पर्धा अद्य न्यू चंडीगढ़स्य मुलानपुर स्थिते महाराजा यादवेन्द्र सिंह अन्ताराष्ट्रिय क्रिकेट क्रीडांगणे आरप्स्यते अस्याम स्पर्धायां शुभमन गिलः भारतीय दलस्य नेतृत्वं विधास्यति क्रीडेयं भारतीय समयानुसारं प्रातः 9:30 आरप्स्यते पुरुषानां अंडर 18 इति अष्टादश एशिया कप हॉकी प्रतियोगितायाः उपांत्य स्पर्धायां भारतेन पाकिस्तान दलं 5-3 अंतरालेन पराजितम् अपरतः महिलानां अष्टादश एशिया कप प्रतियोगितायाः उपांत्य स्पर्धायां चीन देशेन भारतीय दलं पराजितम् इति वार्ताः।

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. അശരണരായ സ്ത്രീകൾക്ക് അഭയവും സംരക്ഷണവും നൽകുന്നവർക്കുള്ള അഭയകിരണം പദ്ധതിയിലേക്ക് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ ICDS ഓഫീസിലെ ശിശുവികസന പദ്ധതി ഓഫീസർക്ക് December 15 മുൻപ് സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.kerala.gov.in/schemes.php, ഫോൺ 0497270007. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ 15-55 ഇടയിൽ പ്രായമുള്ള വനിതകൾക്കായി സ്വയം തൊഴിൽ വായ്പ വിതരണം ചെയ്യുന്നു. സർക്കാർ ഉദ്യോഗസ്ഥന്റെ ജാമ്യം അല്ലെങ്കിൽ വസ്തുജാമ്യം അനിവാര്യമാണ്. www.mitrasoft.ksw.dc.org എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഫോൺ 0467299994. പിണറായി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ BSc കമ്പ്യൂട്ടർ സയൻസ് ഓണേഴ്സ്, BCom വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓണേഴ്സ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. admission.hrd.ac.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0490023844480. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. മട്ടന്നൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, വർക്ക്ഷോപ്പ് സൂപ്രണ്ട് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നിവയിൽ അധ്യാപകരെ നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 9 രാവിലെ 10 മണിക്ക്. ഫോൺ 0490024715530. തിരുവങ്ങാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ജൂനിയർ HSST സുവോളജിയിൽ ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 8 രാവിലെ 10 മണിക്ക്. തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യൻ, ഡയാലിസിസ് ടെക്നീഷ്യൻ എന്നീ തസ്തികകളിലേക്ക് തത്സമയ അഭിമുഖം നടത്തുന്നു. ഈ മാസം 8 രാവിലെ 10 മണിക്ക് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0490023221500. തലശ്ശേരി ജനറൽ സ്ഥാപനത്തിലേക്ക് ആശുപത്രി മാനേജ്മെന്റ് കമ്മ്യൂണിറ്റിയുടെ കീഴിൽ ഫിസിയോതെറാപ്പിസ്റ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. ഈ മാസം 8 ഉച്ചയ്ക്ക് 1 മണിക്ക് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0490023221500. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ഇനി നാട്ടുവിശേഷം. കുന്നത്തൂർ പാടി താഴെ മടപ്പുരയിൽ ഇന്നും നാളെയും രാവിലെ 10:30 വെള്ളാട്ടം നടക്കും. തുടർന്ന് അന്നദാനവും ഉണ്ടായിരിക്കും. കൂത്തുപറമ്പ് ടെബിൾ കോർഡിനേഷൻ കമ്മിറ്റി IRPC ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടിയൂർ തീർത്ഥാടകർക്ക് അന്നദാനം ഒരുക്കുന്നു. ഈ മാസം 21 വരെ ചിറ്റാരിപ്പറമ്പ് പൂവത്തിന് കീഴിലാണ് അന്നദാനം നടക്കുക. രാവിലെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് ചോറും നൽകും. ദിവസവും കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411174 ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേ ഒരു നാമം കെ കെ ഡെന്റൽ കെയർ 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഞങ്ങളുടെ സേവനങ്ങൾ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് പല്ല് നീക്കം ചെയ്യൽ പല്ലിന് കമ്പിയിടൽ കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം കുട്ടികളുടെ ദന്തപരിചരണം സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും മോണരോഗ ചികിത്സ കോസ്മെറ്റിക് മേക്ക് ഓവർ സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ് പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു ഡെന്റൽ എക്സ്റേ ടൂത്ത് വൈറ്റനിങ് ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ കെ കെ ഡെന്റൽ കെയർ മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ
5: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
6: കോക്കനട്ട് മേഡ് മാജിക്
5: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
6: കോക്കനട്ട് വെളിച്ചെണ്ണ വെർജിൻ കോക്കനട്ട് ഓയിൽ കോക്കനട്ട് പൗഡർ സ്ക്വാഷ് വിനാഗിരി ടെസ്റ്റ ഓയിൽ തേങ്ങാ പിണ്ണാക്ക്
5: ശുദ്ധം സുന്ദരം ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
6: കോക്കനട്ട്
5: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം
6: ഫോൺ 9188951780
4: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ
1: ആശംസകളോടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം
7: കൊട്ടിയൂർ ശങ്കര കൈതൊഴാമീശ്വര
1: പശ്ചിമഘട്ടത്തിന്റെ ഹരിത പശ്ചാത്തലത്തിൽ പ്രകൃതി മനോഹാരിതയുടെ തീർത്ഥഘട്ടം ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം കൈലാസശൈലാധിനാഥന്റെ അനുഗ്രഹവർഷവുമായി ഒഴുകിയെത്തുന്ന ബാവലിപ്പുഴയെ പ്രദക്ഷിണ വഴിയാക്കുന്ന യാഗഭൂമി കാടും മലയും മഴയും പുഴയും സംഗമിക്കുന്ന അപൂർവ തീർത്ഥാടനം കൊട്ടിയൂർ വൈശാഖോത്സവം ദക്ഷയാഗഭൂമിയുടെ പരിശുദ്ധി കാത്തുരക്ഷിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് തീർത്ഥാടന സായൂജ്യം പകർന്നു നൽകുവാൻ സൗകര്യങ്ങളൊരുക്കിക്കൊണ്ട് ശ്രീ കൊട്ടിയൂർ ദേവസ്വം കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കൊട്ടിയൂർ ദേവസ്വത്തിന്റെ ഹൃദ്യമായ ഉത്സവാശംസകൾ

0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷവദാന്തത്ത ഭഞ്ജക.
2: ഇപ്പോൾ സംസാരിക്കുന്നു കൊടോളിപ്രം നെയ്യമൃത് മഠത്തിലെ നെയ്യമൃത് വ്രതക്കാർ.
1: നിന്ദയ ദാക്ഷിണ്യ പൂർണമീ
3: യജ്ഞഭൂ. കൊടോളിപ്രം നെയ്യമൃത് സംഘത്തിന്റെ കാരണവർ രാഘവനാണ് സംസാരിക്കുന്നത്. പ്രക്കോളമ്മയിൽ നമ്മൾ തുടങ്ങിയ വ്രതം മഠത്തിലെ ഇതും കഴിഞ്ഞ് കൊട്ടിയൂർ ഉത്സവത്തിൻ്റെ നേതൃത്വം, പ്രത്യേകിച്ച് നമ്മൾ 10-17 ആളുണ്ട് ഇവിടെ.
4: കൊടോളിപ്രം നെയ്യമൃത് സംഘത്തിൻ്റെ 17 കൂട്ടായ്മയാണ്. കൊമ്പിലാത്ത് രാഘവൻ കാർണരുടെ നേതൃത്വത്തിലാണ് മഠത്തിൽ കയറിയത്. അതുപോലെ പ്രക്കുളം മുതൽ ഈ വ്രതവുമായി ബന്ധപ്പെട്ട് 28 വ്രതത്തിന് ശേഷം കുളുത്തോടി മാറ്റുന്നു. അതിനുശേഷം ഒരു 7 വേറെ വെപ്പ്, എല്ലാവരും മാറി നിന്നിട്ടുള്ള വേറെ വെപ്പ്. അതിനുശേഷം 5 മഠത്തിലും 2 യാത്രയായിട്ടാണ് കൊട്ടിയൂരത്തെ വ്രതവുമായി ബന്ധപ്പെട്ട് 28 വ്രതത്തിന് പര്യവസാനം ഉണ്ടാകുന്നത്. അതുപോലെ ഇവിടെ നെയ്ക്കിണ്ടി കൊണ്ടുപോകുന്നതിനുള്ള കയറുകൾ ഉണ്ടാക്കുന്നത് എരോപ്പക്കൈത കൊണ്ടുവന്ന് അത് ചീകി അതിൻ്റെ നാരുപയോഗിച്ചിട്ടാണ് കയറുകൾ ഉണ്ടാക്കുന്നത്. ആ കയറാണ് നെയ്ക്കിണ്ടിക്ക് കെട്ടി അതിനെ പാളയും അതുപോലെ തന്നെ വാഴനാരുകളൊക്കെ ഉപയോഗിച്ച് അതിനെ നല്ല സുരക്ഷിതമായി വ്രതത്തോടുകൂടി സുരക്ഷിതമായിട്ടാണ് മഠത്തിൽ തന്നെ കെട്ടിത്തൂക്കി. അത് വഴിയാത്രയിൽ മറ്റ് അശുദ്ധങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് കഠിന വ്രതത്തോടുകൂടി തന്നെയാണ് പോകുന്നത്. ഇവിടെ മഠത്തിൽ കുമ്പിലാത്ത് രാഘവൻ കാർണരുടെ നേതൃത്വത്തിലുള്ള 17 സംഘങ്ങളാണ്. ഇവിടുന്ന് ഒരു 5-6 യാത്രയ്ക്ക് ശേഷം മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലെ 1 താമസത്തിന് ശേഷം പിറ്റേന്ന് രാവിലെ വ്രതത്തോടുകൂടിയുള്ള കുളിച്ച് യാത്ര, ഓങ്കാര മന്ത്രത്തോടുകൂടിയുള്ള യാത്ര. അന്ന് വൈകുന്നേരം 4 കൊട്ടിയൂരെത്തുന്നു. കൊട്ടിയൂരിൽ എത്തി നെയ്ക്കിണ്ടികൾ അതാത് സ്ഥലത്ത് എഴുന്നള്ളിക്കാനുള്ള സ്ഥലങ്ങളിൽ എഴുന്നള്ളിച്ചതിന് ശേഷം അവരവരുടെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി എഴുന്നള്ളിച്ചതിന് ശേഷം ക്ഷേത്രത്തിൽ വിശ്രമിക്കുന്നു. അതിനുശേഷം 6 മുതിരേരി വാള് വരുന്നു. വാള് എഴുന്നള്ളത്തിന് ശേഷം അവരവരുടെ നെയ്ക്കിണ്ടിയുമായി അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശിക്കുന്നു. നെയ്യാട്ടത്തോടുകൂടി രാത്രി ചോതി വിളക്ക് വെച്ചതിന് ശേഷമുള്ള നെയ്യാട്ടത്തോടുകൂടിയുള്ള ഈ വ്രതത്തിന് പര്യവസാനം വരികയാണ്. അങ്ങനെ 28 വ്രതത്തിന് നമ്മുടെ വ്രതത്തിന് പരിസമാപ്തിയായി.

എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജിഷ്ണു. ഞാൻ ഈ 17 അംഗ കൂട്ടായ്മയിലെ ഇളയ ആളാണ്, കാരണവന്മാരുടെ കൂട്ടത്തിൽ. ഞാൻ ഇതിലേക്ക് ആദ്യമായിട്ട് വരുന്നത് 16 വയസ്സിന് ശേഷം, 17-ാമത്തെ വയസ്സിലാണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമാണ് നെയ്യമ്പ്രത്തിന് ആദ്യമായിട്ട് വന്നത്. അപ്പോൾ അന്ന് കുഞ്ഞിരാമൻ നമ്പ്യാർ കാരണവരുടെ നേതൃത്വത്തിലായിരുന്നു നിന്നത്. നേർച്ചയുടെ ഭാഗമായിട്ട് ആയിരുന്നു വന്നത്. എൻ്റെ അപ്പൂപ്പൻ്റെ അമ്മ കൂട്ടിയ നേർച്ചയായിരുന്നു. അപ്പോൾ അതിനെ ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നെയ്യമ്പ്രത്തിന് നിന്നത്. അപ്പോൾ ആ നിന്നതിനോടുകൂടി ഇതിനോടുള്ള താല്പര്യം കൂടി, ഇതിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് വളരെ ഒരു ദൈവികമായി തോന്നി. അപ്പോൾ അതിലേക്ക് പിന്നീട് എനിക്ക് കിട്ടിയ ഓരോ അവസരവും ഞാൻ നിന്നു, വ്രതത്തോടുകൂടി നിന്നു എന്നുള്ളതാണ്. മുന്നോട്ടും ഇനി പറ്റുന്നിടത്തോളം എങ്ങനെയാണോ സാഹചര്യം, അങ്ങനെ എന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുള്ളതാണ് പറയാനുള്ളത്.

എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഗിരീശൻ, ഞാൻ ചക്രകൾ സ്വദേശിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ നെയ്യമൃതിന് വേണ്ടിയിട്ട് നിൽക്കുന്നത്. കുറേ വർഷക്കാലമായി ഈ ചടങ്ങിന് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷമാണ് എനിക്ക് അതിന് നിയോഗമുണ്ടായത്. എനിക്ക് പറയാനുള്ളത്, ഒരുപാട് വ്രതാനുഷ്ഠാനങ്ങളുള്ള ഒരു ചടങ്ങാണ് നമ്മുടെ നെയ്യമൃത്. ഒരുപാട് തവണ ശബരിമലയിൽ പോയ ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ അതിൽ നിന്നും എത്രയോ വ്യത്യസ്തമായി ഇവിടെയുള്ള ചടങ്ങുകൾ അത്ഭുതം തോന്നുകയാണ്. ഒന്ന്, വീട്ടിൽ നിന്ന് കുളുത്തുകൂടി മാറ്റുക എന്നുള്ള ഒരു ചടങ്ങ്. അതുപോലെ തന്നെ വേറെ വെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ വേറെ ആരും തൊടാതെ മാറി നിന്നുകൊണ്ട് ഭക്ഷണം പാകം ചെയ്ത് സ്വന്തം കഴിക്കുക. അതുപോലെ തന്നെ നെയ്യമൃത് മഠത്തിലെത്തി മഠത്തിലെ അനുഷ്ഠാനങ്ങൾ. അതിലെനിക്ക് ഏറ്റവും തോന്നിയ ഒരു പ്രധാന ചടങ്ങ് നിഴൽക്കൂട് എന്ന ചടങ്ങാണ്. കാരണം ഇത് ആദ്യം മുതൽ അവസാനം വരെയുള്ള ചടങ്ങുകളാണ്. ഇതിൽ ഒരാൾ വിളക്കിൻ്റെ മുന്നിലിരുന്ന് വായിക്കുന്നത്, ആ സമയത്ത് ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ആ ഒരു ദൈവിക ശക്തി അത് പറഞ്ഞറിയിക്കാൻ പറ്റാതാണ്. നമ്മൾ ഒരുപാട് ആളുകൾ പിടിച്ച് നിർത്തിക്കൊണ്ടാണ് അത് അവരെ ആ നിയോഗം ഉണ്ടാകുന്നത്. അതൊരു അത്ഭുതമാണ്. അത് ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു ഭയങ്കര ദൈവത്തിൻ്റെ ഒരു നിയോഗം അത് പറഞ്ഞറിയിക്കാൻ പറ്റാതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇനി അങ്ങോട്ടും എനിക്ക് ഇതിനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്നാണ് സർവശക്തനോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതുപോലുള്ളൊരു വ്രതം നെയ്യമൃതനല്ലാതെ വേറെ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.

0: എൻ്റെ പേര് സന്ദീപ് എന്നാണ്. കൊടോളിപ്പുറത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടിട്ട് കൊടോളിപ്പുറം മഠം, ആദ്യം കൊടോളിപ്പുറം മഠം ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ചാത്തോത്ത് തറവാട്ടിലുള്ള സ്ത്രീയെയാണ് ചുഴലിയിൽ കല്യാണം കഴിച്ചു കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ചുഴലിയിൽ കല്യാണം കഴിച്ചു കൊണ്ടുപോയതിന് ശേഷം ആ സ്ത്രീയുടെ ഭർത്താവ് മരിക്കുകയും ഭർത്താവ് മരിച്ച സ്ത്രീക്ക് ഒറ്റപ്പെട്ടു പോകുന്നൊരു സാഹചര്യമുണ്ട്. അവർക്ക് കുറേ പണ്ടത്തെ ആചാരപ്രകാരം കുറേ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്, ബ്രഷ്ട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പണ്ടത്തെ കാരണവന്മാരും അവരൊക്കെ ബ്രഷ്ട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്ത്രീക്ക് വീടിൻ്റെ നേരെ മുൻവശത്തേക്കൂടെ ഇറങ്ങി വരാനുള്ള അനുമതി നിഷേധിച്ചുകൊണ്ടും അതുപോലെ തന്നെ അവർക്ക് എവിടെയും പോകണമെങ്കിലും പിറകു വശത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ആ സ്ത്രീ ചുഴലി ഭഗവതിയുണ്ട്. ആ ഭഗവതിയോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കുകയും അവിടുന്ന് ആ സ്ത്രീ ആ ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ഓലക്കൊടിയുമായി ഈ ചാത്തോത്ത് തറവാട്ടിലേക്ക് വീണ്ടും വന്നു ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഭഗവതി ഈ സ്ത്രീയുടെ കൂടെ വന്നിട്ടുണ്ടാവും, ഉണ്ടാവുന്നതാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. അപ്പോൾ ആ സങ്കല്പത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ സ്ത്രീ ചാത്തോത്ത് തറവാട്ടിൽ കൊണ്ടുവച്ച കുട എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ എത്തിപ്പെടുന്നതെന്ന് നമുക്കറിയില്ല. അത് കൊടോളിപ്പുറത്തെ മഠത്തിലേക്കാണ് എത്തിപ്പെടുന്നതെന്നാണ് പറയുന്നത്. ആ മഠത്തിൽ അത് ഭഗവതിയായിട്ട് വന്നു. അപ്പോൾ ആ കുട തുള്ളിയതിന് ശേഷമാണ് ഇവിടെ ജ്യോതിഷ പ്രശ്നപ്രകാരങ്ങൾ കണ്ടെത്തുകയും അതേപോലെ ചുഴലി ഭഗവതി ഇവിടെ വന്നിട്ടുണ്ട് എന്നും അതിനൊരു പിന്നെ പ്രതിഷ്ഠ കൊടുക്കണമെന്നും അവർക്ക് സ്ഥാനം കൊടുക്കണമെന്നും എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഭഗവതിക്ക് ഒരു സ്ഥാനം കൊടുക്കണമെന്നതിൻ്റെ ഭാഗമായിട്ട് തൊട്ടടുത്ത മഠത്തിൻ്റെ തൊട്ട ഓപ്പോസിറ്റ് ഭാഗത്തുള്ള കാപ്പുക്കാട് എന്ന സ്ഥലത്ത് ഈ ഒരു ചൈതന്യം, ഈ ദേവിയെ പ്രതിഷ്ഠിക്കാനുള്ള ഒരു കാര്യങ്ങൾ നടക്കുകയും അതിൻ്റെ മരവും കല്ലും ഒക്കെ കാപ്പുക്കാട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ ദിവസത്തെ ഒരു സുപ്രഭാതത്തിൽ അവിടുത്തെ കല്ലും മരങ്ങളും ഒക്കെ തിരിച്ച് മഠത്തിന് തൊട്ടടുത്തുള്ള ഇപ്പം ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തിപ്പെട്ടു എന്നാണ് ഐതിഹ്യത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കൊടോളിപ്പുറം എന്ന നാമധേയം ഉണ്ടാകുകയും കൊടോളിപ്പുറത്തമ്മ അല്ലെങ്കിൽ കൊടതുള്ളപ്പുറത്തമ്മ, കൊടതുള്ളിയ അമ്മ, കൊടതുള്ളിപ്പുറത്തമ്മ എന്ന നാമധേയത്തിൽ കൊടോളിപ്പുറം ചുഴലി ഭഗവതി ക്ഷേത്രം ഉണ്ടാകുകയും അതിന് തൊട്ടടുത്ത് തന്നെ മഠവും നിലനിൽക്കുകയും ചെയ്ത ഒരു ഐതിഹ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മഠത്തിന്, കൊടോളിപ്പുറത്തെ മഠത്തിന് അധികം നല്ലൊരു പ്രാധാന്യമുള്ളൊരു മഠമായി തന്നെയാണ് ഇത് കൈക്കൊള്ളുന്നത്, നിലകൊണ്ടു പോകുന്നത് എന്നാണ്. ഏകദേശം ഒരു 100 വർഷത്തിന് മേലെ പഴക്കമുണ്ടാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താ വെച്ചാൽ ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹത്തിൻ്റെ മേലെ തന്നെ കഴിഞ്ഞ നമ്മളൊരു ഒരു പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായി നടത്തുന്ന സമയത്ത് തന്നെ ഒരു 100 വർഷത്തിലധികം പഴക്കത്തിലുള്ള ഒരു എഴുത്ത്, ഒരു വർഷത്തിൻ്റെ എഴുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും പഴക്കം ചിലപ്പോൾ ഈ നെയ്യമൃത മഠത്തിന് ഉണ്ടാകാം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് കൊടോളിപ്പുറത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് പറയുന്നത്.
1: കൊടോളിപ്പുറം നെയ്യമൃത മഠത്തിലെ നെയ്യമൃത വ്രതക്കാരാണ് ഇതുവരെ സംസാരിച്ചത്.

0: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ഉരുവച്ചാൽ എഡ്യൂവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ. ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യൂവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447-20560-30, 7592-94-28-17, 8547-92-20-20.
1: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക, മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇനി മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ.

വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യാപാര നിക്ഷേപ ഊർജ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രിയുമായി ഇന്ന് ചർച്ച നടത്തും. മത്സ്യബന്ധന മേഖലയ്ക്ക് ആഗോള വിപണി ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ നീട്ടി. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 5 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. നോർവെ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ആരംഭിക്കും.

0: 7% की ग्रोथ रेट हासिल की है और पिछला क्वार्टर जो 31 मार्च को खत्म हुआ उसमें भी भारत की ग्रोथ 7.8% रही है और ये दुनिया में तेज गति से आगे बढ़ने वाली बड़ी इकोनॉमी है।
1: ലക്ഷദ്വീപിലെ കടമത്ത്, കൽപ്പേനി ദ്വീപുകളിലായി നിർമ്മാണം ആരംഭിക്കുന്ന 4 തുറമുഖ ജെട്ടികളുടെയും തറക്കല്ലിടൽ പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. സൂററ്റിൽ 18,000 കോടി രൂപയുടെ പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്നലെ തുടക്കം കുറിച്ചു. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ശ്രീ ജയശങ്കറുമായി അദ്ദേഹം ഇന്ന് ചർച്ച നടത്തും. ഇന്ത്യയുടെ കടൽ വിഭവ കയറ്റുമതി നിലവിലുള്ള 8 ബില്യൺ US ഡോളറിൽ നിന്ന് അടുത്ത 5 വർഷത്തിനുള്ളിൽ 30 ബില്യൺ US ഡോളറായി ഉയർത്തണമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. മത്സ്യബന്ധന മേഖലയ്ക്ക് ആഗോള വിപണി ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ഇന്നലെ ആരംഭിച്ച ദ്വിദിന ദേശീയ കടൽ വിഭവ കയറ്റുമതി ശില്പശാലയുടെ ഭാഗമായി വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്ര മത്സ്യബന്ധന വകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ചടങ്ങിൽ സംബന്ധിച്ചു. രാജ്യത്തുടനീളമുള്ള 9.42 ലക്ഷത്തിലധികം കർഷകർ ഖേത് ബച്ചാവോ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കൃഷി കർഷകക്ഷേമ മന്ത്രാലയം സന്തുലിത വളപ്രയോഗം പ്രോത്സാഹിപ്പിക്കുക, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുക, സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നീ പ്രചാരണത്തിന്റെ ഭാഗമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അമിത വളപ്രയോഗം തടയുന്നത് സംബന്ധിച്ച് 17,800ലധികം ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചതായും കൃഷി മന്ത്രാലയം അറിയിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ GDP വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. 2024-25 ഇത് 7.1%. 2025-26 വർഷത്തിലെ 4ാം പാദത്തിൽ GDP വളർച്ച 7.8% ഉയർന്നു. ഈ വർഷം ഇതുവരെ 1076 ഇന്ത്യൻ പൌരന്മാരെ US നിന്ന് തിരികെ അയച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. കഴിഞ്ഞ വർഷം ഇത് 3567 ആയിരുന്നു. ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ പ്രതീക്ഷാ നിർഭരമായിരുന്നു എന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യ റഷ്യ നയതന്ത്ര പങ്കാളിത്തത്തിന്റെ ഭാഗമായി റഷ്യയുടെ 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ Sukhoi-57 ഇന്ത്യയ്ക്ക് വാഗ്ദാനം ചെയ്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. സുഖോയ് വിമാനത്തിന്റെ സംയുക്ത നിർമ്മാണം ഇന്ത്യയിൽ ആരംഭിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE June 7 വരെ നീട്ടി. ഞായറാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് ഈ തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. വിശദാംശങ്ങളിലേക്ക്.
3: മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ശേഷിക്കുന്ന 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. കോഴിക്കോട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനമുണ്ടാകില്ല. വയനാട്ടിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന റിസോർട്ടുകളും ഹോംസ്റ്റേകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും 2 ദിവസത്തേക്ക് അടച്ചിടാൻ നിർദ്ദേശമുണ്ട്. എല്ലാ ഖനന പ്രവർത്തനങ്ങളും അഡ്വഞ്ചർ ടൂറിസവും ട്രക്കിങ്ങുകളും നിർത്തിവെക്കാനും ഉത്തരവിട്ടു. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: മലപ്പുറം കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചു.

ഉണ്ടായ അപകടത്തിൽ രണ്ടുപേർ മരിച്ചു. പാലക്കാട് വടവന്നൂർ സ്വദേശി രാജേഷ്, പാലക്കാട് മുരുകശ്ശം കുന്ന് സ്വദേശി രമണി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഓസ്ലോയിൽ നടന്ന മത്സരത്തിൽ ജർമ്മനിയുടെ വിൻസെന്റ് കീമറിനെ അവസാന റൌണ്ടിൽ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദയുടെ ചരിത്ര വിജയം. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ന്യൂ ചണ്ഡിഗഡിലെ മുല്ലൻപൂരിൽ ആരംഭിക്കും. രാവിലെ 9:30 മത്സരം. പരമ്പരയിലെ ഏക ടെസ്റ്റാണിത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വൈകുന്നേരം 6:30 ഗോവയിലാണ് മത്സരം. ഇന്ത്യൻ വനിതകൾ ഇതുവരെ 5 തവണ സാഫ് ഫുട്ബോൾ കിരീടം നേടിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഹോർമോസ് കടലിടുക്കിന് സമീപമുള്ള ഇറാനിയൻ റഡാർ സൈറ്റുകൾ US സൈന്യം ആക്രമിച്ചു. 4 ഇറാനിയൻ ഡ്രോണുകൾ വെടിവെച്ചു വീഴ്ത്തി. ഇതോടെ US ഇറാൻ സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകൾ മങ്ങി. അതേസമയം ലെബനനിൽ ഇസ്രായേലും ലെബനൻ ഭരണകൂടവും അംഗീകരിച്ച US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ നിർദ്ദേശം ഹിസ്ബുള്ള നിരസിച്ചു. ജമ്മുകശ്മീരിനെക്കുറിച്ച് തെറ്റായ പ്രചാരണം നടത്തുന്നതിനായി പാകിസ്ഥാൻ UN സുരക്ഷാ സമിതിയിലെ താൽക്കാലിക അംഗത്വം ദുരുപയോഗം ചെയ്യുകയാണെന്ന് ഇന്ത്യ. ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾക്ക് യാഥാർത്ഥ്യത്തെ മാറ്റാനാകില്ലെന്നും UNലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിക്ഷേപം നടത്തുന്നത് എളുപ്പമാക്കുന്നതിനും ചട്ടങ്ങൾ കൂടുതൽ ലളിതമാക്കുന്നതിനുമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയന്ത്രണ ചട്ടങ്ങളിൽ നിർണായക മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു. പുതുക്കിയ ചട്ടക്കൂടനുസരിച്ച് ജനറൽ റൂട്ട് വഴി നിക്ഷേപം നടത്തുന്ന FPIകൾ ഇനി മുതൽ ഹ്രസ്വകാല നിക്ഷേപ പരിധികൾ, സെക്യൂരിറ്റി തിരിച്ചുള്ള പരിധികൾ, കോൺസെൻട്രേഷൻ പരിധികൾ എന്നിവ പാലിക്കേണ്ടതില്ല. ഈ നീക്കം വിദേശ നിക്ഷേപകർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ സമാധാന സേനാംഗമായ മേജർ അഭിലാഷ് ബാരക്കിന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് 2025 യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അവാർഡ് പ്രഖ്യാപിച്ചു. ലെബനനിലെ ഐക്യരാഷ്ട്രസഭയുടെ ഇടക്കാല സേനയിൽ ഇന്ത്യൻ ബറ്റാലിയനോടൊപ്പമാണ് മേജർ അഭിലാഷ് സേവനം അനുഷ്ഠിക്കുന്നത്. UN സമാധാന സേനാംഗങ്ങളുടെ അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ചാണ് ചടങ്ങ് നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യാപാര നിക്ഷേപ ഊർജ്ജ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രിയുമായി ഇന്ന് ചർച്ച നടത്തും. മത്സ്യബന്ധന മേഖലയ്ക്ക് ആഗോള വിപണി ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ നീട്ടി. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 5 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ആരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ആഴ്ച വൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഒരാഴ്ചക്കാലത്തെ പ്രധാന സംഭവങ്ങൾ ശ്രോതാക്കളുടെ കാതോരം എത്തുകയാണ്. ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: മഴ മാറി മാനം തെളിഞ്ഞ അന്തരീക്ഷത്തിൽ സ്കൂളുകളിൽ പുത്തൻ അധ്യയന വർഷത്തിന് തുടക്കമായി. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി നവാഗതരെ മധുരവും പഠനോപകരണങ്ങളും കളിക്കോപ്പുകളും നൽകിയാണ് മിക്ക വിദ്യാലയങ്ങളും എതിരേറ്റത്. വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറി. മണ്ഡല പുനർനിർണയ ബില്ലും ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് പദ്ധതിയും കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ നീക്കം. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനുള്ള ബിൽ 2029 പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് കൊണ്ടുവരാനാണ് നീക്കം. ഘട്ടംഘട്ടമായി കൊണ്ടുവരാനുള്ള സാധ്യതയും പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ പ്രാദേശിക പാർട്ടികളുടെ പിന്തുണ ഉറപ്പാക്കി പുതിയ ബിൽ അവതരിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി തമിഴ്നാട്ടിലെ DMK ഉൾപ്പെടെയുള്ള പാർട്ടികളുമായി BJP നേതൃത്വം ചർച്ചയാരംഭിച്ചു. ഇന്ത്യയിലെ ലോകകപ്പ് ഫുട്ബോൾ സംപ്രേഷണാവകാശം സ്വന്തമാക്കി സി എന്റർടൈൻമെന്റ്. സിയുടെ United 8 ചാനലിലായിരിക്കും തത്സമയ സംപ്രേഷണം. C5 OTT പ്ലാറ്റ്ഫോമിലും തത്സമയ സ്ട്രീമിംഗ് ഉണ്ടാകും. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഇന്റർ സർവീസസ് ഇന്റലിജൻസുമായി ബന്ധമുള്ള 8 ഭീകരരെ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തു. ഡൽഹിയിലെ തന്ത്രപ്രധാന മേഖലകളെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ആക്രമിക്കാൻ സംഘം ലക്ഷ്യമിട്ടിരുന്നതായി പോലീസ് പറഞ്ഞു. ISI സഹായത്തോടെ മുംബൈ അധോലോക ശൃംഖലയുമായി കണ്ണിചേർന്നാണ് ഇവർ ആക്രമണത്തിന് പദ്ധതി ആസൂത്രണം ചെയ്തത്. സ്റ്റാർവാസ് ചലച്ചിത്ര പരമ്പരകളുടെ വിജയത്തിൽ നിർണായക സംഭാവന നൽകിയ ചലച്ചിത്ര സംയോജക മാർഷിയ ലൂക്കസ് അന്തരിച്ചു. 80 വയസ്സായിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് മടങ്ങിയ അഫ്ഗാൻ അഭയാർത്ഥികളുമായി സഞ്ചരിച്ച ബസ് കിഴക്കൻ അഫ്ഗാനിസ്ഥാനിൽ തലകീഴായി മറിഞ്ഞ് 22 പേർ മരിച്ചു. 36 പേർക്ക് പരിക്കേറ്റു. സിൽവർ ലൈനിനു പകരം DMRC മുൻ ചെയർമാൻ ഇ ശ്രീധരൻ മുന്നോട്ട് വെക്കുന്ന ഉയരത്തൂണുകളിലെ അർദ്ധാതിവേഗ റെയിൽപാത തിരുവനന്തപുരം പൂജപ്പുരം മുതൽ കണ്ണൂർ മുണ്ടയാട് വരെ 473.2 km ദൈർഘ്യമുള്ള പാതയിൽ 23 സ്റ്റേഷനുകൾ ഉണ്ടാകും. 3.5 മണിക്കൂറാണ് യാത്രാസമയം. തൊണ്ടയിൽ ചോറു കുടുങ്ങിയെന്നു പറഞ്ഞ് രണ്ടാനച്ചൻ ആശുപത്രിയിലെത്തിച്ച 1.5 വയസ്സുകാരൻ മരിച്ചത് അതിക്രൂരമായ പീഡനത്തിനൊടുവിൽ. കുഞ്ഞിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ അമ്മ പനവൂർ കരിങ്കുഴി നെല്ലിക്കുന്ന് അർച്ചിതം വീട്ടിൽ അഖില, രണ്ടാനച്ചൻ അഷ്കർ എന്നിവരെ നെടുമങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തു. സംസ്ഥാന തീരക്കടലിൽ June 9 മുതൽ July 31 വരെ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തും. മത്സ്യങ്ങളുടെ പ്രധാന പ്രജനനകാലമായതിനാൽ മത്സ്യസമ്പത്ത് സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടാണ് 52 ദിവസം ട്രോൾ ബോട്ടുകൾ ഉപയോഗിച്ചുള്ള ആഴക്കടൽ മീൻപിടുത്തം നിരോധിക്കുന്നത്. കൊങ്കൺ പാതയിലൂടെയുള്ള 38 ജോടി തീവണ്ടികളുടെ സമയം June 15 മുതൽ മാറും. October 20 മുതലുള്ള നോൺ മൺസൂൺ ടൈം ടേബിൾ അവസാനിക്കുന്നതോടെയാണിത്. ബാലറ്റ് പേപ്പറിൽ വോട്ടെടുപ്പ് നടന്ന പഞ്ചാബിലെ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ BJPക്കും കോൺഗ്രസിനും കനത്ത പരാജയം. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളില്ലാതെ നടന്ന തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്കാണ് വൻ മുന്നേറ്റം. 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന പഞ്ചാബിലെ വിജയം AAP വലിയ ആശ്വാസം പകരും.
1: ആഴ്ച വൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ആഴ്ച വൃത്താന്തം.
3: ഹൈസ്കൂൾ ക്ലാസുകളിൽ പഠനസമയം 1.5 മണിക്കൂർ വർദ്ധിപ്പിച്ചത് ഈ അധ്യയന വർഷവും തുടരും. വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിലാണ് 1.5 മണിക്കൂർ അധികം ക്ലാസ്. രാവിലെ 15 മിനിറ്റും ഉച്ചകഴിഞ്ഞ് 15 മിനിറ്റും അധിക പ്രവൃത്തി സമയം ഉൾപ്പെടുത്തി കഴിഞ്ഞ വർഷം പിരീഡ് ക്രമീകരിച്ചിരുന്നു. UP ക്ലാസുകളിൽ 3 ശനിയാഴ്ചയും ഹൈസ്കൂളുകളിൽ 7 ശനിയാഴ്ചയും പ്രവൃത്തി ദിനമായിരിക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മട്ടന്നൂരിലെത്തി. രാജ്യസഭാംഗം സി സദാനന്ദന്റെയും ടി വനിതാറാണിയുടെയും മകൾ യമുനാ ഭാരതിയുടെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാനാണ് ഉപരാഷ്ട്രപതി എത്തിയത്. പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കി അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായി റഷ്യ സൈനിക സഹകരണ കരാറിൽ ഒപ്പിട്ടു. ബുധനാഴ്ച മോസ്കോയിൽ നടന്ന അന്താരാഷ്ട്ര സുരക്ഷാ ഫോറത്തിൽ വെച്ചാണ് താലിബാൻ പ്രതിരോധ മന്ത്രി മുഹമ്മദ് യാക്കൂബും റഷ്യൻ സുരക്ഷാ സമിതി സെക്രട്ടറി സെർഗെയ് ഷൊയ്ഗുവും കരാറിൽ ഒപ്പുവെച്ചത്. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ PSG ടീം ജയിച്ചതിന്റെ ആഘോഷം അതിരുകടന്നു. ഫ്രാൻസിലെ പാരീസിലും സമീപ പ്രദേശങ്ങളിലും വിജയാഘോഷത്തിന്റെ ഭാഗമായുണ്ടായ അക്രമ സംഭവങ്ങളിൽ 780 പേർ അറസ്റ്റിലായി. ഇതിനിടെ ഉണ്ടായ റോഡപകടത്തിൽ ഒരാൾ മരിച്ചു. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് CBIക്ക് വിടും. നവീൻ ബാബുവിന്റെ കുടുംബം മുഖ്യമന്ത്രി VD സതീശനെ കണ്ട് ആവശ്യപ്പെട്ടതോടെയാണ് തീരുമാനം. മകൾക്ക് ആശ്രിത നിയമനം നൽകുന്നതും പരിഗണിക്കും. ADM നവീൻ ബാബു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കുന്ന സംസ്ഥാന സർക്കാർ നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. CBI ആയാലും ED ആയാലും അന്വേഷണം നീതിപൂർവമായിരിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. രാഷ്ട്രീയ വേട്ടയ്ക്കുള്ള ഉപകരണമായി അന്വേഷണം മാറരുതെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമബംഗാളിൽ BJP അധികാരത്തിൽ എത്തിയതിനു പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കു നേരെ തുടരെ ആക്രമണം. പാർട്ടി ജനറൽ സെക്രട്ടറിയും MPയുമായ അഭിഷേക് ബാനർജിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിനു പിന്നാലെ മുതിർന്ന നേതാവും MPയുമായ കല്യാൺ ബാനർജിയെ അക്രമികൾ നടുറോഡിൽ തലക്കടിച്ചു വീഴ്ത്തി. നീറ്റ് UG ചോദ്യക്കടലാസ് ചോർച്ച ദേശീയ പരീക്ഷാ ഏജൻസിയായ NTAയെ കടുത്ത പ്രതിസന്ധിയിലാക്കി. 2024 ചോദ്യചോർച്ചയ്ക്കു ശേഷം സുരക്ഷ ആധുനീകരിച്ചെന്നായിരുന്നു അവകാശവാദം. എന്നാൽ തിഹാർ ജയിലിനെ വെല്ലുന്ന സുരക്ഷ ഒരുക്കിയിട്ടും ചോദ്യക്കടലാസ് ചോർന്നതെങ്ങനെയെന്നാണ് CBI പരിശോധന.
2: ആക്രമണ പ്രത്യാക്രമണ പരമ്പരകളുമായി പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതം. കുവൈത്തിൽ 13 ഇന്ത്യക്കാരടക്കം 63 പേർക്ക് പരിക്ക്. ഒരു ഇന്ത്യക്കാരൻ മരിച്ചു. പരിക്കേറ്റവരിൽ 3 പേർ മലയാളികൾ. കുവൈത്തിലെയും ബഹ്റൈനിലെയും US താവളങ്ങൾ ലക്ഷ്യമിട്ട് ബുധനാഴ്ച പുലർച്ചെ ഇറാൻ മിസൈലുകളും ഡ്രോണുകളും തൊടുത്തു. മറുപടിയായി ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്ന ഗഷം ദ്വീപിലെ ഇറാൻ സൈന്യത്തിന്റെ ഗ്രൌണ്ട് കൺട്രോൾ സ്റ്റേഷൻ US ആക്രമിച്ചു. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ മധ്യപ്രദേശ് സ്വദേശി മൻസൂർ അഹമ്മദ് റഹ്മാൻ മരിച്ചു. ഇതോടെ February 28 ആരംഭിച്ച യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന ഇന്ത്യക്കാരുടെ എണ്ണം 10. രാജ്യതലസ്ഥാനത്തെ നടുക്കിയ വൻ തീപിടുത്തത്തിൽ 21 പേർക്ക് ദാരുണാന്ത്യം. 11 വിദേശികൾ ഉൾപ്പെടെയുള്ളവരാണ് മരിച്ചത്. സൗത്ത് ഡൽഹിയിലെ മാളവ്യ നഗറിലുള്ള ഫ്ലറിസ്റ്റെ B&B എന്ന ഹോട്ടലിലാണ് ബുധനാഴ്ച രാവിലെ 8:30 തീപിടുത്തമുണ്ടായത്. പൊള്ളലേറ്റും രക്ഷപ്പെടാൻ മുഗൾ നിലയിൽ നിന്ന് ജനൽ വഴി ചാടിയും പരിക്കേറ്റ 30 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. രക്ഷാപ്രവർത്തനത്തിനിടെ പരിക്കേറ്റ 10 പോലീസുകാരെയും ആശുപത്രിയിലാക്കി. മരിച്ചവരിൽ നൈജീരിയ, മൊസാംബിക്, ലൈബീരിയ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും ഉണ്ട് എന്നാണ് വിവരം. 6 മുറികൾക്ക് മാത്രം അനുമതിയുണ്ടായിരുന്ന കെട്ടിടത്തിൽ 25 മുറികൾ അനധികൃതമായി നിർമ്മിച്ചാണ് ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നത്. സംഭവത്തിൽ ഹോട്ടലുടമ ലൗകേഷ് ബജാജിനെ നരഹത്യാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. ഉൽപാദന മേഖലയിൽ ആളുകളെ നിർബന്ധിതമായി പണിയെടുപ്പിക്കുന്നുവെന്നും ഇതിനെതിരെ നടപടിയെടുക്കുന്നില്ലെന്നും ആരോപിച്ച് ഇന്ത്യ ഉൾപ്പെടെ 50+ രാജ്യങ്ങൾക്ക് പുതിയ തീരുവ ചുമത്താൻ നീക്കവുമായി അമേരിക്ക. ഇത് സംബന്ധിച്ച് US റെപ്രസെന്റേറ്റീവ് 10 മുതൽ 12.5% വരെ തീരുവ ചുമത്താനാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. ആരവല്ലി മലനിരകളുടെ നിർവചനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിശോധിക്കാനായി സുപ്രീംകോടതി ഉന്നതാധികാര വിദഗ്ധ സമിതിയെ നിയമിച്ചു. ഇന്ത്യൻ കൌൺസിൽ ഫോർ ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ ഡയറക്ടർ ജനറൽ കാഞ്ചൻ ദേവിയുടെ അധ്യക്ഷതയിലുള്ള സമിതിയോട് August 31 സമഗ്രമായ റിപ്പോർട്ട് നൽകാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചു. 1991 ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഉദ്യോഗസ്ഥയായ കാഞ്ചൻ ദേവിയുടെ അധ്യക്ഷതയിലുള്ള സമിതി പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിൽ സ്വയംഭരണ സ്ഥാപനമായി പ്രവർത്തിക്കും. തൃണമൂൽ കോൺഗ്രസിന്റെ 28 ചരിത്രത്തിലാദ്യമായി പാർട്ടി പിളർന്നു. നിയമസഭയിൽ പാർട്ടിയുടെ നിയന്ത്രണം പിടിച്ചെടുത്ത 58 വിമത MLA അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ മമതാ ബാനർജി പുറത്താക്കിയ ഋതബ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവായി നാമനിർദ്ദേശം ചെയ്തു. പിന്നാലെ എല്ലാ തൃണമൂൽ കമ്മിറ്റികളെയും പോഷക സംഘടനകളെയും മിന്നൽ നീക്കത്തിലൂടെ മമതാ ബാനർജി പിരിച്ചുവിട്ടു. കർണാടകത്തിൽ മുഖ്യമന്ത്രിയായി DK ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ജി പരമേശ്വരയാണ് ഉപമുഖ്യമന്ത്രി. മലയാളികളായ KJ ജോർജ്, TU ഖാദർ എന്നിവരുൾപ്പെടെ 12 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ഭരണമാറ്റത്തിനു ശേഷം സർക്കാർ ജീവനക്കാരെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് സ്ഥലം മാറ്റുന്നതിനെ ചൊല്ലി പ്രതിപക്ഷത്തിന്റെ വാക്കൌട്ട് പ്രതിഷേധം. പ്രശ്നത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ആവശ്യപ്പെട്ടുള്ള അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഇറങ്ങിപ്പോക്ക്. ഗുരുതര രോഗമുള്ളവർ, വിരമിക്കാൻ ദിവസങ്ങൾ മാത്രമുള്ളവർ, സ്ത്രീകൾ, Class 4 ജീവനക്കാർ തുടങ്ങി പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങളെപ്പോലും ദൂരസ്ഥലങ്ങളിലേക്ക് മാറ്റുകയാണെന്ന് പ്രമേയത്തിന് നോട്ടീസ് നൽകിയ V.Joy ആരോപിച്ചു. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയെന്നും ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ 2000 മാറ്റിയെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കുറ്റപ്പെടുത്തി.
1: ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
3: പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധന നടത്താനെത്തിയ ഇ ഡി സംഘത്തെ ആക്രമിച്ച സംഭവം കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷിക്കും. 5 SHOമാർ ഉൾപ്പെടെ 30 സംഘം രൂപവൽക്കരിച്ച് സിറ്റി പോലീസ് കമ്മീഷണർ കെ കാർത്തിക് ഉത്തരവിറക്കി. മ്യൂസിയം SHO ആർ പ്രശാന്താണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. കേസുമായി ബന്ധപ്പെട്ട് കണ്ടാലറിയാവുന്ന 300 പേരെ പ്രതിയാക്കിയിരുന്നു. 30 പേർ പിടിയിലായിട്ടുണ്ട്. മറ്റുള്ളവരെ കൂടി കണ്ടെത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് പ്രത്യേക സംഘം. ചിലർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കാൻ തീരുമാനിച്ചിരുന്നു. 12 പരീക്ഷയുടെ ഡിജിറ്റൽ മൂല്യനിർണയം സംബന്ധിച്ച വ്യാപക പരാതികളും ആക്ഷേപങ്ങളും ഉയർന്നതിനു പിന്നാലെ നടപടികളുമായി കേന്ദ്രം. CBSEയിലെ ഉന്നതർക്കെതിരെ കേന്ദ്ര സർക്കാരിന്റെ നടപടി. ബോർഡ് ചെയർമാൻ രാഹുൽ സിംഗിനെയും സെക്രട്ടറി ഹിമാൻഷു ഗുപ്തയെയും സ്ഥാനത്തു നിന്ന് നീക്കി. ഈ വർഷം 12 തലത്തിൽ CBSE നടപ്പാക്കിയ വിവാദ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിന് കരാർ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് സമിതിയെയും നിയോഗിച്ചു. ഫുട്ബോൾ ലോകകപ്പിനുള്ള ഖത്തർ ടീമിൽ ഇടം പിടിച്ച് കണ്ണൂർ സ്വദേശി തഹ്സിൻ മുഹമ്മദ് ജംഷീദ്. തലശ്ശേരിയിൽ ജനിച്ച തഹ്സിൻ മുഹമ്മദ് ജംഷീദ് എന്ന 19-കാരനായ ഇന്ത്യക്കാരന് ആദ്യമായി ലോകകപ്പിൽ കളിക്കാൻ അരങ്ങൊരുങ്ങി. തിങ്കളാഴ്ച രാത്രി ലോകകപ്പിനുള്ള ഖത്തർ ടീമിനെ പ്രഖ്യാപിച്ചപ്പോഴാണ് ഫിഫ ലോകകപ്പിലെ ആദ്യ ഇന്ത്യക്കാരനും ആദ്യ മലയാളിയും എന്ന ചരിത്ര നേട്ടം തഹ്സിന് ഉറപ്പായത്. സുപ്രീംകോടതിയിൽ 5 ജഡ്ജിമാർ ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു. CMRൽ എക്സലോജിക് ദുരൂഹ പണമിടപാട് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി റെയ്ഡിനിടെ ഉണ്ടായ ആക്രമണത്തിലെ ഗൂഢാലോചന CBI അന്വേഷിക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടേക്കും. ബംഗാളിൽ സമാന ആക്രമണമുണ്ടായപ്പോൾ CBI അന്വേഷണം നടത്തിയിരുന്നു. തിരുവനന്തപുരത്തെ സംഭവത്തിന്റെ വിശദ വിവരങ്ങൾ കൊച്ചിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ED ഡയറക്ടർക്ക് റിപ്പോർട്ടായി നൽകി. ഇതിനിടെ അക്രമം അന്വേഷിക്കുന്ന പോലീസ് സംഘം കൊച്ചിയിലെത്തി ED ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്തു. നിയമസഭയുടെ ധർമ്മം നിയമനിർമ്മാണമാണെങ്കിലും അക്കാര്യത്തിൽ നിയമസഭാംഗങ്ങളുടെ പങ്ക് വളരെ ദുർബലമെന്ന് പഠനം. നിയമം പാസാക്കാൻ വോട്ട് ചെയ്യുന്നു എന്നതിനപ്പുറം നിയമനിർമ്മാണത്തിൽ നിയമസഭയ്ക്ക് പങ്കില്ലാത്ത സ്ഥിതിയെന്ന് റിപ്പോർട്ടുകൾ. മുൻ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്, ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് അധ്യാപകനായ ഡോക്ടർ റെൽഫി പോൾ എന്നിവർ ബജറ്റ് ആൻഡ് ലെജിസ്ലേറ്റീവ് റിസർച്ച് എന്ന പഠന കൂട്ടായ്മയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ 15 സഭയെക്കുറിച്ചുള്ള വിലയിരുത്തൽ റിപ്പോർട്ടിൽ ഇത് സംബന്ധിച്ച കണക്കുകൾ നിരത്തുന്നു. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഇന്ത്യ മുന്നണിയുടെ നിർണായക യോഗം June 8 ചേരും. DMK, തൃണമൂൽ കോൺഗ്രസ് പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പിൽ ഏറ്റ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ സഖ്യത്തിലും വിള്ളലുണ്ടെന്ന് റിപ്പോർട്ടുകൾ. ഇത് പരിഹരിച്ച് പ്രതിപക്ഷ ഐക്യം ശക്തിപ്പെടുത്താനാണ് ശ്രമം. ഉത്തർപ്രദേശിലെ മധുരയിൽ ആത്മീയതയുടെ മറവിൽ യുവതികളെ ലഹരിമരുന്ന് നൽകി ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ച കേസിൽ സ്വയം പ്രഖ്യാപിത ആൾദൈവം അറസ്റ്റിൽ. IIT ബിരുദധാരിയായ അഭിഷേക് മിശ്രയാണ് പിടിയിലായത്.
2: പയ്യാവൂർ പഞ്ചായത്തിന്റെ ബഡ്സ് സ്കൂളിൽ 18 മുകളിലുള്ളവരെ പ്രവേശിപ്പിക്കേണ്ടതില്ലെന്ന ഭരണസമിതി തീരുമാനത്തിനെതിരെ LDF പ്രതിഷേധം. കഴിഞ്ഞ LDF ഭരണസമിതി തുടങ്ങിയ ബഡ്സ് സ്കൂൾ പൂട്ടാൻ UDF ഭരണസമിതി ശ്രമിക്കുന്നതായാണ് ആരോപണം. പുതിയ അധ്യയന വർഷം UP വിഭാഗത്തിൽ 3 ഹൈസ്കൂളിൽ 7 ശനിയാഴ്ചകൾ അധിക പ്രവൃത്തി ദിനമായിരിക്കും. UP വിഭാഗത്തിന് June 27, September 26, October 24 എന്നിങ്ങനെയും ഹൈസ്കൂളിൽ June 27, September 5, September 26, October 3, October 24, 2027 January 30, 2027 March 27 എന്നീ ശനിയാഴ്ചകളുമാണ് പ്രവൃത്തി ദിനങ്ങളാവുക. LP വിഭാഗത്തിന് ശനിയാഴ്ച ക്ലാസുകളില്ല. പുതിയ അധ്യയന വർഷത്തെ കലണ്ടർ സ്കൂൾ പ്രവേശനോത്സവത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ പ്രകാശിപ്പിച്ചു. സ്ത്രീകളെയും കുട്ടികളെയും ലൈംഗിക വ്യാപാരത്തിന് ഇരയാക്കുന്നത് തടയാൻ ശക്തമായ മാർഗനിർദ്ദേശങ്ങളുമായി സുപ്രീംകോടതി. സ്വമേധയാ ലൈംഗിക തൊഴിൽ ചെയ്യുന്നവരെ അനാവശ്യമായി അറസ്റ്റ് ചെയ്യുന്നത് കോടതി വിലക്കി. ഇക്കാര്യത്തിൽ പോലീസിന്റെ അധികാര ദുർവിനിയോഗം തടയാനുള്ള ശുപാർശ നിയമകമ്മീഷൻ തയ്യാറാക്കണമെന്നും ജസ്റ്റിസുമാരായ PB പർദിവാല, R മഹാദേവൻ എന്നിവരുടെ ബെഞ്ച് ഉത്തരവിൽ പറഞ്ഞു. 2 ലോകമഹായുദ്ധകാലത്ത് പ്രയോഗിച്ചതെന്ന് സംശയിക്കുന്ന പീരങ്കി ഷെൽ പൊട്ടിത്തെറിച്ച് ഇന്തോനേഷ്യൻ മത്സ്യബന്ധന ഗ്രാമത്തിൽ 5 മരിച്ചു, 20 പരിക്കേറ്റു. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സാമൂഹിക മാധ്യമം നിരോധിച്ച് മലേഷ്യ. തിങ്കളാഴ്ച മുതലാണ് രാജ്യത്ത് നിയമം പ്രാബല്യത്തിൽ വന്നത്. ഓൺലൈൻ ചതിക്കുഴികളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാനും അവരുടെ മാനസികാരോഗ്യം ഭദ്രമാക്കാനും ലക്ഷ്യമിട്ടാണ് നീക്കം. മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിമാനത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ച കേസിൽ പോലീസ് റിപ്പോർട്ട് അംഗീകരിച്ച് കോടതി. സിവിൽ ഏവിയേഷൻ വകുപ്പ് ചുമത്താൻ കേന്ദ്രം അനുമതി നൽകിയില്ലെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. കാടുപിടിച്ച് കിടക്കുന്ന വെളിമ്പറമ്പുകളെക്കുറിച്ച് പരാതി ലഭിച്ചാൽ ഉടമയെ കണ്ടെത്താൻ കാത്തുനിൽക്കാതെ തദ്ദേശ സ്ഥാപനങ്ങൾ അവ വെട്ടിത്തെളിക്കണമെന്ന് ഹൈക്കോടതി. ഇതിന് ചെലവായ തുക സ്ഥലത്തിന്റെ ഉടമയിൽ നിന്ന് ഈടാക്കണമെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ഉത്തരവിട്ടു. കാടുപിടിച്ച് കിടക്കുന്ന ഭൂമി വൃത്തിയാക്കി ഇഴജന്തുക്കളുടെ ശല്യം ഇല്ലാതാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ചുമതലയുണ്ട്. ഇക്കാര്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കാഴ്ചക്കാരായി നിൽക്കാനാകില്ലെന്നും കോടതി പറഞ്ഞു.
1: നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
3: പുതുച്ചേരിയിലെ സർക്കാർ സ്കൂളുകളിൽ ഫ്രഞ്ച് ഭാഷാ പഠനം നിലനിർത്തണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി എൻ രംഗസ്വാമി കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. ഐ ആർ പി സി, ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കൊട്ടിയൂർ തീർത്ഥാടകർക്കുള്ള ഭക്ഷണ വിശ്രമ കേന്ദ്രം പൂവത്തിൻ കീഴിൽ വി കെ സനോജ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. വിവാഹിതയായ മകളും ആശ്രിത നിയമനത്തിന് അർഹയാണെന്ന് സുപ്രീംകോടതി വിധിച്ചു. ആശ്രിത നിയമന വിഷയത്തിൽ കുടുംബം എന്നതിന്റെ നിർവചനത്തിൽ നിന്ന് വിവാഹിതയായ മകളെ ഒഴിവാക്കാനാവില്ലെന്നും അങ്ങനെ ചെയ്യുന്നത് സ്വേച്ഛാപരമായ നടപടിയാണെന്നും അലഹബാദ് ഹൈക്കോടതിയിൽ നിന്ന് റഫർ ചെയ്ത കേസിൽ ജസ്റ്റിസ് പി എസ് നരസിംഹ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. വാഹനാപകടത്തിൽ കൈകാലുകൾ നഷ്ടമായി കൃത്രിമ അവയവങ്ങൾ വെക്കേണ്ടി വരുന്ന സംഭവത്തിൽ ഇവ ഇടയ്ക്കിടയ്ക്ക് മാറ്റിവെക്കേണ്ടി വരുന്നതും പരിപാലന ചെലവും കണക്കിലെടുത്ത് നഷ്ടപരിഹാരം നിശ്ചയിക്കണമെന്ന് ഹൈക്കോടതി. ഗുണനിലവാരമുള്ള കൃത്രിമ അവയവങ്ങൾക്കുള്ള ചെലവ് കണക്കിലെടുത്തായിരിക്കണം തീരുമാനമെന്നും ജസ്റ്റിസ് എം ബി സ്നേഹലത വ്യക്തമാക്കി. ചായ കുടിക്കാൻ തട്ടുകടയിൽ എത്തിയ കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച എസ് ഐമാർക്ക് സസ്പെൻഷൻ. കണ്ണൂർ എ ആർ ക്യാമ്പിലെ എസ് ഐമാരായ രാജീവൻ, ബിനു കൃഷ്ണൻ എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സിറ്റി പോലീസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കീറിമുറിക്കുന്നതിന്റെ മാനസികാഘാതം ഒഴിവാക്കാൻ പകരം സംവിധാനമായി വെർച്വൽ ഓട്ടോപ്സിയിലൂടെ കഴിയുമെന്ന് ഡോക്ടർമാരുടെ വിശദീകരണം. സംസ്ഥാനത്തെ വിവിധ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഈ സംവിധാനം ആരംഭിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുതന്നെ പദ്ധതി രേഖ സമർപ്പിച്ചിരുന്നു. ഇതേ ആവശ്യം ഉന്നയിച്ചുള്ള ശുപാർശ പുതിയ സർക്കാരിന് സമർപ്പിക്കാനാണ് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെ ആലോചന. യഥാർത്ഥ ശമ്പളത്തെ അടിസ്ഥാനമാക്കിയുള്ള ഉയർന്ന പി എഫ് പെൻഷൻ നൽകാൻ സുപ്രീംകോടതി വിധിച്ചപ്പോൾ വർഷങ്ങളുടെ നിയമപോരാട്ടം അന്തിമ ഫലം കണ്ടുവെന്ന് ആശ്വസിച്ചവർക്ക് തെറ്റിയെന്ന് റിപ്പോർട്ടുകൾ. 2022 നവംബർ 4 സുപ്രീംകോടതിയുടെ വിധിയുണ്ടായെങ്കിലും 3.5 വർഷമായിട്ടും ഇത് സംബന്ധിച്ച നിയമപോരാട്ടങ്ങൾ തുടരുകയാണെന്ന് മാത്രമല്ല സമീപ ഭാവിയിൽ അവസാനിക്കുമെന്ന് കരുതാനാവില്ലെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. കേരളം ഉൾപ്പെടെ വിവിധ ഹൈക്കോടതികളിൽ 100 കേസുകളാണ് ഉയർന്ന പി എഫ് പെൻഷനുമായി ബന്ധപ്പെട്ടുള്ളതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി സഹോദരി ഭർത്താവ് ബെന്നി തോമസിനെ നിയമിച്ചത് വിവാദമായി. കണ്ണൂർ ഡി സി സി സെക്രട്ടറിയാണ് ബെന്നി. 2 അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാർ ഉൾപ്പെടെ 13 സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ചത്. ഉത്തരവ് തിങ്കളാഴ്ചയാണ് പുറത്തുവന്നത്.
1: ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറെ പാമ്പ് കടിച്ചു. ശിശുരോഗ വിഭാഗം പി ജി ഡോക്ടറായ ശ്രേയക്കാണ് തിങ്കളാഴ്ച രാവിലെ 11 പാമ്പ് കടിയേറ്റത്. പാർക്കിംഗ് ഗ്രൗണ്ടിൽ കാർ പാർക്ക് ചെയ്ത ശേഷം ആശുപത്രിയിലേക്ക് നടന്നു വരുമ്പോഴായിരുന്നു കടിയേറ്റത്. കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായ പെട്രോൾ പമ്പിന്റെ അനുമതിക്ക് സമർപ്പിച്ച രേഖകളിലെ പങ്കാളിത്ത കരാർ രേഖ കാണാതായതായി സൂചന. 2024 March 30 തളിപ്പറമ്പ് തഹസിൽദാർ അന്നത്തെ കലക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ പങ്കാളിത്ത കരാർ ഉള്ളടക്കം ചെയ്തിട്ടുണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. എന്നാൽ അത്തരമൊരു കരാർ ലഭ്യമല്ലെന്ന വിവരമാണ് നവീൻ ബാബുവിന്റെ മരണം വിവാദമായപ്പോൾ കലക്ടറേറ്റിൽ നിന്ന് ലഭിച്ചത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഡ്രൈവർക്ക് പോലീസ് മർദ്ദനമേറ്റതായി പരാതി. പിണറായി വിജയനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച് മടങ്ങാനൊരുങ്ങുമ്പോഴാണ് എ കെ ജി സെന്ററിലെ ഡ്രൈവർ അനൂപ് പി കെക്ക് മർദ്ദനമേറ്റത്. സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. ശനിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പിണറായി വിജയൻ അനുവദിച്ച മൊബൈൽ നമ്പർ പിൻവലിച്ച് പൊതുഭരണവകുപ്പ്. 10 ഉപയോഗിച്ചിരുന്ന നമ്പറാണ് തിങ്കളാഴ്ച പിൻവലിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ശേഷവും അദ്ദേഹം ഇതേ ഫോൺ നമ്പർ ഉപയോഗിച്ചു വരികയായിരുന്നു. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഉപയോഗത്തിനായി മറ്റൊരു നമ്പർ ലഭിക്കും. മലപ്പുറം ചെമ്മാട് മാനിപ്പാടത്ത് ലോറിയിൽ കടത്തിയ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയ സംഭവത്തിൽ വിവിധയിടങ്ങളിൽ NIA സംഘം പരിശോധന നടത്തി. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേസുമായി ബന്ധമുള്ളവരുടെ വീടുകളിലാണ് ശനിയാഴ്ച പുലർച്ചെ മുതൽ പരിശോധന നടത്തിയത്. കഴിഞ്ഞ February 7 ചെമ്മാട് ഹർഫ ഹോളോബ്രിക്സ് കമ്പനി വളപ്പിൽ നിർത്തിയിട്ട ലോറിയിലെ ഉള്ളിച്ചാക്കുകൾക്കിടയിൽ ഒളിപ്പിച്ച സ്ഫോടക വസ്തുക്കൾ തിരൂരങ്ങാടി പോലീസ് പിടികൂടിയത്. കളിക്കളത്തിലും ജീവിതത്തിലും ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായ വിനേഷ് ഫോഗട്ട് ഒരിക്കൽ കൂടി ഗോദയിൽ പൊരുതി വീണു. ഏഷ്യൻ ഗെയിംസ് വനിതാ ഗുസ്തി ട്രയൽസിൽ സെമിഫൈനലിൽ തോൽക്കുകയായിരുന്നു ഇന്ത്യൻ ചാമ്പ്യൻ. ഗുസ്തി ഫെഡറേഷൻ വിലക്കിനെ തുടർന്ന് സുപ്രീംകോടതി ഉത്തരവ് നേടിയാണ് ഫോഗട്ട് ട്രയൽസിൽ പങ്കെടുത്തത്. യൂറോപ്യൻ ഫുട്ബോളിൽ PSG ചാമ്പ്യന്മാർ. ആഴ്സണലിനെ ഷൂട്ടൌട്ടിൽ 4-3 കീഴടക്കിയാണ് ജേതാക്കളായത്. ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിന്റെ സാധ്യതാ പട്ടിക അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിക്ക് സമർപ്പിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ്. 2020 ഫോർമാറ്റിലെ ടീമിൽ നിലവിലെ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, ടെസ്റ്റ് ഏകദിന നായകൻ ശുഭ്മാൻ ഗിൽ എന്നിവർ ഉൾപ്പെട്ടിട്ടില്ല. ഹോട്ടലുകൾ ഉൾപ്പെടെ ചെറുകിട ബിസിനസ്സുകാരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി വാണിജ്യ LPG വില വീണ്ടും കുതിക്കുന്നു. ജനുവരിയിൽ 1691.50 രൂപ വാണിജ്യ സിലിണ്ടറിന് 42 രൂപ കൂടി വർദ്ധിപ്പിച്ചതോടെ ഡൽഹിയിൽ 3113.50 രൂപ നാലു മാസത്തിനിടെ കൂട്ടിയത് 1422 രൂപ. 3131 രൂപയാണ് കൊച്ചിയിലെ പുതുക്കിയ വില. ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞതിനെ തുടർന്ന് അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്കുള്ള ഇന്ധനവില 27% കുറച്ചു. അതേസമയം ആഭ്യന്തര വിമാന സർവീസുകൾക്കുള്ള ഇന്ധനവിലയിൽ മാറ്റമില്ല. സമാധാന ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെ ആക്രമണ പ്രത്യാക്രമണങ്ങളുമായി US ഇറാനും. ഇറാന്റെ റഡാർ ഡ്രോൺ നിയന്ത്രണ കേന്ദ്രങ്ങളിലും US ബോംബാക്രമണം നടത്തി. അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയിലൂടെ പറന്ന തങ്ങളുടെ MQ-1 റീപ്പർ ഡ്രോൺ ഇറാൻ വെടിവെച്ചിട്ടതിനുള്ള മറുപടിയാണ് ആക്രമണമെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. സ്വയം പ്രതിരോധിക്കാനുള്ള നടപടിയെന്നും ആക്രമണത്തെ വിശേഷിപ്പിച്ചു. തിരിച്ചടിയായി കുവൈത്തിലെ US സേനാ താവളം ലക്ഷ്യമിട്ട് ഇറാനും മിസൈലുകൾ അയച്ചു. April 7 നിലനിൽക്കുന്ന വെടിനിർത്തൽ 60 ദിവസത്തേക്ക് കൂടി നീട്ടാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് സംഭവവികാസം. ഇറാനിലെ ഗെരൂക്ക് നഗരത്തിലും ഗേഷം ദ്വീപിലും US ആക്രമണം നടത്തി. ഇറാൻ കരാർ ആഗ്രഹിക്കുന്നുണ്ടെന്നും അമേരിക്കയ്ക്ക് അനുഗുണമായ കരാർ ഉണ്ടാകുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. കൂടുതൽ കർശന വ്യവസ്ഥകളടങ്ങിയ സമാധാന പദ്ധതി ട്രംപ് ഇറാന് കൈമാറിയെന്ന് പാശ്ചാത്യ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ രാജിവെച്ചെന്ന തരത്തിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ പൂർണ്ണമായും വ്യാജമാണെന്ന് ഇറാൻ സർക്കാർ വ്യക്തമാക്കി. പ്രസിഡന്റ് ഭരണഘടനാപരമായ ചുമതലകളിൽ പൂർണ്ണ ശ്രദ്ധാലുവാണെന്നും രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ ഒത്തൊരുമയോടെ നേരിടുമെന്നും ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു. ബാഹ്യമായ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇറാന്റെ ഭരണ സംവിധാനം ശക്തമായി മുന്നോട്ടു പോവുകയാണെന്നും അറിയിച്ചു.
3: പതിനാറാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി മുതിർന്ന കോൺഗ്രസ് വനിതാ നേതാവ് ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. ഷാനിമോൾക്ക് 99 വോട്ടും CPIയിലെ മുഹമ്മദ് മുഹസീന് 34 വോട്ടും ലഭിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ മുഖ്യ സൂത്രധാരനായ പ്രൊഫസർ PV കുൽക്കർണിയുടെ ഉടമസ്ഥതയിൽ ബീഡ് ജില്ലയിലെ ഷാഹുൽ നഗർ പ്രദേശത്തുള്ള 4-നില കെട്ടിടം നഗരസഭ ഭാഗികമായി പൊളിച്ചുമാറ്റി. നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചെന്നാരോപിച്ചാണ് ഈ നടപടി. സാമൂഹിക മാധ്യമമായ ടിക്ടോക്കിലെ തർക്കത്തെ തുടർന്ന് ഷാർജയിൽ മലയാളി യുവാവ് കുത്തേറ്റു മരിച്ചു. കണ്ണൂർ പഴയങ്ങാടി 7 നിരുവമ്പരത്തെ ഇസ്മായിൽ പൊന്നനാണ് മരിച്ചത്. സംഭവത്തിൽ കൊല്ലം സ്വദേശിയായ മുഖ്യ പ്രതിയടക്കം 4 ഷാർജ പോലീസ് കസ്റ്റഡിയിലെടുത്തു. KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും അറസ്റ്റ് തടയണമെന്ന ആവശ്യം ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി. ഇന്ത്യ നേപ്പാൾ അതിർത്തി തർക്കങ്ങളിൽ ചൈനയുടെയും UK സഹായം തേടിയ നേപ്പാൾ പ്രധാനമന്ത്രി ബലേന്ദ്ര ഷായുടെ നടപടിയിൽ പ്രതികരിച്ച് ഇന്ത്യ. ഭൂതർക്കം പരിഹരിക്കാൻ ഉഭയകക്ഷി സംവിധാനമൊരുക്കിയിട്ടുണ്ടെന്നും വിഷയത്തിൽ മൂന്നാം കക്ഷിക്ക് ഒരു പങ്കുമില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. കണ്ണൂർ ജില്ലയിലെ ഉൾനാടൻ ജലാശയങ്ങളിൽ മുട്ടയിടൽ കാലയളവിൽ അനധികൃതമായി മീൻപിടുത്തം നടത്തുന്നതിനെതിരെ കർശന ജാഗ്രത പാലിക്കണമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. പ്രാദേശികമായി ഊത്തപ്പിടുത്തം എന്നറിയപ്പെടുന്ന ഇത്തരം പ്രവൃത്തികൾ മത്സ്യവംശനാശത്തിനും ജലജീവി വൈവിധ്യത്തിന്റെ ശോഷണത്തിനും കാരണമാകുന്നുവെന്ന് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ R. ജുഗ്നു അറിയിച്ചു. ഇരിട്ടി താലൂക്കിൽ ഉൾപ്പെട്ട 11.9585 ഹെക്ടർ ഭൂമി പരിസ്ഥിതി ദുർബല പ്രദേശമായി വിജ്ഞാപനം ചെയ്ത് ഏറ്റെടുത്ത വനംവകുപ്പിന്റെ നടപടി EFL ട്രിബ്യൂണൽ ശരിവച്ചു. കണ്ണവം വനത്തിൽ നിന്നെത്തുന്ന കാട്ടാനകൾ സ്ഥിരമായി ജനവാസ മേഖലയിൽ എത്തി കാർഷിക വിളകൾ നശിപ്പിക്കുന്നത് പതിവായെന്ന് റിപ്പോർട്ടുകൾ. വിളകൾക്കും ജീവനും സംരക്ഷണമില്ലാത്ത അവസ്ഥയിലാണെന്ന് പ്രദേശവാസികൾ. ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഭൂനികുതി അടക്കാൻ കഴിയുന്നില്ലെന്ന പരാതി വ്യാപകം. പതിറ്റാണ്ടുകളായി കൈവശമുള്ള ഭൂമിക്ക് വില്ലേജ് ഓഫീസിൽ നികുതി സ്വീകരിക്കാത്തതിനാൽ സ്വന്തം പറമ്പിൽ അന്യരെ പോലെ കഴിയുകയാണ് ആയിരങ്ങൾ. നികുതി ഒടുക്കാത്തത് കാരണം സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ വരുമാന നഷ്ടവും ഉണ്ടാകുന്നു. കണ്ണൂർ സർവകലാശാലയുടെ പയ്യന്നൂർ ക്യാമ്പസിൽ കഴിഞ്ഞ വർഷം തുടങ്ങിയ സംഗീതത്തിലുള്ള 5 വർഷ ഇന്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം നിർത്തി. കുറഞ്ഞ വിദ്യാർത്ഥി പ്രവേശനവും സ്ഥിരം അധ്യാപകരില്ലാത്തതും ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം. മട്ടന്നൂർ നരയൻപാറ പ്രദേശങ്ങളിലെ സ്കൂൾ പരിസരങ്ങളിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ 1.8 കിലോഗ്രാം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചു. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അണ്ടർ 19 വിഭാഗം ഹൈ പെർഫോമൻസ് ക്യാമ്പ് തലശ്ശേരി കോണൂർ വയൽ ഗ്രൗണ്ടിൽ തുടങ്ങി. തെരഞ്ഞെടുക്കപ്പെട്ട 23 യുവതാരങ്ങളാണ് പങ്കെടുക്കുന്നത്. വനിതാ നേഷൻസ് കപ്പ് ഹോക്കിക്കുള്ള ഇന്ത്യൻ ടീമിനെ സലിമ ടിറ്റെ നയിക്കും. ജൂൺ 15 മുതൽ 21 വരെ ന്യൂസിലൻഡിലെ ഓക്സലൻഡിലാണ് ടൂർണമെന്റ്.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.

0: സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി.
1: ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശികൾക്കായി പോലീസ് നടത്തിയ തെരച്ചിലിൽ 300 പേർ കസ്റ്റഡിയിൽ. ഇവരിൽ 166 പേർ ബംഗ്ലാദേശികളാണ്. ഓപ്പറേഷൻ ഡെൽറ്റ എന്ന പേരിൽ ചൊവ്വാഴ്ച രാത്രി മുതൽ നടത്തിയ റെയ്ഡിലാണ് ഇവരെ പിടികൂടിയത്. 16 കേന്ദ്ര ധനകാര്യ കമ്മീഷൻ നഗരങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പ്രഖ്യാപിച്ച 66,100 പദ്ധതിക്ക് കേരളത്തിലെ നഗരങ്ങൾക്ക് അർഹതയില്ല. 2011 സെൻസസ് അടിസ്ഥാനത്തിൽ 10,00,000 ജനസംഖ്യയുള്ള നഗരങ്ങൾക്ക് മാത്രമാണ് പദ്ധതിക്ക് അർഹത. കേരളം തന്നെ ഒറ്റ നഗരമായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിലെ കേരളത്തിന്റെ അർഹത കേന്ദ്രത്തെ ബോധ്യപ്പെടുത്താൻ ഊർജിതമായി ശ്രമിക്കണമെന്ന് ഡോക്ടർ കെ എൻ ഹരിലാൽ അധ്യക്ഷനായ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് ഒഴിവു വന്ന രാജ്യസഭാ സീറ്റിലേക്ക് തമിഴക വെട്രി കഴകം മത്സരിക്കില്ല. ടി വി കെ സഖ്യത്തിന്റെ ഭാഗമായ കോൺഗ്രസിന് രാജ്യസഭാ സീറ്റിൽ മത്സരിക്കാമെന്ന് മുഖ്യമന്ത്രി വിജയ് അറിയിച്ചു.
2: നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം. ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
3: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
5: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
6: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
2: ഗാനതരംഗം. ഒരേ സിനിമയിലെ ഗാനങ്ങൾ.
7: ആയിരത്തി 1995 സുരേഷ് ഗോപിയെ നായകനാക്കി ജയരാജ് സംവിധാനം ചെയ്ത ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ ചിത്രമാണ് ഹൈവേ. ഒരു ബോംബ് സ്ഫോടനത്തിന് പിന്നിലെ സത്യങ്ങൾ അന്വേഷിക്കാൻ എത്തുന്ന റോ ഓഫീസറുടെ വേഷത്തിലാണ് സുരേഷ് ഗോപി ഈ ചിത്രത്തിൽ എത്തിയത്. തിരക്കഥ സാബ് ജോണിന്റെയും നിർമ്മാണം പ്രേംപ്രകാശുമാണ് നിർവഹിച്ചത്. ഹൈവേ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് ഗാനതരംഗത്തിലൂടെ ശ്രോതാക്കൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. ഗിരീഷ് പുത്തഞ്ചേരിയാണ് ഗാനങ്ങൾ രചിച്ചത്. ഒരുതരി കസ്തൂരി, ഡോൾ ഡോലക് തുടങ്ങിയ ഗാനങ്ങൾ അക്കാലത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ഇതിലെ ഗാനങ്ങളാണ്. ചേബ് ഖാലിദും കെ എസ് ചിത്രയും മൽഗുഡി ശുബിയും മനോയും സംഗീത സജിത്തും സുരേഷ് പീറ്റേഴ്സും സ്വർണലതയുമാണ് ഗാനങ്ങൾ ചിത്രത്തിന് വേണ്ടി ആലപിച്ചത്. 6 ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത്. ആദ്യ ഗാനം സുരേഷ് പീറ്റേഴ്സ് ആലപിച്ചതാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എസ് പി വെങ്കിടേഷാണ് ഈണം.

സുരേഷ് ഗോപി, ശ്രീധർ പ്രസാദ്, മഹേഷ് അരവിന്ദ്, ഭാനുപ്രിയ, മീര എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. വിജയരാഘവൻ, ബിജു മേനോൻ, ജനാർദ്ദനൻ എന്നിവരും പ്രധാന വേഷത്തിൽ എത്തിയിട്ടുണ്ട്. മനോ, ചിത്ര എന്നിവർ ആലപിക്കുന്നു. അടുത്ത ഗാനം SP വെങ്കിടേഷാണ് സംഗീതമൊരുക്കിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളാണ്.

30 കോളേജ് വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ ഒരു ബോംബ് സ്ഫോടനത്തെക്കുറിച്ച് അന്വേഷിക്കാനായി ശ്രീധർ പ്രസാദ് എന്ന റോ ഓഫീസർ രഹസ്യമായി ഉടുമ്പൻചോലയിൽ എത്തുന്നു. അവിടെ മഹേഷ് അരവിന്ദ് എന്ന പേരിൽ ഒരു പ്ലാനറായി അഭിനയിക്കുന്ന അദ്ദേഹം ബാനപ്രിയ വേഷമിടുന്ന മീര എന്ന പെൺകുട്ടിയുമായി പ്രണയത്തിലാകുന്നു. തുടർന്ന് ഈ ബോംബ് സ്ഫോടനത്തിന് പിന്നിലെ വൻ ഗൂഢാലോചനകളും ശങ്കർദേവ് റാണ എന്ന വില്ലനെയും സുരേഷ് ഗോപിയുടെ കഥാപാത്രം എങ്ങനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നു എന്നതാണ് ചിത്രത്തിന്റെ കാതൽ. കേൾക്കാം മാൽഗുഡി ശുഭയും സംഗീത സജിത്തും ആലപിച്ച ഗാനം.

ഉടുമ്പൻചോലയിൽ നിന്നുള്ള ഒരു പ്ലാന്ററായ മഹേഷ് അരവിന്ദ് എന്ന പേരിലാണ് ശ്രീധർ പ്രവർത്തിക്കുന്നത്. അന്വേഷണത്തിനിടെ താൽക്കാലിക വസതിയായ വിന്റർ ഗ്രീൻ എന്ന ടൗൺഷിപ്പ് തിരഞ്ഞെടുക്കുന്നു. ക്രിമിനൽ അന്വേഷണത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനായിരുന്ന ACP ജോർജ് അലക്സാണ്ടറുമായി മഹേഷ് സൗഹൃദബന്ധം സ്ഥാപിക്കുന്നു. ചിത്രയെ ആലപിച്ച ഗാനം കേൾക്കാം.

അന്വേഷണം പുരോഗമിക്കുമ്പോൾ ബോംബ് സ്ഫോടനത്തിന് പ്രദേശത്ത് നടന്ന കുറ്റകൃത്യങ്ങളുടെ ഒരു ശൃംഖലയുമായി ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ബദാപൂർ ബഹിരാകാശ ഗവേഷണ സംഘടനയിലെ ശാസ്ത്രജ്ഞനായ ഗുഹൻ മേനോന്റെ തിരോധാനം ഉൾപ്പെടെ അദ്ദേഹം പിന്നീട് കൊല്ലപ്പെട്ടതായി വെളിപ്പെടുത്തുന്നുണ്ട്. പൊതുമുന്നണിയിലെ ഒരു സ്ഥാപിത ബിസിനസ്സുകാരനും വിദ്യാഭ്യാസ വിദഗ്ധനുമായ ശങ്കർദേവ് റാണ യഥാർത്ഥത്തിൽ ഒരു രാജ്യദ്രോഹിയും മയക്കുമരുന്ന് രാജാവുമാണെന്ന് വെളിപ്പെടുത്തുന്നു. ശ്രീധർപ്രസാദും അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥനായ മൂർത്തിയും ഒടുവിൽ കേസുകൾ പരിഹരിക്കുകയും ബോംബ് സ്ഫോടനം ആസൂത്രണം ചെയ്തതിന് ശങ്കർദേവ് റാണയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി സ്വർണലതയും സംഘവും ആലപിച്ച ഗാനമാണ്.

0: ഇന്ന് ഗാനതരംഗത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജയരാജ് ചിത്രമായ ഹൈവേയിലെ ഗാനങ്ങൾ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എസ് പി വെങ്കിടേഷാണ് സംഗീതം നൽകിയിരിക്കുന്നത്. ചേബ് ഖാലിദും കെ എസ് ചിത്രയും മൽഗുഡി ശുബിയും മനോയും സംഗീത സജിത്തും സുരേഷ് പീറ്റേഴ്സും സ്വർണലതയുമാണ് ഗാനങ്ങൾ ചിത്രത്തിന് വേണ്ടി ആലപിച്ചത്.
1: ഗാനതരംഗം ഒരേ സിനിമയിലെ ഗാനങ്ങൾ.

കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 താരസ്വരം. 10:00 വളയം. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 പ്രിയരാഗം. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. 5:45 നാടൻ പാട്ടുകൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും

മലയാളത്തിൽ വാർത്തകൾ 7:35 സ്ത്രീ തരംഗം, 8 ആഴ്ച വൃത്താന്തം, 8:30 റേഡിയോ എറ്റ് സ്കൂൾ, 9 ചാരു കസേര, 10 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറിയുമായി റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: നമസ്കാരം. ഇന്ന് June 6, എടവം 23, ശനിയാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. പരീക്ഷാ ക്രമക്കേടുകളിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി ഇന്ന് ഡൽഹിയിൽ പ്രതിഷേധിക്കും. പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ ഇതിൽ പങ്കെടുക്കാൻ അമേരിക്കയിൽ നിന്ന് ഡൽഹിയിലെത്തും. പാർട്ടിയുടെ ആദ്യ പരസ്യ പ്രതിഷേധമാണിത്. BJP വിട്ട മുൻ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലെ പുതിയ പ്രസ്ഥാനത്തിന് രൂപം നൽകി. വൈകാതെ അതൊരു വലിയ രാഷ്ട്രീയ കക്ഷിയായി മാറുമെന്നും അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. മണിക്കൂറുകൾക്കകം 10 ലക്ഷത്തിലേറെ പേർ സംഘടനയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തു. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ആശയങ്ങളിലൂന്നിയ പ്രസ്ഥാനമാകുമെന്ന് സാമൂഹിക മാധ്യമം വഴി അനുയായികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അണ്ണാമലെ പറഞ്ഞു. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 58 ആക്കണമെന്ന ധവളപത്രത്തിലെ ശുപാർശ ഈ വർഷത്തെ ബജറ്റിൽ അംഗീകരിക്കില്ല. സാമ്പത്തിക പ്രതിസന്ധി കാരണം ശമ്പള വർധനയുടെ ബാധ്യത ഏറ്റെടുക്കാനാവില്ലെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. പകരം ക്ഷാമബത്ത കുടിശ്ശികയില്ലാതെ ക്രമപ്പെടുത്തുന്നതിനായിരിക്കും പരിഗണന. CMRL കമ്പനി വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന കേസിൽ ED അന്വേഷണം തുടരാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും അനുമതി നൽകി. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ CMRL നൽകിയ അപ്പീൽ ജസ്റ്റിസ് VRAJ വിജയരാഘവനും ജസ്റ്റിസ് KV ജയകുമാറും അടങ്ങിയ ബെഞ്ച് തള്ളി. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണം നടത്തുന്നതിനും താൽക്കാലികമായി സ്വത്ത് കണ്ടുകെട്ടുന്നതിനും ED മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസിയുടെ FIRO പരാതിയോ വേണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സുപ്രീംകോടതിയെ സമീപിക്കാൻ 2 ആഴ്ചത്തേക്ക് കടുത്ത നടപടികളിൽ നിന്ന് സംരക്ഷണം നൽകണമെന്ന് CMRL ആവശ്യപ്പെട്ടെങ്കിലും അനുവദിച്ചില്ല. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പ്രഖ്യാപിച്ചതിനാൽ കണ്ണൂർ, കാസർകോട്, വയനാട്, കോഴിക്കോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടാകില്ല. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കണ്ണൂരിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ ഓറഞ്ച് മുന്നറിയിപ്പുമുണ്ട്. സുപ്രീംകോടതി ജില്ലാ രജിസ്ട്രാറായി മലയാളി ജില്ലാ ജഡ്ജി ഡോക്ടർ ശാലീന VG നായരെ നിയമിച്ചു. നിലവിൽ പെർമനന്റ് ലോക് അദാലത്ത് ചെയർപേഴ്സണാണ്. എബോള മുൻകരുതലിന്റെ ഭാഗമായി കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാർ സെൽഫ് ഡിക്ലറേഷൻ ഫോറം പൂരിപ്പിച്ചു നൽകണമെന്ന് കിയാൽ അധികൃതർ അറിയിച്ചു. തീവണ്ടികളിലെ ടിക്കറ്റില്ലാത്ത യാത്രയ്ക്ക് ഇനി കൂടുതൽ പിടിവീഴും. ടിക്കറ്റില്ലാത്ത യാത്രക്കാരെ കണ്ടെത്തി പിഴ ചുമത്താൻ പരിശോധകർക്കും സ്ക്വാഡിനും റെയിൽവേ പുതിയ ടാർഗറ്റ് നൽകി. ടിക്കറ്റില്ലാത്തവരിൽ നിന്ന് പിഴ ഈടാക്കി വരുമാനം കൂട്ടാനാണ് നിർദ്ദേശം. രാജ്യത്തെ പോളിയോ വിമുക്തമാക്കാൻ ലക്ഷ്യമിടുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം 28-ാം തീയതി നടക്കും. 5 വയസ്സിൽ താഴെയുള്ള 1980,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. കർണാടകത്തിൽ നിന്ന് വീണ്ടും രാജ്യസഭയിലേക്ക് മത്സരിക്കുന്ന കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊപ്പമാണ് ഖാർഗെ കർണാടക നിയമസഭാ ആസ്ഥാനമായ വിധാൻസൌദിലെത്തിയത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ വീണ്ടും വായു ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്ന് നിലയത്തിലുള്ള 5 ബഹിരാകാശ യാത്രികരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചു. നിലയവുമായി ഘടിപ്പിച്ചിട്ടുള്ള SpaceX പേടകത്തിലേക്കാണ് ഇവരെ മാറ്റിയത്. ബഹിരാകാശ നിലയത്തിന്റെ റഷ്യൻ നിയന്ത്രണത്തിലുള്ള ഭാഗത്താണ് പുതിയ ചോർച്ച കണ്ടെത്തിയത്. ഇന്ത്യയുടെ GDP വളർച്ച നടപ്പുവർഷം ഇടിയുമെന്നും വിലക്കയറ്റം രൂക്ഷമാകുമെന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 2026-27 സാമ്പത്തിക വർഷത്തെ GDP വളർച്ചാ നിരക്ക് 6.6% ചുരുങ്ങുമെന്നും വെള്ളിയാഴ്ച ധനനയ പുനരവലോകന യോഗത്തിനു ശേഷം

0: ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. കർണാടകത്തിൽ ഡി കെ ശിവകുമാർ അധികാരമേറി രണ്ട് ദിവസത്തിനിടെ മന്ത്രിസഭയിൽ പിളർപ്പ്. ബാംഗ്ലൂരു വികസന വകുപ്പ് നൽകാമെന്ന് ഉറപ്പു നൽകി വഞ്ചിച്ചെന്നാരോപിച്ച് കോൺഗ്രസ് മുതിർന്ന നേതാവും മന്ത്രിയുമായ രാമലിംഗ റെഡ്ഡി രാജിവെച്ചു. മണിക്കൂറുകൾക്കകം വകുപ്പ് വിഭജനത്തിൽ അതൃപ്തി അറിയിച്ച് മന്ത്രി കെ എച്ച് മുനിയപ്പയും പരസ്യപ്രതിഷേധവുമായി രംഗത്തെത്തി. മണിപ്പൂരിൽ കുക്കി നാഗാ വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം വ്യാപിക്കുന്നു. കാങ്പോപ്പി ജില്ലയിലെ കെയ്തൽമാൻബി ലോയ്ബോൾ ഗ്രാമത്തിൽ അജ്ഞാതർ നടത്തിയ വെടിവെപ്പിൽ യുവദമ്പതിമാരുൾപ്പെടെ മൂന്നു പേർ കൊല്ലപ്പെട്ടു. നാഗരാണ് ആക്രമണം നടത്തിയതെന്ന് കുക്കി സംഘടനകൾ ആരോപിച്ചു. ഒട്ടേറെ വീടുകൾക്ക് തീവച്ചു. വെള്ളിയാഴ്ച പുലർച്ചെ 4:10 സംഭവം. അന്തമാൻ നിക്കോബാർ ദ്വീപിനോട് ചേർന്നുള്ള സമുദ്രതീരത്ത് വൻ പ്രകൃതിവാതക ശേഖരം. ദ്വീപുകളുടെ കിഴക്കൻ തീരത്തുള്ള 15 കിലോമീറ്റർ അകലെ ഓയിൽ ഇന്ത്യ ലിമിറ്റഡിന്റെ ശ്രീ വിജയപുരം 3 എന്ന പര്യവേക്ഷണ കിണറിലാണ് വാതകത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. രാജ്യത്തിന്റെ സമുദ്രാന്തര പര്യവേക്ഷണ പദ്ധതിയായ സമുദ്രമന്ദൻ ദൗത്യത്തിലാണ് നിർണായക നേട്ടം. കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് ഇക്കാര്യം അറിയിച്ചത്. പാക്കധീന കാശ്മീരിലെ ഗിൽജിത്ത് ബാൽട്ടിസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള പാകിസ്ഥാൻ സർക്കാരിന്റെ നീക്കത്തിൽ ഇന്ത്യ പ്രതിഷേധിച്ചു. പാകിസ്ഥാൻ അനധികൃതമായും ബലം പ്രയോഗിച്ചും കയ്യേറിയ ഇന്ത്യൻ മേഖലയിൽ ഞായറാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. നടിയെ ആക്രമിച്ച് അപകീർത്തികരമായ ദൃശ്യം പകർത്തിയ കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിൽ അനധികൃതമായി പരിശോധിച്ചതിൽ പുനരന്വേഷണത്തിനായി അതിജീവിത ഹൈക്കോടതിയിൽ ഹർജി നൽകി. രാജ്യത്ത് 85% എഥനോൾ കലർന്ന E85 ഇന്ധനം വെള്ളിയാഴ്ച പുറത്തിറക്കി. ലോക പരിസ്ഥിതി ദിനത്തിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് ഡൽഹിയിലെ ഇന്ത്യൻ ഓയിൽ പമ്പിൽ E85 ഇന്ധനം ഉദ്ഘാടനം ചെയ്തത്. ഈ വർഷം 1076 ഇന്ത്യക്കാരെ അമേരിക്ക നാടുകടത്തിയിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. കഴിഞ്ഞ വർഷം നാടുകടത്തിയത് 3567 ഇന്ത്യക്കാരെയാണെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ഡൽഹി മാളവ്യ നഗറിലെ ഹോട്ടലിൽ കഴിഞ്ഞ ദിവസമുണ്ടായ തീപിടുത്തത്തിൽ 13 വിദേശികൾ മരിച്ചതായി വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ആകെ 21 പേരാണ് മരിച്ചത്. നവകേരള സദസ് യാത്രക്കിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അംഗരക്ഷകർ KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ പുതിയ റിപ്പോർട്ട് നൽകും. പ്രതികളായ 5 പോലീസുകാരുടെയും മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് ആലപ്പുഴ സെഷൻസ് കോടതിയിൽ വാദം നടക്കുന്നുണ്ട്. യാത്രക്കാർക്ക് ടിക്കറ്റ് ബുക്കിംഗ് എളുപ്പമാക്കുന്നതിനും ദുരുപയോഗവും ക്രമക്കേടുകളും തടയുന്നതിനും നടപടികൾ ശക്തമാക്കി ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ. 3 കോടിയിലധികം സംശയാസ്പദമായ യൂസർ ഐഡികൾ IRCTC പ്രവർത്തനരഹിതമാക്കി. അനധികൃത ടിക്കറ്റ് ബുക്കിംഗ് തടയുന്നതിനാണ് നടപടി. ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. തിരുവോണം നാളിൽ കൊട്ടിയൂരിൽ ആദ്യ ആരാധനാ പൂജ നടത്തി. വൈശാഖോത്സവത്തിന്റെ തിരുവോണം ആരാധനയാണ് വെള്ളിയാഴ്ച അക്കരെ കൊട്ടിയൂരിൽ നടത്തിയത്. വൈശാഖോത്സവത്തിലെ പ്രധാന ചടങ്ങുകളായ ഇളനീർ വെപ്പ് നാളെയും ഇളനീരാട്ടം തിങ്കളാഴ്ചയും നടക്കും. നീറ്റ് ഉൾപ്പെടെ ദേശീയ പരീക്ഷാ ഏജൻസി 8 വർഷത്തിനിടെ നടത്തിയ മത്സര പരീക്ഷകളിലുണ്ടായ ചോദ്യ ചോർച്ചകളും ക്രമക്കേടുകളും സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ധവളപത്രമിറക്കണമെന്ന് വിദ്യാഭ്യാസ പാർലമെന്ററി സമിതി ചെയർമാനും കോൺഗ്രസ് നേതാവുമായ ദിഗ്വിജയ് സിംഗ് ഇക്കാര്യം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. സഹോദരി ഭർത്താവ് ബെന്നി തോമസിനെ തന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാക്കിയതിനെ ന്യായീകരിച്ച് മന്ത്രി സണ്ണി ജോസഫ്. ബെന്നി സത്യസന്ധനായ പൊതുപ്രവർത്തകനാണെന്നും തന്റെ സഹോദരി ഭർത്താവ് എന്നത് നിയമനം നൽകുന്നതിന് നിയമപരമായി തടസ്സമല്ലെന്നുമാണ് മനസ്സിലാക്കുന്നതെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു. ഭൂമിയെ ഹരിതമേലാ പണിയിക്കാൻ പരിസ്ഥിതി ദിനം നെഞ്ചേറ്റി നാട്. ദിനാഘോഷത്തിന്റെ ഭാഗമായി സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങളും വിദ്യാലയങ്ങളും സംഘടനകളും ക്ലബ്ബുകളും റെസിഡൻസ് അസോസിയേഷനുകളും വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കുകയും വിവിധ പരിപാടികൾ നടത്തുകയും ചെയ്തു. മട്ടന്നൂർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നിർമ്മാണം അടുത്ത വർഷം ആദ്യം പൂർത്തിയാക്കാൻ VK സനോജ് MLA നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗം തീരുമാനിച്ചു. നിർമ്മാണത്തിലുള്ള ആശുപത്രി MLA നേതൃത്വത്തിൽ സന്ദർശിച്ചു. മട്ടന്നൂരിൽ മറ്റു നിർമ്മാണങ്ങളുടെ പുരോഗതിയും യോഗം വിലയിരുത്തി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ മട്ടന്നൂർ എടയന്നൂർ ഷുഹൈബ് വധക്കേസിലെ പ്രതികളായ 17 പേർക്കും ജാമ്യത്തിൽ തുടരാൻ കോടതി അനുമതി. പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ഉത്തരവിന്റെ ആവശ്യമില്ലെന്ന് വ്യക്തമാക്കി പ്രതികളുടെ ഹർജി ജസ്റ്റിസ് കൌസർ എടപ്പകത്ത് തീർപ്പാക്കി. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മിടുക്കരെ ആദരിച്ച് ജില്ലാ പഞ്ചായത്തിന്റെ വിജയോത്സവത്തിന് തുടക്കമായി. നൂറുമേനി നേടിയ സ്കൂളുകളെയും ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അനുമോദിച്ചു. മുഖ്യമന്ത്രി നിയമസഭയിൽ സമർപ്പിച്ച ധവളപത്രം മുൻ LDF സർക്കാരിനെ ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ രാഷ്ട്രീയ രേഖയാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനുള്ള പദ്ധതി വിഹിതം വെട്ടിച്ചുരുക്കിയെന്ന പരാമർശം തെറ്റാണ്. രാജ്യത്ത് SC ST വിഭാഗങ്ങളുടെ ജനസംഖ്യാ വിഹിതത്തിന് ആനുപാതികമായി പ്ലാൻ ഫണ്ട് നീക്കിവെക്കുന്ന ഏക സംസ്ഥാനം കേരളമാണെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഫിഫ ഫുട്ബോൾ റാങ്കിംഗ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്ക് തിരിച്ചെത്തി നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന. അയർലൻഡ് ഇംഗ്ലണ്ട് പര്യടനങ്ങൾക്കുള്ള ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. നോർവേ ചെസിൽ ഇന്ത്യൻ താരങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ലോക ചാമ്പ്യൻ ഡി ഗുഗേഷിനെ വീഴ്ത്തി ആർ പ്രജ്ഞാനന്ദ. ഇതോടെ ഒരു മത്സരം ശേഷിക്കെ പ്രജ്ഞാനന്ദ കിരീട പ്രതീക്ഷ നിലനിർത്തി. അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കിയിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച് ഇന്ത്യ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999-447-6836, 9447-371-836, 8078-502-836.
2: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM. താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും താരസ്വരത്തിലേക്ക് സ്വാഗതം. ഒരു വ്യക്തിയിലൂടെ ഒരു ഗ്രാമം മുഴുവൻ അറിയപ്പെടുക എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമാണ്. അത്തരത്തിൽ മലയാള സിനിമയിൽ നാടിനോടൊപ്പം തന്റെ പേര് ചേർത്ത് വെച്ച ഒരുപാട് അഭിനേതാക്കളുണ്ട്. അതിൽ മുൻനിരയിൽ നിൽക്കുന്ന വ്യക്തിയാണ് അരവിന്ദൻ. അങ്ങനെയല്ല, മാള എന്ന ഗ്രാമത്തെ തന്റെ പേരിനോടൊപ്പം ചേർത്ത് നിർത്തിയ കലാകാരൻ മാള അരവിന്ദൻ.
4: കല്യാണം കഴിഞ്ഞ പിന്നെ ഭർത്താവിനോടെ പോണ്ടേ? നീ വല്ലതും കഴിക്ക്.
3: ഇന്ന് താരസ്വരത്തിലൂടെ അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചു നോക്കാം. കാട്ടൂർ ബാലന്റെ താളവട്ടം എന്ന നാടകത്തിൽ പകരക്കാരനായാണ് അഭിനയരംഗത്തേക്ക് ഇദ്ദേഹം കടന്നു വരുന്നത്. ആദ്യം ചെറിയ ചെറിയ നാടകങ്ങളിൽ അഭിനയിച്ച അരവിന്ദൻ പിന്നീട് പ്രൊഫഷണൽ നാടകവേദികളിൽ അഭിനയിക്കാൻ തുടങ്ങി. കേരളത്തിലെ നാടക കമ്പനികളായ കോട്ടയം നാഷണൽ തിയേറ്റേഴ്സ്, പെരുമ്പാവൂർ നാടകശാല, സൂര്യസോമ എന്നിവരുടെ നാടകങ്ങളിൽ ഒട്ടേറെ തവണ പ്രത്യക്ഷപ്പെട്ടു. നാടകത്തിന് കേരള സർക്കാർ ആദ്യമായി അവാർഡ് ഏർപ്പെടുത്തിയപ്പോൾ SL പുരം സദാനന്ദൻ നേതൃത്വം നൽകുന്ന സൂര്യസോമയുടെ നിധിയിലെ അഭിനയത്തിന് ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചതും ഇദ്ദേഹത്തിനായിരുന്നു. ഏകദേശം 15 വർഷത്തോളം നാടകത്തിൽ പ്രവർത്തിച്ചു.
5: നല്ല കാപ്പി എന്താ വായിച്ചേ?
6: തനിക്ക് പോയി ചത്തുടണോ എന്ന്.
5: ഒന്നിട്ട് വായിച്ചേ. കറക്റ്റ്.
6: ആ,
5: പക്ഷെ എനിക്ക് ഇപ്പോഴും ഇല്ല.
6: ആ, ഒഴിവുള്ളപ്പ മതി. ശ്രീയൊക്കെ ശരിയല്ലേ? തര തര തര തര തര തര തര കറക്റ്റായിട്ട് വായിച്ചോളണം, ഒന്നും തെറ്റിക്കരുത്.
7: എന്താ സാറേ, നിങ്ങൾക്ക് നാണമില്ലേ?
6: എന്റെ വയലിന്റെ കമ്പി ഇവിടെ പൊട്ടിപ്പോയി. ആർക്കും കിട്ടിയോ?

0: നാളെ ഒരു സ്പെയർ കമ്പി കൊണ്ടുവരണം
1: കേട്ടോ. എന്താ കൺമഷി അത്രയും വേണ്ട.
2: 90 വയസ്സായ അഭിനയം നിർത്തിട്ടാന്ന് ചിന്തിച്ചു.
0: ഏ മീശ വിട്ടി ചുണ്ടു പിടിക്കല്ലേ, ഡയലോഗ് പറയാനുള്ളതാ.
1: അയ്യോ ഇതെല്ലാം പോലെ ഒറ്റ മുടിയില്ല, കടം പോലെ ഉണ്ട്.
3: രസന എന്ന നാടകത്തിൽ മാള അരവിന്ദൻ അവതരിപ്പിച്ച ചെല്ലപ്പൻ എന്ന കഥാപാത്രത്തെ പ്രേക്ഷകർ നെഞ്ചേറ്റി. പ്രേക്ഷകപ്രീതി ഏറ്റുവാങ്ങിയ ഈ ഒരു കഥാപാത്രം കാരണമാണ് അദ്ദേഹം സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ചത്. 1967 അഭിനയിച്ച തളിരുകളാണ് ആദ്യ സിനിമ. എങ്കിലും ആദ്യമായി തിയേറ്ററിലെത്തിയത് 1968 പുറത്തിറങ്ങിയ ഡോക്ടർ ബാലകൃഷ്ണന്റെ സിന്ദൂരം എന്ന ചിത്രമാണ്. പിന്നീട് നിരവധി ചിത്രങ്ങളുടെ കടന്നുവരവായിരുന്നു.
4: വർഷത്തെ സർവീസിലൂടെ 36 പ്രാവശ്യം സ്ഥലം മാറ്റം കിട്ടിയിട്ടുള്ള മാതൃകാ പോലീസുകാരാണ് ഞാൻ. അതുകൊണ്ട് വേഷം കെട്ടൊന്നും വേണ്ട. തൊണ്ടി എവിടെന്ന് പറയണ തെണ്ടി ഇടിച്ചതിന്റെ കിഷ്കിന്ന
1: ഞാനൊരു ഊമയാണ് സർ.
4: എന്നാ പിന്നെ അത് നിനക്ക് നേരത്തെ പറയാൻ പറ്റില്ലേ? വെറുതെ ഉള്ള ഇടി മുഴുവൻ വാങ്ങിച്ചിട്ട് നിനക്ക് വല്ലാതെ വേദനിച്ചു അല്ലേ? പോട്ടെ സാരമില്ല, നീ ഒരു കാര്യം ചെയ്യേ, ഇതാ ഇതുകൊണ്ട് കോഴി സൂപ്പും ബാക്കിയുള്ള കാശിന് കുഴമ്പെല്ലാം വാങ്ങി തേച്ച് കുളിച്ചിട്ട് പോ കേട്ടോ. ഇപ്പൊ മനസ്സിലായല്ലോ ഞാനൊരു മാതൃകാ പോലീസുകാരനാണെന്ന്. എനിക്ക് കിട്ടുന്ന ശമ്പളം മുഴുവൻ ഇതുപോലെ കുറ്റവാളികൾ കൂടി തീർക്കാറാണ് പതിവ്.
1: നീ കരയണ്ട.
4: അയ്യേ നീ അതോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല, ഞാൻ കിമ്പളം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം കേട്ടാ. പോ ചെല്ലി പോയിട്ടോ. എന്തൊരു കഷ്ടമാണ് ദൈവമേ. അയ്യോ എന്റെ സർവീസ് രംഗങ്ങളിൽ ഇത് ആദ്യമായിട്ട് ഇങ്ങനെ.
5: സാറെന്താ അവനെ വിട്ടുകളഞ്ഞത്?
4: അയാളൊരു ഊമയാണോ പാവം.
5: ആ സാറിനെങ്ങനെ മനസ്സിലായി?
4: അവൻ എന്നോട് നേരിട്ട് പറഞ്ഞതല്ലേ.
5: അയ്യോ
3: എറണാകുളം ജില്ലയിൽ വടവുകോട് എന്ന സ്ഥലത്ത് എക്സൈസ് ഉദ്യോഗസ്ഥനായ താനാട്ട് അയ്യപ്പന്റെയും സ്കൂൾ അധ്യാപികയായ പൊന്നമ്മയുടെയും മൂത്ത മകനായിട്ടാണ് അരവിന്ദൻ ജനിച്ചത്. ചെറുപ്പകാലത്ത് തബലിസ്റ്റായിരുന്ന അരവിന്ദൻ പിന്നീടാണ് നാടകരംഗത്തേക്ക് എത്തിയത്. ആദ്യം അഭിനയത്തിനു പകരം നാടകങ്ങളിൽ അണിയറയിൽ തബലിസ്റ്റായിരുന്നു. 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛനെ നഷ്ടപ്പെട്ട ശേഷം സംഗീതാധ്യാപികയായ അമ്മയ്ക്കൊപ്പം മാളയിലെ വീട്ടിൽ താമസമാക്കി. അതിനുശേഷമാണ് അരവിന്ദൻ മാള അരവിന്ദനായി മാറിയത്.
5: അതെ ഹലോ, ഞങ്ങൾ ഇവിടെ പറഞ്ഞാട്ടോ. ആ അതെ മന്ത്രിക്ക് എസ്കോർട്ട് പോകാൻ കാറ് വിളിക്കാനേ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളോ. അതെ എന്തട്ടാന്ന്? അത് തിരുവനന്തപുരത്ത് നിന്ന് പാസ്സായി വന്നോളൂ. സമയം എടുക്കുമെന്നോ? എപ്പൊ കിട്ടുമെന്നോ? അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോ കിട്ടില്ല എന്ന് വരും. അതിനിപ്പം തൊട്ടാ പറ്റിയേ? ഇനി മേലാ കാശെന്നും പറഞ്ഞ് ഇങ്ങടങ്ങ ഫോൺ വിളിച്ചാണ്ടല്ലോ അട്ടിച്ച് നിന്റെ ബോണറ്റി അളക്കും. കാറിന്റെ അല്ല നിന്റെ ബോണറ്റി അളക്കുന്ന നീ ആരും കാര്യം മനസ്സിലായിണ്ടോ?
6: എന്താ കുരിശ്?
5: ആ ടൂറിസ്റ്റുകാരല്ലേ ആ കേലി 455 അത് തന്നെ. ഇന്നാള് മന്ത്രിക്ക് എസ്കോർട്ട് പോകാൻ നമ്മൾ കാറ് വിളിച്ചില്ലേ, അതിന്റെ കാശ് കൊടുക്കാൻ. പിന്നെ അവന്റെ പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചില്ലേ, അതിന്റെയും കാശ് കൊടുക്കാൻ.
6: അതൊക്കെ അപ്പഴേ തീർന്നില്ലേ?
5: ആ താൻ തുടനാ വിളിച്ചേ?
6: പുറത്തൊരു വനിതാ രക്തം വന്നു നോക്കണ്ട.
5: ആരണ്ടാ രക്തമ്മ?
6: മകളാ രക്തം.
5: കാണാനില്ലല്ലോ, എവിടെയുണ്ടോ തന്റെ രക്തമ്മ?
6: ഇപ്പൊ വിളിച്ചോണ്ട് വരാം.
5: എന്താണാവോ വിശേഷം?
7: എന്റെ ചേട്ടനെ ഇവിടെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്.
5: എന്തുട്ടാ ചേട്ടൻ നല്ല പേര്?
7: തമ്പി.
5: തമ്പി? ആ പിടിച്ചോണ്ട് വന്നുണ്ട്. അതിപ്പോ എന്ത് വേണാവോ?
7: സാർ രക്ഷിക്കണം.
5: അതെ രക്ഷിക്ക ശിക്ഷിക്ക എന്നൊക്കെ പറയണത് ഞങ്ങളുടെ ജോലിയല്ല.
6: പിടിക്ക, ഇവിടെ കൊണ്ടൊന്ന് ഇടുക, പിന്നെ രക്ഷിക്കോ ശിക്ഷിക്കോ ഒക്കെ ചെയ്യേണ്ടത് എസ് ഐ സാറിന്റെ കടമേനി. ക്രാവിന് എന്തുട്ടാ വേണ വെച്ചാല് എസ് ഐയോടെ പറഞ്ഞോളൂ, ഒരു പ്രശ്നമില്ല.
8: ആശാനി പെൺകൊച്ചിനെ കണ്ടിട്ട് എന്താ ഇത്ര ഒരു അലിവ്?
5: ഏതേ മോന്റെ കുറ്റിക്ക് ഒറ്റ പൂശന്നാണ്ടല്ലോ. ആവശ്യമില്ലാത്ത വർത്തമാനം പറയാ കേട്ടോ. പോരാ പോരാ പോരാ. വ്യാകുല മാതാവിന്റെ മോഹണി കുട്ടിക്ക് മാതാവിന്റെ മോഹം കണ്ടാ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്താ മാതാവേ, ഞാൻ ആകെ അപ്സെറ്റ് ആവട്ടോ. വാ കൊച്ചെ, നിനക്ക് എന്റെ ചേട്ടനെ കണ്ടേ?
9: ഒരു പ്രശ്നമല്ല കേട്ടോ.
5: വന്നോളൂ. ഒരു പ്രശ്നമല്ല എന്നാ വന്നോളൂ. ഇത് പോലീസ് സ്റ്റേഷന് ഒരു ആക്സിഡന്റ് കേസ് വന്നിട്ടുണ്ട്.
3: മറ്റാരിൽ നിന്നും കടമെടുത്ത അഭിനയശൈലി ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റേത്. ഏത് ചിത്രമെടുത്തു നോക്കിയാലും അതിൽ കഥാപാത്രം ഏത് തന്നെയായാലും സ്വതസിദ്ധമായൊരു ശൈലി അവയ്ക്കെല്ലാം പകർന്നു നൽകാൻ ഈ കലാകാരന് സാധിച്ചു. എൻ്റെ ഗ്രാമം, തറവാട്, അധികാരം, ആളൊരുങ്ങി അരങ്ങൊരുങ്ങി, തടവറ, മീശമാധവൻ എന്നിവ പ്രധാന ചിത്രങ്ങളാണ്.
10: കൊള്ളാലോ. ഇനിയിപ്പോ ഈ കളസം എടുത്തിടണം, പിന്നെ ഈ ബാഗ് എടുത്ത് കൈ തൂക്കണം, പിന്നെ ഏത് ജഗത്താന്റെ മുമ്പിലും വിളറാത്ത സ്ഥിരം ചിരിക്കുന്നതിന്റെ മോന്തേ ചിരി. ഇത്രയും കഴിഞ്ഞാ റെഡി. ഏത് രാജാവും വീഴും, വീട്ടു എന്താ വീട്ടൂലേ? ആ വീഴുന്നു. ഏതായി തിരുനീമണികൾ? അവന്മാരുടെ വിചാരം ഒന്ന് കണ്ണിറക്കി കാണിക്കുമ്പോഴേക്ക് ഈ ശങ്കരൻകുട്ടി വീഴുമെന്നാ. അത് നടക്കില്ല. പിന്നെ അതിനിച്ചിരി പുളിച്ചും വേറെ ആളെ നോക്കിയാ മതി.
11: പിന്നെ അവരെന്തിനാ എന്നെ നോക്കി കണ്ണിറക്കിയത്? എന്നെ കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഇഷ്ടം തോന്നിക്കാണ്. അല്ലാതെ പിന്നെ
10: അങ്ങനെയാണെങ്കിൽ അവരെന്നെ വല്ലാതെ നിരാശപ്പെടുത്തിയല്ലോ. ഇല്ല, ഒരിക്കലും ഞാൻ അവരെ നിരാശപ്പെടുത്താറ്.
3: നാൽപ്പത് വർഷത്തെ സിനിമാ ജീവിതത്തിൽ 650-ലേറെ സിനിമകളിൽ അഭിനയിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചു. 2014 ലാൽ ബഹദൂർ ശാസ്ത്രി എന്നതാണ് അവസാന ചിത്രം. ഓസ്കാർ മിമിക്സ് എന്ന പേരിൽ മിമിക്രി ട്രൂപ്പ് അദ്ദേഹം നടത്തിയിരുന്നു.
12: ശരിക്കും സംഗീതം കിട്ടുന്ന പോലെ തന്നെ എല്ലാ കലകളും ഗിഫ്റ്റാണ്. അതിൻ്റെ ഫാദറിൻ്റെ ഫാമിലിയൊക്കെ ഭയങ്കര കൊമേഡിയൻസാണ്. എന്ത് പറഞ്ഞാലും ചിരിക്കും. വളരെ സീരിയസ് ആയിട്ട് പറയുന്ന കാര്യം നമുക്ക് ചിരി വരും. അതുപോലെ തന്നെ സംഭവം എനിക്ക് കിട്ടിയതാണ്. പിന്നെ സംഗീതത്തിൻ്റെ ഒരു ചെറിയ സംഭവം ഉണ്ട്. ഇച്ചിരി ചെറിയ താളബോധങ്ങളുടെ കൂട്ടത്തിലാണ്. അപ്പോൾ അത് അമ്മ മ്യൂസിക് ടീച്ചറായിരുന്നു. പണ്ടത്തെ മ്യൂസിക് എം എ വാസായിലാണ്, സീനിയർ മോസ്റ്റ്. അപ്പോൾ ക്ലാസിക്കൽ സംഗീതത്തിൻ്റെ ഒരു അമ്മാവനും അസുഖമായിട്ട് പാടുമായിരുന്നു. അപ്പോൾ അമ്മാവനും അമ്മയിൽ നിന്നും കിട്ടിയുള്ള സിദ്ധി എനിക്ക് കിട്ടിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അല്ല, അമ്മ ആദ്യം ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്. ഈ പൊടിക്ക് മുമ്പായിട്ട് വേറെ കാര്യം പറയാം. അമ്മ പഴനിക്ക് പോയി, പഴനിമലയ്ക്ക് പോയി. ചില അസുഖങ്ങളൊക്കെ ഉള്ള സമയത്ത് അമ്മ ഞാനില്ലാതെ ആണ്ട് കുടുംബത്തോടു കൂടി പോയി. പോയി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അമ്മ തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ എങ്ങനെയുണ്ട് അമ്മ, പഴനിമല കയറ്റമൊക്കെ? വയ്യാണ്ട് പോയതാണല്ലോ. ഒന്നും പറയണ്ട പോലെ ഞാൻ ഗുരുവായൂരപ്പനെ വിളിച്ചോണ്ടാണ് പഴനിമല കയറിയതെന്ന്. അപ്പം എന്തിനാണ് പഴനിക്ക് പോയത്? ഗുരുവായൂരപ്പനെ വിളിച്ചു. അപ്പം മനസ്സ് നിറച്ച് ഗുരുവായൂരപ്പനാണ്. പട്ടണം പൊടി എന്ന് പറയുന്ന സാധനം വളരെ നൈസ് പൊടിയാണ്, പുക പോലിരിക്കുന്ന സാധനം. അപ്പോൾ അന്ന് ഞാൻ പൊടി പൊടിക്കുന്ന സമയത്ത് അമ്മ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് ചോദിക്കും, മോനെ ഇച്ചിരി പൊടി ഞാൻ എന്ന് പറയും. ഈ പൊടി അമ്മയ്ക്ക് ഇത്തിരി കൊട്ടു കൊടുക്കുക. അമ്മ കുറച്ച് മതി എന്ന് പറയും. അവനെ കുറച്ചെടുത്ത് അമ്മ ഒരു സുഖമ്മ, അതായത് സന്തോഷം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ പൊടി വയ്ക്കുന്ന സ്ഥലം അമ്മയ്ക്കറിയാം. അപ്പം അമ്മ എന്നെ കാണാതെ കട്ടുപരിക്കും കുറച്ച്. അത് കഴിഞ്ഞൊരു ദിവസം പറഞ്ഞു, മോനെ ഇച്ചിരി പൊടി ഞാൻ തന്നെയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പൊടി ഡെപ്പി ഇങ്ങനെ അഴിച്ചിട്ട് ഒരു തരി പോലും ഇല്ല. അപ്പം ഇങ്ങനെ ഡെപ്പ് ഉണ്ട്, ഇത് കണ്ട ഒറ്റ തരി പോലും ഇല്ല, കണ്ട ഒട്ടുമില്ല. ഇതേ കൊട്ടം ഞാൻ കാണിച്ചുതരാം. നീ ഒരു കാര്യം ചെയ്യുക, സാധനം അമ്മയ്ക്കൊന്നും മണത്തിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അമ്മ എടുത്തിട്ട് ഒരു സുഖം. അമ്മ രണ്ടാമതും ഞാൻ പൊടി വെച്ചിരിക്കുന്ന സ്ഥലത്ത് എടുത്തിട്ട് ഇങ്ങനെ പൊടി നിറച്ചു വെച്ചിരിക്കുകയായിരുന്നു ഞാൻ. പട്ടണം പൊടി ഞാൻ നോക്കുമ്പോൾ തലമുടിയുടെ മുകളിൽ കൂടെ പൊടി ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ സംഭവം
3: താറാവ് എന്ന സിനിമയിലെ അഭിനയത്തിന് സഹനടനുള്ള സംസ്ഥാന പുരസ്കാരം, ഫിലിം ക്രിട്ടിക്സ് അവാർഡ് എന്നിവ മാള അരവിന്ദിന് ലഭിച്ച അംഗീകാരങ്ങളാണ്. മോഹൻലാലിനോടൊപ്പം കണ്ടു കണ്ടറിഞ്ഞു എന്ന ചിത്രത്തിലെ ഒരു ഗാനം ആലപിച്ചതും ഇദ്ദേഹമാണ്.

0: സൗദാമിനി, 2004 അന്തരിച്ച രാമനാഥൻ എന്നിവരാണ് സഹോദരങ്ങൾ. ഭാര്യ ഗീത. 1971 ഇവരുടെ വിവാഹം നടന്നത്. വിവാഹത്തിന് മുൻപ് ക്രിസ്തുമത വിശ്വാസിയായിരുന്ന ഗീതയുടെ യഥാർത്ഥ പേര് അന്ന എന്നാണ്. കല, കിഷോർ എന്നീ രണ്ടു മക്കളുണ്ട്. സുഹൃത്തായ പരമനോടൊന്നിച്ചായിരുന്നു മാള അരവിന്ദൻ നാടകരംഗത്തേക്ക് എത്തിയത്. സത്യം പറഞ്ഞാൽ അരവിന്ദൻ എന്ന വ്യക്തിയിലെ കലാകാരനെ ആദ്യം തിരിച്ചറിഞ്ഞത് അധ്യാപികയായിരുന്ന അമ്മയാണ്. തബലയോടുള്ള താല്പര്യം മനസ്സിലാക്കിയ അമ്മ അദ്ദേഹത്തെ കൊച്ചിൻ മുഹമ്മദ് ഉസ്താദിന്റെ അടുത്തേക്ക് തബല പഠനത്തിനായി ചേർത്തു. പരമന്റെ ഹാർമോണിയവും അരവിന്ദന്റെ തബലയും ഒന്നിച്ചപ്പോൾ പിന്നീട് ഇരുവരും അമേച്വർ നാടകവേദികളിലെ സ്ഥിരം സാന്നിധ്യമായി.
1: വേറെ വേറെ രൂപത്തിലാണല്ലോ
2: പഠിക്കുന്ന സ്കൂളിൽ. ഈ ഗ്രൂപ്പ് ഡാൻസ്
1: ഉണ്ടായിരുന്നു, ഡാൻസ് ഇല്ലേ, അതിന് ഇവള് ഡാൻസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെ അന്വേഷിച്ചത് അതിൻ്റെ പേര്, എൻ്റെ കൂട്ടുകാരൻ പരമൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അണ്ണമൻ്റെ, അയാൾ ഹാർമോണിസ്റ്റാണ്. ഞാൻ തബല, അഗസ്റ്റിൻ എന്ന് പറഞ്ഞ ഒരാൾ ക്ലാർനെറ്റ്, കൊടകര മാധവൻ മ്യൂസിക് സംഗീതം പാടാൻ. ഇങ്ങനെ നാല് പേരും കൂടി ചെന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനാ തബല വായിച്ചപ്പോൾ ഇവിടെ അവിടെ നോക്കി ഇങ്ങനെ നിൽക്കണ്ടായിരുന്നു. അപ്പോൾ തബലവായൻ അന്ന് അന്നത്തെ കാലത്ത് എനിക്കന്ന് എത്ര വയസ്സുണ്ട്, 15 വയസ്സുണ്ടാവും അല്ലേ, 15-19 വയസ്സേ ഉള്ളൂ. 14 വയസ്സ് കൊടുക്കും കാണും. തൃശ്ശൂർ ജില്ലയിലെ സ്റ്റാറാണ് ഞാൻ, തബല സ്റ്റാർ. അപ്പോൾ അത്

0: ചോദിച്ചാൽ ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പം ഞാനിങ്ങനെ നോക്കിയൊക്കെ ഞാൻ ഇവിടെ എല്ലാം എന്തെങ്കിലും കൈ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഞാൻ ചേമാരി ഇങ്ങനെ വയ്ക്കും. ഇവിടെ എന്തെങ്കിലും കോശം കഴിയുമ്പോൾ ഞാനും കോശം കണ്ടെ. അങ്ങനെ ഇത് വെറുതെ തമാശയായി മാറി. ഒടുവിലിങ്ങനെ പേരെന്താന്ന് ചോദിച്ചു. എന്നാണെന്ന് പറഞ്ഞു. പേര് ശരിക്കും പറഞ്ഞു ഷീ ബിലോങ്സ് ടു ക്രിസ്ത്യൻ, ക്രിസ്ത്യൻ പെണ്ണാണ്. പേര് അന്നക്കുട്ടി എന്നാണ് ശരിക്കും. ഞാൻ ഗീത എന്ന് വിളിക്കുന്നു. കാരണം കല്യാണം കഴിഞ്ഞ ശേഷം റേഷ്മാരെ തരും ഞങ്ങളുടെ 71 February 1st. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പോലും എനിക്ക് ഓർമ്മയില്ല, ഇത് മാത്രമേ ഓർമ്മയുള്ളൂ. അങ്ങനെ കല്യാണം കഴിഞ്ഞ ശേഷം ആൾക്കാർ ഇപ്പോൾ ഗീത എന്ന് മാറ്റി, എന്തെങ്കിലും പേര് മാറ്റിയില്ലെങ്കിൽ എന്താണ് ഈ അന്നക്കുട്ടി എന്ന് വിളിക്കുന്നത്, ചോദ്യങ്ങൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും. അത് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പേര് മാറ്റിയത്, വേറെ ഒന്നുമല്ല. പിന്നെ കത്തുകളൊക്കെ അയച്ചു, സ്കൂളിലേക്ക് കത്തുകളൊക്കെ അയച്ചു, അത് പിടിച്ച് മാഷ്. അങ്ങനെ വലിയ കുഴപ്പമൊക്കെ ഉണ്ടായി. പിന്നെ നാട്ടുകാരറിഞ്ഞ്, വീട്ടുകാരറിഞ്ഞ്, പിന്നെ 3-5 വർഷത്തോളം ഇങ്ങനെ നമ്മൾ കാണുന്ന ഒരു സ്നേഹം മാത്രം, ഭയപ്പാടോടുള്ള സ്നേഹം, ഒരു ഡിവൈൻ ലവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ കാലത്തെ മാതിരിയല്ല, ഒരു ദൈവികമായിട്ടുള്ള ഒരു എന്തോ അടുപ്പം മനസ്സിൽ വന്നു. ഏതോ ഒരു പിന്നെ ജന്മം ഞാൻ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇവിൾ ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെ വന്ന് ചേരേണ്ടവർ ചേരുമല്ലോ, ഓരോ നിമിത്തങ്ങളുണ്ടല്ലോ. അങ്ങനെ വന്ന് ചേർന്നപ്പോൾ അങ്ങനെ 1 February 1st കല്യാണം കഴിഞ്ഞു.
1: കുതിരവട്ടം പപ്പുവിനും ജഗതിക്കും സമകാലികനായി സിനിമയിൽ നിറഞ്ഞു നിന്ന അദ്ദേഹം തൻ്റെ സ്വന്തം ശൈലികൾ കൊണ്ട് എല്ലാവരെയും ഒരുപാട് ചിരിപ്പിച്ചിരുന്നു. നീട്ടിയും കുറുക്കിയുമുള്ള സംസാര ശൈലി തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന കോമഡി നമ്പർ.
2: ഓപ്പൺ ദി ഡോർ. അയ്യോ അയ്യോ അയ്യോ അയ്യോ അയ്യോ അയ്യോ.
3: അല്ല, ഇതാര് രഞ്ജനോ?
2: അതേ, കാലിനെന്ത് പറ്റി? സാറിന് എന്നെ കുറിച്ച് അറിയാമല്ലോ.
3: എന്ത്?
2: കീപ് ലെഫ്റ്റ്.
3: കീപ് ലെഫ്റ്റ്?
2: കേരള ഗവൺമെന്റ് ഞങ്ങളുടെ കുടുംബത്തിന് തന്നിട്ടുള്ള പട്ടയദാനമാണ് കീപ് ലെഫ്റ്റ്. കാരണം ഇത്രയും കീപ് ലെഫ്റ്റ് പാലിക്കുന്ന വേറൊരു കുടുംബക്കാര് ഇന്ത്യ സംസ്ഥാനത്തിലില്ല സാർ. എന്റെ അച്ഛൻ റോഡിൽ ഫുട്പാത്ത് ഇല്ലാഞ്ഞിട്ട് സ്വന്തമായി ഭൂമി വാങ്ങി ഫുട്പാത്ത് ഇട്ട് അതിലൂടെ നടന്ന് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള ആളാ. ആ അച്ഛന്റെ മകനാ ഈ ഗതികേട് സംഭവിച്ചത്.
3: ഓ, അപ്പൊ അതാണ് ഈ കീപ് ലെഫ്റ്റ് രഞ്ജൻ എന്ന് പറയുന്നത് അല്ലേ?
2: അതെ,
3: അത് ശരി.
2: അപ്പൊ ഞാൻ പോട്ടെ.
3: അല്ല, കാലം തെറ്റി പറഞ്ഞില്ല,
2: അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയതാ. അപ്പൊ ഞാൻ പോട്ടെ. സീ യു.
3: അല്ല, കാലിനെന്ത് പറ്റിയത് പറഞ്ഞില്ലല്ലോ.
2: ഓ, മറന്നുപോയി. സാറിനറിയാമല്ലോ ഞാനൊരു കീപ് ലെഫ്റ്റ് ആണെന്ന്. ഇന്നലെ വരെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ ഞാനൊരു സൈക്കിൾ എടുത്ത്,
3: എനിക്ക് സൈക്കിളുണ്ട്,
2: ഞാൻ നേരെ റോഡിന്റെ നടുവിലൂടെ കീപ് ലെഫ്റ്റ് ചെയ്ത് വരികയായിരുന്നു. എന്തൊരു കാറ്റായിരുന്നു എന്നറിയാവോ? അപ്പോഴേ സാറേ ദാ നിൽക്കുന്നു 8 അടി ഉയരത്തിൽ. ദൈവമുണ്ടോ എന്റെ മേലൊക്കെ രോമാഞ്ചം? ഇത്രയൊക്കെ ആയിട്ടും ഇപ്പോഴും എനിക്കത് ഓർക്കാൻ പറ്റുന്നില്ല സാർ. 8 അടി ഉയരമുള്ള ആര്? ആരാണെന്നോ? സാറപ്പോ റോഡ് സൈഡിലൊന്നും നോക്കാതെയാണ് പോകുന്നത്? സിലക്ക് സ്മിത. എന്റെ അമ്മോ, ഒരു നിപ്പ് തന്നെ സാറേ. ഞാൻ കാല് മുതൽ നോക്കി തുടങ്ങിയതാ. അര എത്തിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ നോക്കുമ്പോ ഞാൻ ലോറി സഞ്ചരിച്ചോണ്ടിരിക്കുക, രണ്ടു കാലും ഫ്രാക്ചർ. ഈ കീപ് ലെഫ്റ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ലോറി.
1: എൺപതുകളിലാണ് മാളയുടെ സിനിമകൾ മലയാളക്കരയിൽ തരംഗം തീർത്തത്. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന ഈയൊരു വേളയിലാണ് പപ്പു മാള ജഗതി എന്ന പേരിൽ ഒരു സിനിമ തന്നെ പുറത്തിറങ്ങിയത്. ഹാസ്യത്തിനൊപ്പം നിരവധി ക്യാരക്ടർ റോളുകളും അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. 2013 പുറത്തിറങ്ങിയ ഗോഡ് ഫോർ സെയിലാണ് റിലീസ് ചെയ്ത അവസാന
4: ചിത്രം.
5: പപ്പേട്ടാ, ഞാനല്ല വിഗ്രഹം മോഷ്ടിച്ച.
4: എനിക്കറിയാം, കള്ളത്താക്കോലുണ്ടാക്കിയ ശ്രീകോവിന്റെ വാതിൽ തുറന്നത്. നീ ഓടലക്കില്ലേ കയറാറ്? ഒരാൾക്ക് ഒറ്റയ്ക്കത് ചെയ്യാൻ പറ്റില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കട്ടത് നീ തന്നെയാണ് ഉറപ്പിച്ചിരിക്കുക. നാട്ടുകാർ, നീ എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്ക്. ഇനി നിനക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ ഒക്കില്ല.
5: ഞാൻ എങ്ങോട്ട് പോവാനോ പപ്പേട്ട?
4: വീട്ടിലേക്ക് ഏതായാലും പോകണ്ട. അവിടെയൊക്കെ നിറച്ച ആൾക്കാരാ. പോലീസുകാർ കയറി കല്യാണത്തിന്റെ പണ്ടവും പണമൊക്കെ എടുത്തോണ്ട് പോയടാ. എനിക്ക് നിന്നെ സഹായിക്കണമെന്നൊന്ന് പോന്നെ. പക്ഷെ ഞാനെങ്ങനെയാ ഇവിടെ ഇങ്ങനെ നിന്ന്? അപകടാ. ഒന്നുകിൽ എങ്ങോട്ടെങ്കിലും പോവുക, അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് എവിടെയെങ്കിലും നുളിക്കുക. നീ എന്താ ഇവിടെ?
5: വിഗ്രഹം കെട്ടവരെ ഞാൻ കണ്ടു അപ്പേട്ട. എസ് ഐയുടെ വീട്ടിലാണ് ഞാൻ ഒളിക്കാൻ കയറിയത്. അവിടെ അവരുണ്ട്. എസ് ഐയും അവരുടെ സംഘത്തിൽപ്പെട്ടതാ.
4: വിഗ്രഹം നീ കണ്ടോ?
5: ഇല്ല.
4: പിന്നെ
5: വിഗ്രഹം ഈ പരിസരത്തുള്ള ഏതൊരു പൊട്ടക്കിണറ്റിലുണ്ട്. ഇന്നലെ രാത്രിയും ഈ നിമിഷം വരെയും അവർക്കത് എടുക്കാൻ പറ്റിയിട്ടില്ല. അതെവിടെയാണെന്ന് കണ്ടുപിടിച്ച ഞാൻ രക്ഷപ്പെട്ടു.
4: ഈ നാട്ടിൽ എത്രയോ കിണറുണ്ടാ, എവിടെയെന്ന് വെച്ചാ തപ്പുക. എന്തടാ കയ്യിൽ ചോര?
5: അത് സാരമില്ല, കാല് തെറ്റി പൊട്ടക്കിണറ്റിൽ വീഴാൻ പോയപ്പോ കയറി പിടിച്ചാ മുരുക്കില്ല.
6: കൈക്കെന്ത് പറ്റി? ഇതാ പൊട്ടക്കിണറ്റിന്നെ കയറിയപ്പം കാല് തന്നിയതാ, കയറി പിടിച്ചത് മുരിക്കലും.
5: പപ്പേട്ട, വിഗ്രഹം പപ്പേട്ടന്റെ പറമ്പിലെ പൊട്ടക്കിണറ്റില.
4: ഇത് എവിടെ ഉണ്ടെന്ന് കാണിച്ചു കൊടുത്താലും എടുത്തു കൊടുത്താലും നമ്മൾ കൊടുക്കും. കട്ട നീയല്ലെന്ന് ആളുകൾ വിശ്വസിക്കണമെങ്കിലേ കട്ടവന്മാർ വന്ന് തന്നെ ഇതെടുക്കണം. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നമ്മളവരെ കൈയോടെ പിടികൂടുകയും വേണം. അതിനു മുമ്പ് മറ്റാരെങ്കിലും ഈ വിഗ്രഹം ഇതിനകത്ത് കട്ട, നമ്മളെ രണ്ടുപേരും കുടുങ്ങും.
5: ഇനി മൂന്നാല് ദിവസം കഴിയേണ്ട അവരിത് എടുക്കും തോന്നണില്ല. അപ്പോഴേക്കും എന്റെ മാലതിയുടെ കല്യാണം. ഇന്ന് രാത്രിയാണ് നമുക്കിത് അവരെ കൊണ്ടെടുപ്പിക്കണം.
4: എങ്ങനെ?
5: പപ്പേട്ടൻ എന്റെ കൂടെ നിൽക്കാമോ?
4: മര്യാദയ്ക്ക് നടക്കാൻ കൂടി പറ്റാതെ ഞാൻ എങ്ങനെയാണ് നിന്റെ കൂടെ നിൽക്കുക?
5: അതിനൊക്കെ വഴിയുണ്ട്.
4: നീ എന്നെ കളയാൻ കൊണ്ടുപോകണോ?
5: ആ കേറ് പപ്പേട്ട.
4: എപ്പോഴാ ഇറക്കുക? സംഗതി ഏറ്റു മോനെ.
5: പപ്പേട്ടൻ പുഞ്ചപ്പാടം വഴി പൊക്കോ. ആദ്യം കോയം പുഷ്കരനും ഇവരെ അറിയിക്കേ.
4: ഞാനേ ഈ കാലം വെച്ച് അവിടെ എത്തുമ്പോഴത്തേക്ക് അവന്മാർ വിഗ്രഹം പൊക്കി സ്ഥലം വിടും.
5: ഇല്ല പപ്പേട്ട, നമ്മുടെ തേവരെ അങ്ങനെ കൊണ്ടുപോയി ഞാൻ സമ്മതിക്കില്ല.
4: ഭവാനീശ്വര ബാബാ
7: ജേക്കിലെ തേവരെ കൊണ്ട് പോവാൻ മീശക്ക് ഇത്രയും കട്ടി പോരാ ഈ പമ്പാപ്പച്ചി സാറേ.
8: കള്ളം പോലീസിനെ പിടിച്ചേ.
1: ലോഹിതദാസിന്റെ ചിത്രങ്ങളിലൂടെയാണ് കൊമേഡിയൻ എന്നതിനും അപ്പുറത്ത് തന്നിലൊരു നടനുണ്ടെന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. സല്ലാപ്പത്തിലെ കുഞ്ഞിക്കുട്ടൻ ആശാരിയുടെ വേഷവും താറാവിലെയും ഭൂതക്കണ്ണാടിയിലെയും വേഷങ്ങളും ഒക്കെ അതിനുദാഹരണങ്ങളാണ്.
8: നിങ്ങക്ക് എത്ര കുപ്പി കള്ളു വേണേ ഞാൻ മേടിച്ചു തരാം. കുമാരന് കാശൊരു പ്രശ്നമല്ല, ഇപ്പൊ ചത്താ പോലും മനസമാധാനത്തോടെ കള്ളു കുടിച്ചിട്ട് ചത്തതാണെന്ന് ആശ്വസിക്കാം.
9: കുമാരേട്ടാ, നിങ്ങളൊരു മഹാന.
8: ഓ
9: മഹാൻ.
8: അയ്യടാ,
10: എത്ര നാളായിന്നറിയോ ഒരു തുള്ളി മോന്തിയിട്ട്.
9: കുമാരൻ എന്തു ആവാ, ഒറ്റ ചെക്കനാ, വയ്യാണ്ട് കിടന്നാ നോക്കാൻ ആളുണ്ട്. ഞാൻ കിട്ടുന്ന കാശ് നുള്ളിപ്പെറുക്കി വെച്ചില്ലെങ്കിലേ എനിക്ക് എന്തെങ്കിലും പറ്റിയ എന്റെ ഭാർഗവി ഊരി കണ്ടി വരും.
8: ഇപ്പോഴും താനല്ലൊരു അന്യനായിട്ടാണ് കാണുന്നത് അല്ലേ?
9: അതല്ലടോ, ഒന്ന് കരുതി ജീവിച്ച പിന്നെ വിഷമിക്കണ്ടല്ലോ.
8: ജീവനമായാൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് വെച്ച് എപ്പോഴും അത് ആലോചിച്ചിരുന്നാൽ പിന്നെ എന്താണോ ഒരു സുഖം.
11: തലയുട്ട് പൊള്ളുന്നു. ആർക്കോ എന്തിനാ വേണ്ടി വാദിച്ച വാക്കിന്റെ മുതന്ന വേളയിൽ മൂർച്ചയിൽ എന്റെ തലയുട്ട് പൊള്ളുന്നു, എന്റെ തലയുട്ട് പൊള്ളുന്നു.
9: ഓ തുടങ്ങി പോരപ്പന്റെ ഒരു ഗീതാപാരായണം. അവൻ എന്ത് വേണമെങ്കിലും ആയിക്കൂടെ, ചെലവിനുള്ള കാശ് മോൻ അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ. ഭാഗ്യം ചെയ്ത ജന്മ.
8: ഇക്കരെ നിൽക്കുമ്പോ അക്കരെ പച്ച, അതാണ് മനുഷ്യന്റെ സ്ഥിതി.
9: അപ്പറിന്റെ അർത്ഥം മനസ്സിലായില്ല.
8: എടോ എന്നുണ്ടായിട്ട് എന്താ കാര്യം? ഒറ്റയ്ക്ക് തനിച്ചുള്ള ജീവിതം, തിന്നോ കിടന്നൊന്ന് നോക്കാൻ ഒരാളില്ലാതെ.
11: തലയുട്ട് കൊള്ളുന്നു.
8: പോരപ്പൻ ചൊല്ലുന്നത് കവിതയല്ല, ജീവിതമാണ്. പൂർത്തീകരിക്കാത്ത കവിത പോലെയാ ജീവിതം.
12: തന്നിരിക്കുന്നു. എന്താ മാപ്പ്?
13: മാപ്പോ? മാപ്പല്ല, ആപ്പ്. ആപ്പ് ആപ്പി കസം കണ്ടിട്ടില്ലേ?
12: കുഞ്ഞുട്ടേട്ടോ,
13: ഓ
12: മരുമോനെ, എവിടെയോ ഒരക്ഷര പശുക്ക് കാണുന്നുണ്ടാ.
13: എടാ അവന്റെ ഒരക്ഷരല്ലേ പശുകിട്ടുള്ളൂ, നിന്റെ മൂന്നക്ഷരം പശു കിടക്കുക.
12: മൂന്നക്ഷരം?
13: കുരുത്തം.
12: ഇതുപോലൊരാൾ എന്റെ വീടിന്റെ അടുത്തുണ്ട്. ചെവിയിൽ എപ്പോഴൊരു പൂ വെച്ചുണ്ടാവും, ചെമ്പരത്തിപ്പൂ.
13: എടാ നിന്റെ വീടിനടുത്തുള്ള ഒരാളെന്ന് പറയേണ്ട കാര്യമില്ല,
12: നിന്റെ വീട്ടിലുള്ള ഒരാള് എന്ന് പറഞ്ഞാ പോരെ.
13: അതാരാ?
12: നിന്റെ അച്ഛൻ. മോനെ ശശിയെ, കള്ളപ്പണി പഠിക്കല്ലേ?
13: കുളിക്ക് മൂർച്ച കൂടണ്ട. മാവാ,
12: കണ്ണും മനസ്സും ഉളിത്തലൊക്കെ വേണം. നമ്മുടെ രാഘവനെ കണ്ടു പഠിക്കല്ലേ? നീ നാണുവാശ്വര മോനാ, ആ പേര് കളയരുത്.
13: അത് നമ്മക്കിട്ടൊരു ആപ്പടിച്ചാണല്ലോ.
12: എടാ, ആപ്പടിക്കുന്നിടത്ത് ആണി അടിച്ചിട്ട് വല്ല കാര്യം ഉണ്ടാ കുരങ്ങ?
1: രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി 28 രാവിലെ 6 കോയമ്പത്തൂരിലെ കോവൈ മെഡിക്കൽ സെന്റർ ആശുപത്രിയിൽ വച്ചായിരുന്നു മാള അരവിന്ദൻ എന്ന അതുല്യ പ്രതിഭയുടെ അന്ത്യം. അപ്പോൾ 75 വയസ്സായിരുന്നു. ഏറെക്കാലമായി പ്രമേഹവും ഹൃദയ സംബന്ധമായ അസുഖങ്ങളും കാരണം ബുദ്ധിമുട്ടിയിരുന്ന അദ്ദേഹത്തെ വടക്കാഞ്ചേരിയിൽ ഒരു സിനിമാ ഷൂട്ടിങ്ങിനിടയിൽ പെട്ടെന്നുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് സമീപത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചതായിരുന്നു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോയമ്പത്തൂരിലെത്തിച്ചു. ശസ്ത്രക്രിയ നടത്തിയതിനു ശേഷം ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടായെങ്കിലും വീണ്ടും ഹൃദയാഘാതമുണ്ടായതോടെ ആരോഗ്യനില വഷളായി. മൃതദേഹം മാളയിലെ വീട്ടിലെത്തിച്ച് പൊതുദർശനത്തിന് വെച്ച ശേഷം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിലാണ് സംസ്കരിച്ചത്. മലയാള സിനിമാ ലോകത്ത് തന്റേതായ ഇടം കണ്ടെത്തിയ, ഇന്നും മലയാളി മനസ്സിൽ തങ്ങി നിൽക്കുന്ന മാള അരവിന്ദൻ എന്ന കലാകാരന് മുന്നിൽ പ്രണാമം നേർന്നുകൊണ്ട് ഇന്നത്തെ താരസ്വരം ഇവിടെ പൂർണ്ണമാകുന്നു.
14: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
15: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
16: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
15: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
16: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
15: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
16: കോക്കനട്ട്.
15: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
16: ഫോൺ 9188951780. മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
17: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മന്ത്രിമാളികയിൽ മനസമ്മതം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം.

0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: പക്ഷേ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ഗംഗയും ചേർന്ന് പാടിയ ഗാനം.

0: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം KK Dental Care. 11 വർഷത്തെ പാരമ്പര്യമുള്ള KK Dental Care രണ്ടാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. KK Dental Care. Make your smile more special.
1: ചിത്രപാടിയ ഗാനം കേൾക്കാം. ചിത്രം ജാതകം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497276240.
2: റേഡിയോ മലബാർ.
3: റേഡിയോ മലബാർ 89.6 FM. സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
2: വളയം.

0: ഇത് റേഡിയോ മലബാറിലെ വളയം എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. വളയം എന്ന് പറയുന്നത് ഡ്രൈവർമാർ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു പ്രോഗ്രാം. അപ്പോൾ കൊട്ടിയൂർ ഉത്സവത്തിൻ്റെ വിശേഷങ്ങൾ അറിയാനും ഇവിടെ വരുന്ന ആളുകളെ കുറിച്ചൊക്കെ അറിയാനാണ് നമ്മളിന്ന് കൊട്ടിയൂരിൽ വന്നത്.
1: പക്ഷേ
0: കൊട്ടിയൂരിൽ തന്നെയുള്ള ഒരു ഓട്ടോ ഡ്രൈവറുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ കൊട്ടിയൂരിൽ എത്ര വർഷമായി? പതിനഞ്ച് വർഷമായി. പിന്നെ വീട് ഈ പറഞ്ഞ പോലെ
2: ഇവിടെ തന്നെ. ഞാനിവിടെ അമ്പലത്തിലെ ഒരു അവകാശം കൂടിയാണ്. ചപ്പരത്തിന് വാള് കൊണ്ടിരുന്നില്ലേ? നമ്മുടെ കുടുംബത്തിലാണ്.
0: നിങ്ങൾ പേരെന്തെന്ന് പറഞ്ഞു?
2: പ്രഭാകരൻ.
0: പ്രഭാകരൻ. കുടുംബത്തിലെ വീട്ടിലാരൊക്കെ ഉള്ളത്?
2: വീട്ടിലെ ഭാര്യയും മോനും.
0: ഭാര്യയും മോനും. മോനെന്തെയ്യുന്നു?
2: മോന് സ്വത്തിന്റെ മേഖല.
0: സ്വത്തിന്റെ മേഖല. പേരെന്താ?
2: ആകാശ്.
0: ആകാശ്. ഭാര്യയുടെ പേര്?
2: അജിത.
0: ഇപ്പൊ പതിനഞ്ച് വർഷമായി നിങ്ങള്?
2: ഇപ്പൊ ഗൾഫിലായിരുന്നു. ഇപ്പൊ വന്നിട്ട്.
0: ആ, പ്രവാസിയാണ്. കുറെ വർഷം ഉണ്ടായിരുന്നു ഗൾഫില്?
2: പിന്നെ ഒരു ഏഴ് വർഷം ഉണ്ടായിരുന്നു.
0: പ്രധാനമായിട്ട് നിനക്ക് ചോദിക്കാനുള്ളത്, ഉത്സവ സമയത്ത് നമ്മളെ കൊട്ടിയൂരിന്റെ ഒരു ചിത്രം, നമ്മള് പുറമേയുള്ള ആളുകളൊക്കെ വളരെ അധികം വന്ന് നല്ല തിരക്ക് അനുഭവപ്പെടുന്ന ദിവസങ്ങളായിരിക്കുമല്ലോ ഉത്സവ സമയത്ത്. ഈ സമയത്ത് നിങ്ങളെ ജോലിനെ അത് എങ്ങനെയാണ്
2: ബാധിക്കുന്നത്? നമുക്ക് ഓടാൻ പറ്റൂല.
0: ഓടാൻ പറ്റൂല. ശരിക്കും അത്രയധികം
2: ബ്ലോക്ക് ആയിട്ട്. ഒന്നാമത്തെ ഇവിടെ എവിടെയും വെക്കാൻ പറ്റില്ല. നമ്മളെ സ്റ്റാൻഡ് പറഞ്ഞാൽ അവിടെയാണ്. അവിടെ ആകെപ്പാടെ മൂന്ന് വണ്ടി വെക്കാൻ, നാല് വണ്ടി വെക്കാനുള്ള സ്ഥലമുള്ളൂ. പക്ഷെ ഉത്സവത്തിന് പോലീസുകാർ അവിടെ വെക്കാൻ സമ്മതിക്കില്ല. പിന്നെച്ചാലും ബ്ലോക്ക്. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോ ചില ദിവസം നമ്മള് കേളം വരെ ഒന്ന് പോയിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ രണ്ട് മണിക്കൂർ ഓടിക്കും കടത്ത് പോയിട്ട്. ആപ്പടെ പതിനഞ്ച് മിനിറ്റിന്റെ 12 മിനിറ്റിന്റെ ഓട്ടേ ഉള്ളൂ.
0: അതിന്
2: ഒന്ന് ഒന്നര രണ്ട് മണിക്കൂർ 3 മണിക്കൂറായ ദിവസമൊക്കെ ഉണ്ട്.
0: അപ്പൊ ശരിക്കും മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം കുട്ടിയൊരു ഉത്സവം കാണാൻ വരുന്നത് ഭയങ്കര ആ ഒരു ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ വന്ന് തൊഴുതു പോകുന്ന ആളുകളാണ് ഇവിടെ കൂടുതലും എത്തുന്നത്. പക്ഷെ ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഉത്സവ സമയത്ത് ഒരുപാട് പ്രയാസങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട യാത്രാ പ്രശ്നം
2: പരിഹരിക്കപ്പെടാതെ അവർക്ക് വിളിച്ച ഒരു വണ്ടി പോലും എല്ലാം 4 ദിവസം മലയാണ്.
0: മലമുകളിലേക്ക്
2: ഇങ്ങോട്ട് പോയ അപ്പമല, ഇങ്ങോട്ട് പോയ പന്നിയാമല, ഇങ്ങോട്ട് പോയ നെല്ലിയോടി മല, എല്ലാം മലയാണ്. നടന്നിട്ട് പോയിട്ട് ഒരു സാധനം കൊണ്ട് പോകാൻ തന്നെ നടക്കൂല,
0: പ്രയാസമാണ്. പക്ഷെ ഈ ഉത്സവ സമയത്ത് ഈ ടൗണിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് പോവാനും പ്രയാസമായിരിക്കും.
2: ബുദ്ധിമുട്ടാണ്.
0: അപ്പൊ ഇതിന് കാലങ്ങളായി നിങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു പരിഹാരം ഇനിയും അതിന്റെ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല.
2: ഒരിക്കലും ഇത് എത്തുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഓരോ വർഷം കൂടുന്ന തിരക്ക് ഡബിളായിക്കൊണ്ടിരിക്കുന്നു.
0: ഈ കഴിഞ്ഞ വർഷത്തിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു കേട്ടത് ഇവിടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതൽ ആളുകൾ.
2: കൂടുതലും കർണാടകക്കാരാണ്.
0: പക്ഷെ ഇപ്പോ ഉത്സവം തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷെ ഈ സമയത്തും തുടക്കത്തിൽ ഇന്നിപ്പോ ഇവിടെ കാണുന്നത് അവരെയാണെന്ന്
2: നേരിടുന്നുള്ളതല്ലേ ഇന്ന്? അപ്പം ഈ ഫേസ്ബുക്കിലെ കൂടിയിലെ കൂടെ വാർത്തകൾ വന്നിട്ട് ഉത്സവം തുടങ്ങിയെന്നാണ് അവര്. അതല്ല, ഇവര് ഉത്സവം കഴിഞ്ഞിട്ടും ഇവര് കുറെ പേര് വരുന്നുണ്ടായിരുന്നു. കർണാടക വണ്ടിയാണ് കൂടുതൽ. ഇപ്പൊ ഒരു 10 വണ്ടി പോകുമ്പോൾ 4 വണ്ടിയും കർണാടക വണ്ടിയാണ് ഇവിടെ വരുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഉത്സവം കഴിഞ്ഞിട്ടും.
0: ഈ നവമാധ്യമത്തിലൂടെയുള്ള ഒരു പ്രചരണത്തില് ശരിക്കും കൊട്ടിയൂരിന്റെ ചിത്രം മാറി.
2: പക്ഷെ
0: ഈ ഇതിനനുസരിച്ചിട്ടുള്ള ഒരു ഭൗതിക സാഹചര്യം
2: ഇവിടെ ഇല്ല.
0: ഇല്ല. അത് ഒരിക്കലും ഒരുപാട് പ്രയാസം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം
2: ഒന്നാമത്തെ ഇവർ ചെയ്യുന്ന ഇവിടുത്തെ ദേവസ്വം ചെയ്യുന്ന വെച്ചാൽ ഉത്സവത്തിനെ അടുപ്പിച്ച് മാത്രം ഈ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതിപ്പോ വെച്ചാല് ഈ ഇക്കര കൂട്ടി അക്കരെ കടന്നിട്ട് ഒന്നും ചെയ്യാനാവില്ല. അത് ശരിയാണ്. അത് പ്രക്കോഴം കഴിഞ്ഞ രക്ഷ ചെയ്യാൻ പറ്റുള്ളൂ.
0: പക്ഷെ
2: ഇക്കര ഇവർക്ക് ഇന്ന് എത്രയോ മാസം കിടക്കും, 10-11 മാസം കിടക്കുന്നുണ്ട്. അതൊന്നും ചെയ്യില്ല. ഈ ഉത്സവത്തിന്റെ ഈ 1 മാസം മുമ്പിലേ പരിപാടികൾ ചെയ്യുള്ളൂ. അതിലാണ്ടാണ് ഈ വിഷമം. ഇത് കുറച്ച് നേരത്തെ ഇവർക്ക് ചെയ്താലും ടെൻഡർ വിളിച്ചു കൊടുത്തിട്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ ഭംഗി നടക്കൂല. എല്ലാ ഇടപെടിയെന്നുള്ള പരിപാടി. അതുകൊണ്ട് ഒന്നും പൂർത്തിയാവൂല, ക്ലിയർ ആവൂല.
0: ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളെ നാട്ടുകാർ ആവശ്യപ്പെടുന്നത് നിങ്ങളെ ട്രാഫിക് പ്രശ്നം
2: അതാണ്
0: അല്ലെ? ഈ ട്രാഫിക് ജാമായി കിടക്കുന്നത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടലാണ് ഏറ്റവും
2: അത്യാവശ്യം.
0: മണിക്കൂറുകളോളം ഇങ്ങനെ കിടക്കുമ്പോൾ നിങ്ങളെ പോലുള്ള ആളുകള് നിങ്ങളുടെ ഉപജീവന മാർഗമാണ് മുടങ്ങുന്നത്.
2: നമുക്കൊരു വരുന്ന ഒരു മാസം ഓടാൻ പറ്റുന്ന ഒരു പ്രതീക്ഷയില്ല. കഴിഞ്ഞ വർഷം ഓടാൻ പറ്റിയില്ല, ഈ വർഷം അത് തന്നെ ഒരു അവസ്ഥ.
0: അത് മാത്രമല്ല, ഇവിടുത്തെ ജോലി മാത്രമല്ല, നിങ്ങൾ പറഞ്ഞ പോലെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിലോ മറ്റാവശ്യങ്ങൾക്ക് പോകണമെങ്കിലോ എല്ലാം
2: തടസ്സപ്പെട്ടു. ഓട്ടം വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റൂല. കാരണം അവിടെ എത്തുമ്പോഴത്തേനും 1.5 മണിക്കൂർ പിടിക്കും ഈ ബ്ലോക്കിന്റെ ഇടയ്ക്ക് കൂടി. ഇവിടുന്ന് ഒന്നും വേണ്ട, ഇവിടുന്ന് പാമ്പറപ്പാന്ന് മന്നഞ്ചേരി വരെ പോകാൻ 3/4 മണിക്കൂർ എടുത്ത ദിവസം. അതായത് 1 കിലോമീറ്റർ ഉള്ളു, 3/4 മണിക്കൂർ എടുത്ത ദിവസം. അപ്പൊ എണ്ണത്തിന് അകത്ത് നമുക്ക് മുതലാവില്ല. ഒന്നാമത്തെ സ്റ്റാർട്ടിങ്ങിലെ പോകുന്നു, അവിടെ വരെ എത്തുമ്പോഴത്തേനും 1.5 ലിറ്റർ എണ്ണ എത്തും.
0: ശരിക്കും നമ്മള് ഞാനിപ്പോ നിങ്ങൾ പറയുന്നതിന് മുന്നേ വരെ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിത്രം, ഈ കൊട്ടിയൂരിന്റെ ഈ റോഡരികിലുള്ള ഈ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് പ്രയാസം എന്നേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷെ നിങ്ങളിപ്പോ പറയുമ്പോൾ അറിയുന്നത് ഇതിന്റെ ചുറ്റിലുള്ള മലക മുകളിലുള്ള ആളുകൾ പോലും
2: ബുദ്ധിമുട്ട് അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? വണ്ടി കിട്ടൂല. കാരണം വെച്ചാൽ അവർക്ക് ഒരു സ്ഥലത്ത് പോകാൻ പറ്റൂല. തലശ്ശേരിയിലോ കണ്ണൂരൊക്കെ ഒന്ന് പോകണമെങ്കിൽ ബസ്സിന് പറഞ്ഞ സീറ്റ് പറഞ്ഞ സാധനമില്ല, നിന്നിട്ട് പോലും പോകും.
0: അതെ, ഈ പ്രദേശത്തിലുള്ള ആളുകൾ പുറത്തുപോയി ജോലി ചെയ്യുന്നവരുണ്ടാവുമല്ലോ. അവരെങ്ങനെ?
2: എന്റെ മോനൊക്കെ വെച്ചാല് കണ്ണൂര് ഡെയിലി പോയിട്ട് വരുന്ന അവൻ കണ്ണൂരെ ജോലി ചെയ്യുന്നത്. ഈ ഉത്സവ സമയത്ത് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് തന്നെയാണ്. അവിടുന്ന് ഇവിടം വരെ നിൽക്കേണ്ടി വരും.
0: സമയത്തിന് അങ്ങോട്ട് എത്തൂല,
2: ഇങ്ങോട്ട് എത്തൂല, അവർ ബുദ്ധിമുട്ടാണ്.
0: അപ്പൊ ആ ഉത്സവ സമയത്ത് മറ്റെവിടെയെങ്കിലും താമസിക്കുവോ?
2: അങ്ങനെ എന്തേലും ചെയ്യേണ്ടി വരും ഇപ്രാവശ്യം. അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു 6 മണിക്കെങ്കിലും പോകേണ്ടി വരും. 9 മണിക്ക് അവൻ ഓഫീസിൽ എത്തണമെങ്കിൽ.
0: ഈ വർഷത്തിന്റെ ഒരു ചിത്രം എനിക്ക് തോന്നുന്നു, മുൻകാലങ്ങളെ അപേക്ഷിച്ചിട്ട് ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയുള്ള ഒരു വർഷമായി തോന്നുന്നു. കാരണം ഇപ്പൊ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വന്നു തുടങ്ങി. അപ്പൊ ആ ആളുകളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ എങ്ങനെയായിരുന്നു? നിങ്ങൾ ഇതിന്റെ അവകാശം കൂടിയാണെന്നല്ലേ?
2: ഇവിടെ അക്കരെ കയറി കഴിഞ്ഞാൽ ദിവസം വോളണ്ടിയേഴ്സാണ്. അവര് 1500 വോളണ്ടിയേഴ്സിനെ വെച്ചിട്ടുണ്ട്.
0: അവരെ നിയന്ത്രിക്കുന്ന ഈ 500 വോളണ്ടിയേഴ്സിൽ ഭൂരിഭാഗം ആളുകൾക്കും മറ്റു സംസ്ഥാനത്തു നിന്ന്
2: വരുന്നവരുടെ ഭാഷ അറിയില്ല. അതാണ് മെയിൻ ഒരു പ്രശ്നമാണ്. ഇവര് പറയുന്ന അവർക്കും മനസ്സിലാവില്ല, അവർ പറയുന്ന ഇവർക്കും മനസ്സിലാവില്ല.
0: പ്രത്യേകിച്ചും ഇപ്പോ പെട്ടെന്ന് നവമാധ്യമത്തിലൂടെ അറിഞ്ഞ ഒരു ഉത്സവം കാണാനാണ് ഇവർ വരുന്നത്. ഇവിടുത്തെ ആചാരം എന്താണെന്നോ ഇവിടുത്തെ രീതികൾ എന്താണെന്നോ ഒന്നും അവർക്ക് അറിയില്ല. അവർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റാത്തൊരവസ്ഥയാണ്.
2: അവരും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയാണ് ഇവിടുത്തെ ആചാരങ്ങൾ എന്ന് വ്യക്തമായിട്ട് അവർ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതാണ്.
0: അതിന് ഇപ്രാവശ്യം എന്തെങ്കിലും പരിഹാരം ഉണ്ടോ?
2: ഉണ്ട് എന്നൊക്കെയാണ് ദേവസ്വം ബോർഡിന്റെ ആൾക്കാർ പറയുന്നത്. അവരെ ഭാഷ അറിയുന്ന ആൾക്കാരെ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല. അവർ പറഞ്ഞു
0: ഒറ്റയടിക്ക് വരുന്ന ഒരുപാട് ആളുകളെ ഒന്നിച്ച് പറഞ്ഞു മനസ്സിലാക്കാൻ
2: പ്രയാസമില്ല. അതാണ്, ഇവർ കൂട്ടത്തോടെയല്ലേ വരുന്നത്. ഉത്സവം തുടങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഈ പൂഴ് വാരിയിട്ട് താഴെയില്ല. അതേപോലെയാണ് ഈ ശനി ഞായറൊക്കെ പ്രത്യേകിച്ചിട്ടു. അല്ലാത്ത കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് ശനി ഞായറാണ് അങ്ങനെ തിരക്ക് വരാറ്. ഈ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ എല്ലാ ദിവസവും ഒന്നിനൊന്ന് ഇന്ന് വരക്ക് നാളെ വരക്ക് ഇത്രയും ഉണ്ടാവില്ല. പക്ഷെ നാളെ അതിന്റെ ഡബിള്
0: അങ്ങനെ അക്രമം
2: അങ്ങനെ ഇതുവരെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായ കലശാട്ടുണ്ടെന്ന് അവർ വന്നിട്ട് കഴിഞ്ഞാൽ അവർക്ക് അറിയാത്തതുകൊണ്ട് അവർ കലശാട്ടുണ്ടെന്ന് വെച്ചാൽ പ്രത്യേക ചടങ്ങുകളാണല്ലോ.
0: അപ്പൊ അവർ
2: വെച്ചാല് ഗേറ്റ് എല്ലാം വെളുപ്പിനെ ബ്ലോക്ക് ചെയ്തു. ബ്ലോക്ക് ചെയ്തപ്പോ അവര് 4 ഗേറ്റിനും വന്നിട്ട് ഫുള്ള് നിറഞ്ഞു നിന്നു. ആർക്കും അവിടെയുള്ള അവകാശികളൊക്കെ പോലും അമ്പലത്തിലേക്ക് പോകാൻ പറ്റാത്തവസ്ഥ. നമ്മള് പോകുന്നതിൽ നിങ്ങളും പോകണ്ടെന്നുള്ള അവസ്ഥ. അതായത് എനിക്ക് തന്നെ അവിടെ പോകാൻ പറ്റിയില്ല. കാരണം എന്നിട്ട് ഞാൻ പുഴയെ ചാടിയിട്ട് പോയത്. പോലീസുകാർ പറഞ്ഞു ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ഇവരെല്ലാരും കൂടി നമുക്ക് നിയന്ത്രിക്കാനാവില്ല. നീ പുഴയിലെങ്ങനെ ചാടിയിട്ട് പോയിക്കോ. അതാണ്
0: അത്രമാത്രം പ്രശ്നമാണ്.
2: അത്രയും പ്രശ്നമാണ്.
0: അപ്പൊ കൂടുതൽ ആളുകൾ അറിഞ്ഞു വരികയാണ് മറ്റു സംസ്ഥാനങ്ങളിൽ. കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനം കൂടി കാണണം അല്ലേ? പക്ഷേ എങ്ങനെ പറ്റും? ഈ ദിവസങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അക്കരെ.
2: അത്രേ ഉള്ളൂ.
0: അപ്പൊ ആ ദിവസങ്ങൾ ആ വളരെ ചെറിയ സ്ഥല സൗകര്യം അവിടെ ഉള്ളൂ. ആ സൗകര്യങ്ങൾ ഇത്രയധികം തള്ളിച്ചുണ്ടാവുമ്പോ എന്ത് ചെയ്യാൻ പറ്റും?
2: അത് ഇതിന്റെ ആചാരങ്ങളെ കൃത്യമായിട്ട് പറയാന്ന് വെച്ചാൽ ഇതിനൊക്കെ ഒരു സ്ഥാനങ്ങളുണ്ടല്ലോ. ഓരോന്നിനും ഓരോ സ്ഥാനങ്ങളുണ്ട്. അത് അവിടെ നിന്ന് മാറ്റലൊന്നും നടക്കൂല.
0: പക്ഷെ എനിക്ക് തോന്നുന്നു അവിടുത്തെ ആളുകള് ചെലവഴിക്കുന്ന സമയം കുറക്കാൻ പറ്റുമായിരിക്കും. അതിലൂടെ വന്ന് കടന്നു പോകുക എന്നുള്ളതിൽ കവിഞ്ഞ് അവിടെ ഒരു കൂടുതൽ സമയം നിൽക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അവരെ നിയന്ത്രിച്ചാൽ കുറച്ചുകൂടി എളുപ്പം തോന്നും.
2: അത് ശരിയാണ്. പക്ഷെങ്കിൽ ഇത് പറയാന്നല്ലാണ്ട് ഇപ്പം അവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും അപ്പുറത്തെ കൂടി വീണ്ടും വരാൻ പറ്റും. അവിടെ കുറച്ചു നേരം നിൽക്കണം എന്ന് വെച്ചാൽ നമ്മളിപ്പം അവരെ കടത്തി തള്ളി വിട്ടു വെച്ചോ. അതേപോലെ അവർ തിരിച്ച് അപ്പുറത്തേക്ക് വന്ന് വീണ്ടും
0: തിരിച്ചു വരും,
2: വരാൻ പറ്റും. അതാണ് സാധാരണ കിഴക്കൻ നാടിയും പടിഞ്ഞാറേ നാടി. ഇപ്രാവശ്യം അപ്പുറത്തേക്ക് കൂടി വേറൊരു വഴിയും കൂടെ
0: ആക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിലെ വന്നാലും നിൽക്കാൻ അത്രയല്ലേ സ്ഥലമുള്ളൂ.
2: അത്രേ ഉള്ളൂ.
0: അപ്പൊ അതൊരു പ്രയാസം തന്നെ ആയിരിക്കും അല്ലേ?
2: അത് ഇപ്രാവശ്യം കുറേശ്ശും കൂടി പുറകോട്ട് കയ്യാലുകളൊക്കെ കുറച്ചുകൂടി പുറകോട്ട് വലിച്ചിട്ടുണ്ട്. ഇനി കുറേയും കൂടി പുറകോട്ട് വലിച്ചു കഴിഞ്ഞാല് കുറച്ചുകൂടി കിട്ടും,
0: സ്ഥലം കിട്ടും. എന്നാലും അവിടെ അധിക സമയം നിൽക്കാൻ പറ്റില്ല
2: എന്നുള്ള ആൾക്കാർ ഉൾക്കൊള്ളാനുള്ള അത്രയും സ്ഥലപരിമിതി അത്രേ ഉള്ളൂ.
0: അതുപോലെ നമ്മളെ ഈ റോഡില് ഒരു വൺ വേ സംവിധാനമെങ്കിലും വേണ്ടി വരൂലേ?
2: വൺ വേ സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷെ ആ റോഡും കഴിഞ്ഞ പ്രാവശ്യം സമാന്തര റോഡ് പറഞ്ഞാൽ അതും ബ്ലോക്ക് ആയിരുന്നു. കാരണം അത് പ്രാവശ്യം പിന്നെ കുറച്ചും നന്നാക്കിയിട്ടുണ്ട്. റോഡൊക്കെ നന്നായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം
0: തളിയും. സമാന്തര റോഡ് എന്ന് പറയുന്നത് എവിടെ നിന്ന് ഇങ്ങോട്ട്
2: പോകുന്നതാ? അതായത് ഇവിടുന്ന് നമ്മളെ മന്നഞ്ചേരി മുതല് അവിടുന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫാം വരെ എത്തും. ആറുള്ള ഫാം ആ വഴി അങ്ങനെ പോയി ഇട്ട് എടൂരൊക്കെ ആ വഴിയൊക്കെ പോവാ. അത് പക്ഷേ എല്ലാവർക്കും ആ വഴി അറിയണമെന്നില്ല.
0: അറിയുന്നില്ല. ഇപ്പൊ ഈ കണ്ണൂര് തലശ്ശേരി ഭാഗത്ത് നിന്നൊക്കെ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം
2: ഇപ്പൊ പോലീസുകാര് ചെയ്യുന്ന വെച്ചാല് അവര് ഒന്നിക്കെ കളന്ന് തിരിച്ചുവിടും, അല്ലെങ്കിൽ പിന്നെ ഇവിടെ നീണ്ടോക്കി വന്നാൽ തിരിച്ചുവിടും. അത്രേ ചെയ്യുന്നുള്ളൂ. അത് അവരെ അങ്ങനെ തിരിച്ചുവിട്ട് കഴിഞ്ഞാൽ
0: കൊറേ
2: അവർക്ക് അന്നേരം ഒരു വഴിയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി പോകാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് എങ്ങോട്ടാ തിരിയണ്ടെന്നൊക്കെ അതിനുള്ള ദിശാബോധം അതിനുള്ള അല്ലെങ്കിൽ ആ ജംഗ്ഷനിൽ ഒരാളെ നിർത്തുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറെ
0: മാറ്റങ്ങളുണ്ടാവും.
2: അതുമല്ല ഇവര് ഈ കർണാടകക്കാര് വെച്ചാൽ അവര് വണ്ടി തോന്നുന്ന പോലെ റോഡ് സൈഡിലൊക്കെ പാർക്ക് ചെയ്തിട്ട്
0: പോകാൻ
2: അത് കൂടുതൽ ബ്ലോക്കാണ്. അതാണ് മെയിനായിട്ട് രണ്ട് റോഡ് സൈഡിലും കഴിഞ്ഞ പ്രാവശ്യം ഫുള്ള് വണ്ടിയായിരുന്നു. ഒരു വണ്ടി ഇങ്ങോട്ടെടുത്ത് ഒന്ന് ഒഴിവാക്കി എടുത്തിട്ട് പോകാൻ പറ്റുന്നില്ല. ഈ റോഡ് സൈഡിൽ പാർക്കിംഗ് ഒഴിവാക്കി തന്നെ കുറെ കഴിഞ്ഞ പ്രാവശ്യം മുഴുവൻ അമ്പായത്തോട് മുതൽ ഞാൻ വന്നു വെച്ചാല് നീണ്ടുപോക്കി അപ്പുറം വെങ്കലോടി വരെ റോഡിന്റെ രണ്ട് സൈഡും വണ്ടിയായിരുന്നു.
0: അപ്പൊ എന്തായാലും ഉത്സവ സമയം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ത്യാഗങ്ങൾ
2: പിന്നെ പെരുമാൾക്ക് എല്ലാവരും
0: അതെ അങ്ങനെ സമാധാനിക്കുക. എന്നാലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുപാട് മാറേണ്ടതായിട്ടുണ്ട്. നിങ്ങളെ പോലുള്ളവരുടെ ഉപജീവന മാർഗത്തിന് പ്രയാസം നേരിടുന്നുണ്ട്. വാഹനങ്ങൾ ഇപ്പൊ തന്നെ കൂടി, ഇനിയും ഉത്സവം തുടങ്ങുമ്പോ ഒരുപാട് വാഹനങ്ങൾ വരും. പാർക്കിംഗ് മാത്രമല്ലല്ലോ, റോഡിലെ തിരക്കുകൾ ഒരുപാട് പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ടല്ലേ. എങ്ങനെയാ മറ്റു സമയങ്ങളൊക്കെ എങ്ങനെയാ ചെലവഴിക്കുക? രാവിലെ എത്ര മണിക്ക് വരും?
2: ഞാന് ഒരു 8 മണി
0: വരും. തിരിച്ചു പോന്നതോ
2: വീട്ടിലേക്ക്? ഇവിടെ ആരും ഉണ്ടാവില്ല.
0: ശരി, ശരിക്കും ഈ കൊട്ടിയൂർ ഉത്സവ സമയം മാത്രമാണ് ഇവിടുത്തെ ഒരു തിരക്ക്. അത് കഴിഞ്ഞാൽ
2: വലിയ ഇറങ്ങില്ല. പിന്നെ ശിവരാത്രി അങ്ങനെയുള്ള
0: ആ സമയത്ത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആളുകൾ അങ്ങനെ മലമുകളിൽ നിന്ന് രാത്രികളിൽ അധിക സമയം ഇവിടെ
2: ചെലവഴിക്കാൻ
0: തിരിച്ചുപോക്ക് ബുദ്ധിമുട്ടായിരുന്നു. പാട്ടൊക്കെ കേൾക്കുന്ന ആളാണോ?
2: പാട്ട്
0: ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ പാടുവോ?
2: പാട്ട് പാടേ, എന്നാലും എന്റെ സൗണ്ട് ശരിയില്ല. എന്റെ എല്ലാവർക്കും ഇത് തന്നെ ഇതാണ്. കാരണം ഞാൻ സംസാരിക്കുമ്പോൾ കുറച്ച്
0: ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ചോദിച്ചായിരിക്കും പറയാ. നിങ്ങൾ പറയുന്ന പാട്ട് നമുക്ക് റേഡിയോയിലൂടെ കേൾക്കാം.
2: എനിക്ക് വെച്ചാല് ഹൃദയം ദേവാലയം എന്നുള്ള പാട്ട് ഭയങ്കര
0: ഇഷ്ടമാണ്.
2: ഇഷ്ടമാണ്.
0: അപ്പോ ഹൃദയം ദേവാലയമായി സൂക്ഷിക്കുന്ന ഒരാളാണ്.
2: നമ്മളെല്ലാം ഒപ്പടെ എല്ലാം പെട്ടെന്ന് ഓപ്പണായിട്ട് പറയും.
0: അതെ അതെ അതെ,
2: ഒന്നും മനസ്സിൽ ഉണ്ടാവില്ല, പക്ഷെ പെട്ടെന്ന് റിയാക്ട് ചെയ്യും.
0: നന്മ ആഗ്രഹിക്കുന്ന ഒരാളാണ്.
2: അപ്പൊ അതുകൊണ്ട് നമ്മള് ചതിക്കണോ വഞ്ചിക്കണമൊന്നുമില്ല. നമ്മളോട് എങ്ങനെയാ അങ്ങോട്ട് മാത്രമേ ശരിക്കും ഞാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ പോലെ പോലും, പക്ഷെ ഒരു പരിധി വരെ അങ്ങനെയൊക്കെയാണ്.
0: മറ്റു സമയത്ത് ഉത്സവ തിരക്കുകൾ കഴിഞ്ഞാൽ മറ്റു സമയത്ത് ജീവിച്ചു പോകാനുള്ള ജോലി പണി കിട്ടുമോ?
2: ഞാൻ വേറെ പണിക്കൊക്കെ പോകും. ഞാൻ ബിരിയാണി വെക്കാൻ പോകും.
0: ഞാൻ പാചകക്കാരനാണ്.
2: 25 വർഷം ഹോട്ടൽ ഫീൽഡായിരുന്നു. ബാറിലായിരുന്നു, ബാറിൽ കുക്കായിരുന്നു.
0: ശരി, അപ്പോ സകലവിധ പാചകവും അറിയാം. ഇവിടെ പണി കുറയുമ്പോ ആ മേഖലയിൽ
2: അത് പിന്നെ പ്രൊഫഷണൽ ആയിട്ട് എന്റെ ഇതിപ്പം ആരെയും നമ്മള് കൂട്ടുകാരൊക്കെ വിളിച്ചല്ലാണ്ട് അങ്ങനെ ഇപ്പൊ കാറ്ററിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതില്ല.
0: ആരെയും
2: അറിയുന്ന ആൾക്കാരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ.
0: ഗൾഫിൽ എന്തായിരുന്നു ജോലി?
2: ഗൾഫിൽ പെർഫ്യൂം കമ്പനിയിലായിരുന്നു.
0: സിസ്റ്റൊക്കെ വിട്ടു വന്നു, കുടുംബത്തോടൊപ്പം ജീവിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തിരിച്ചെത്തി. ഇപ്പൊ ഹാപ്പിയാണ്. അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം. അപ്പൊ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. റേഡിയോ മലബാറിന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ വേദിക്കരികിൽ തൂണിനോട് ജാരിയിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട സുഹൃത്തിനെ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ്.
1: പേര് രാജീവൻ, പെരിഞ്ചേരിയാണ് സ്ഥലം.
0: എന്ത് ചെയ്യുന്നു?
1: ഞാൻ ബസ്സിലെ കണ്ടക്ടറാണ്. ഇപ്പോ പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറാണ്.
0: ഏത് ബസ്സിലാ?
1: ഓക്കെ, കെ എച്ച് ബസ്സിലെ കണ്ടക്ടറാണ്.
0: എത്ര വർഷമായി നിങ്ങള്
1: ഇവിടെ വന്നിട്ട്? 6 വർഷമായി.
0: കൊട്ടിയൂർ ഉത്സവത്തിന്
1: 6 വർഷം. അപ്പൊ താൽക്കാലികമായിട്ട് ഒരു മാസത്തിൽ നമ്മളിവിടെ വരും.
0: എന്താ ഇവിടുത്തെ പ്രധാനപ്പെട്ട ജോലി? എന്താ
1: ജോലി? നമ്മളെ നിയമിക്കുന്നത് തിരുവഞ്ചിറ നിയന്ത്രിക്കുക, അങ്ങനെയുള്ള പരിപാടിയാണ്.
0: ഇവിടുത്തെ വളണ്ടിയറാണ്?
1: വളണ്ടിയറാണ്.
0: എങ്ങനെയുണ്ട് ഈ 6 വർഷത്തെ അനുഭവം? എങ്ങനെയാ?
1: അടുത്ത വർഷം വരണ്ടെന്ന് വിചാരിച്ചാലും ആ വർഷം ആവുമ്പോ നമുക്ക് വരണം തോന്നും, മനസ്സുകൊണ്ട് തോന്നിപ്പിക്കും.
0: ഈ ഭക്തന്മാരുടെ തിരക്ക് നിയന്ത്രിക്കാൻ വലിയ പ്രയാസം?
1: ഭയങ്കര ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അപ്പോഴും വരണ്ടെന്ന് വിചാരിച്ചാന്ന്. പക്ഷെ ഈ വർഷം ആവുമ്പോ നമുക്ക് അതിന്റെ ഒരു മനസ്സുകൊണ്ട് അത് നമുക്ക്
0: ഉൾക്കൊള്ളാനാവും,
1: എത്തിച്ചേരും. അതാണ് നമ്മളെ ഏറ്റവും വലിയ സന്തോഷം തന്നെ.
0: ഇങ്ങനെ ഒരു വളണ്ടിയറായി സേവനം അനുഷ്ഠിക്കാനുണ്ടായ കാരണം എന്താ?
1: ഫസ്റ്റ് എന്റെ ഒരു കൂട്ടുകാരെ ഇങ്ങനെ എന്നോട് പറഞ്ഞു, ഇങ്ങനെ കൊട്ടിയൂർ അമ്പലത്തിൽ ഇങ്ങനെ ആളെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പേരും കൂടി കൊടുക്കും. അങ്ങനെ അവൻ കൊടുത്ത്, കൊടുത്തതിന് ശേഷം എനിക്ക് ഒരു കൊല്ലം വരണം തോന്നി. ആ കൊല്ലം വന്നു, പിന്നെയും പിന്നെയും വരണം തോന്നുന്നുണ്ടായത്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ കലശാട്ട് കഴിഞ്ഞിട്ട്
0: പോകും. ഉത്സവം തുടങ്ങിയാൽ ഉത്സവം തീരുന്നത്
1: ഇവിടെ തന്നെ ഉണ്ടാവും.
0: വീട്ടിൽ പോവില്ല?
1: വീട്ടിൽ പോവില്ല.
0: ഓണം തോന്നൂല?
1: ഓണം തോന്നൂല. അതന്നെ.
0: അപ്പൊ നാട്ടുകാരായിട്ടുള്ള ആളുകളൊക്കെ ഉത്സവ സമയത്ത് ഒരുപാട്
1: ഉണ്ടാവും. അവരൊക്കെ കാണുമ്പോ ലോക്യം പറയും.
0: അത്രയും സമയം ഉണ്ടാവും?
1: അത്രയും സമയം ഉണ്ടാവും. ചിലപ്പോ കണ്ടാ ലോക്യം പറയായിട്ട് നാട്ടിൽ പോയാൽ പറയും അവൻ കണ്ടിട്ട് മിണ്ടിയില്ല.
0: ശരിക്ക് ഉത്സവവും മഴയൊക്കെ ഒരേ സമയത്ത് തുടങ്ങുകയാണ്. അപ്പൊ ഈ തിരുവഞ്ചിറ നിയന്ത്രിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ കുടയും ചൂടി നിൽക്കാൻ പറ്റുന്ന അവസ്ഥയായിരിക്കില്ലല്ലോ.
1: അല്ലല്ല.
0: അപ്പോ മഴ കൊണ്ട്
1: നിൽക്കേണ്ടി വരും, വെയില് കൊണ്ട് നിൽക്കേണ്ടി വരും.
0: എത്ര സമയം നിൽക്കണം? ഒരു
1: രാവിലെ 4 മണിക്ക് വന്നിട്ട് ഉച്ചക്ക് 3 മണിവരെയൊക്കെ തുടർച്ചയായി നിന്നിട്ട് ഭക്ഷണം കഴിക്കാൻ മാത്രം ഒന്ന് കയറി പോകാനും മാത്രം പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അതും ഉണ്ടായിട്ടില്ല.
0: അത്രയും തിരക്കായിരുന്നു?
1: അത്രയും തിരക്കായിരുന്നു. ആൾക്കാർ തീരാതൊരു തിരക്കായിരുന്നു.
0: കഴിഞ്ഞ വർഷം മറ്റ് വർഷങ്ങളെ അപേക്ഷിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് ഭക്തരെത്തിയ വർഷമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്.
1: അതെ അതെ.
0: അവരെ നിയന്ത്രിക്കുക എങ്ങനെയാണ് നിങ്ങൾക്ക് അവരുടെ ഭാഷ കൈകാര്യം ചെയ്യുന്നത്?
1: അത് കാരണം എന്ന് വെച്ചാൽ അത് നമ്മളാരും കുറ്റപ്പെടുത്തുന്നില്ല. പെട്ടെന്നൊരു ഇത് വന്നു, ദേവസ്ഥത്തിന് പോലും അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഇത്രയും ജനങ്ങൾ വന്നു, കർണാടകത്തു നിന്ന് ആൾ വന്ന്, അതിനെ അവരുമായിട്ട് ഒന്ന് സാരിപ്പെടാൻ ആർക്കും ആയില്ല. അപ്പോ അതിന്റെ മുൻകരുതലൊന്നും കണ്ടില്ല. പെട്ടെന്ന് അത് വന്നേരം ആർക്കൊന്നും ഉൾക്കൊള്ളാനായില്ല. ഉൾക്കൊള്ളാന്ന് വെച്ചാൽ അവര് വന്ന് അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നോ ഇവിടെ എന്തൊക്കെ ചെയ്യണമെന്നോ ഇവിടുത്തെ നമ്മുടെ പൂജാകർമ്മങ്ങൾ എങ്ങനെയാണെന്നോ അതൊന്നും അവർക്ക് അറിയത്തില്ല. അവരിങ്ങനെ വരുന്നു, നമ്മള് ഭഗവാനെ കാണുന്നു എന്നിട്ട് അവരിങ്ങനെ നിന്ന്. അപ്പോ അത് അവർക്ക് അറിയാതെ ഒരു ബുദ്ധിമുട്ട് മാത്രം.
0: അവരെ പറഞ്ഞു മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഭാഷ അറിയില്ല.
1: അത് അതിന്റെ പരിഹാരമായിട്ട് ഈ പ്രാവശ്യം കർണാടകത്തിന്റെ കന്നഡ അറിയുന്ന പല ഭാഷകൾ അറിയുന്ന ആള് ഈ പ്രാവശ്യം ഇതിൽ യൂട്ടിക്ക് എടുത്തിട്ടുണ്ട്.
0: അതുകൊണ്ട് ഇപ്രാവശ്യം അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാവില്ല
1: എന്ന് പ്രതീക്ഷിക്കാം.
0: ബസ്സിൽ കുറെ കാലമായോ ജോലി?
1: ബസ്സിൽ 25 കൊല്ലമായി.
0: എങ്ങനെയാ സ്കൂൾ പഠനം കഴിഞ്ഞ് നേരെ ബസ്സിൽ?
1: ഞാൻ സ്കൂൾ പഠനം കഴിഞ്ഞ് ചെറുപ്പത്തിലെ പല പണിക്കും പോയതാ. ഹോട്ടൽ പണി എടുത്തിട്ടുണ്ട്, എല്ലാ പണിയും. പെരുതേരി പണിക്ക് പോയിട്ടുണ്ട്, തേപ്പിന്റെ പണിക്ക് പോയിട്ടുണ്ട്. ലാസ്റ്റാണ് ബസ്സിലേക്ക് മാറിയത്. 3-4 വർഷം ബസ്സിൽ ക്ലീനറായിട്ട് പോയി. അതിനുശേഷം കണ്ടക്ടർ പണി മേടിച്ചു.
0: പേര്
1: രാജീവൻ.
0: രാജീവൻ വീട്ടിലറക്കിയുള്ളത്?
1: വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ, അനിയന്റെ ഭാര്യ, രണ്ട് പെങ്ങന്മാരെ കല്യാണം കഴിച്ചുകൊണ്ട് പോയി. ഒരാളെ ആലിച്ചേരും, ഒരാളെ കുഴിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയി.
0: അനിയൻ, അനിയന്റെ ഭാര്യ, പെങ്ങന്മാരെ കല്യാണം കഴിച്ചു പറഞ്ഞു. അപ്പോ
1: ഞാൻ കഴിച്ചില്ല.
0: ഈ തിരക്കുകൾക്കിടയിൽ ആ ഭാഗം ചിന്തിച്ചില്ല?
1: ഇല്ല, അതങ്ങനെ നിന്നുപോയി.
0: അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉത്സവ സ്ഥലത്തൊക്കെ ഒരു മാസമൊക്കെ വന്ന് ചെലവഴിക്കുന്നതിന് പ്രയാസമില്ല?
1: പ്രയാസമില്ല.
0: അപ്പോ മറ്റു ദിവസങ്ങളിലൊക്കെ എങ്ങനെയാ? ഉത്സവമൊക്കെ കഴിഞ്ഞ്?
1: ഉത്സവം കഴിഞ്ഞ് ഒരാഴ്ച റെസ്റ്റ്. കാലൊക്കെ പണിയാവും, കാലൊക്കെ അരിച്ചിട്ട് പണിയാവും. വെള്ളത്തിലൊക്കെ നിന്നിട്ട്
0: ഭൂരിഭാഗം സമയം വെള്ളത്തിലാണല്ലോ.
1: വെള്ളത്തിലാണ്. അപ്പൊ കാലൊക്കെ അരിച്ച് അതൊന്ന് ക്ലിയർ ആയി. ഒരാഴ്ച വീട്ടിലിരുന്ന് പിന്നെ അതൊന്ന് ക്ലിയർ ആകുമ്പോ അപ്പോടെ വണ്ടി കയറും. പിന്നെ നമ്മളെ നാട്ടിലും അമ്പലമൊക്കെ ഉണ്ട്.
0: ഭൂരിഭാഗം സമയം വെള്ളത്തിലാണെന്ന് പറയുമ്പോ ആളുകൾ തെറ്റിദ്ധരിക്കും. യഥാർത്ഥത്തില്
1: ആ ഉദ്ദേശിക്കുന്ന വെള്ളമല്ല, നമ്മളെ ക്ഷേത്രമായിട്ട് ജോലിയിലെ വെള്ളത്തിലാണ്. തിരുവഞ്ചിറയിലെ വെള്ളത്തില് ചളിയും വെള്ളവും
0: ആ വെള്ളത്തിലായിരിക്കും മിക്കവാറും സമയം നിന്ന് നിയന്ത്രിക്കും അല്ലേ?
1: കാലരിച്ച് പണിയാവും.
0: ഒരാഴ്ച ഉത്സവം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും വണ്ടിയിലേക്ക്
1: പോകും.
0: ഏത് റൂട്ടിലേക്ക് പോകും?
1: ഇരിട്ടി തലശ്ശേരി.
0: ഏതാ ബസ്?
1: കെ കെ എച്ച്.
0: ആദ്യമേ മലയാളിയുടെ കീഴിലാണോ?
1: അല്ലല്ല, ഞാൻ ഇപ്പൊ അയാളെ കീഴിലൊക്കെ ആയിട്ട് ഒരു 3 വർഷമാണെന്നുള്ളൂ.
0: അത്രേ ഉള്ളു.
1: ആദ്യം ഒരു ഗീതാലക്ഷ്മി എന്ന് പറഞ്ഞ ബസ്സിലായിരുന്നു.
0: ബസ് ഓൾട്ട് ആയാൽ വീട്ടിൽ വരാൻ പറ്റുമോ?
1: ആ വീട്ടിൽ വരാം.
0: എവിടെയാ ഓൾട്ട് ആവുക?
1: ബസ് ഓൾട്ട് ആവുന്നത് വേങ്ങാടാന്ന്. അയാളെ വീട് വീട്ടിൽ കൊണ്ടേക്ക് പോയാ വണ്ടി. രാവിലെ വേങ്ങാടേക്ക് ഞാൻ നാട്ടിൽ നിന്ന് പോവുകയാണ്. പെരിഞ്ചേരി അത്രേ ഉള്ളൂ, 5 കിലോമീറ്റർ ഉള്ളൂ.
0: അതുകൊണ്ട് വീട്ടിൽ വരാനുള്ള
1: സൗകര്യമുണ്ട്.
0: അപ്പോ ഒഴിവ് സമയങ്ങൾ എങ്ങനെയാ ചെലവഴിക്കുന്നത്?
1: ഒഴിവ് സമയങ്ങളിൽ ടി വി കണ്ടു, പിന്നെ രാമായണ പോലത്തെ ആൾക്കാരുടെ കോമഡി കണ്ടു, ഇങ്ങനെയൊക്കെ നമ്മള്
0: ചെലവഴിക്കുന്നു. അപ്പൊ പാട്ട് കേൾക്കാനും സിനിമ കാണാനൊക്കെ ഇഷ്ടമാണ്?
1: സിനിമയോടൊന്നും അങ്ങനെ താല്പര്യം, വാർത്ത
0: കേൾക്കും.
1: അതായത് സിനിമയോടൊന്നും അങ്ങനെ, പണ്ടൊക്കെ സിനിമക്കൊക്കെ പോകും,
0: ഇപ്പൊ അങ്ങനെ
1: സിനിമ കണ്ടിട്ടുള്ള കാലങ്ങളായി.
0: അത് ശരി. പാട്ട് കേൾക്കുമല്ലോ?
1: പാട്ട് കേൾക്കും.
0: ഒരു പാട്ട് പാടിയാലോ?
1: പാട്ട് പാടാനാവില്ല.
0: ഒരു ഇഷ്ടമുള്ള പാട്ട് ഏതാന്ന് ചോദിച്ചാ ഏതാ പറയാ?
1: നമ്മള് മോഹൻലാലിന്റെ സിനിമ കിരീടം എന്ന് പറഞ്ഞ സിനിമയില്
0: കണ്ണീർ പൂവിനോടാണോ താല്പര്യം?
1: കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി, ആ പാട്ട് ഭയങ്കരമായൊരു
0: ഇഷ്ടമാണ്. അതിന് പ്രത്യേകിച്ച് കാരണം ഒന്നും ഉണ്ടോ?
1: ഇല്ല,
0: പാട്ടിനോടുള്ള ഇഷ്ടം മാത്രമേ ഉള്ളൂ.
1: ആ പാട്ടിനോട്?
0: അതെ. സങ്കടങ്ങൾ?
1: സങ്കടമൊന്നും ഇല്ല,
0: അതൊന്നും ഇല്ല. ജീവിതം ഹാപ്പിയാണ്?
1: ജീവിതം ഹാപ്പിയാണ്.
0: അടിച്ചു പൊളിച്ചു പോവാണ്?
1: അടിച്ചു പൊളിച്ചു.
0: അപ്പൊ ഈ ഉത്സവത്തിന്റെ തിരക്കുകളിലേക്ക് വീണ്ടും മുഴുകാനുള്ള അവസരമായിട്ടുണ്ട്. നമുക്ക് റേഡിയോ മലബാറിന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമുക്ക് വീണ്ടും കാണാം.
1: ഓക്കേ.

ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

റേഡിയോ മലബാറിലിപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

എസ് കെ ഡോർസ്, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, എഫ് ആർ പി ഡോർസ്, പി വി സി ആൻഡ് യു പി വി സി ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talasheri Road, Mattanur.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411744

ഉരുവച്ചാൽ എഡ്യൂവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യൂവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447-20560-30, 7592-94-28-17, 8547-92-20-20.

ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.

ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.

സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: Stitchwell, Botic and Beauty Parlor, Second Floor, Links Mall, Mattanur.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ, ബോട്ടിക്, ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്. സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999-447-6836.
1: 9447-371-836.
0: 8078-502-836.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 04972 762 400.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. കേൾവിയുടെ വസന്തം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗജാലകത്തിലേക്ക് സ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം നമുക്ക് കേൾക്കാം നന്ദാത്മജൻ കൊതേരി എഴുതി അവതരിപ്പിക്കുന്ന കവിത നഷ്ടവസന്തം.

നന്ദാത്മജൻ കൊതേരി എഴുതി അവതരിപ്പിച്ച നഷ്ടവസന്തം എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ഇനി സർഗജാലകത്തിൽ ലീന നാൽപ്പാടി എഴുതിയ കവിത അമ്മ, ആലപിക്കുന്നത് ശ്രീരേഖ സുഭാഷ് കോളയാട്.

ലീന നൽപ്പാടി എഴുതിയ അമ്മ എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് ശ്രീരേഖ സുഭാഷ് കോളയാട്. സർഗജാലകത്തിൽ ഇനിയൊരു ലളിതഗാനമാണ്, ലക്ഷ്മണൻ കുയിലൂർ എഴുതി അവതരിപ്പിക്കുന്നത്.

கனிவுள்ள தேவனே சொந்தமாக்கான் துளசி கதிராய் தீரான் ஒரு

ലക്ഷ്മണൻ കുയിലൂർ എഴുതി അവതരിപ്പിച്ച ലളിതഗാനമാണ് ഇപ്പോൾ കേട്ടത്. മല്ലിശ്ശേരി നാരായണ നമ്പൂതിരി എഴുതി അവതരിപ്പിക്കുന്ന ഗാനം കേൾക്കാം, കൊട്ടിയൂർ പെരുമാൾ.

ಶಿವ ಶಿವ ಶಿವ ಶಿವ ಶಂಕರನೇ ವಿಶ್ವವಿರಾಜಿತ ಮೂರ್ತೇ.

0: విశ్వనాథ నమోస్తుదే.
1: മല്ലിശ്ശേരി നാരായണൻ നമ്പൂതിരി എഴുതി അവതരിപ്പിച്ച കൊട്ടിയൂർ പെരുമാൾ എന്ന ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു.
2: സർഗജാലകം.

0: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
0: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
2: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
0: എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. പി എം ശ്രീയിൽ ഒപ്പുവയ്ക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് വനിതാ കർഷക പദ്ധതി രൂപീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കെ പി സി സി വിശാല നേതൃയോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കോട്ടയത്ത് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. മുള്ളൻപൂരിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യ ബാറ്റിംഗ് തുടരുന്നു. വാർത്തകൾ വിശദമായി. പി എം ശ്രീയിൽ ഒപ്പുവയ്ക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. എൽ ഡി എഫ് ഗവൺമെന്റ് പി എം ശ്രീയിൽ ഒപ്പിട്ട് പണം വാങ്ങിയിട്ടുണ്ടെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷമായിരിക്കും ഒപ്പിടുന്ന കാര്യത്തിൽ തീരുമാനം എന്നും അടിയന്തരമായി തീരുമാനമെടുക്കേണ്ട സാഹചര്യമില്ലെന്നും ഷംസുദ്ദീൻ വ്യക്തമാക്കി. സംസ്ഥാനത്ത് വനിതാ കർഷക പദ്ധതി രൂപീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് കോഴിക്കോട്ട് അറിയിച്ചു. പ്രസ് ക്ലബിൽ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വനിതകൾക്ക് കാർഷിക രംഗത്ത് കൂടുതൽ പരിഗണന നൽകുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യം. കൃഷിവകുപ്പിനെ കർഷകർക്ക് എപ്പോഴും ആശ്രയിക്കാവുന്ന മേഖലയാക്കുമെന്നും നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചെന്നും മന്ത്രി അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ കെ പി സി സി വിശാല നേതൃയോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ ആരംഭിച്ച യോഗത്തിൽ മുഖ്യമന്ത്രി, മന്ത്രിമാർ, കോൺഗ്രസ് എം പിമാർ, എം എൽ എമാർ, ഡി സി സി പ്രസിഡന്റുമാർ എന്നിവരടക്കം നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിലാണ് യോഗം പുരോഗമിക്കുന്നത്. കെ പി സി സി പുനഃസംഘടനാ വിഷയമാണ് യോഗത്തിലെ പ്രധാന അജണ്ട. എല്ലാവരും ഒരുപോലെ അംഗീകരിച്ച വ്യക്തിയായിരുന്നു മുൻ കെ പി സി സി പ്രസിഡന്റ് തെന്നല ബാലകൃഷ്ണപിള്ളിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. തെന്നലയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കെ പി സി സി ആസ്ഥാനത്ത് പുഷ്പാർച്ചനയും നടത്തി. സി പി ഐ എം സംസ്ഥാന സമിതി നേതൃയോഗം നാളെയും മറ്റന്നാളുമായി തിരുവനന്തപുരത്ത് ചേരും. ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് കീഴ്ഘടകങ്ങളിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട് വിലയിരുത്തി. ഇവ സമാഹരിച്ച് സംസ്ഥാന സെന്റർ തയ്യാറാക്കുന്ന റിപ്പോർട്ട് നാളെ സംസ്ഥാന സമിതിയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചേക്കും. കോട്ടയത്ത് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. കാഞ്ഞിരപ്പള്ളി കപ്പാട് ഗവൺമെന്റ് പന്നിഫാമിലെ 250 പന്നികൾക്കാണ് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചത്. ഫാമിലെ 85 പന്നികളെയും 165 പന്നിക്കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കി. ഭോപ്പാലിലെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ തീരുമാനങ്ങളെടുക്കാൻ മന്ത്രി കെ എ തുളസിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ഇന്ന് തിരുവനന്തപുരത്ത് കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് കിടത്തി ചികിത്സയ്ക്ക് സജ്ജമാക്കുക, ട്രോമാ കെയർ സംവിധാനം ആരംഭിക്കുക, അത്യാധുനിക സ്കാനിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക, കോളേജിലെ അധ്യാപക ക്ഷാമം പരിഹരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നലെ ചേർന്ന പ്രശ്ന പരിഹാര യോഗത്തിൽ ചർച്ചയായത്. ഹൌസ് സർജൻമാർക്കുള്ള ഹോസ്റ്റൽ, നിലവിലെ ഹോസ്റ്റലുകളുടെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ വിഷയങ്ങളിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. തീരുമാനങ്ങൾ പലതിനും മുഖ്യമന്ത്രിയുടെ അനുമതി തേടേണ്ടതിനാൽ ഇന്ന് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് മന്ത്രി അറിയിച്ചത്.
0: സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രസ് സെക്രട്ടറിയായി എം ജി യൂണിവേഴ്സിറ്റി റിട്ടയർഡ് ഡെപ്യൂട്ടി രജിസ്ട്രാർ എസ് നിസാമിനെ നിയമിച്ചു. കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രസ് സെക്രട്ടറിയായിരുന്നു. ഇന്ത്യ യു എസ് കരസേനകളുടെ 29th പതിപ്പ് ഹവായിൽ പൂർത്തിയായി. കരസേന ഡെപ്യൂട്ടി ചീഫ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖൈ, യു എസ് ആർമി പസഫിക്കിന്റെ ഡെപ്യൂട്ടി കമാൻഡിംഗ് ജനറൽ ലഫ്റ്റനന്റ് ജനറൽ ജോയൽ വവൽ എന്നിവർ ചേർന്നാണ് ചർച്ചയ്ക്ക് സംയുക്തമായി അധ്യക്ഷത വഹിച്ചത്. ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ സഹകരണം, സംയുക്ത പ്രവർത്തനക്ഷമത, പൊതുവായ സുരക്ഷാ താൽപര്യങ്ങൾ, സൈനിക സഹകരണം എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ചകൾ. ഇരു രാജ്യങ്ങളിലെയും കരസേനകൾ തമ്മിൽ വർദ്ധിച്ചുവരുന്ന സഹകരണത്തെ അഭിനന്ദിച്ച ചർച്ചയിൽ ഇന്ത്യ യു എസ് തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. ബിംസ്റ്റെക് ദിനത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ആശംസ നേർന്നു. ബംഗാൾ ഉൾക്കടൽ മേഖലയിൽ ഉടനീളം അഭിവൃദ്ധി, കണക്ടിവിറ്റി, പ്രതിരോധ ശേഷി എന്നിവ മുന്നോട്ട് കൊണ്ടുപോകാൻ ബിംസ്റ്റെക്കിന് കഴിഞ്ഞതായി ഡോക്ടർ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ബംഗാൾ ഉൾക്കടലിലെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ തമ്മിലെ സാമ്പത്തിക സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് രൂപീകരിച്ച സംഘടനയാണ് ബിംസ്റ്റെക്. ഡൽഹി മാളവ്യ നഗറിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് കേശവ് നെഗി എന്ന ഹോട്ടൽ പാചകക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ മാസം 3 ഉണ്ടായ തീപിടുത്തത്തിൽ 21 പേർ മരിക്കുകയും 40 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു.

ഹോട്ടൽ ഉടമയെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. അതിതീവ്ര മഴയെ തുടർന്ന് ഇന്ന് എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് ചുവപ്പ് ജാഗ്രത. പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട് ജില്ലയിൽ ഇന്നും നാളെയും വെള്ളച്ചാട്ടങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെ മുഴുവൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പ്രവേശനം ഉണ്ടാകില്ല. വയനാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനം നിരോധിച്ചു. കുറുവദ്വീപ്, ബാണാസുര സാഗർ, മീൻമുട്ടി വെള്ളച്ചാട്ടം, കാറ്റുകുന്ന് ആനച്ചോല ട്രക്കിംഗ്, ചെമ്പ്ര പീക്ക് ട്രക്കിംഗ്, സൂചിപ്പാറ വെള്ളച്ചാട്ടം, എൻ ഊര് എന്നിവിടങ്ങളിലും പ്രവേശനത്തിന് വിലക്കുണ്ട്. പഴശ്ശി ജലസംഭരണിയുടെ 16 ഷട്ടറുകളിൽ 6 എണ്ണം ഉയർത്തി. 4 ഷട്ടറുകൾ 50 സെന്റിമീറ്റർ വീതവും 2 ഷട്ടറുകൾ 15 സെന്റിമീറ്റർ വീതവുമാണ് ഉയർത്തിയത്. പഞ്ചാബിലെ മുള്ളൻപൂരിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ ടോസ് നേടി ഇന്ത്യ ബാറ്റിംഗ് തുടരുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 1 വിക്കറ്റ് നഷ്ടത്തിൽ 112 റൺസ് എന്ന നിലയിലാണ്. രാജസ്ഥാനിലെ ഓൾറൗണ്ടർ മാനവ് സുധാറും ഇന്ത്യയ്ക്കായി ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കുന്ന മത്സരമാണ് മുല്ലൻപൂരിലേത്. അഫ്ഗാനിസ്ഥാൻ സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർ നങ്കേയാലിയ ഗെരോട്ടെ ഇന്നാണ് അരങ്ങേറ്റം കുറിക്കുന്നത്. ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ കെ എസ് ഭരത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. ടെസ്റ്റ് മത്സരങ്ങളിൽ 7 തവണ ഇന്ത്യയെ പ്രതിനിധീകരിച്ച അദ്ദേഹത്തിന്റെ അവസാന മത്സരം 2024 ഫെബ്രുവരിയിൽ ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു. അണ്ടർ 18 പുരുഷ ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഇന്ന് ആതിഥേയരായ ജപ്പാനെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 മത്സരം. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റ് ഇന്ന് കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. വൈകിട്ട് വനിതാ വോളിബോൾ പ്രദർശന മത്സരത്തിൽ കണ്ണൂർ കോർപ്പറേഷനും പ്രസ് ക്ലബ്ബും ഏറ്റുമുട്ടും. തുടർന്ന് ജനപ്രതിനിധികളുടെ ടീമും ജില്ലാ കളക്ടർ നയിക്കുന്ന ചേംബർ ഓഫ് കൊമേഴ്സ് ടീമും മത്സരിക്കും. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വൈകിട്ട് 6:00 ഗോവയിലാണ് മത്സരം. എറണാകുളം ചേരാനല്ലൂരിൽ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി എക്സൈസ് പരിശോധനയിൽ 110 ഗ്രാമിലധികം MDMA യുമായി 3 പേരെ എക്സൈസ് പിടികൂടി. അമൃതനഗറിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് 1,85,000 രൂപയും ലഹരി വിൽപ്പനയ്ക്ക് ഉപയോഗിച്ചിരുന്ന കാറും കണ്ടെടുത്തു. തൃശൂർ ഒല്ലൂർ സ്വദേശി ലാറി ജോൺ, മുകുന്ദപുരം സ്വദേശി ഐവിൻ വിൻസെന്റ്, എറണാകുളം കടമക്കുടിയിലെ നിഖിൽ പീറ്റർ എന്നിവരാണ് അറസ്റ്റിലായത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ പന്ന്യന്നൂരിൽ നിന്ന് 337.74 ഗ്രാം MDMA പിടികൂടി. വാടകയ്ക്ക് താമസിക്കുന്ന ഉള്ളിയേരി സ്വദേശി ഗഫൂറിനെയാണ് പാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ നഗരത്തിലെ കടയിൽ നിന്നും ഇ സിഗരറ്റിന്റെയും വിദേശ സിഗരറ്റുകളുടെയും ശേഖരം ടൌൺ പോലീസ് പിടികൂടി. പ്രഭാസ് ജംഗ്ഷൻ പരിസരത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത്. ലഹരി മരുന്നിനെതിരെ സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട് സിറ്റി പോലീസ് പരിശോധനകൾ കർശനമാക്കി. ഡോഗ് സ്ക്വാഡിനെ അടക്കം ഉപയോഗിച്ചാണ് ലഹരി മരുന്ന് ഉപയോഗവും കടത്തും തടയുന്നത്. 2010 കോഴിക്കോട് സംഘടിപ്പിച്ച ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നടത്തിപ്പിൽ സാമ്പത്തിക ക്രമക്കേട് ഉണ്ടായെന്ന പരാതിയിൽ നടക്കാവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. 2021 നവംബറിൽ മുൻ വോളി താരം സെബാസ്റ്റ്യൻ ജോർജ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ കണ്ണൂർ ക്രൈംബ്രാഞ്ചും കോഴിക്കോട് വിജിലൻസും അന്വേഷണം നടത്തിയിരുന്നു. 5 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തത്. കൊല്ലത്ത് ടിപ്പർ ലോറി കയറി 9-ാം ക്ലാസ്സുകാരൻ മരിച്ചു. അയത്തിൽ സ്വദേശി സൽമാൻ ഫാരിസ് ആണ് മരിച്ചത്. പാൽക്കുളരങ്ങയ്ക്ക് സമീപം രാവിലെയായിരുന്നു അപകടം. വയനാട് പാടിച്ചിറയിൽ പുലർച്ചെ വളർത്തുനായയെ വന്യജീവി കൊന്നു. സ്ഥലത്ത് വനപാലകർ പരിശോധന നടത്തി. കവിയും പയ്യന്നൂർ കോളേജ് റിട്ടയർഡ് അധ്യാപകനുമായ AC ശ്രീഹരി കണ്ണൂരിൽ അന്തരിച്ചു. 56 വയസ്സായിരുന്നു. സംസ്കാരം നാളെ. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാർ സെൽഫ് ഡിക്ലറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകണമെന്ന് കിയാൽ അധികൃതർ അറിയിച്ചു. എബോള മുൻകരുതലിന്റെ ഭാഗമായാണ് തീരുമാനം. കോഴിക്കോട് സിറ്റി പോലീസിന്റെ ഉദ്യോഗസ്ഥരുടെ സൈബർ കുറ്റാന്വേഷണ ശേഷി ശക്തിപ്പെടുത്താൻ സംഘടിപ്പിച്ച സമഗ്ര സൈബർ കുറ്റാന്വേഷണ പരിശീലന പരിപാടി സമാപിച്ചു. സമാപന ചടങ്ങ് സിറ്റി പോലീസ് കമ്മീഷണർ മെറിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പനിയും ഛർദിയും വയറിളക്കവും ബാധിച്ച് വയനാട് കോളിയാടി AUP സ്കൂളിലെ 30 വിദ്യാർത്ഥികളെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ബത്തേരി താലൂക്ക് ആശുപത്രി, അമ്പലവയൽ, ബത്തേരി എന്നിവിടങ്ങളിലാണ് ചികിത്സ തേടിയത്. സംഭവത്തിൽ ആശങ്ക വേണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രിക സി കൃഷ്ണൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. PM ശ്രീയിൽ ഒപ്പുവയ്ക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് വനിതാ കർഷക പദ്ധതി രൂപീകരിക്കുമെന്ന് മന്ത്രി TC സിദ്ദിഖ്. KPCC വിശാല നേതൃയോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു.
കോട്ടയത്ത് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. മുള്ളൻപൂരിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യ ബാറ്റിംഗ് തുടരുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1 മണിക്ക് പ്രിയരാഗം. 2 മണിക്ക് അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. 5:45 നാടൻ പാട്ടുകൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. 8 മണിക്ക് ആഴ്ച വൃത്താന്തം. 8:30 റേഡിയോ എറ്റ് സ്കൂൾ. 9:00 ചാരു കസേര. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: നാട്ടുവിശേഷം. കുന്നത്തൂർ പാടി താഴെ മടപ്പുരയിൽ ഇന്നും നാളെയും രാവിലെ 10:30 വെള്ളാട്ടം നടക്കും. തുടർന്ന് അന്നദാനവും ഉണ്ടായിരിക്കും. കൂത്തുപറമ്പ് ടെബിൾ കോർഡിനേഷൻ കമ്മിറ്റി IRPC ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊട്ടിയൂർ തീർത്ഥാടകർക്ക് അന്നദാനം ഒരുക്കുന്നു. ഈ മാസം 21 വരെ ചിറ്റാരിപ്പറമ്പ് പൂവത്തിന് കീഴിലാണ് അന്നദാനം നടക്കുക. രാവിലെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് ചോറും നൽകും. ദിവസവും കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
2: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.

0: ദക്ഷിണഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
0: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
2: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ഇളനീർക്കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
0: എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: അമൃതാംശു കലചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയിൽ വൻ സാമ്പത്തിക മുന്നേറ്റമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സുസ്ഥിര കൃഷി ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ പ്രചാരണം രാജ്യത്ത് പുരോഗമിക്കുന്നു. 9,00,000 കർഷകർ ക്യാമ്പയിനിൽ പങ്കാളികളായെന്ന് കൃഷി മന്ത്രാലയം. ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. പ്രതിരോധ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും അമേരിക്കയും. 29-ാമത് സൈനികതല ചർച്ചകൾ ഹവായിൽ സമാപിച്ചു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ജപ്പാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ മികച്ച സേവനത്തിന്റെ തെളിവാണ് ഇന്ത്യയുടെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2025-26 സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയ 7.7% GDP വളർച്ചാ നിരക്കിനെ പരാമർശിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ആഗോള പ്രതിസന്ധിക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും. ഇന്ത്യ നേപ്പാൾ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, ഊർജ്ജം തുടങ്ങി പരസ്പര താൽപര്യമുള്ള വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി.
1: With Nepal, we have an expansive agenda from development cooperation to people-to-people ties to trade and investment. So all these ties together will be discussed when the two foreign ministers meet. But on our side, we are keen to further strengthen this multifaceted partnership that we have with Nepal.
0: രാജ്യത്തുടനീളമുള്ള 9.42 ലക്ഷത്തിലധികം കർഷകർ ഖേത് ബച്ചാവോ പ്രചാരണ പരിപാടിയുടെ ഭാഗമായതായി കൃഷി കർഷകക്ഷേമ മന്ത്രാലയം. സന്തുലിത വളപ്രയോഗം പ്രോത്സാഹിപ്പിക്കുക, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത സംരക്ഷിക്കുക, സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പ്രചാരണത്തിന്റെ ലക്ഷ്യം. അമിത വളപ്രയോഗം തടയുന്നത് സംബന്ധിച്ച് 17,800 ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചതായും കൃഷി മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ യുഎസ് സൈനികതല ചർച്ചയുടെ 29-ാമത് പതിപ്പ് ഹവായിൽ നടന്നു. ആർമി സ്റ്റാഫ് ഡെപ്യൂട്ടി ചീഫ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായും യുഎസ് ആർമി പസഫിക് ഡെപ്യൂട്ടി കമാൻഡിംഗ് ജനറൽ ലഫ്റ്റനന്റ് ജനറൽ ജോയൽ വോവലും സഹ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യ യുഎസ് തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ ചർച്ചയിൽ ധാരണയായി. ഉഭയകക്ഷി പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുക, പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുക തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്തു. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. ബിംസ്റ്റെക് ദിനത്തിൽ ആശംസകൾ നേർന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബിംസ്റ്റെക് അംഗരാജ്യങ്ങളുമായുള്ള സഹകരണം കൂടുതൽ ദൃഢമാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഇന്ത്യ വീണ്ടും ഉറപ്പിക്കുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബംഗാൾ ഉൾക്കടൽ മേഖലയിലുടനീളം കണക്ടിവിറ്റി, പ്രതിരോധശേഷി എന്നിവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ബിംസ്റ്റെക് രാജ്യങ്ങൾ കൈവരിച്ച നേട്ടങ്ങൾ വിദേശകാര്യമന്ത്രി പങ്കുവച്ചു. ഡൽഹി മാളവ്യ നഗറിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു. കേശവ് നെഗി ഹോട്ടലിലെ പാചകക്കാരനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 3-ാം തീയതി മാളവ്യ നഗറിലെ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 21 പേർ കൊല്ലപ്പെടുകയും 40 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ ഹോട്ടൽ ഉടമയെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ ആതിഥേയരായ ജപ്പാനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 മത്സരം. ഇന്നലെ നടന്ന സെമിയിൽ ഇന്ത്യ പാകിസ്ഥാനെ 3-5 പരാജയപ്പെടുത്തിയിരുന്നു. ആദ്യ സെമിയിൽ മലേഷ്യയെ 8-1 പരാജയപ്പെടുത്തിയാണ് ജപ്പാൻ ഫൈനലിൽ കടന്നത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഗോവയിലെ മഡ്ഗാവിലുള്ള നെഹ്റു സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6:30 മത്സരം. സെമിഫൈനലിൽ ഭൂട്ടാനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. മുൻപ് 5 തവണ ഈ കിരീടം നേടിയിട്ടുള്ള ഇന്ത്യ തങ്ങളുടെ 6-ാം കിരീടമാണ് ഇന്ന് ലക്ഷ്യമിടുന്നത്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഏകദിന ടെസ്റ്റ് മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ 1-ാം സെഷനിൽ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 33.4 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 140 റൺസ് എന്ന നിലയിലാണ്. ചണ്ഡിഗഡിലാണ് മത്സരം. യുഎൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വം ദുരുപയോഗം ചെയ്ത് പാകിസ്ഥാൻ ജമ്മുകാശ്മീരിനെക്കുറിച്ച് വ്യാജ പ്രചാരണം നടത്തുകയാണെന്ന് ഇന്ത്യ കുറ്റപ്പെടുത്തി. രക്ഷാസമിതിയുടെ വാർഷിക റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനിടെ പാക് പ്രതിനിധി അസീം ഇഫ്തിഖർ അഹമ്മദ് നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു യുഎനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ്. പാകിസ്ഥാന്റെ പൊള്ളയായ അവകാശവാദങ്ങൾക്കൊന്നും ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന യാഥാർത്ഥ്യത്തെ മാറ്റാൻ കഴിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
3: I'd like to remind Pakistan that being a member of the UN Security Council is a huge responsibility. It's not a forum for peddling biased and false narratives. I'd like to make it loud and clear. Jammu and Kashmir was, is and will always remain an integral and inalienable part of India. Any assertions to the contrary are baseless, devoid of and inconsistent with historical facts. Empty rhetoric and hollow claims by Pakistan would not change this fundamental reality. In the interest of time or the wider UN membership, I would not delve any further into this.
0: കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ശേഷിക്കുന്ന 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കോഴിക്കോട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനമുണ്ടാകില്ല. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 6 തുറന്നു. പ്രതികൂല കാലാവസ്ഥയും കടൽക്ഷോഭവും കാരണം കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാട്ടിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. റിസോർട്ടുകളും ഹോംസ്റ്റേകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇന്നും നാളെയും പ്രവർത്തിക്കില്ല. എല്ലാ ഖനന പ്രവർത്തനങ്ങളും അഡ്വഞ്ചർ ടൂറിസവും ട്രക്കിംഗുകളും നിർത്തിവെയ്ക്കാനും ഉത്തരവിട്ടു. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ ജലയാനങ്ങളുടെ ഉടമകളും ജീവനക്കാരും അതീവ ജാഗ്രത പുലർത്തണമെന്ന് കേരള മാരിടൈം ബോർഡ്. കനത്ത മഴ, ശക്തമായ കാറ്റ്, തിരമാലകൾ എന്നിവയുള്ളപ്പോൾ യാതൊരു കാരണവശാലും ജലയാനങ്ങൾ പ്രവർത്തിപ്പിക്കരുത്. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കണം. അടിയന്തര സാഹചര്യങ്ങളിൽ അതാത് ജില്ലാ കൺട്രോൾ റൂമിൽ വിവരമറിയിച്ച് സഹായം തേടണമെന്നും ബോർഡ് നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യയിൽ യുദ്ധം ശക്തമാകുകയും ഇന്ധനവില ഉയർന്നു നിൽക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ലോകമെമ്പാടും 10,00,000 ആളുകൾ കടുത്ത പട്ടിണിയിലേക്ക് തള്ളപ്പെടുകയാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ലോക ഭക്ഷ്യ പ്രോഗ്രാം മുന്നറിയിപ്പ് നൽകി. യുദ്ധം കാരണം സൊമാലിയിൽ 25 ലക്ഷവും അഫ്ഗാനിസ്ഥാനിൽ 23 ലക്ഷവും ശ്രീലങ്കയിൽ 13 ലക്ഷവും ജനങ്ങൾ പുതുതായി ആഹാരത്തിനായി ബുദ്ധിമുട്ടുകയാണെന്ന് സംഘടനയുടെ റിപ്പോർട്ടിൽ പറയുന്നു. നിലവിൽ ലോകത്തുള്ള 31.8 കോടി ജനങ്ങൾക്ക് പുറമെ ജൂൺ അവസാനത്തോടെ 4.5 കോടി ആളുകൾ കൂടി ഭക്ഷ്യ പ്രതിസന്ധിയിലാകുമെന്നാണ് വിലയിരുത്തൽ. ബ്രിട്ടൻ, ഡെൻമാർക്ക്, കുവൈറ്റ് എന്നീ സൌഹൃദ രാജ്യങ്ങൾക്ക് ഏകദേശം 3 ശതകോടി US ഡോളർ മൂല്യം വരുന്ന അത്യാധുനിക സൈനിക സാമഗ്രികൾ വിൽക്കാൻ അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകി. ദീർഘദൂര ആക്രമണ മിസൈലുകൾ, വിമാന പ്രതിരോധ സംവിധാനങ്ങൾ, ഡോഗ് പ്രതിരോധ പ്ലാറ്റ്ഫോമുകൾ എന്നിവയുൾപ്പെടെ വൻ ആയുധ ശേഖരമാണ് ഈ രാജ്യങ്ങൾക്ക് കൈമാറുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനായി മുഖാമുഖം ചർച്ച നടത്തണമെന്ന യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയുടെ ക്ഷണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിരസിച്ചു. നിലവിൽ ഇത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് പ്രസക്തിയില്ലെന്ന് വ്യക്തമാക്കിയ പുടിൻ ചർച്ചയ്ക്കായി സെലൻസ്കി അയച്ച കത്തിൽ ആത്മാർത്ഥതയില്ലെന്നും കുറ്റപ്പെടുത്തി. പുടിന്റെ ഈ നിലപാട് യുദ്ധം അവസാനിപ്പിക്കാൻ ക്രെംലിന് താൽപര്യമില്ലെന്നാണ് കാണിക്കുന്നതെന്ന് സെലൻസ്കി പ്രതികരിച്ചു. പഞ്ചാബിലെ ഫിറോസ്പൂർ ഫാസിൽക റോഡിൽ ഇന്ന് രാവിലെയുണ്ടായ വാഹനാപകടത്തിൽ 8 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ ഫിറോസ്പൂരിലെ സിവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് മരിച്ചത്. എബോള വ്യാപനത്തെ തുടർന്ന് കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയ വിദേശ പൌരന്മാർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി മൌറീഷ്യസ്. കഴിഞ്ഞ 3 ആഴ്ചകൾക്കുള്ളിൽ ഈ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയവർ 21 ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈന് വിധേയമാകണം. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയിൽ വൻ സാമ്പത്തിക മുന്നേറ്റമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സുസ്ഥിര കൃഷി ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ പ്രചാരണം രാജ്യത്ത് പുരോഗമിക്കുന്നു. 9.5 ലക്ഷത്തോളം കർഷകർ ക്യാമ്പയിനിൽ പങ്കാളികളായെന്ന് കൃഷി മന്ത്രാലയം. ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. പ്രതിരോധ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും അമേരിക്കയും. 29-ാമത് സൈനികതല ചർച്ചകൾ ഹവായിൽ സമാപിച്ചു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പുരുഷ അണ്ടർ 18 ഏഷ്യ കപ്പ് ഹോക്കി ടൂർണമെന്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ജപ്പാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാർ പ്രിയരാഗത്തിലേക്ക് സ്വാഗതം. പ്രിയരാഗത്തിൽ ആദ്യം 2000 പുറത്തിറങ്ങിയ സത്യമേവ ജയതേ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ഇതിലെ പൂവേ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം ഗാനഗന്ധർവന്റെ സ്വരമാധുരിയിൽ.

എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം ഉത്തമൻ. 2001 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം ജോൺസൺ.

0: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
1: എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ്കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഗാനരചന നിർവഹിച്ച് മോഹൻ സിതാര ഈണം പകർന്ന് വിധു പ്രതാപും രാധിക തിലകും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം പ്രണയമണി തൂവൽ. 2002 ചിത്രം പുറത്തിറങ്ങിയത്.

അന്യർ എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. 2003 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ONV കുറുപ്പാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം രമേശ് നാരായൺ. കേൾക്കാം അനുരാഗമാനന്ദ സൗഗന്ധികം.

0: പ്രിയരാഗമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ.
1: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
0: ഇനി കേൾക്കാം 2004 പുറത്തിറങ്ങിയ വജ്രം എന്ന ചിത്രത്തിലെ ഗാനം. ഷിബു ചക്രവർത്തിയുടേതാണ് വരികൾ. സംഗീതം ഔസേപ്പച്ചൻ. ഡോക്ടർ ഫഹാദ് മുഹമ്മദും സുജാത മോഹനും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.

0: ഉരുവച്ചാൽ എഡ്യൂവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യൂവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447-20563-30, 7592-94-28-17, 8547-92-20-20.
1: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999-447-6836, 9447-371-836, 8078-502-836.
0: 2006 കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി വരികൾ എഴുതി മോഹൻ സിതാര ഈണം പകർന്ന് കെ ജെ യേശുദാസും ആശാജി മേനോനും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം പറയാം.

ഇനി സുജാതാ മോഹൻ പാടിയ മനോഹര ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തുഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ചിത്രം പറഞ്ഞു തീരാത്ത വിശേഷങ്ങൾ 2007 ചിത്രം പുറത്തിറങ്ങിയത്.

0: പ്രിയ ശ്രോതാക്കളെ, പരിപാടിയിൽ തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. പരിപാടി തുടർന്ന് കേൾക്കാം. പ്രിയരാഗമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ.
1: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
0: ഇനി കേൾക്കാം. 2008 പുറത്തിറങ്ങിയ ജൂബിലി എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം. സംഗീതം ശ്യാം ധർമ്മൻ. കൈതപ്രത്തിന്റേതാണ് വരികൾ.

ഗിരീഷ് പൊത്തഞ്ചേരി വരികൾ എഴുതി, സുരേഷ് പീറ്റേഴ്സ് സംഗീതം പകർന്ന്, ഗായത്രി അശോകനും സംഗീത ശ്രീകാന്തും പാടിയ ഗാനം. ചിത്രം കളേഴ്സ്. 2009 ചിത്രം പുറത്തിറങ്ങിയത്.

0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ഇനി ഹിഷാം അബ്ദുൽ വഹാബും നേഹ എസ് നായരും പാടിയ ഗാനം കേൾക്കാം. ചിത്രം തീര. 2013 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി അനു എലിസബത്ത് ജോസാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം ഷാൻ റഹ്മാൻ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് റേഡിയോ മലബാർ പ്രിയരാഗം.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
0: റേഡിയോ മലബാറിൽ ഇപ്പോൾ അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം.

0: അതിഥി ഭാഷാ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
2: ദക്ഷിണ കാശിയാം കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
1: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
3: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
1: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
2: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
1: എല്ലാ ദിവസവും രാവിലെ 7:30 വൈകിട്ട് 5:30.
2: അമൃതാംശു കലചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
1: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.

0: അതിഥി ഭാഷാ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

ഇത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നന്ദി, നമസ്കാരം.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411744

ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.

ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
0: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.

0: ജനിമൃതികളിൽ ഒരു വരമൊഴിയായി വിജയശംഖമുണരുകയായി.
1: ഭരതമാരി ചൊരിയുകയാ
2: ശുദ്ധി നേടുമോരോ കണ്ണിൽ സത്യദർശനം.

0: പൊരുളിലും ഒരു പൊരു പല തിരിയായി അരുചൊരിഞ്ഞു പുലരുകയാ.
1: നന്നായി

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talasheri Road, Mattanur.

സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

ഉരുവച്ചാൽ എഡ്യൂവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യൂവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447-20563-0, 7592-94-28-17, 8547-92-20-20.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സൂരജ് സന്തോഷ് പാടിയ ഗാനമാണ് ആദ്യം. ചിത്രം കട്ടീസ് ഗ്യാങ്.

വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസൻ, ദേവു ഖാൻ മാംഗനിയാർ, അമൽ സി അജിത്, മിലൻ ജോയ്, സൂര്യ ശ്യാം ഗോപാൽ, അശ്വിൻ വിജയ്, സുറൂർ മുസ്തഫ എന്നിവർ പാടിയ ഗാനം കേൾക്കാം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ
3: ആശംസകളോടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം.
4: കൊട്ടിയൂർ ശങ്കര കൈതൊഴാമീശ്വര.
3: പശ്ചിമഘട്ടത്തിന്റെ ഹരിത പശ്ചാത്തലത്തിൽ പ്രകൃതി മനോഹാരിതയുടെ തീർത്ഥഘട്ടം ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കൈലാസശൈലാധിനാഥന്റെ അനുഗ്രഹവർഷവുമായി ഒഴുകിയെത്തുന്ന ബാവലിപ്പുഴയെ പ്രദക്ഷിണ വഴിയാക്കുന്ന യാഗഭൂമി. കാടും മലയും മഴയും പുഴയും സംഗമിക്കുന്ന അപൂർവ തീർത്ഥാടനം കൊട്ടിയൂർ വൈശാഖോത്സവം. ദക്ഷയാഗഭൂമിയുടെ പരിശുദ്ധി കാത്തുരക്ഷിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് തീർത്ഥാടന സായൂജ്യം പകർന്നു നൽകുവാൻ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ശ്രീ കൊട്ടിയൂർ ദേവസ്വം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ഹൃദ്യമായ ഉത്സവാശംസകളാണ്.

0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത്ത ഭഞ്ജക.
2: ഇപ്പോൾ സംസാരിക്കുന്നു കൊടോളിപ്രം നെയ്യമൃത് മഠത്തിലെ നെയ്യമൃത് വ്രതക്കാർ.

28 നാളത്തെ വ്രതത്തിന് ശേഷം കുളുത്തോടി മാറ്റുന്നു. അതിനുശേഷം ഒരു 7 ദിവസത്തെ വേറെ വെപ്പ്, എല്ലാവരും മാറി നിന്നിട്ടുള്ള വേറെ വെപ്പ്. അതിനുശേഷം 5 ദിവസത്തെ മഠത്തിലും 2 ദിവസത്തെ യാത്രയായിട്ടാണ് കൊട്ടിയൂരത്തെ വ്രതവുമായി ബന്ധപ്പെട്ട് 28 ദിവസത്തെ വ്രതത്തിന് പര്യവസാനം ഉണ്ടാകുന്നത്. അതുപോലെ ഇവിടെ നെയ്ക്കിണ്ടി കൊണ്ടുപോകുന്നതിനുള്ള കയറുകൾ ഉണ്ടാക്കുന്നത് ഹെരോപ്പക്കൈത കൊണ്ടുവന്ന് അത് ചീകി അതിൻ്റെ നാരുപയോഗിച്ചിട്ടാണ് കയറുകൾ ഉണ്ടാക്കുന്നത്. ആ കയറാണ് നെയ്ക്കിണ്ടിക്ക് കെട്ടി അതിനെ പാളയും അതുപോലെ തന്നെ വാഴനാരുകളൊക്കെ ഉപയോഗിച്ച് അതിനെ നല്ല സുരക്ഷിതമായി വ്രതത്തോടുകൂടി സുരക്ഷിതമായിട്ടാണ് മഠത്തിൽ തന്നെ കെട്ടിത്തൂക്കി. അത് വഴിയാത്രയിൽ മറ്റ് അശുദ്ധങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് കഠിന വ്രതത്തോടുകൂടി തന്നെയാണ് പോകുന്നത്. ഇവിടെ മഠത്തിൽ കുമ്പലാത്ത് രാഘവൻകാരനരുടെ നേതൃത്വത്തിലുള്ള 17 അംഗ സംഘങ്ങളാണ്. ഇവിടുന്ന് ഒരു 5-6 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലെ 1 ദിവസത്തെ താമസത്തിന് ശേഷം പിറ്റേന്ന് രാവിലെ വ്രതത്തോടുകൂടിയുള്ള കുളിച്ച് യാത്ര, ഓങ്കാര മന്ത്രത്തോടുകൂടിയുള്ള യാത്ര. അന്ന് വൈകുന്നേരം 4 മണിയാകുമ്പോൾ കൊട്ടിയൂരെത്തുന്നു. കൊട്ടിയൂരിൽ എത്തി നെയ്ക്കിണ്ടികൾ അതാത് സ്ഥലത്ത് എഴുന്നള്ളിക്കാനുള്ള സ്ഥലങ്ങളിൽ എഴുന്നള്ളിച്ചതിന് ശേഷം അവരവരുടെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി എഴുന്നള്ളിച്ചതിന് ശേഷം ക്ഷേത്രത്തിൽ വിശ്രമിക്കുന്നു. അതിനുശേഷം 6 മണിയോടുകൂടി മുതിരേരി വാള് വരുന്നു. വാള എഴുന്നള്ളത്തിന് ശേഷം അവരവരുടെ നെയ്ക്കിണ്ടിയുമായി അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശിക്കുന്നു. നെയ്യാട്ടത്തോടുകൂടി രാത്രി ചോതി വിളക്ക് വെച്ചതിന് ശേഷമുള്ള നെയ്യാട്ടത്തോടുകൂടിയുള്ള ഈ വ്രതത്തിന് പര്യവസാനം വരികയാണ്. അങ്ങനെ 28 നാളത്തെ വ്രതത്തിന് നമ്മുടെ വ്രതത്തിന് പരിസമാപ്തിയായി.

എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജിഷ്ണു. ഞാൻ ഈ 17 അംഗ കൂട്ടായ്മയിലെ ഇളയ ആളാണ്. കാരണന്മാരുടെ കൂട്ടത്തിൽ ഞാൻ ഇതിലേക്ക് ആദ്യമായിട്ട് വരുന്നത് 16 വയസ്സിന് ശേഷം, 17-ാമത്തെ വയസ്സിലാണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമാണ് നെയ്യമ്പ്രത്തിന് ആദ്യമായിട്ട് വന്നത്. അപ്പോൾ അന്ന് കുഞ്ഞിരാമൻ നമ്പ്യാർ കാരണവരുടെ നേതൃത്വത്തിലായിരുന്നു നിന്നത്. നേർച്ചയുടെ ഭാഗമായിട്ട് ആയിരുന്നു വന്നത്. എൻ്റെ അപ്പൂപ്പൻ്റെ അമ്മ കൂട്ടിയ നേർച്ചയായിരുന്നു. അപ്പോൾ അതിനെ ഫലപ്രാപ്തിയിലെത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നെയ്യമ്പ്രത്തിന് നിന്നത്. അപ്പോൾ ആ നിന്നതിനോടുകൂടി ഇതിനോടുള്ള താല്പര്യം കൂടി, ഇതിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് വളരെ ഒരു ദൈവികമായി തോന്നി. അപ്പോൾ അതിലേക്ക് പിന്നീട് എനിക്ക് കിട്ടിയ ഓരോ അവസരവും ഞാൻ നിന്നു, വ്രതത്തോടുകൂടി നിന്നു എന്നുള്ളതാണ്. മുന്നോട്ടും ഇനി പറ്റുന്നിടത്തോളം എങ്ങനെയാണോ സാഹചര്യം അങ്ങനെ എന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുള്ളതാണ് പറയാനുള്ളത്.

എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഗിരീശൻ, ഞാൻ ചക്രകൽ സ്വദേശിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ നെയ്യമൃതിന് വേണ്ടിയിട്ട് നിൽക്കുന്നത്. കുറേ വർഷക്കാലമായി ഈ ചടങ്ങിന് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷമാണ് എനിക്ക് അതിന് നിയോഗമുണ്ടായത്. എനിക്ക് പറയാനുള്ളത്, ഒരുപാട് വ്രതാനുഷ്ഠാനങ്ങളുള്ള ഒരു ചടങ്ങാണ് നമ്മുടെ നെയ്യമൃത്. ഒരുപാട് തവണ ശബരിമലയിൽ പോയ ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ അതിൽ നിന്നും എത്രയോ വ്യത്യസ്തമായി ഇവിടെയുള്ള ചടങ്ങുകൾ അത്ഭുതം തോന്നുകയാണ്.

ഇന്ന് വീട്ടിൽ നിന്ന് കുളുത്തുകൂടി മാറ്റുക എന്നുള്ള ഒരു ചടങ്ങ്. അതുപോലെ തന്നെ വേറെ വെപ്പ്. വേറെ വെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ വേറെ ആരും തൊടാതെ മാറി നിന്നുകൊണ്ട് ഭക്ഷണം പാകം ചെയ്ത് സ്വന്തം കഴിക്കുക. അതുപോലെ തന്നെ നെയ്യമ്പലത്ത് മഠത്തിലെത്തി മഠത്തിലെ അനുഷ്ഠാനങ്ങൾ. അതിൽ എനിക്ക് ഏറ്റവും തോന്നിയ ഒരു പ്രധാന ചടങ്ങ് നിഴൽക്കൂട്. നിഴൽക്കൂട് എന്ന ചടങ്ങാണ്. കാരണം അത് ഇത് ആദ്യം മുതൽ അവസാനം വരെയുള്ള ചടങ്ങുകളാണ്. ഇതിൽ ഒരാൾ വിളക്കിൻ്റെ മുന്നിലിരുന്ന് വായിക്കുന്നത്. ആ സമയത്ത് ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ആ ഒരു ദൈവിക ശക്തി അത് പറഞ്ഞറിയിക്കാൻ പറ്റതാണ്. നമ്മൾ ഒരുപാട് ആളുകൾ പിടിച്ച് നിർത്തിക്കൊണ്ടാണ് അത് അവരെ ആ നിയോഗം ഉണ്ടാകുന്നത്. അതൊരു അത്ഭുതമാണ്. അത് ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു ഭയങ്കര ദൈവത്തിൻ്റെ ഒരു നിയോഗം അത് പറഞ്ഞറിയിക്കാൻ പറ്റതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇനി അങ്ങോട്ടും എനിക്ക് ഇതിനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്നാണ് സർവശക്തനോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതുപോലുള്ളൊരു വ്രതം നെയ്യമൃതനല്ലാതെ വേറെ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.

0: എൻ്റെ പേര് സന്ദീപ് എന്നാണ്. കൊടോളിപ്പുറത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടിട്ട് കൊടോളിപ്പുറം മഠം, ആദ്യം കൊടോളിപ്പുറം മഠം ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ചാത്തോത്ത് തറവാട്ടിലുള്ള സ്ത്രീയെയാണ് ചുഴലിയിൽ കല്യാണം കഴിച്ചു കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ചുഴലിയിൽ കല്യാണം കഴിച്ചു കൊണ്ടുപോയതിനു ശേഷം ആ സ്ത്രീയുടെ ഭർത്താവ് മരിക്കുകയും ഭർത്താവ് മരിച്ച സ്ത്രീക്ക് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അവർക്ക് കുറേ പണ്ടത്തെ ആചാരപ്രകാരം കുറേ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്, ബ്രഷ്ട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പണ്ടത്തെ കാരണവന്മാരും അവരൊക്കെ ബ്രഷ്ട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്ത്രീക്ക് വീടിൻ്റെ നേരെ മുൻവശത്തേക്കൂടെ ഇറങ്ങി വരാനുള്ള അനുമതി നിഷേധിച്ചുകൊണ്ടും അതുപോലെ തന്നെ അവർക്ക് എവിടെയും പോകണമെങ്കിൽ പിറകു വശത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ആ സ്ത്രീ ചുഴലി ഭഗവതിയുണ്ട്. ആ ഭഗവതിയോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കുകയും അവിടുന്ന് ആ സ്ത്രീ ആ ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ഓലക്കൊടിയുമായി ഈ ചാത്തോത്ത് തറവാട്ടിലേക്ക് വീണ്ടും വന്നു ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഭഗവതി ഈ സ്ത്രീയുടെ കൂടെ വന്നിട്ടുണ്ടാവും, ഉണ്ടാവുന്നതാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. അപ്പോൾ ആ സങ്കല്പത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ സ്ത്രീ ചാത്തോത്ത് തറവാട്ടിൽ കൊണ്ടുവച്ച കുട. എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ എത്തിപ്പെടുന്നതെന്ന് നമുക്കറിയില്ല. അത് കൊടോളിപ്പുറത്തെ മഠത്തിലേക്കാണ് എത്തിപ്പെടുന്നതെന്നാണ് പറയുന്നത്. ആ മഠത്തിൽ അത് ഭഗവതിയായിട്ട് വന്നു. അപ്പോൾ ആ കുട തുള്ളിയതിനു ശേഷമാണ് ഇവിടെ ജ്യോതിഷ പ്രശ്നപ്രകാരങ്ങൾ കണ്ടെത്തുകയും അതേപോലെ ചുഴലി ഭഗവതി ഇവിടെ വന്നിട്ടുണ്ട് എന്നും അതിനൊരു പിന്നെ പ്രതിഷ്ഠ കൊടുക്കണമെന്നും അവർക്ക് സ്ഥാനം കൊടുക്കണമെന്നും എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഭഗവതിക്ക് ഒരു സ്ഥാനം കൊടുക്കണമെന്നതിൻ്റെ ഭാഗമായിട്ട് തൊട്ടടുത്ത മഠത്തിൻ്റെ തൊട്ട ഓപ്പോസിറ്റ് ഭാഗത്തുള്ള കാപ്പുക്കാട് എന്ന സ്ഥലത്ത് ഈ ഒരു ചൈതന്യം, ഈ ദേവിയെ പ്രതിഷ്ഠിക്കാനുള്ള ഒരു കാര്യങ്ങൾ നടക്കുകയും അതിൻ്റെ മരവും കല്ലും ഒക്കെ കാപ്പുക്കാട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തതിനു ശേഷം ഒരു ഒന്നോ രണ്ടോ ദിവസത്തെ ഒരു സുപ്രഭാതത്തിൽ അവിടുത്തെ കല്ലും മരങ്ങളും ഒക്കെ തിരിച്ച് മഠത്തിന് തൊട്ടടുത്തുള്ള ഇപ്പം ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തിപ്പെട്ടു എന്നാണ് ഐതിഹ്യത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കൊടോളിപ്പുറം എന്ന നാമധേയം ഉണ്ടാകുകയും കൊടോളിപ്പുറത്തമ്മ അല്ലെങ്കിൽ കൊടതുള്ളപ്പുറത്തമ്മ, കൊടതുള്ളിയ അമ്മ, കൊടതുള്ളിപ്പുറത്തമ്മ എന്ന നാമധേയത്തിൽ കൊടോളിപ്പുറം ചുഴലി ഭഗവതി ക്ഷേത്രം ഉണ്ടാകുകയും അതിന് തൊട്ടടുത്ത് തന്നെ മഠവും നിലനിൽക്കുകയും ചെയ്ത ഒരു ഐതിഹ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മഠത്തിന്, കൊടോളിപ്പുറത്തെ മഠത്തിന് അധികം നല്ലൊരു പ്രാധാന്യമുള്ളൊരു മഠമായി തന്നെയാണ് ഇത് കൈക്കൊള്ളുന്നത്, നിലകൊണ്ടുപോകുന്നത് എന്നാണ്. ഏകദേശം ഒരു 100 വർഷത്തിന് മേലെ പഴക്കം ഉണ്ടാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താ വെച്ചാൽ ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹത്തിൻ്റെ മേലെ തന്നെ കഴിഞ്ഞ നമ്മളൊരു ഒരു പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായി നടത്തുന്ന സമയത്ത് തന്നെ ഒരു 100 വർഷത്തിലധികം പഴക്കത്തിലുള്ള ഒരു എഴുത്ത്, ഒരു വർഷത്തിൻ്റെ എഴുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും പഴക്കം ചിലപ്പോൾ ഈ നെയ്യമൃത മഠത്തിന് ഉണ്ടാകാം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് കൊടോളിപ്പുറത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് പറയുന്നത്.
1: കൊടോളിപ്പുറം നെയ്യമൃത മഠത്തിലെ നെയ്യമൃത വ്രതക്കാരാണ് ഇതുവരെ സംസാരിച്ചത്.

0: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
1: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
2: റേഡിയോ മലബാറിൽ ഇനി നാടൻ പാട്ടുകൾ കേൾക്കാം.

0: ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാടൻ പാട്ടുകൾ.
2: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന തുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.

റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. 7:35 ശാസ്ത്രവീഥി. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 കായികം. 9:00 ചിത്രപരിചയം. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിന്റെ ശബ്ദാഖ്യാനം കേൾക്കാം. അവതരണം സൂര്യ. രാത്രി 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ. തുടർന്ന് ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ ബാലാമണി അമ്മയുടെ വിട്ടയക്കുക എന്ന കവിത കേൾക്കാം. ആലാപനം രേഖ. തുടർന്ന് ചരിത്രപദം, വചനാമൃതം. മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. ഇതിൽ കല്ലൂർ നെയ്യമൃത് മഠത്തിലെ നെയ്യമൃത് വ്രതക്കാർ സംസാരിക്കുന്നു. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ അറ്റ് സ്കൂൾ. ഇതിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന മട്ടന്നൂർ നഗരസഭാതല പ്രവേശനോത്സവത്തിന്റെ ശബ്ദലേഖനം കേൾക്കാം. 7:50 പയ്യാരം പപ്പിനി. 8:00 പുത്തൻ പാട്ടുകൾ. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 ശാസ്ത്രവീഥി. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. ഇതിൽ കല്ലൂർ നെയ്യമൃത് മഠത്തിലെ നെയ്യമൃത് വ്രതക്കാർ സംസാരിക്കുന്നു. തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9:00 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. രാത്രി 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
0: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.

Ma ba ma ba ga ga ni ba ma ba ga ni da ga ma ba ni da ga.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.

0: പ്രിയ ശ്രോതാക്കളെ, അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിനാ ആർത്ഥിക പരാമർശ പരിഷദഃ സദസ്യൈഃ സഹ ഏകസ്യാഃ സഭായാഃ അധ്യക്ഷതാ കൃതാ. ഭാരതസ്യ ആർത്ഥിക പരിവർത്തനസ്യ ദീർഘകാലിക വികാസ പ്രാഥമികതാനാം വിഷയേഷു ച വിസ്തൃതാഃ വിഷയാഃ ചർച്ചിതാഃ. വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കരഃ അദ്യ സായങ്കാലേ നവദില്യാം നേപാളദേശസ്യ വിദേശമന്ത്രിണാ ശിശിര ഖനാല ഇത്യനേന സഹ വാർത്താലാപം കരിഷ്യതി. പഞ്ചാബ് രാജ്യേ അദ്യ പ്രാതഃ ഫിരോജ്പൂർ ഫാസിൽകാ മാർഗേ വാഹന ട്രക് യാനയോഃ സഹ സംഘട്ടേ ന്യൂനാതിന്യൂനം നവജനാഃ മൃതാഃ. CBSE ഇത്യനേന അങ്കാനാം സത്യാപനായ പുനർമൂല്യാങ്കനായ ച ആവേദനപത്രാണാം പ്രസ്തുതീകരണസ്യ അന്തിമതിഥിഃ ശ്വഃ പര്യന്തം വിസ്താരിതാ. അപി ച ക്രിക്കറ്റ് ക്രീഡായാം സൂര്യകുമാര യാദവസ്യ സ്ഥാനേ ശ്രേയസ അയ്യരഃ ഭാരതീയദലസ്യ നൂതനഃ T20 ഇതി അന്താരാഷ്ട്രീയദലസ്യ നായകഃ നിയുക്തഃ. വൈഭവഃ സൂര്യവംശി ച പ്രഥമം വാരം ദലെ സമാവിഷ്ടഃ. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന അദ്യ ആർത്ഥിക പരാമർശ പരിഷദഃ സദസ്യൈഃ സാകം വിഹിതോപവേശനസ്യ അധ്യക്ഷതാ വിഹിതാ. ഉപവേശനെ പരിഷദീയ സദസ്യാഃ പ്രധാനമന്ത്രി തഥാ ച ഭാരതസ്യ ആർത്ഥിക വൃദ്ധി ഉന്നേതും സദസ്യൈഃ സഹ വിഭിന്ന വിചാരാണാം ഉപായാനാം ച വിഷയെ ചർച്ചിതാഃ. ജീവനസ്തരെ വ്യാപാരേ ച സുഗമതാം ആനേതും അപി വിചാര വിമർശഃ സഞ്ജാതഃ. സദസ്യൈഃ പശ്ചിമേഷ്യ സംഘർഷേ ഭാരത വിശ്വേ ച പരിലക്ഷിതാനാം പ്രഭാവാനാം ആകലന വിഷയേപി സംഭാഷണം വിഹിതം. സാമാജികാന്തരജാലീയ സന്ദേശേ പ്രധാനമന്ത്രിണാ പ്രോക്തം യത് ഭാരതീയ അർത്ഥവ്യവസ്ഥായാഃ സംരചനാം ദീർഘകാലിക വികാസ പ്രാഥമികതാം സംബദ്ധ പ്രകരണാനാം വിഷയേ ഭാരതം ദ്രുതഗത്യാ അഗ്രേസരതി. പ്രധാനമന്ത്രിണാ വിവിധേഷു വിഷയേഷു സ്വവിചാരാഃ പ്രകടിതാഃ. സുഗമ ജീവനം ഏവ സുഗമ വ്യവസായഃ ഇത്യേതയോഃ വിഷയേ അപി ചർച്ച ജാതാ. വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കരഃ അദ്യ സായങ്കാലേ നവദില്യാം നേപാളദേശസ്യ വിദേശമന്ത്രിണാ ശിശിര ഖനാല ഇത്യനേന സഹ വാർത്താലാപം കരിഷ്യതി. നേപാളദേശസ്യ വിദേശമന്ത്രാലയേന ഉക്തം യത് ഉപവേശനാവധൌ ഉഭൌ പക്ഷൌ പരസ്പര ഹിതാനാം വിഷയേഷു ചർച്ചിഷ്യതഃ. യസ്മിൻ വ്യാപാരഃ നിവേശഃ സമ്പർക്കഃ ഊർജ ജനസമ്പർക്കേത്യാദിഷു പ്രമുഖേഷു ക്ഷേത്രേഷു സഹകാരം വർദ്ധിതും ശക്യതേ. വിദേശമന്ത്രാലയസ്യ പ്രവക്താ രണധീര ജയസവാലഃ അവദത് യത് ഇയം യാത്രാ ഭാരത നേപാളദേശയോഃ വിശേഷ സഹഭാഗിത്വം ഇതോപി സുദൃഢം കരിഷ്യതി. സഹ അവോചത് യദ്വയോഃ ദേശയോഃ മധ്യേ ചർച്ചാഷു വികാസ സഹയോഗഃ ജനേഷു സംബന്ധഃ വ്യാപാരഃ നിവേശാദി വിസ്തൃതാഃ കാര്യക്രമാഃ സമ്മിലിതാഃ സന്തി. പഞ്ചാബ് രാജ്യ അദ്യ പ്രാതഃ ഫിരോജ്പൂർ ഫാസിൽകാ മാർഗേ ഏകസ്യൈവ കുടുംബസ്യ സദസ്യാൻ വഹന്തം വാഹനസ്യ ട്രക യാനേന സഹ സംഘട്ടേ ന്യൂനാതിന്യൂനം നവജനാഃ മൃതാഃ ദ്വാവിംശതി ജനാശ്ച വ്രണിതാഃ. പീഡിതാഃ സർവേ ഏകസ്യൈവ കുടുംബസ്യ സദസ്യാഃ ആസന്. യേ പരിവാരേ മൃതസ്യ ഏകസ്യ ജനസ്യ അസ്ഥിവിസർജനായ വ്യാസനദ്യാം ഗച്ഛന്തഃ ആസന്. തദൈവ ഏഷാ ദുർഘടന അഭവത്. ബഹവഃ ജനാഃ ഘടനാസ്ഥലെ ഏവ മൃതാഃ ഇതി കഥ്യതെ. അപി ച വ്രണിതാഃ ചികിത്സായൈ ഫിറോജ്പൂർ സിവിൽ ചികിത്സാലയേ ഫരീദ്കോട്ട് ചികിത്സകീയ മഹാവിദ്യാലയേ ച പ്രേഷിതാഃ. ആരക്ഷകാധികാരിണഃ ആകാശവാണ്യാ സഹ വാർത്താലാപേ ഉക്തവന്തഃ യദ് ദ്വാവിംശതി ജനേഷു ബഹവഃ ഗഭീരാഃ സന്തി. ഘടനയാ അനന്തരം ശീഘ്രമേവ വരിഷ്ഠാ ആരക്ഷകാധികാരിണ ദുർഘടനാസ്ഥലം സമ്പ്രാപ്യ സ്ഥാനീയ നിവാസിനാം സഹായേന ഉദ്ധാരകാര്യം ആരബ്ധവന്തഃ. വ്രണിതാഃ നിഷ്കാസ്യ സമീപസ്ഥേഷു ചികിത്സാലയേഷു പ്രവേശിതാഃ. പ്രിയാഃ ശ്രോതാരഃ, സംസ്കൃതവാർത്തായാഃ സംസ്കരണമിദം ഇദാനീം ആകാശവാണിതഃ പ്രസാര്യതേ. സമമേവ അയം കാര്യക്രമഃ ആകാശവാണ്യാഃ അന്തർജാലപടലേ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ എ ഐ ആർ ചലദൂരഭാഷീയതന്ത്രാംശേ അപി ഉപലബ്ധോ ഭവിഷ്യതി. സിബിഎസ്ഇ इति केंद्रीय माध्यमिक शिक्षा परिषदा अंक सत्यापनार्थं सहैव पुनर्मूल्यांकनार्थं आवेदन प्रस्तुतेः अंतिमा तिथिः श्वः पर्यन्तं वर्धिता. सामाजिकांतरजालीय पटले एकेन संदेशेन परिषदा प्रख्यापितं यत् छात्राः इदानीं श्वः मध्यरात्रिं यावत् स्व आवेदनानि प्रस्तोतुं शक्नुवन्ति. सीबीएसई इत्यनेन प्रोदीरितं यच्छात्रहितं मनसि निधाय आवेदन प्रक्रियां पूरयितुं छात्रेभ्यः अतिरिक्त समय प्रदानाय एषः निर्णयः स्वीकृतः. एतस्मात् पूर्वं आवेदनस्य अन्तिमा तिथिः अस्यैव मासस्य 6 दिनांकं यावत् आसीत्. परिषदा सर्वेभ्यः योग्य छात्रेभ्यः परामृष्टं यत् ते निर्धारित समये एव स्व आवेदन प्रक्रियां सम्पादयन्तु. केन्द्रीय युवा कार्य क्रीडा मंत्री मनसुख मांडवीयः अद्य भाषितवान् यत् भारतीय युवजनाः राष्ट्रस्य शक्तयः विद्यन्ते तथा च ते 47-2000 वर्ष पर्यन्तं विकसित भारतस्य स्वप्नं प्रत्यक्षीकरणे प्रमुखां भूमिकां निर्वहिष्यन्ति. नवदिल्ल्यां समायोजिते विकसित भारताय युवा मम भारतं युवा सम्मेलनं संबोधयन् असौ उक्तवान् यत् प्रधानमन्त्रिणा नरेन्द्र मोदिना यूनां विचाराणां स्वाभिलाषाणां राष्ट्रनिर्माणाय स्वैच्छिक सेवाभावस्य आदान प्रदानार्थं मम भारतम् इति मञ्चं विनिर्मितम्. दिल्ल्यारक्षीबलेन मालवीय नगर अग्निकाण्डस्य सम्बन्धे केशव नेगी नामाख्यं भोजनालयस्य पाचकं निगृहीतम्. एषः अग्निकाण्डः अस्य मासस्य 3 दिनांके मालवीयनगरस्थिते एकस्मिन् भोजनालये सञ्जातः. अस्यां दुर्घटनायां 21 जनाः मृताः 40 हताः. पूर्वमेव आरक्षिदलेन भोजनालयस्य स्वामिम् अयं नरः हत्यायाः अन्येषां सम्बद्ध अपराधानां आरोपेषु गृहीतः आसीत्. रक्षामन्त्री राजनाथ सिंहः उक्तवान् यत् भारतम् अद्यापि विश्वस्य द्रुततमां वर्धमानां प्रमुखार्थव्यवस्थानां मध्ये विशिष्टं स्थानं धारयति. साम्प्रतं बहवः देशाः आर्थिक अनिश्चिततां सम्मुखीकुर्वन्तः सन्ति. गतप्रवर्तमान वित्तवर्षयोः मध्ये 7.7% सकल गृह्योत्पादन वृद्धेः उल्लेखं कुर्वन् श्री सिंहः अवदत् यत् एषा उपलब्धिः भारतीय अर्थव्यवस्थायाः दृढताम् अथ च अन्तर्निहितं सामर्थ्यं प्रदर्शयति. हॉकीति क्रीडायां भारतीय पुरुष दलेन अद्य काकामी गाहारा नगरे आयोजिते निर्णायक स्पर्धायां आतिथेयं जापान दलं 4-1 इत्यंकैः पराजित्य तृतीयं वारं एशिया कप अंडर-18 विजितम्. तत्रैव भारतीय महिला दलेनापि दक्षिण कोरिया दलं 3-0 इत्यंकैः पराजित्य कांस्य पदकं विजितम्. भारतीय क्रिकेट नियंत्रण मंडलेन बीसीसीआई इत्यनेन अद्य इंग्लैंड आयरलैंड देशयोः क्रीडा यात्रायै 16 सदस्यानां 20-20 अंतरराष्ट्रीय दलस्य घोषणा कृता. सूर्यकुमार यादवस्य स्थाने श्रेयस अय्यरः भारतस्य नूतन T20 दलस्य नायकत्वेन नियुक्तः. अपि च तिलक वर्मा उपनायक रूपेण नामांकितः अस्ति. बीसीसीआई इत्यनेन प्रथमं वारं वैभव सूर्यवंशी इत्यमुम् अपि दले समाविष्टम्, येन गत आईपीएल सत्रे सर्वाधिक धावनांकाः समर्जिताः. प्रिंस यादवोपि दले सम्मिलितः अस्ति। अद्य मुंबई नगरस्य बीसीसीआई मुख्यालये आयरलैंड इंग्लैंड देशयोः यात्रायै जापान देशे एशियन गेम्स क्रीडायाः कृते तथा च भारत अदलस्य श्रीलंका प्रवासस्य बहुदिवसीय क्रीडायाः कृते दलस्य निर्णयार्थं एषा सभा आयोजिता इति वार्ता।
2: ആകാശവാണി ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
3: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
4: സ്കൂള് തുറക്കാറായി.
5: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
4: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
5: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
6: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800420223.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ചർച്ചയായി. അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 മാതൃകാ ബഡ് സ്കൂളുകൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി കെ എം ഷാജി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കൂടുതൽ വേഗത പകരാനുള്ള നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സാമ്പത്തിക ഉപദേശക സമിതി അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ജനങ്ങളുടെ ജീവിത സൌകര്യങ്ങളും ബിസിനസ് സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനുള്ള വിവിധ പരിഷ്കാരങ്ങൾ യോഗത്തിൽ ചർച്ചയായി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ഇന്ത്യയിലും ആഗോളതലത്തിലും ഉണ്ടാക്കാവുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകളും സമിതി അംഗങ്ങൾ പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു. കേരളത്തിൽ നടപ്പാക്കാൻ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ടുവച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. ഗതാഗത സെക്രട്ടറിയാണ് സമിതിയുടെ അധ്യക്ഷൻ. പരിസ്ഥിതി വിദഗ്ധൻ ശ്രീധരൻ

0: ബഡ് സ്കൂളുകളാക്കി മാറ്റുമെന്നും മന്ത്രി കെ എം ഷാജി. മലപ്പുറം വേങ്ങര എ ആർ നഗർ സ്പെഷ്യൽ സ്കൂളിൽ ബഡ് സ്കൂൾ, ബഡ്സ് റീഹാബിലിറ്റേഷൻ എന്നിവയുടെ സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിലവിലുള്ള ബഡ് സ്കൂൾ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയിൽ ഓഡിറ്റ് നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 187 ബഡ് സ്കൂളുകളും 218 ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകളുമാണ് സംസ്ഥാനത്തുള്ളത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് റെഡ് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. നാളെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഉള്ളതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ പരക്കെ കനത്ത മഴ. വൈകിട്ട് 3 മണിക്ക് ശേഷമാണ് മഴ ശക്തമായത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കടൽക്ഷോഭവും രൂക്ഷമായി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: കനത്ത മഴയിൽ ചിറക്കൽ ചാമുണ്ടിക്കോട്ടത്തിന്റെ ഭാഗമായുള്ള പൈതൃക മണ്ഡപം തകർന്നു വീണു. മഴ ശക്തമായി തുടർന്നതിനാൽ ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ താൽക്കാലികമായ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ഡിടിപിസി സെക്രട്ടറി അറിയിച്ചു. വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്ത് മുഴപ്പിലങ്ങാട് ബീച്ചിലേക്കുള്ള വാഹനങ്ങളുടെ പ്രവേശനവും നിയന്ത്രിച്ചിട്ടുണ്ട്. വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയിലേക്കുള്ള സന്ദർശകരുടെ പ്രവേശനത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
0: വയനാട് കോളിയാടി സ്കൂളിൽ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് 30-ലേറെ വിദ്യാർത്ഥികൾ ചികിത്സയിൽ കഴിയുന്ന വിഷയം സർക്കാർ ഗൌരവമായി കാണുന്നുവെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിഷയത്തിൽ ഡിഎംഒയുടെ റിപ്പോർട്ട് തേടിയതായും മന്ത്രി പറഞ്ഞു. ഭക്ഷണവും വെള്ളവും സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടെയാണ് പനിയും ഛർദിയും ബാധിച്ച് വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടിവിഎം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. ഗോവയിലെ മഡ്ഗാവിലുള്ള നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സെമി ഫൈനലിൽ ഭൂട്ടാനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. മുൻപ് 5 തവണ ഈ കിരീടം നേടിയിട്ടുള്ള ഇന്ത്യ തങ്ങളുടെ 6-ാം കിരീടമാണ് ഇന്ന് ലക്ഷ്യമിടുന്നത്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യയ്ക്ക് കിരീടം. ഇന്ന് നടന്ന ഫൈനലിൽ ആതിഥേയരായ ജപ്പാനെ ഇന്ത്യ 1-4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഇംഗ്ലണ്ട്, അയർലൻഡ് പര്യടനങ്ങൾക്കുള്ള 16-അംഗ ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശ്രേയസ് അയ്യരാണ് ക്യാപ്റ്റൻ. തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. യുവതാരങ്ങളായ വൈഭവ് സൂര്യവംശിയും പ്രിൻസ് യാദവും ടീമിലിടം നേടി. ന്യൂ ചണ്ഡിഗഡിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 1-ാം ദിവസം കളി നിർത്തുമ്പോൾ ഇന്ത്യ 1-ാം ഇന്നിംഗ്സിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 368 റൺസ് എന്ന ശക്തമായ നിലയിൽ. സെഞ്ചുറി നേടിയ കെ എൽ രാഹുലിന്റെയും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെയും പ്രകടനമാണ് ഇന്ത്യയ്ക്ക് കരുത്തായത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലത്ത് പെരിയാറിന് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ പണികൾ അവസാനഘട്ടത്തിൽ. കേരളത്തിലെ ആദ്യ ഉരുക്കു നിർമ്മിത കമാനപാലമാണിത്. പുതിയ പാത വരുന്ന ഓഗസ്റ്റിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി അത്യാധുനിക സാങ്കേതിക വിദ്യയോടെയാണ് പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. ആകെ 214 മീറ്റർ നീളമുള്ള പാലം 42 മീറ്റർ വീതമുള്ള 5 സ്പാനുകളിലായാണ് ഒരുങ്ങുന്നത്. 13 മീറ്റർ വീതിയുള്ള പുതിയ പാലത്തിൽ 8 മീറ്റർ വാഹനങ്ങൾക്കും ഇരുവശങ്ങളിലും 1.5 മീറ്റർ വീതം നടപ്പാതയ്ക്കായും മാറ്റിവെക്കും. നിർണായകമായ 3 സ്റ്റീൽ ആർച്ചുകൾ ഘടിപ്പിക്കുന്ന ജോലികളാണ് ഇനി അവശേഷിക്കുന്നത്. 4-5 സ്പാനുകളിലെ ആർച്ച് ഘടിപ്പിക്കലും സ്റ്റീൽ പ്രതലത്തിലെ കോൺക്രീറ്റിംഗും വരും ദിവസങ്ങളിൽ തന്നെ പൂർത്തിയാക്കും.
0: മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി കാട്ടുപന്നി ശല്യം നേരിടുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും അടുത്തുള്ള ഷൂട്ടറുടെ സേവനം ലഭ്യമാക്കാൻ വനം വകുപ്പ് പുതിയ മൊബൈൽ ആപ്പ് വികസിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം. ആപ്പിൽ രജിസ്റ്റർ ചെയ്ത ഷൂട്ടർമാർക്ക് പന്നിശല്യമുണ്ടായാൽ ഉടൻ അലർട്ട് ലഭിക്കും. സുരക്ഷ മുൻനിർത്തി വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് സെക്രട്ടറിമാർ, ജാഗ്രതാ സമിതി കോർഡിനേറ്റർമാർ എന്നിവരുടെ നമ്പറുകളും ആപ്പിൽ ഉൾപ്പെടുത്തും. വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാൻ 2 വർഷമെടുക്കുമെന്ന വനം മന്ത്രിയുടെ നിലപാട് നിരുത്തരവാദപരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി മരണങ്ങളും നാശനഷ്ടങ്ങളുമാണ് വന്യജീവി ആക്രമണങ്ങളുടെ ഫലമായി കേരളത്തിൽ സംഭവിച്ചത്. ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎം നേതാക്കൾക്കെതിരെ പ്രഥമ ദൃഷ്ടിയാ തെളിവുണ്ടെന്ന് കോടതി. 28 പ്രതികൾക്കെതിരെയും വിചാരണ നടത്താമെന്ന് പിഎംഎൽഎ കോടതി നിരീക്ഷിച്ചു.

സിപിഎം നേതാക്കളായ എ സി മൊയ്തീനും കെ രാധാകൃഷ്ണനും എം എം വർഗീസും വിചാരണ നേരിടണം. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി സിബിഎസ്ഇ നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് സിബിഎസ്ഇ വ്യക്തമാക്കി. പ്രവർത്തനം നിലച്ച എറണാകുളം, കടുങ്ങല്ലൂർ, എടയാർ, ശാന്തിതീരം പൊതുശ്മശാനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ സ്ഥലപരിശോധന നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. സ്ഥലപരിശോധനയ്ക്ക് മുമ്പ് കടുങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിക്കും വാർഡ് അംഗത്തിനും നോട്ടീസ് നൽകണം. സ്ഥലപരിശോധനയുടെ അടിസ്ഥാനത്തിൽ ജോയിന്റ് ഡയറക്ടർ ഒരു മാസത്തിനകം കമ്മീഷനിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ചർച്ചയായി. അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 മാതൃകാ ബഡ് സ്കൂളുകൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി കെ എം ഷാജി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കേരള, ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിലിപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: സന്ധ്യാഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ഹരിത സമൃദ്ധി.
4: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: മറിയേ മറിയേ,
1: ഓ
0: നീ എന്നാ കണ്ടത്തിന് പാകീനിപ്പോ?
1: പാകാനാ?
0: അല്ല, കണ്ടില്ല, ലെവലാക്കിട്ട് കാണുന്നുണ്ടല്ലോ. അതിലൊന്നും നട്ടിനി?
1: നട്ടില്ല, നടണത്ര.
0: എന്ത്?
1: കക്കിരി.
0: കക്കിരി നടന്ന ഇപ്രാവശ്യം?
1: ആ
0: ആദ്യം നീ കക്കിരി കൊണ്ടേ നടന്ന്. എന്ത് എന്ത് കാണാന്ന് ആ കക്കിരി? അല്ല, അതുപോട്ടെ, അതിന്റെ വിളവെല്ലാം എടുക്കാൻ തുടങ്ങിയല്ലോ. നീ ഇത്ര നേരം പെയിന്?
1: എല്ലാരും തീർന്നിട്ട് ഞാൻ നടാന്ന് വിചാരിച്ച്.
0: എനിക്ക് അത്രക്ക് ഇഷ്ടാ.
1: ആ നല്ല സാധനല്ലേ?
0: നല്ല അപ്പാ, പച്ച തിന്നാ നല്ല രസാന്ന്. പക്ഷെ എനിക്ക് തിന്നാൻ കൂടുന്ന എനക്ക് തോന്നില്ല.
1: നീന്റെ നാവും കൊണ്ടുവരുമെന്ന് പറയല്ല.
0: അല്ല, നീ അല്ലാണ്ട് കണ്ടത്ത് കൊണ്ടേ നടുവാ. പന്നി ശല്യല്ലേ മറിയേ? പോരാത്തേന് ഇന്ത്യ കണ്ടത്തിലല്ലേ പന്നി വിളയാട്ടം, നീ തന്നെ പറയുന്ന.
1: പന്നി ഉണ്ട്, പന്നിനെയും പേടിച്ചിട്ട് എനിക്കിപ്പോ ഒന്നും ചെയ്യാണ്ടിരിക്കാനാവുക.
0: എനിക്ക് ഒറ്റ കക്കിരി കിട്ടുന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കേട്ടാ. പന്നിക്കാണെങ്കിലോ എന്തോ ഇഷ്ടം ഈ കക്കിരി. നീ അല്ലാണ്ട് കണ്ടത്തിൽ കക്കിരി ഇടും, എനിക്ക് ബേക്കേപ്പുറത്താരും നട്ടാ പോരേനോ കുറച്ച് ഇതാക്കിട്ട്.
1: ബേക്കേപ്പുറത്തെന്താ പന്നി വരുന്നില്ലേ? ആ കുന്നും പറമ്പത്ത് കീഞ്ഞ് വരുന്നാക്കണോ?
0: എനിക്കാടെ ഒരു ബോർഡ് വെച്ചൂടായിരുന്നാ, പന്നി വരാൻ പാടില്ല എന്നിട്ട് അത് കണ്ടിട്ട് അങ്ങ് മടങ്ങി പോവില്ലേനു. ആ
1: പന്നി പിന്നെ എന്റെ ആത്മാർത്ഥ സുഹൃത്തായതുകൊണ്ട് കുഴപ്പമില്ല, കയറി അങ്ങ് പോയിക്കോളൂ.
0: പോന്ന്. അല്ല, ഈ സമയത്ത് എനിക്ക് കക്കിരി നട്ടിട്ട് കാര്യമോ ലാഭമോ ഒന്നും ഉണ്ടാവൂല എന്നാ എന്റെ അഭിപ്രായത്തില്.
1: വീടെ ഒരു പന്നി വരാണ്ട് ഞാൻ ബേലി കെട്ടിക്കോളൂ. നീ ഇങ്ങനെ എന്നെ നിരുത്സാഹപ്പെടുത്തല്ല.
0: ഞാനെന്തെന്നാ മറിയ, എന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നില്ലേ മറിയേ, ഇപ്പൊ നട്ടാലൊരു ലാഭം ഉണ്ടാവൂലെന്ന്. പിന്നെ എത്ര മെനക്കേടാന്നത്. പീടിയേക്കാണെങ്കിൽ ഇപ്പൊ അത്രയാ സാധനം കിട്ടാനുണ്ട്. പിന്നെ നീ അതന്നെ പോയിട്ട് നടണ്ട വല്ല ആവശ്യമുണ്ടാ? അതിനെങ്കിലും വലിയ പൈസ ഒന്നും ഉണ്ടായി ഒന്നുമില്ല.
1: പച്ചക്ക് തിന്നൂടെ, നല്ലതല്ലേ?
0: അത്രാന്ന് വെച്ചിട്ടാ നീ തിന്നുവാ,
1: ബാക്കി നീയും തിന്നോ.
0: തിന്നാൻ കൂടണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ എന്തൊക്കെ നടക്കണോ നീ അറിഞ്ഞിനാ. എന്തല്ല അതിന് ചെയ്യണന്നാ? ഇപ്പം വെള്ളുണ്ടായിട്ടാ.
1: എല്ലപ്പാ, എന്തായാലും ആ ചീരക്കും പച്ചമുളകിനും തക്കാളിക്കും എല്ലാം കൂടിയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ തങ്ങാക്കുവെന്നല്ലാണ്ട്.
0: എന്റെ അഭിപ്രായത്തിൽ നീ കക്കിരി അട നടറിയും, അട വല്ല വെള്ളരിയോ എന്തെങ്കിലും നട്ടുകൂടായിരുന്ന.
2: എന്താണ് വയൽക്കരയിൽ നിന്ന് രണ്ടുപേരും തർക്കം?
1: ആ മാഷേ.

0: അല്ല മാഷേ, ഏടിയനും പോയിനി.
1: ഇവിടെ തന്നെ ഉണ്ടപ്പോ. വിഷുവെല്ലാം കഴിഞ്ഞില്ലേ ഗംഭീരായിട്ട്?
0: വിഷുവെല്ലാം നല്ലോണം ആഘോഷിച്ചിനാ?
1: ആ, ഗംഭീരായി ആഘോഷിച്ചു. എന്താണ് മറിയോട് പറഞ്ഞിങ്ങനെ?
0: എല്ല മാഷേ, ഈ സമയത്താരും കക്കിരി നടുവ, എല്ലാരും വിറ്റ് കൊണ്ടുപോയില്ലേ.
1: അല്ല, കക്കിരിക്ക് അങ്ങനെ ഒരു പ്രത്യേക സമയമൊന്നുമില്ലല്ലോ. വയലാണ്, നല്ല സൂര്യപ്രകാശം കിട്ടും, വേനൽ മഴ നമുക്ക് കിട്ടി തുടങ്ങിയിട്ടില്ല. ഒരു ഹ്രസ്വകാല വിളയല്ലേ, അത് നമുക്ക് വിളവ് കിട്ടും എന്തായാലും.
0: പീടിയയിൽ എത്ര കക്കിരി ഉണ്ട്! ഈ സമയത്തോടുകൂടി ഞാൻ വെള്ളരി നടാനാ പറയുന്നത്.
2: ഇത് ഇവള് ഇതുപോലെ പറഞ്ഞിട്ട് എന്നെ നിരുത്സാഹപ്പെടുത്തുന്ന മാഷേ.
0: അല്ല മാഷേ, ഇത് കഴിച്ചാൽ എന്തെങ്കിലും കുണമുള്ള സാധനമാറ്റ? എന്ത് കാര്യത്തിനോട് നടന്നു ചിന്തിക്കുന്നേ?
1: ആ കഥീസു, ഒന്നിനും കൊള്ളൂല എന്ന് പറഞ്ഞത് ശരിയല്ല. നമ്മള് പ്രത്യേകിച്ചും ഈ വേനൽക്കാലത്ത് ആഹാരത്തില് കക്കിരി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണമുണ്ട്. വെള്ളരി വർഗ വെള്ളയാണല്ലോ ഇതല്ലേ.
0: അതെ,
1: നമ്മളിപ്പോ തണ്ണിമത്തൻ വലിയ വില കൊടുത്ത് വാങ്ങി കഴിക്കുന്നുണ്ട്. എന്തിനാണോ
0: അത് നമുക്ക് വെള്ളെല്ലാം അങ്ങനെ കിട്ടാൻ വേണ്ടിട്ടാണ്.
1: വേർത്തിട്ട് ഒരുപാട്
2: തോന്നുന്നുണ്ട്.
1: ആ വേർത്ത് ഒരുപാട് നമുക്ക് ജലാംശം നഷ്ടപ്പെടും. നിർജ്ജലീകരണം എന്നൊരു അവസ്ഥ നമുക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പച്ചക്കറികൾ ഒരുപാട് കഴിക്കേണ്ടത്. അപ്പം നമ്മുടെ ശരീരത്തിൽ ജലാംശം നിലനിർത്തുന്നതിന് ഏറ്റവും അധികം സഹായിക്കുന്ന രുചിയുള്ള ഒരു ആഹാരം എന്ത് തന്നെയാണ്? കക്കിരി തന്നെയാണ്. അല്ലാതെ പാവൊക്കെ നമുക്ക് പച്ചക്ക് തിന്നാൻ പറ്റുമോ?
0: അതില്ല. പക്ഷേ എങ്കിൽ മാഷേ, ഈ വെള്ളരിയൊക്കെ നട്ടാൽ നമുക്ക് പുളുങ്കറി വെക്കാം, ഓലം വെക്കാം, എന്തൊക്കെ വെള്ളരിനെ കൊണ്ട് പച്ചടി ഉണ്ടാക്കാം. അല്ലാക്കാം, ഇത് പുളുങ്കറി
1: കക്കിരി കൊണ്ട് നമുക്ക് അങ്ങനെ പലതും ഉണ്ടാക്കാം. പക്ഷേ അതിനേക്കാൾ നല്ലത് കക്കിരി അതേപോലെ മറ്റൊന്നും ഇല്ലാതെ കഴിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ കക്കിരി നന്നായിട്ട് മുറിച്ച്, അതിൻ്റെ തോല് കളഞ്ഞ് മുറിച്ച് വേണമെങ്കിൽ അല്പം ഉപ്പോ അല്ലെങ്കിൽ മുളകോ ചേർത്ത് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വലിയ തോതിൽ സഹായിക്കും. അതുകൊണ്ടാണ് അത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടും നല്ലത് എന്താണ്?
2: നമ്മൾ നട്ടുണ്ടാക്കിയ പോലെ
1: നമ്മൾ തന്നെ നട്ടുണ്ടാക്കുക. നമ്മളാവുമ്പോ എന്താവും അതിന്?
2: വിഷമുണ്ടായിനകത്ത്.
1: അതെ, വളം ചേർക്കൂല, മരുന്നടിക്കൂല. അപ്പൊ അത് നല്ല ആരോഗ്യത്തിന് ശരീരത്തിന് മോശമില്ലാത്തൊരു കാര്യമായിരിക്കും. ഈ നമ്മുടെ ജലാംശം നിലനിർത്തുക മാത്രല്ല, രക്തസമ്മർദ്ദം കുറക്കാൻ കക്കിരികി വളരെയധികം സഹായിക്കും. ആ പിന്നെ അതുപോലെ അതില് പൊട്ടാസ്യം, മഗ്നീഷ്യം തുടങ്ങിയവ ധാരാളം അടങ്ങിയിരിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. രക്തസമ്മർദ്ദം ഏകീകരിക്കാനും സാധിക്കും. മാത്രമല്ല ഹൃദ്രോഗ സാധ്യത, നമ്മളിപ്പോ ഹൃദ്രോഗം വളരെ വ്യാപകല്ലേ.
0: എന്റെ അപ്പ പറയാനുണ്ടാ, എത്രയാളാണ്.
1: നമ്മുടെ പുതിയ കാലത്ത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളും ആഹാര രീതികളും ഒക്കെ കാരണം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വ്യാപകമാണ്. നമ്മുടെയൊക്കെ ഹൃദയം പലപ്പോഴും ദുർബലമാണ്. അപ്പൊ അതിന്റെ ആരോഗ്യം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഹൃദയാരോഗ്യം നമുക്ക് നിലനിർത്താൻ സഹായിക്കുന്ന ഒരു വിളവാണ് അത്
0: കക്കിരി.
1: അതുകൊണ്ട് അതിനെ കുറച്ച് കാണിക്കാനേ പാടില്ല. പിന്നെ ദഹനം, ദഹനത്തിന് വളരെ സഹായിക്കും. നമ്മൾ പ്രത്യേകിച്ചും ഈ വേനൽക്കാലത്ത് കഴിക്കുന്ന, നമ്മൾ ചെറിയ തോതിലെങ്കിലും ഈ ഒരുപാട് ആഘോഷങ്ങളുടെയും കല്യാണങ്ങളുടെയും സൽക്കാരങ്ങളുടെ ഒക്കെ സമയമല്ലേ വാരി വലിച്ച് കഴിക്കും അല്ലേ, പച്ചക്കറി ഒന്നും അല്ലല്ലോ കഴിക്കുക. അപ്പം അത്തരം ആഹാരങ്ങൾ ദഹിക്കാതിരുന്ന് കഴിഞ്ഞാൽ ശരീരത്തിന് ദോഷമാണ്, രോഗങ്ങൾ വരും. അപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ കൃത്യമായി ദഹന പ്രക്രിയ നടക്കുന്നുണ്ട് നമുക്ക് ഉറപ്പ് വരുത്തണം. അപ്പം ശരീരത്തിലെ ദഹന പ്രക്രിയയെ സഹായിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് ആര്?
0: കക്കിരി.
1: കക്കിരി അത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉപയോഗമാണ്. അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ നമ്മുടെ തുലിക്ക്, ചർമ്മത്തിന് വലിയ സഹായം നൽകും.
0: അതിപ്പോ മറിയേ, നമ്മളിപ്പോ പപ്പായെല്ലാം മുഖത്ത് ഇടുന്നില്ലടോ പറിച്ചിട്ട്.
2: ആ ബ്യൂട്ടി പാർലറിലെല്ലാം കാണുന്നില്ലേ, കണ്ണുമ്പില് രണ്ടെണ്ണോ തറച്ച് മുറിച്ചിട്ട് കണ്ണുമ്പില്
1: കണ്ണില് വെക്കുന്നതും ഈ കക്കിരി തന്നെയാണ്. അപ്പൊ നമ്മുടെ ചർമ്മത്തിന് ഒരു എപ്പോഴും ഒരു സോഫ്റ്റ്നെസ് തരുന്ന ഒരു പച്ചക്കറിയാണ് കക്കിരി. അപ്പൊ അകത്ത് കഴിക്കുന്നത് കൂടാതെ നമ്മുടെ അകത്ത് കഴിച്ചാലും നമ്മുടെ ചർമ്മരോഗങ്ങളൊക്കെ ഒരുപാട് കുറഞ്ഞു കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശരീരത്തിന്റെ ജലാംശം നിലനിർത്താൻ വളരെയധികം സഹായിക്കും. അതുകൊണ്ട് ചില്ലറക്കാരനല്ല കക്കിരി എന്ന് ആദ്യം മനസ്സിലാക്കുക.
0: അപ്പൊ നീ എന്നാൽ അവിടെ നട്ടോ തോന്നല്ലേ?
2: പിന്നെ നടാണ്ട്
0: ഞാൻ വെച്ച് ഞാൻ പറഞ്ഞിട്ട് നീ ഇനി മാറ്റി പിടിക്കൂളീ.
2: ഇത്ര നല്ല സാധനം ഞാൻ ഇതിപ്പോ എല്ലാം കണ്ടല്ലോ, ഒരുക്കി വെച്ചിട്ട് പിന്നെ ഞാൻ നടാണ്ട് നിക്കുക?
1: തീർന്നിട്ടില്ല, നമുക്ക് പ്രമേഹം ഇപ്പോ എല്ലാടെയും വ്യാപകമാണല്ലോ. അതെ, ഗ്ലൂക്കോസിന്റെ അളവ് സന്തുലിതമാക്കും. നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ്, രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ പ്രമേഹ രോഗം അല്ലെ, ഷുഗർ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ അത് നിയന്ത്രിക്കാൻ നമ്മൾ ആഹാരത്തിൽ കക്കിരി ഉപയോഗിക്കുന്നതാണ്. ചർമ്മത്തിന്റെ പ്രത്യേകത, നമ്മൾ നമ്മുടെ എല്ലാവരുടെയും ചർമ്മം വളരെ തിളങ്ങുന്നതായിട്ട് കാണാൻ എല്ലാവരും ആഗ്രഹിക്കും അല്ലേ. അപ്പൊ അത് നമ്മൾ ഇതുപോലെ ബ്യൂട്ടി പാർലറും മറ്റു സ്ഥലത്ത് പോയിട്ട് രാസവസ്തുക്കൾ തേച്ച് പിടിക്കുന്നതിനേക്കാൾ നല്ലത് ഇത് ആഹാരത്തിൽ കക്കിരി ഉപയോഗപ്പെടുത്തുന്നതാണ്. പിന്നെ വേനൽക്കാലത്താണിത് വ്യാപകമായിട്ട് വിളയുന്നത്. വേനൽക്കാല പച്ചക്കറി കൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ആര്?
2: കക്കിരി.
1: പടുക്കളിൽ വേവിച്ച് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ജനങ്ങളത് ഉപയോഗിക്കുന്നത് പച്ചയായിട്ട് കഴിക്കുന്നതാണ്.
2: അത് നമ്മളെ മറ്റേ ദാമോദരന്റെ പിള്ളേർ അങ്ങ് ഏടിയല്ലപ്പാ. എനിക്കറിയില്ല, തീവണ്ടിയിലല്ല അപ്പൊ ഇവര് പോവാ. എന്നേരം ഉണ്ടാകുമ്പോൾ ഈ കക്കിരി ഇങ്ങനെ നടുവ പോളഞ്ഞിട്ട് അതിനകത്ത് മറ്റേ മസാലയിൽ ഇട്ടിട്ട് മുളക് പൊടി ആ ഉപ്പല്ല ഇട്ടിട്ട് നേരക്കനെ ബുക്ക് എല്ലാരും മേടിച്ച് തിന്നാണെന്നും പോലും
0: അങ്ങനെ ഇട്ട രസം ഉണ്ടാവുക.
2: ആ ഞാൻ ഇതിനിടക്ക് എന്റെ വീട്ടിൽ പോയരാന്ന് ഈ പിള്ളേർ ഇങ്ങനെ തിന്നുന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോ വയറു പോച്ചൽ എടുക്കൂലേന്ന് എന്നേരാന്ന് പറയാം നിങ്ങൾക്കല്ലപ്പാ വയറു പോച്ചൽ ഇതെല്ലാം ഇങ്ങനെയാ തിന്നണ്ടെന്ന്.
0: അപ്പൊ അങ്ങനെയായിരിക്കും നമ്മൾ മാങ്ങയെല്ലാം തിന്നുന്നില്ലേ ഉപ്പുമാട്ടിട്ട് അതുപോലെ ആയിരിക്കും കക്കിരിക്കുന്നതണ്ടേ.
2: ഇല്ല
1: നമ്മളാണത് ശരിക്കറിയേണ്ടത്. പുതിയ കുട്ടികൾ പുതിയ തലമുറയിൽപ്പെട്ടവർക്കൊന്നും ഇതുപോലെ നാടൻ ആഹാരങ്ങൾ അവർ കഴിക്കുന്നില്ല. കദീസിനോർമ്മയിൽ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ എന്ത് ചെയ്യും, വെള്ളരിപ്പാടത്ത് വെള്ളരി നട്ട് വെള്ളരിക്ക കായ്ച്ചു തുടങ്ങുന്ന സമയത്ത് അതിനെന്താ പറയാ നമ്മള്, അപ്പൊ അത് നമ്മള് ആരംഭത്തോട് നടക്കുമ്പോ ഒന്ന് പൊട്ടിച്ച് തിന്നും അല്ലെ, കഴുകൊക്കെ പോലും ചെയ്യാതെ അത് കഴിക്കും.
0: ഒരു മരുന്നുമില്ലല്ലോ മാഷേ.
1: അതെ, അതിന് പുറത്ത് ചെറിയൊരു രോമം പോലെ ഉണ്ടാവും. അത് ഒരു പ്രത്യേക ശബ്ദം ഉണ്ടോ നമ്മള് പല്ലിന്റെ ഇടയിൽ
0: കടിച്ചു,
1: എന്തൊരു ടേസ്റ്റാണ് അതല്ലേ. അന്നൊന്നും അതാരും ശകാരിക്കുന്നില്ല, നമ്മുടെ പാടായിരിക്കണം എന്നില്ല. ഇന്ന് നമുക്ക് പകരം അത് കഴിക്കുന്നത് ആരാണ്, അതിന്റെ മൂല്യം മനസ്സിലാക്കുന്നത് നമ്മളെക്കാൾ കൂടുതൽ ആരാണ്, അതാണ് അവർക്കറിയാം, അവരത് കഴിക്കും. ഇപ്പൊ മാങ്ങയാണെങ്കിൽ അതെങ്ങനെയാണ്, ആ എവിടെയാണെങ്കിലും നമ്മളത് പച്ചക്കും പഴുത്താണെങ്കിലും നന്നായിട്ട് കഴിക്കുമായിരുന്നു. ആഹാരത്തിലെ ഇത്തരം നാടൻ വിഭവങ്ങൾ ഉൾക്കൊള്ളിച്ചത് കൊണ്ടാണ് പണ്ട് കാലത്ത് പല ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതിരുന്നത്. പഴയ ആൾക്കാർക്കൊക്കെ കണ്ണട വെക്കാതെ ഇപ്പൊ വായിക്കും
0: അല്ലേ.
1: നമ്മളാണെങ്കിലോ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ പോലും കാഴ്ചക്കുറവ് കാരണം കണ്ണട വെക്കേണ്ടി വരുന്നുണ്ട്. ഒരുപാട് തൊക്ക് രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ദഹന സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഹൃദ്രോഗം അല്ലേ, പ്രമേഹം, ഇങ്ങനെ പല രോഗങ്ങളും നമ്മളെ ഇല്ലാതാക്കിയത് ആഹാരത്തിൽ നമ്മുടെ തൊടികളിൽ കിട്ടുന്ന കാമ്പും കൂമ്പും മാങ്ങയും കക്കിരിയും വെള്ളരയും ചേനയും ഒക്കെ കാച്ചിലൊക്കെ കഴിക്കുന്നുണ്ടാവും. ഇന്നതൊന്നും ഇല്ല, എന്തുകൊണ്ടില്ല,
0: തൊടികളുണ്ടാവേ.
1: അതെ, അല്പം കൃഷി ഉണ്ടെങ്കിൽ അത് എവിടെ മാത്രമാണ്,
2: അടുക്കള തോട്ടല്ലപ്പാ,
1: അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ ഇവിടെ മറയ്ക്ക് കുറച്ച് പാടങ്ങൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കക്കിരി നടണം, അതുപോലെ മറ്റ് വിളവുകളൊക്കെ നമുക്ക് വിളയിച്ചെടുക്കണം. പഴയ ആഹാര രീതിയിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയും വേണം. ആഹാരമാണ് അല്ലെങ്കിൽ അടുക്കളയാണ് ആശുപത്രിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് സെല്ലെന്ന് പലരും പറയും. നമ്മൾ പ്രത്യേകിച്ചും വേവിക്കാതെ കക്കിരി കഴിക്കുമ്പോൾ അത് നമുക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്.
0: എല്ലാം അറിയേ, ബിരിയാണി കഴിക്കുമ്പോ ഇപ്പൊ ഇതല്ലേ കൂടെ വരുന്നേ, കച്ചമ്പർ സാലഡ് പണ്ട് തൈര് ഒഴിക്കണ്ടി, ഇപ്പൊ തൈരുമില്ല, ഇപ്പൊ പച്ചക്കറിയിരുന്നു.
2: ഉള്ളറിലെ നമ്മളെ പീടിയ നല്ല പിസി അതും ഇതെല്ലാം മേടിച്ചിട്ട് തക്കാളിന്റെ ഉള്ളിന്റെ എല്ലാം വെച്ചിപ്പോ ഈ സാധനം കാണാലോ മുറിച്ചിട്ട് വലിയ ഹോട്ടലെല്ലാം പോയാല്
0: ഇതു കക്കിരി ഉള്ളിയും ആ അതൊരു കോമ്പിനേഷനായി മാറിയിട്ടുണ്ട് ഇപ്പൊ.
1: അതുകൊണ്ട് നമ്മള് ആഹാരത്തിൽ ഇപ്പം കടയെന്ന് വളരെ പല നിറത്തിലും പല ആകൃതിയിലൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന കക്കിരി കഴിക്കണമെന്ന് നമുക്കില്ല. വീട്ടിൽ തന്നെ അത് ലഭ്യമാണെങ്കിൽ ഉച്ചക്ക് നേരത്തൊക്കെ വളരെ ചൂട് കൂടിയ സമയത്തൊക്കെ നമുക്കത് മസാലകൾ ചേർക്കാതെ തന്നെ നേരിട്ടിട്ട് അങ്ങോട്ട് കഴിക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടി അല്പം ഉപ്പ് ചേർത്താലും വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ കൂടുതൽ മസാല ചേർത്താലും അകത്തത് പ്രശ്നമാക്കും. അപ്പോൾ ആഹാരത്തിന് പ്രധാനപ്പെട്ട ആഹാരത്തിൻ്റെ കൂടെയും അല്ലാത്ത ഇടവേളകളിലൊക്കെ ഇടനേരങ്ങളിലൊക്കെ നമ്മൾ കക്കിരി കഴിക്കണം. ശരീരത്തിൻ്റെ ജലാംശം അത് നിലനിർത്തും. പ്രത്യേകിച്ചും സൂര്യതാപം കൂടിക്കൂടി വരികയാണ്, 39 ഡിഗ്രി കഴിഞ്ഞ് 40 ആയാൽ സൂര്യാഘാതം എന്ന പ്രശ്നം ഉണ്ടാകും അല്ലേ. പുറത്തിറങ്ങാൻ പറ്റാത്ത ചൂടാണ്. ഇത്ര വലിയ ചൂടിൽ ജീവിക്കാൻ പറ്റിയവരല്ല നമ്മൾ മനുഷ്യന്മാർ. അന്തരീക്ഷത്തിലെ ഊഷ്മാവ് ഒരു പരിധിക്ക് മേലെ കൂടുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു പരിധിക്ക് താഴെ കുറയുമ്പോഴാണ് ഭൂമിയിലെ ജീവജാലങ്ങൾ നശിച്ചു പോകുന്നത് അല്ലേ. അപ്പം അങ്ങനൊരു കാലം നമുക്ക് വരാതിരിക്കണമെങ്കിൽ ഇത്തരം ഒരുക്കങ്ങളൊക്കെ ചെയ്യണം. നമുക്കത് നമ്മുടെ തൊടിയിൽ തന്നെ സാധിക്കുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക തന്നെ വേണം. ഇപ്പൊ കക്കിരിയോട് ഇപ്പൊ ദേഷ്യമുണ്ടോ കദീശു?
0: എനിക്ക് ദേഷ്യമൊന്നുമില്ലപ്പ, ഞാൻ പുരക്ക് വെള്ളരിക്കുന്നു ആക്കിയിട്ടില്ല. പിന്നെന്ന് വെച്ചാല് ഞാൻ ചാട വെള്ളരിക്കും നട്ടിട്ടുണ്ടെങ്കിൽ നല്ല അനക്ക് കൊടുക്കേന്ന് വെച്ചിരുന്നു. കോള് കക്കിരിയല്ലേ നടന്ന്,
2: അനക്കെടുക്ക,
0: അനക്കെല്ലാം മനസ്സിലായി അതിനെ കുറിച്ച്. പിന്നെ നീ ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാണുമ്പോ എനിക്ക് സങ്കടം മറിയേ.
2: അതിന് അടുത്ത് നീയും പോരോ, എന്നിട്ട് നമുക്ക് ഒന്നിച്ച് വെള്ളം കോരിയാൽ എനിക്ക് സങ്കടവും വേണ്ടല്ലോ.
0: ഞാനെന്താ ബെത്തില്ലേ വെള്ളം കോരേ? ഓ ആദ്യം വിളിക്കുന്ന പോലെ അത്ര പന്നി നീ. എന്റെ വണ്ട് വെള്ളരിക്കല്ലേ ഞാൻ തന്നെയല്ലേ കോരല്. നീ ഇടി ഉണ്ടായാലുണ്ടാ സ്കൂൾ കുട്ടി പാടും പോക്കില്ലേ മോളെടുത്തു പറഞ്ഞിട്ട്. അന്നേരം ഞാനല്ലേ നോക്കി നടത്തല്.
2: മതിയോ മതി, നടാമക്ക്
0: നടാന്നിട്ട് നമുക്ക് മടക്കന്നെ അത് പറിച്ചെടുക്കുകയും ചെയ്യാം.
2: ആ

0: ഇന്നത്തെ ഹരിത സമൃദ്ധി ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഹരിത സമൃദ്ധി
0: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: അല്പസമയത്തിനുള്ളിൽ ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസനം എന്നീ വിഷയങ്ങൾ ചർച്ചയായതായി പ്രധാനമന്ത്രി. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ദീർഘിപ്പിച്ച് CBSE. നാളെ അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. കേരളത്തിൽ നടപ്പാക്കാൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത, 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി കിരീടം സ്വന്തമാക്കി ഇന്ത്യ. കിരീടനേട്ടം ജപ്പാനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. ആഗോള പ്രതിസന്ധിയുടെ സമയത്ത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച കൂടുതൽ ഉത്തേജിപ്പിക്കുന്നതിനുള്ള വിവിധ ആശയങ്ങളും നടപടികളും യോഗത്തിൽ ചർച്ചയായി. ഇന്ത്യയുടെ സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസന മുൻഗണനകൾ തുടങ്ങിയ വിഷയങ്ങളിൽ സമിതി അംഗങ്ങളുമായി ചർച്ചകൾ നടന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിനും ബിസിനസ് സുഗമമാക്കുന്നതിനും വേണ്ടിയുള്ള വിവിധ പരിഷ്കാരങ്ങളും അംഗങ്ങൾ പങ്കുവച്ചതായി അദ്ദേഹം പറഞ്ഞു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയാണെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ മൈ ഭാരത് യുവ കൺവെൻഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനസംഖ്യയുടെ 65% 35 വയസ്സിന് താഴെയുള്ളവരാണെന്നും ഇതിലൂടെ ലോകത്തെ ഏറ്റവും യുവജന സമ്പന്നമായ രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.
2: യുവാ ഹമാരി ആജ് ഹേ, യുവാ ഹമാരി ശാൻ ഹേ, ഔർ യുവാ ഹി ദേശ് കി ശക്തി ഹേ. ദേശ് കാ 65 പോപ്പുലേഷൻ ബിലോ 35 ഹേ. യാനി കി ദേശ് യുവാ ദേശ് ഹേ. യേ വികസിത് ഭാരത് കേ യുവാ ഹേ. മേ മാൻതാ ഹൂ കി താകത് ആപ് സബ് യുവാഓ മേ ഭി ഹേ. ആപ്കി ശക്തി കോ ജാഗ്രുത് കരേ. ആപ് മേ ശക്തി ആജ് സേ നഹി ഹേ. യേ ദേശ് മേ ബ്രെയിൻ പവർ ഔർ മേൻ പവർ സദിയോ സേ ഥേ ഔർ ആജ് ഭി ഹേ.
1: ഭക്ഷ്യ എണ്ണ പാക്കറ്റുകളുടെ വലിപ്പത്തിൽ ഭേദഗതി നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. പരിഷ്കരിച്ച നിയമപ്രകാരം പ്രധാന ഭക്ഷ്യ എണ്ണകൾക്കെല്ലാം കൃത്യമായ പാക്കറ്റ് അളവുകൾ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. പാമോയിൽ, പാമോലിൻ, സോയാബീൻ എണ്ണ, സൂര്യകാന്തി എണ്ണ, കടുകെണ്ണ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന ഭക്ഷ്യ എണ്ണകൾക്ക് പുതുക്കിയ ഭേദഗതി ബാധകമാണ്. 200 ഗ്രാം, 500 ഗ്രാം, 1 മുതൽ 5 കിലോഗ്രാം വരെ, 15 കിലോഗ്രാം, 20 കിലോഗ്രാം എന്നിവയാണ് അംഗീകൃത പാക്കറ്റ് അളവുകൾ. CBSE പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. പരസ്പര വിശ്വാസത്തിലൂന്നിയുള്ള പങ്കാളിത്തമാണ് ഇന്ത്യ നേപ്പാൾ ബന്ധത്തിന്റെ അടിസ്ഥാനമെന്ന് ശ്രീ ജയശങ്കർ ചർച്ചയുടെ തുടക്കത്തിൽ ചൂണ്ടിക്കാട്ടി. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, ഊർജ്ജം തുടങ്ങി പരസ്പര താൽപര്യമുള്ള വിഷയങ്ങളിലൂന്നിയാണ് ചർച്ച നടക്കുന്നത്. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ മികച്ച സേവനത്തിനുള്ള തെളിവാണ് ഇന്ത്യയുടെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയ 7.7% GDP വളർച്ചാ നിരക്കിനെ പരാമർശിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. യുഎൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വം ദുരുപയോഗം ചെയ്ത് പാകിസ്ഥാൻ ജമ്മുകശ്മീരിനെക്കുറിച്ച് വ്യാജ പ്രചാരണം നടത്തുകയാണെന്ന് ഇന്ത്യ. രക്ഷാസമിതിയുടെ വാർഷിക റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനിടെ പാക് പ്രതിനിധി നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു യുഎനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ്. പാകിസ്ഥാന്റെ പൊള്ളയായ അവകാശവാദങ്ങൾക്കൊന്നും ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന യാഥാർത്ഥ്യത്തെ മാറ്റാൻ കഴിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ നടപ്പാക്കാൻ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4 സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. ഗതാഗത സെക്രട്ടറിയാണ് സമിതിയുടെ അധ്യക്ഷൻ. പരിസ്ഥിതി വിദഗ്ധൻ ശ്രീധർ രാമകൃഷ്ണനെയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിവേഗ റെയിൽ പദ്ധതിയുടെ ഇടക്കാല റിപ്പോർട്ട് ഇ ശ്രീധരൻ മുഖ്യമന്ത്രി VD സതീശന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. പശ്ചിമബംഗാളിൽ റെയിൽവേ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിലൂടെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ സമഗ്ര മാറ്റം വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കൊൽക്കത്തയിൽ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിക്കൊപ്പം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ബജറ്റിൽ പശ്ചിമബംഗാളിലെ റെയിൽ വികസനത്തിനായി ഇത്തവണ 14,205 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. 5 വർഷത്തിനുള്ളിൽ പുതുതലമുറയിൽപ്പെട്ട 60 ട്രെയിനുകൾ അവതരിപ്പിക്കുമെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു.
4: मेट्रो के लिए इसकी न्यू ट्रेन्स, नई जनरेशन की ट्रेन्स अगले 5 वर्षों में इंडक्ट करेंगे. नई जनरेशन की ट्रेन्स आने से कोलकाता के निवासियों को बहुत अच्छी फैसिलिटी मिलेगी. वो भी एक बहुत बड़ा आगे स्टेप लिया जाएगा.
1: കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിൽ കിരീടം സ്വന്തമാക്കി ഇന്ത്യ. ഫൈനലിൽ ജപ്പാനെ 1-4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ടീം 3 തവണയും അണ്ടർ 18 ഏഷ്യാകപ്പ് ഉയർത്തിയത്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഓസ്ലോയിൽ നടന്ന മത്സരത്തിൽ ജർമ്മനിയുടെ വിൻസെന്റ് കീമറിനെ അവസാന റൌണ്ടിൽ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദയുടെ ചരിത്ര വിജയം. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ. കിരീട നേട്ടത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ പ്രജ്ഞാനന്ദയെ അഭിനന്ദിച്ചു. ഇംഗ്ലണ്ട്, അയർലൻഡ് പര്യടനങ്ങൾക്കുള്ള 16-അംഗ ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശ്രേയസ് അയ്യരാണ് ക്യാപ്റ്റൻ, തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. യുവതാരങ്ങളായ വൈഭവ് സൂര്യവംശിയും പ്രിൻസ് യാദവും ടീമിൽ ഇടം നേടി. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം അവസാനിപ്പിക്കണമെന്നും ഇറാന്റെ മരവിപ്പിച്ച സ്വത്തുക്കൾ വിട്ടുകിട്ടണമെന്നും അമേരിക്കയോട് ആവശ്യപ്പെട്ട് ഇറാന്റെ സൈനിക ഉപദേഷ്ടാവ് മൊഹ്സൻ റസായി. ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ട്രംപിന് മുന്നറിയിപ്പ് നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയുടെ സൌരോർജ്ജ ശേഷി 2.8 ജിഗാവാട്ടിൽ നിന്ന് 155 ജിഗാവാട്ടായി വളർന്നതായി കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത്. കാർഷിക മേഖലയിലെ സൌരോർജ്ജ ശേഷി ഇരട്ടിയാക്കുന്നത് പരിസ്ഥിതി സംരക്ഷണത്തോടൊപ്പം പുരോഗതിയുടെ തെളിവാണെന്നും കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഗവൺമെന്റ് സെക്യൂരിറ്റികളിൽ FPIകളുടെ നിക്ഷേപം നിയന്ത്രിക്കുന്ന നിയമങ്ങൾ ലളിതമാക്കി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. വിദേശ നിക്ഷേപങ്ങൾ എളുപ്പമാക്കുന്നതിനും ആവശ്യകതകൾ കുറയ്ക്കുന്നതിനുമാണ് പുതുക്കിയ ചട്ടക്കൂട് ലക്ഷ്യമിടുന്നത്. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവേശന കവാടത്തിൽ സ്ഥാപിച്ച ഛത്രപതി ശിവജിയുടെ 20 അടി ഉയരമുള്ള പ്രതിമ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസ് അനാവരണം ചെയ്തു. ഛത്രപതി ശിവജിയുടെ കിരീടധാരണ ദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലാണ് പ്രതിമയുടെ അനാച്ഛാദനം. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ

കൊല്ലപ്പെട്ടതായി ലെബനൻ സൈന്യം. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഒരു ബ്രിഗേഡിയർ ജനറലും ഒരു ക്യാപ്റ്റനും ഒരു സൈനികനും കൊല്ലപ്പെട്ടതായാണ് സൈന്യം അറിയിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസനം എന്നീ വിഷയങ്ങൾ ചർച്ചയായതായി പ്രധാനമന്ത്രി. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ദീർഘിപ്പിച്ച് CBSE. നാളെ അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. കേരളത്തിൽ നടപ്പാക്കാൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത, 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി കിരീടം സ്വന്തമാക്കി ഇന്ത്യ. കിരീട നേട്ടം ജപ്പാനെ പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താപ്രക്ഷേപണം രാത്രി 8:35.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയ ശ്രോതാക്കളെ, ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്നലെ മട്ടന്നൂർ നഗരസഭ പൊറോറ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പ്രത്യേക വാർഡ് സഭയും മാലിന്യ സംസ്കരണ കേന്ദ്രം സന്ദർശനവും. പരിപാടിയുടെ ശബ്ദലേഖനം കേൾക്കാം.
2: ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വ്യത്യസ്തങ്ങളായ പരിപാടികൾ വൈവിധ്യമാർന്ന രീതിയിൽ അവതരിപ്പിക്കാനാണ് സർക്കാർ നമുക്ക് നിർദ്ദേശം നൽകിയത്.
1: മട്ടന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീ എൻ ഷാജിത്ത് മാസ്റ്റർ.
2: നമുക്കറിയാം, നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കുമാണ്. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പരിസ്ഥിതിയെ അതേ രീതിയിൽ തന്നെ മറ്റൊരു തലമുറക്ക് കൂടി കൈമാറേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ നാം തയ്യാറാവുന്നുണ്ടോ എന്നുള്ളതാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം. മാലിന്യം എന്ന് പറയുന്നത് ഒരു പൊതുവിഷയമായി നാട്ടിലെമ്പാടും മാറുകയാണ്. അങ്ങനെ മാറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് നമ്മുടെ അല്ലെങ്കിൽ നാം ജീവിക്കുന്ന പ്രദേശത്തെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തയിൽ മാലിന്യ പ്രശ്നം വരാതിരുന്നതാണ്. ഇവിടെ തന്നെ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അപ്പോ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്ന പ്രദേശങ്ങൾ നമ്മുടെ മട്ടന്നൂർ നഗരസഭയുടെ വിവിധ ഭാഗങ്ങൾ ഇല്ലാതിരിക്കുന്നത് ഒരുപക്ഷെ ഈ ജനപ്രതിനിധികളും ഹരിതകർമ്മസേനയും നമ്മുടെ ആരോഗ്യ ശുചിത്വ വിഭാഗവും ചെയ്യുന്ന നല്ല പരിശ്രമത്തിന്റെ ഭാഗമായിട്ടായിരിക്കുമല്ലോ മാലിന്യം ഒരു വിഷയമായി മാറുന്ന ഒഴിവാക്കപ്പെടാൻ. മാലിന്യ സംസ്കരണത്തെ കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത്. നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കപ്പെടുന്ന മാലിന്യം അത് സംസ്കരിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. കേരള ഖരമാലിന്യ പരിപാലന ചട്ടമുണ്ട്. ആ ചട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് വഴിയരികിലേക്ക് വലിച്ചെറിയുന്നത് നിയമവിരുദ്ധമാണ്, കർശനമായ ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കപ്പെടുന്ന കുറ്റകൃത്യമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അങ്ങനെ പരിഗണിക്കപ്പെടുന്ന ഒരു കാലത്തും ഇതൊക്കെ എന്റെ വിഷയമല്ല, ഞാൻ ഇതൊക്കെ ചെയ്യും എന്ന് പറയുന്ന മനുഷ്യരുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് നമ്മുടെ വാർഡ് പരിധിയിലെ വിവിധ റോഡുകളിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ നഗരസഭ ഖരമാലിന്യ സംസ്കരണത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എന്നാൽ അവയൊക്കെ യഥാർത്ഥമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ടതാണ്. ഉദാഹരണത്തിന്, ഇപ്പൊ ബോട്ടിൽ പൂത്തുകൾ വ്യാപകമായി നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നു. അങ്ങനെ വ്യാപകമായ രീതിയിൽ സ്ഥാപിച്ചാലും നാട്ടുകാർ ബോട്ടിൽ അതിനകത്ത് ഇടുന്നുണ്ടോ? അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അങ്ങനെ വ്യാപകമായ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചത് കൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തിരിക്കുന്നു. മനുഷ്യരിലുണ്ടാവേണ്ട അവബോധം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ജീവിക്കുന്ന പരിസരം ഏറ്റവും വൃത്തിയുള്ളതായിരിക്കണം എന്ന് നാം ചിന്തിച്ചേ മതിയാവും. പക്ഷെ അങ്ങനെ ചിന്തിക്കുമ്പോഴും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യം മറ്റുള്ളവർക്ക് ഉപദ്രവമാവുന്ന രീതിയിലേക്ക് പോകാനും പാടില്ല. അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് എല്ലാ മനുഷ്യരും മാറണം. ഇപ്പൊ നഗരസഭയിലെ 14,000

0: സ്ഥാപനങ്ങളിൽ നിന്ന് ഹരിധർമ്മ സേന ഖരമാലിന്യം ശേഖരിക്കുകയാണ്. നഗരത്തിൽ നിന്ന് ജൈവമാലിന്യം ഉൾപ്പെടെ ശേഖരിക്കുകയാണ്. അതൊക്കെ സംസ്കരിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ നമ്മൾ നടപ്പിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചത്. ഒരു 15-20 വർഷം മുമ്പ് മട്ടന്നൂർ നഗരത്തിൽ എത്തിയാൽ നമുക്ക് പല സ്ഥലങ്ങളിലും മൂക്കുപൊത്തി നടക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ നഗരത്തിൽ അത്രമാത്രം പ്രശ്നങ്ങളില്ല, പൂർണ്ണമായും പരിഹരിച്ചു എന്ന് നമുക്ക് ആർക്കും അവകാശപ്പെടാൻ കഴിയില്ല. കുറെ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും നമ്മൾ കാണുന്ന മേഖലകളിൽ ഏതെങ്കിലും തരത്തിലുള്ള വൃത്തികേടുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നാം ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കാണാത്ത സ്ഥലങ്ങളുണ്ട്, പല സ്ഥലങ്ങളും നമ്മൾ ശ്രദ്ധയിൽപ്പെടുകയാണ്. കടകളുടെ പിറകു ഭാഗം, നമ്മുടെ വീടിന്റെ പിറകു ഭാഗം ഏറ്റവും വൃത്തിയായി സൂക്ഷിക്കാൻ നാം എപ്പോഴും ഇടപെടാറുണ്ട്. എന്നാൽ സ്ഥാപനങ്ങളുടെ പിറകുവശം, സ്ഥാപനം ഏറ്റവും മികച്ചതായിരിക്കും. ഏറ്റവും മുൻവശത്ത് കാണുമ്പോൾ ഇത്ര മനോഹരമായ കെട്ടിടമായിട്ടും അല്ലെങ്കിൽ സൗകര്യങ്ങളെ കുറിച്ചുമാണ് വർണ്ണിക്കുന്നത്. എന്നാൽ അതിന്റെ പിറകുവശത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ വൃത്തിഹീനമായ ചുറ്റുപാടുകൾ ഇപ്പോഴും കണ്ടുവരുന്നു. അത് നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നിയമത്തിലൂടെ നിയന്ത്രിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതിന് പരിമിതികളുണ്ട്. നിയമം യഥാർത്ഥമായ അർത്ഥത്തിൽ നടപ്പിലാക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരികയാണ് ഭരണാധികാരികൾക്കും അതുപോലെ ഉദ്യോഗസ്ഥർക്കും. അപ്പൊ അതുകൊണ്ട് നിയമപരമായിട്ടുള്ള പരിരക്ഷയെക്കുറിച്ചോ നിയമത്തിന്റെ എല്ലാ വാളുകളും ഉയർത്തിക്കൊണ്ട് മാത്രം നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. അതിന് മനുഷ്യർ തന്നെ തീരുമാനിക്കണം. ആ തീരുമാനമെടുക്കാൻ കഴിയുന്നവരാണ് എല്ലാ മനുഷ്യരും. പക്ഷെ അങ്ങനെ ഒരു ചിന്ത നമ്മളിൽ പലർക്കും ഉണ്ടാകുന്നു. അതാണ് ഇന്നത്തെ ഈ പരിസ്ഥിതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തയായി നമ്മുടെ മുന്നിലേക്ക് ഉണ്ടാവേണ്ടത്. ഇവിടെ നമ്മുടെ നഗരസഭയിലെ 14,200 വരുന്ന സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യം ശേഖരിച്ച് സംസ്കരിക്കുന്ന കേന്ദ്രമാണ്. അങ്ങനെ ശാസ്ത്രീയമായി സംസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. നമ്മുടെ ഈ സ്ഥാപനത്തിലെ അടിസ്ഥാന സൗകര്യത്തിന്റെ വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ കെട്ടിടങ്ങളും അതുപോലെ വൈദ്യീകരണ പ്രവൃത്തിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഏറ്റവും മികച്ച രീതിയിലുള്ള സംസ്കരണ പ്രവർത്തനം നടത്താൻ സാധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജൈവ മാലിന്യങ്ങൾ വെള്ളമാക്കി മാറ്റുന്നതിൽ ഓർഗാനിക് വേസ്റ്റ് കൺവേർട്ടർ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഒരു 3-ഫേസ് ലൈന് കൂടി കണക്ഷൻ കിട്ടിയാൽ നമുക്ക് ആ ഉപകരണം പ്രവർത്തിപ്പിക്കാൻ സാധിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ജൈവവളം മട്ടന്നൂർ നഗരത്തിൽ ഇത് മാത്രമേ നമ്മളിപ്പോൾ എടുക്കുന്നുള്ളൂ. നമുക്കൊരു കല്യാണ പരിപാടിയുണ്ട് അല്ലെങ്കിൽ വരുന്ന സൽക്കാരമുണ്ട്, അവിടെയുള്ള വേസ്റ്റ് കൂടി ഹരിതകർമ്മ സേനക്ക് ശേഖരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ സംവിധാനം മാറാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. തരംതിരിച്ചവ ബെയിൽ ചെയ്ത് കമ്പനികൾക്ക് കൈമാറുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളുടെ അപര്യാപ്തത ഇവിടെയുണ്ട്. നിലവിലുള്ള മെഷീൻ മാറ്റി ഡബിൾ ചേമ്പറോട് കൂടിയിട്ടുള്ള ബെയിലിംഗ് മെഷീൻ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതും വൈദ്യുതി കണക്ഷൻ കിട്ടിയാൽ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ വേഗത്തിൽ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട്. നമ്മുടെ മാലിന്യ സംസ്കരണ കേന്ദ്രം എന്ന് പറയുന്ന പദം മാറ്റാൻ സർക്കാർ നമ്മളോട് പറയുകയാണ്. അത് ശുചിത്വ പാർക്കാക്കി മാറ്റണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ശുചിത്വ പാർക്കിന്റെ നിലവാരത്തിലേക്ക് നമുക്കിതിനെ മാറ്റാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. കുറേയൊക്കെ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നു. 10 നഗരസഭ രൂപീകരണത്തിന് മുമ്പ് തന്നെ മട്ടന്നൂർ നഗരത്തിലെ മാലിന്യം ഡംപ് ചെയ്യുന്ന മേഖലയായിരുന്നു ഇത്. നമ്മളിപ്പോൾ അത് അങ്ങനെ 10-30 വർഷക്കാലം നിക്ഷേപിക്കപ്പെട്ട മാലിന്യങ്ങളിൽ നിന്ന് ഡംപ് ചെയ്ത ഉൽപ്പന്നങ്ങൾ ഇനിയും കൊണ്ടുപോകേണ്ട, അതാണ് ഒരു പ്രതിസന്ധി. അതുകൂടി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ മേഖലയിൽ നമ്മൾ ഭൂമിയെ വീണ്ടെടുക്കുന്ന പ്രവർത്തനം ഏറ്റവും മികച്ച രീതി നടപ്പിലാക്കിയ നഗരസഭയായിട്ട് നമ്മുടെ നഗരസഭ മാറും. ഓരോ മേഖലയിലും നമ്മുടെ ഇടപെടലുകൾ ഉണ്ടാവുന്നു. ഇനിയും ഏറ്റവും ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവണം എന്നുള്ളതാണ് ഈ പരിസ്ഥിതിനത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.
1: മട്ടന്നൂർ നഗരസഭാ സെക്രട്ടറി ശ്രീ പി എൻ അനീഷ്.
2: നമ്മളെല്ലാ വർഷവും ഈ ദിനം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ചെടി നട്ടുകൊണ്ട് ആചരിച്ചു വരുന്നതാണ്. അത് സംരക്ഷിക്കപ്പെടുന്നുണ്ടോ, അതിനെ പരിപാലിക്കുന്നുണ്ടോ, അടുത്ത വർഷം അതവിടെ ഉണ്ടാകുമെന്നൊന്നും പിന്നീട് ആരും നോക്കലും സംരക്ഷിക്കലും ഇല്ല. ഇത്തവണ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, മാലിന്യ സംസ്കരണവുമായിട്ടും അതിന്റെ സംസ്കരണം അതിന്റെ പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ ഇടയിൽ ബോധവൽക്കരണം സൃഷ്ടിക്കുന്ന എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് 12-ാം തീയതി വരെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ള ഒരു നിർദ്ദേശം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക വാർഡ് സഭായോഗങ്ങൾ വിളിക്കണമെന്ന് പറഞ്ഞു. പ്രത്യേക വാർഡ് സഭായോഗം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പട്ടിയാതി പട്ടികവർഗത്തിന്റെ വയോജനങ്ങളുടെ ഒക്കെ വിളിക്കുന്ന പോലെ മുനിസിപ്പൽ തലത്തിലുള്ള ഒരു പ്രത്യേക വാർഡ് സഭായോഗം, അതേപോലെ തന്നെ കൗൺസിൽ അജണ്ട വെച്ചിട്ട് ഈ ഒരു പ്രത്യേക വിഷയം, മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, പ്രത്യേകിച്ച് സോൾഡ് വേസ്റ്റ് മാനേജ്മെന്റിന്റെ റൂള് ഈ വർഷം അമെൻമെന്റ് ചെയ്തിട്ടുണ്ട്. പുതിയ നിയമമാണ് ഇപ്പോൾ ഉള്ളത്. ആ വിഷയം നമ്മൾ ഓൾറെഡി കൗൺസിൽ വെച്ചതാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടി പ്രത്യേക കൗൺസിൽ യോഗം ചേർന്നു പറഞ്ഞു. പിന്നീട് പറഞ്ഞ ഒരു നിർദ്ദേശം കൂടെ, നമ്മുടെ നഗരസഭാ പരിധിയിലെ മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ നമ്മുടെ ജനപ്രതിനിധികൾ ഇന്നല്ല നാളെ സന്ദർശിക്കണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് പറഞ്ഞത് ഒരു വാർഡിലത്തെ ജനപ്രതിനിധിക്ക് തൊട്ടടുത്ത വാർഡിലത്തെ മാലിന്യ സംസ്കരണ കേന്ദ്രമുണ്ടെങ്കിൽ അവിടെ പോകാം, അല്ലെങ്കിൽ ഇതേപോലെ കേന്ദ്രീകരമായിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം ജനപ്രതിനിധികളും കൂടെ സന്ദർശിച്ചിട്ട് ഇവിടെയുള്ള പ്രശ്നങ്ങൾ കാണുക, അതിനുള്ള പരിഹാരം എന്താണോ നമ്മുടെ ഇപ്പം പദ്ധതി ഭേദഗതിയൊക്കെ വരുന്നുണ്ട് അതിലൊക്കെ ഉൾപ്പെടുത്തി അതിനുള്ള പരിഹാരം നിർദ്ദേശിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. ഇത്തരത്തിലുള്ള മൂന്ന് കാര്യങ്ങളാണ് ഇന്നും നാളെയുമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇതിന്റെ തുടർ നടപടികൾ മുന്നോട്ടായിട്ടുണ്ടാവും. ഇപ്പൊ നമ്മളിപ്പോ ആലോചിച്ചപ്പോൾ നമ്മട്ടന്നൂർ നഗരസഭയുടെ ഈ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ വെച്ചിട്ട് ഈ പരിപാടി നടത്തുമ്പോൾ അത് മൂന്നും ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ നമ്മളെല്ലാവരും ഈ കേന്ദ്രങ്ങൾ കാണുന്നുണ്ട്, ഇവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഇവിടെ വാർഡ് സഭ എന്ന രീതിയിൽ നമ്മുടെ കൗൺസിലർമാർക്ക് ഉപരിയായിട്ടുള്ള ആൾക്കാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്, കൗൺസിലർമാരും ഉണ്ട്. അപ്പം നമ്മുടെ മുനിസിപ്പാലിറ്റി നേരിടുന്ന മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും അതേപോലെ തന്നെ പുതിയ മാലിന്യ സോൾഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും നമുക്ക് ചർച്ച ചെയ്തിട്ട് നമ്മുടെ മാലിന്യ സംസ്കരണ മേഖലയിൽ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, എന്തൊക്കെയാണ് ഗ്യാപ്പുകൾ ഉള്ളത്, ആ ഗ്യാപ്പ് നികത്തുന്നതിന് വേണ്ടിയുള്ള പ്രൊജക്ടുകളും നടപടികളുമാണ് ഇനി നമുക്ക് നടപ്പാക്കാൻ വേണ്ടിയുള്ളത്. അതിനുള്ള അവസരം നമുക്കിപ്പം വന്നിട്ടുണ്ട്. നമുക്കിപ്പം ജൂൺ 30 വരെ നമ്മുടെ പദ്ധതി ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു അനുമതി തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മളിവിടെ കണ്ടുപിടിക്കുന്ന ഗ്യാപ്പുകൾ നികത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഉണ്ടാകേണ്ടത്. പ്രധാനമായിട്ടും സോൾഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ 2026 ബന്ധപ്പെട്ടിട്ട് മന്ത്രി തന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു ക്ലാസ് നടന്നിരുന്നു. നമ്മുടെ വി കെ സിയാളി വെച്ചിട്ട് അത് പ്രദർശനം ചെയ്തിരുന്നു. നമുക്കറിയാം ഇതുവരെ ആയിട്ട് ഉണ്ടായിരുന്നത് മൂന്ന് തരത്തിലുള്ള സെഗ്രഗേഷനാണ്, ജൈവ മാലിന്യം, അജൈവ മാലിന്യം, സാനിറ്ററി, അങ്ങനെ മൂന്ന് തരത്തിലായിരുന്നു നമ്മൾ മാറ്റി വെച്ചോണ്ടിരുന്നത്, മൂന്ന് തരത്തിലുള്ള ബിന്നുകൾ കൊടുത്തുകൊണ്ട്. ഇനിയിപ്പോ അത് ഈ April 1 മുതൽ 4 തരമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം വന്നേക്കുന്നത്. പ്രത്യേക മാലിന്യം എന്ന് പറഞ്ഞിട്ട് 4 തരത്തിലുള്ള സെഗ്രഗേഷനാണ് ഇനിയിപ്പം നമ്മുടെ സ്ഥാപനങ്ങളിലും നമ്മളും എല്ലാവരും നടത്തേണ്ടത്. ആ ഒരു പ്രധാനപ്പെട്ട മാറ്റമുണ്ട്. ഈ പ്രധാനപ്പെട്ട മാറ്റം ഈ 4 തരത്തില് മാലിന്യങ്ങൾ ശേഖരിച്ച് സെഗ്രഗേറ്റ് ചെയ്യുന്നു എന്നുള്ളത് വാർഡ് തലത്തിലും ജനങ്ങളുടെ ഇടയിലും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നോഡൽ ഓഫീസർമാരായിട്ട് ഗവൺമെന്റും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ജനപ്രതിനിധികളെയാണ്, പഞ്ചായത്തിലായാലും നഗരസഭയിലായാലും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു പ്രത്യേക ഒരു ഓൺലൈൻ മീറ്റിംഗ് നമുക്ക് അവിടെ വെച്ച് നടത്തിയത്. അപ്പം 3 തരത്തിലുള്ള ഇനി മുതൽ 4 തരത്തിൽ വേണം മാലിന്യങ്ങൾ തരംതിരിക്കാൻ വേണ്ടിയുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മാറ്റം. പിന്നെ മറ്റൊന്ന് ഈ ബൾക്ക് വേസ്റ്റ് ജനറേറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അവരെ നമ്മൾ കണ്ടെത്തണം. ബൾക്ക് വേസ്റ്റ് ജനറേറ്റർമാർ ആരൊക്കെയാണെന്ന് പറയുന്നുണ്ട്, അവരെ കണ്ടെത്തിയിട്ട് PCBയുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുകയും അങ്ങനെ അവരുടെ മാലിന്യങ്ങൾ അവർ തന്നെ സംസ്കരിക്കുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ സ്വയം അവർ സൃഷ്ടിക്കാനുള്ള നടപടികളും നമ്മൾ എടുക്കേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ സോൾഡ് വേസ്റ്റ് മാനേജ്മെന്റ് ബൈലോ എന്ന് പറയുന്നത് പഴയ ആക്ട് പ്രകാരം തയ്യാറാക്കിയതാണ്. അത് നമ്മൾ ഈ പുതിയ ആക്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിഷ്കരിച്ച് പുതിയ ബൈലോയും ഉണ്ടാക്കേണ്ടത്. അത് നമ്മൾ ഈ മാർച്ച് 2027 മാർച്ചിന് മുമ്പായിട്ട് പുതിയ ബൈലോയും കൗൺസിൽ അംഗീകരിച്ച് പ്രസിദ്ധപ്പെടുത്തേണ്ടതുണ്ട്. അത്തരത്തിൽ പുതിയ ആറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജനങ്ങളുടെ ഇടയിൽ പ്രചരണം നടത്തുക എന്നുള്ളതാണ് ഇതിനകത്ത് പബ്ലിക്കിനെയും പങ്കെടുപ്പിക്കണം എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പം നമ്മളിപ്പോ ഇന്നിവിടെ കൂടുന്ന ഇവിടെയാണ്. ഇവിടുത്തെ അവസ്ഥ എന്ന് നമുക്കറിയാം. നമ്മുടെ നഗരസഭയിലെ 35 വാർഡുകളിൽ നിന്നും എല്ലാവിധ മാലിന്യങ്ങളും ഇവിടെയാണ് ശേഖരിച്ചു കൊണ്ടുവരുന്നത്. അപ്പം ടൺ കണക്കിന് മാലിന്യങ്ങളാണ്. നമുക്കറിയാം ഇപ്പോ ആണ് നമ്മൾ ഹരിതകർമ്മസേനയൊക്കെ വെച്ചുകൊണ്ട് വാർഡുകളിൽ നിന്നും വീടുകളിൽ നിന്ന് കടകളിൽ നിന്നൊക്കെ അജൈവ മാലിന്യങ്ങൾ എല്ലാ മാസവും കളക്ട് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പം ഇപ്പം തന്നെ അവിടെ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയാണ് ഇവിടുന്ന് 2-3 ലോഡ് പോയിട്ടുള്ളത്. അതിനുശേഷം ഇപ്പം വന്ന് കിടക്കുന്ന മാലിന്യങ്ങളാണ് ഇത്. നമ്മുടെ മിനി എംസിഎപ്പോൾ നമുക്കറിയാം പലതും നിറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം കൂടി ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ അവസ്ഥ അത് യഥാസമയം കയറി പോകുന്നുണ്ട് നമുക്ക് ഉറപ്പുവരുത്തണം. അപ്പൊ ഒരു കാര്യം ആലോചിച്ച് നോക്കുക, ഈ മാലിന്യങ്ങൾ നമ്മൾ ഹരിതകർമ്മസേന മുഖേന കളക്ട് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഈ ടൺ കണക്കിന് മാലിന്യങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? അതാണ് അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. മുമ്പ് ഇത് കളക്ട് ചെയ്യാത്തപ്പോൾ നമ്മുടെ ഒരുപക്ഷെ പറമ്പിലൊക്കെ കളിക്കുമ്പോഴും മറ്റും പ്ലാസ്റ്റിക്കും മറ്റും ആയിരിക്കും എപ്പോഴും പൊങ്ങി വന്നോണ്ടിരിക്കുന്നത്, തെങ്ങ് തുറക്കുമ്പോഴും അങ്ങനെയൊക്കെ പലയിടത്തും പറമ്പിലും റോഡ് സൈഡിലൊക്കെ ഉണ്ടാവും. ഇത് നമ്മൾ കളക്ട് ചെയ്തില്ലെങ്കിൽ ഒരു വർഷം ടൺ കണക്കിന് മാലിന്യങ്ങൾ നമ്മുടെ ഈ ചെറിയ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തിട്ട് സംസ്കരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് കളക്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ മാലിന്യം എന്തായാലും കൂടിക്കൊണ്ടായിരിക്കും. ആ മാലിന്യം എന്ത് സംഭവിക്കുമായിരുന്നു? അത് തീർച്ചയായിട്ടും അത് പൊതുസ്ഥലത്തും നമ്മുടെ തൊടിയിലും ഒക്കെ ആയിരിക്കും അത് ഉണ്ടാകുക.
1: വിദ്യാഭ്യാസ സ്റ്റാൻഡിൻ കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ വി കെ സുഗതൻ.
3: 1972 UNA ഇത് സംബന്ധിച്ചൊരു പ്രമേയം ചർച്ച ചെയ്യുകയും 73 മുതൽ June 5 പരിസ്ഥിതി ദിനമായി ആചരിക്കണം എന്നും പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യവും മഹത്വവും നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടതാണ്. ഈ ഭൂമിയെ ചെയർമാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ തലമുറ നമ്മളിൽ ഏൽപ്പിക്കുകയും നാം വരുന്ന തലമുറക്ക് കൈമാറുകയും ചെയ്യേണ്ടതാണ് നമ്മളെ ഭൂമി. മരത്തിന്റെ പ്രാധാന്യം നമ്മളൊന്നും പറയേണ്ട, മരം ഒരു വരം എന്നാണ് നമ്മളെല്ലാം നേരത്തെ പറഞ്ഞത്. അതുകൊണ്ട് ആ മരത്തെ നമ്മുടെ ഓരോ ജീവജാലത്തിനും ഓക്സിജൻ ലഭ്യമാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധിയാണ് മരങ്ങൾ. ആ മരങ്ങളെ നാടിലെമ്പാടും നട്ടുപിടിപ്പിക്കാനും പച്ചപ്പ് ഭൂമിയെ പുതിയാനും പാകത്തിലുള്ള ഒരു നല്ല ശ്രദ്ധയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ മാലിന്യത്തിൻ്റെ ആധിക്യം സംബന്ധിച്ച് നമ്മളെല്ലാം വ്യാകുലപ്പെടാറുണ്ട്. എന്നാൽ എൻ്റെ വീട്ടിലെ മാലിന്യം അപ്പുറത്തെ വീട്ടുകാരൻ്റെ പറമ്പിലേക്ക് വലിച്ചെറിയുന്ന ഒരു ശീലം ഇപ്പോഴും നമ്മളിൽ പല ആളുകൾക്കും ഉണ്ട് എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കണം. ഒരുപക്ഷെ പാഴായി കിടക്കുന്ന അല്ലെങ്കിൽ കാട് കെട്ടിക്കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം നമ്മുടെ മാലിന്യം തള്ളേണ്ട കേന്ദ്രങ്ങളാണ് എന്ന ഒരു ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് മാറണം. ഇപ്പം എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന ബോധ്യത്തിൽ നമ്മുടെ വീടിനകത്ത് മാലിന്യം സംസ്കരിക്കാനുള്ള ഒരുപാട് ഉപാധികൾ നമ്മുടെ നഗരസഭയും സംസ്ഥാന ഗവൺമെൻറും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത് അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ വൃത്തിയോടെ സംരക്ഷിക്കാനും സൂക്ഷിക്കാനും നമുക്ക് കഴിയുക എന്നുള്ളതാണ് ഇന്നത്തെ ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാനുള്ളത്.
1: വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ പി ശ്രീനാഥ്.
4: ഇത്തവണത്തെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട സന്ദേശമെന്ന് പറയുന്നത് തന്നെ പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഏറ്റെടുത്തുകൊണ്ട് നല്ല കാലാവസ്ഥയ്ക്കായി നമ്മുടെ നല്ല ഭാവിക്കായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ആ മുദ്രാവാക്യം നേരത്തെ തന്നെ ശിരസാവഹിച്ചവരാണ് നമ്മളെല്ലാവരും. അപകടമണികൾ പ്രകൃതിയുടെ ഭാഗത്തു നിന്ന് നാനാ ഭാഗത്തു നിന്ന് മുഴങ്ങുന്നത് നമ്മുടെ ശ്രദ്ധയിലുണ്ട്. പ്രളയമായും അതുപോലെ ഉരുൾപൊട്ടലായും മറ്റ് പ്രകൃതി ദുരന്തങ്ങളുമായാലും എല്ലാം നമ്മെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അറിയിപ്പിനെ വളരെ ഗൗരവത്തിൽ കാണാനും നമ്മുടെ പ്രദേശത്തുൾപ്പെടെ ഒരുപക്ഷെ വന്നുചേരാനിടയുള്ള ഏറ്റവും വലിയ അപകടമായി ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളെയും പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ ഭാഗമായി വന്നു ചേരുന്ന അപകടത്തെയെല്ലാം എല്ലാം നമുക്ക് കാണാൻ വേണ്ടി കഴിയണം. ചെറിയ ചെറിയ അപകടങ്ങളെ മാത്രമാണ് നാം കാണുന്നത്. ഒരുപക്ഷെ വരുന്ന തലമുറയെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള വലിയ അപകടമായി പരിസ്ഥിതി മലിനീകരണം, വായു മലിനീകരണം ഉൾപ്പെടെയുള്ളവ മാറും എന്ന് നമുക്ക് കണക്കാക്കേണ്ടതായിട്ടുണ്ട്. നാം ചെയ്യുന്ന ഓരോ മാലിന്യ സംസ്കരണ പ്രവൃത്തിയും ശുചിത്വ പ്രവർത്തനവുമെല്ലാം ഇത്തരത്തിലുള്ള അപകടത്തെ ഒഴിവാക്കാനാണ് എന്ന് നാം ശ്രദ്ധാപൂർവം മനസ്സിലാക്കുന്നുണ്ട്. അത്തരത്തിലൊരു കടുത്ത പ്രതിജ്ഞ കൂടി നമുക്ക് എടുക്കാൻ വേണ്ടി കഴിയണം. നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾ മുതൽ ഏറ്റവും ഉയർന്ന വയോജനങ്ങൾ വരെയുള്ളവരുടെ ഇടയിലേക്ക് ഇത് സംബന്ധിച്ചുള്ള അവബോധമുണ്ടാക്കി ശുചിത്വ മാലിന്യ സംസ്കരണത്തിൽ, ഉറവിട മാലിന്യ സംസ്കരണത്തിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയാതിരിക്കാൻ, ഒപ്പം നമ്മുടെ ജലസ്രോതസ്സുകളെയും ഹരിതാവയെയും സംരക്ഷിച്ച് നിർത്താനെല്ലാമുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഇനിയും തുടരാൻ കഴിയണം. നമുക്ക് ഒരുമിച്ച് മുന്നേറാം.
1: നഗരസഭാ കൗൺസിലർ ശ്രീ പി രാഘവൻ മാസ്റ്റർ.
5: നമ്മള് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്, അതായത് എവിടെയാണോ ക്യാമറയുടെ കണ്ണ് എത്തപ്പെടാതെ അവിടെയാണ് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്. നമുക്ക് വിഭവങ്ങൾ ഇഷ്ടപോലെയുണ്ട്, പക്ഷേങ്കിൽ ആവശ്യമായ ബോധവൽക്കരണം കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ ഓരോരുത്തരും, അതെ പൊതുജനങ്ങൾ, അതനുസരിക്കുന്നില്ല എന്നതാണ് നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ആ പ്രതിസന്ധിയെ നമുക്ക് കൂട്ടായി അതിജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രത്യേക വാർഡ് സഭ, പ്രത്യേക കൗൺസിൽ, അതുപോലെ തന്നെ വാർഡ് സഭയെ ഉൾപ്പെടെയുള്ള ഇതിനെല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു.
1: നഗരസഭാ കൗൺസിലർ ശ്രീ പി പി അബ്ദുൾ ജലീൽ.
6: ഈ മാലിന്യം എങ്ങനെ ഇല്ലായ്മ ചെയ്യാമെന്നതിനെ കുറിച്ച് നമ്മളെ പല തവണകളായി പല മേഖലകളിലും ഇത്തരത്തിലുള്ള യോഗങ്ങൾ വിളിച്ചു ചേർത്തുകൊണ്ട് ആളുകളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയെങ്കിലും ആരും തന്നെ ആ ഒരു ബോധ്യപ്പെടുത്തൽ ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും ഖേദകരമായ വസ്തുത. ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഇപ്പോൾ കൗൺസിലർമാരായിരുന്നാലും ശരി, ഹരിതകർമ്മ സേന അംഗങ്ങൾ വീടുകളിൽ വന്ന് അവിടെ ഉള്ള മാലിന്യങ്ങൾ, അവിടെ ഉള്ള കാര്യങ്ങൾ ശേഖരിക്കുമ്പോൾ 50 രൂപ കൊടുക്കേണ്ടത് വരും. 50 രൂപ കൊടുക്കാതിരിക്കാനുള്ള മാർഗം എന്താണെന്ന് ആലോചിച്ച് അത് ചിലപ്പോൾ വീടിൻ്റെ ആരും കാണാതെ സന്ധ്യാസമയത്ത് അല്ലെങ്കിൽ രാത്രി ആരും ഇല്ലാതെ ഉറങ്ങുന്ന സമയത്ത് അത് കത്തിച്ച് കളയുകയാണ്. ആ കത്തിച്ച് കളയുന്ന അത് മാത്രമല്ല, അവിടെ ഇപ്പോൾ എന്നെ പലരും വിളിച്ചു ചോദിക്കുന്ന ഇപ്പോൾ ഹരിതകർമ്മ സേനയുടെ ആളുകൾ ചില മാസങ്ങളിൽ കിടക്ക എടുക്കാറുണ്ട്, തുകൽ സഞ്ചി എടുക്കാറുണ്ട്, അതുപോലുള്ള കാര്യങ്ങൾ കുപ്പിച്ചില് എടുക്കാറുണ്ട്. പക്ഷെ ഇതിനൊക്കെ വ്യത്യസ്തമായ കാശ് വാങ്ങുമ്പോൾ അതിനെന്താ ഇത്ര കൂടുതൽ ഇന്നൊക്കെ പറഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ആളുകളുടെ ഇടയിൽ എന്ത് തന്നെ എത്ര തന്നെ ബോധവൽക്കരണം നടത്തിയാൽ അവർ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളതിനാണ് അവർ മുൻഗണന നൽകുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം കുറേ മരങ്ങൾ കൂടിയിട്ടാണ് വനങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു നമ്മുടെ മുദ്രാവാക്യം തന്നെ ഉണ്ടല്ലോ, വനമില്ലെങ്കിൽ ജലമില്ല, ജലമില്ലെങ്കിൽ ജീവനില്ല. ഇതാണ് ആ ഇതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്.
1: നഗരസഭാ കൗൺസിലർ ശ്രീ എ മധുസൂദനൻ.
7: പണ്ടത്തെ കാലത്ത് ആധുനികമായ സൗകര്യങ്ങളില്ലാത്ത സമയത്ത് ആരും തന്നെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് പ്രത്യേകമൊന്നും ചെയ്യേണ്ടതുണ്ടായിരുന്നില്ല. അതേസമയം ഇന്ന് പുതിയ ഉൽപ്പന്നങ്ങൾ ധാരാളം, നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ധാരാളം ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാലിന്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ അതിനെ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ള കാര്യമാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മളൊരുപാട് മുന്നേറിയിട്ടുണ്ട്, പക്ഷേ ഇനിയും നമുക്ക് ധാരാളം ചെയ്യാനുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മനോഭാവത്തിൽ മാറ്റം ഉണ്ടാകുകയാണ് ഏറ്റവും പ്രധാനം.
1: മട്ടന്നൂർ നഗരസഭ മുൻ ക്ലീൻ സിറ്റി മാനേജർ ശ്രീ കുഞ്ഞിരാമൻ കെ കെ.
8: പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നതിനുള്ള സന്ദേശമാണ് ഈ വർഷത്തെ പരിസ്ഥിതി സന്ദേശം. എ ഗ്ലോബൽ കോൾ ഫോർ ക്ലൈമറ്റ് ആക്ഷൻ എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. മുൻ ഓരോ വർഷവും ഓരോ സന്ദേശങ്ങളാണ് പരിസ്ഥിതി ദിനത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുന്നത്. മുൻ വർഷങ്ങളിൽ കഴിഞ്ഞ വർഷത്തെ പരിസ്ഥിതി സന്ദേശം എന്ന് പറയുന്നത് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ, അതായത് പ്ലാസ്റ്റിക് മലിനീകരണം തടയുക എന്നതായിരുന്നു. ഈ വർഷത്തെ സന്ദേശം കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ഒന്നിച്ച് പ്രവർത്തിക്കുക എന്ന സന്ദേശമാണ് നമ്മളെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്തിനാണ് ഇത്തരത്തിൽ ഓരോ വർഷവും സന്ദേശങ്ങൾ കൈമാറുന്നതെന്ന് നമ്മൾ ഓരോ ആളുകളും ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുവാൻ നമ്മൾ ഓരോ ആളുകളും ബാധ്യസ്ഥരാണ്. എന്നാൽ നമ്മൾ അതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടും വ്യതിചലിച്ചുകൊണ്ട് സ്വന്തം താല്പര്യം മാത്രം സംരക്ഷിച്ച് നമ്മളുടെ പരിസ്ഥിതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിലാണ് മുഴുകി വരുന്നത്. പ്രത്യേകിച്ചും നമുക്കറിയാം മാലിന്യ സംസ്കരണ രംഗത്തെ പ്രശ്നങ്ങളാണ് പരിസ്ഥിതിക്ക് ഏറ്റവും കൂടുതൽ ആഘാതം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പസഫിക് സമുദ്രത്തിലുണ്ടായിട്ടുള്ള ഏകദേശം 1.6 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ദി ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ച് എന്ന പേരിൽ പ്ലാസ്റ്റിക് അടിഞ്ഞുകൂടി മഹാസമുദ്രത്തിൽ 1.6 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള പാഴ്വസ്തുക്കൾ അടിഞ്ഞുകൂടി സമുദ്രം പൂർണ്ണമായിട്ടും മാലിന്യപൂർണ്ണമായി തീർന്നിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ഇവിടെ അധിവസിക്കുന്ന ഓരോ വ്യക്തികൾക്കുമാണ്. നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം നാളിതുവരെയായിട്ടും തിരിച്ചറിഞ്ഞില്ല. ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഭാവിയിൽ ഒരു തലമുറയോ അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിയിലെ ജീവജാലങ്ങളൊന്നും തന്നെ അവശേഷിക്കാത്ത ഒരു സ്ഥിതിവിശേഷമാണ് സംജാതമാകാൻ പോകുന്നത്. പ്രത്യേകിച്ചും പ്ലാസ്റ്റിക്കിൻ്റെ കടന്നുകയറ്റമാണ് ഈ മേഖലയിൽ ഏറെ വെല്ലുവിളികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെ നമ്മളുടെ മട്ടന്നൂർ നഗരസഭയുടെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ഓരോ മാസവും ടൺ കണക്കിനാണ് പാഴ്വസ്തുക്കൾ ഇവിടെ നിന്ന് കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ തദ്ദേശഭരണ സ്ഥാപനത്തിൽ നിന്നും ഇത്രമാത്രം പാഴ്വസ്തുക്കൾ നീക്കം ചെയ്യുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും എത്ര ടൺ പാഴ്വസ്തുക്കൾ ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ ദിവസവും കൈയൊഴിയുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇതെല്ലാം ഹരിതകർമ്മസേനയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംവിധാനത്തിൽ കൂടി ശേഖരിച്ച് സംസ്കരിക്കുന്നില്ല എങ്കിൽ നമ്മളുടെ മണ്ണും ജലസ്രോതസ്സുകളും പൂർണ്ണമായിട്ടും മാലിന്യ കൂമ്പാരമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം 2018 പ്രളയകാലത്ത് കേരളത്തിലെ മിക്കവാറും എല്ലാ നദീതീരങ്ങളിലും പ്ലാസ്റ്റിക്കിന്റെ കൂമ്പാരങ്ങളായിരുന്നു. ഇതിനെല്ലാം കാരണം നമ്മൾ തന്നെയാണ് എന്ന തിരിച്ചറിവ് ഇനിയെങ്കിലും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വമാണെന്നും അതേത് രീതിയിൽ സംസ്കരിക്കപ്പെടണമെന്നും ചിന്തിക്കാനുള്ള കാലം അതിക്രമിച്ചു എന്ന് അറിഞ്ഞുകൊണ്ട് ഓരോരുത്തരും ഉണർന്നു പ്രവർത്തിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്.
1: ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്നലെ മട്ടന്നൂർ നഗരസഭ പൊറോറ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പ്രത്യേക വാർഡ് സഭയും മാലിന്യ സംസ്കരണ കേന്ദ്രം സന്ദർശനവും പരിപാടിയുടെ ശബ്ദലേഖനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
1: ദക്ഷിണ കാശിയാ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത
0: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
2: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
0: എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: അമൃതാംശു കലചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.

0: റേഡിയോ മലബാർ ആഴ്ച വൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരാഴ്ചക്കാലത്തെ പ്രധാന സംഭവങ്ങൾ ശ്രോതാക്കളുടെ കാതോരം എത്തുകയാണ്. ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: മഴ മാറി മാനം തെളിഞ്ഞ അന്തരീക്ഷത്തിൽ സ്കൂളുകളിൽ പുത്തൻ അധ്യയന വർഷത്തിന് തുടക്കമായി. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി നവാഗതരെ മധുരവും പഠനോപകരണങ്ങളും കളിക്കോപ്പുകളും നൽകിയാണ് മിക്ക വിദ്യാലയങ്ങളും എതിരേറ്റത്. വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറി. മണ്ഡല പുനർനിർണയ ബില്ലും ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് പദ്ധതിയും കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ നീക്കം. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനുള്ള ബിൽ 2029 പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് കൊണ്ടുവരാനാണ് നീക്കം. ഘട്ടംഘട്ടമായി കൊണ്ടുവരാനുള്ള സാധ്യതയും പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ പ്രാദേശിക പാർട്ടികളുടെ പിന്തുണ ഉറപ്പാക്കി പുതിയ ബിൽ അവതരിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി തമിഴ്നാട്ടിലെ DMK ഉൾപ്പെടെയുള്ള പാർട്ടികളുമായി BJP നേതൃത്വം ചർച്ചയാരംഭിച്ചു. ഇന്ത്യയിലെ ലോകകപ്പ് ഫുട്ബോൾ സംപ്രേഷണാവകാശം സ്വന്തമാക്കി സി എന്റർടൈൻമെന്റ്. സിയുടെ United 8 ചാനലിലായിരിക്കും തത്സമയ സംപ്രേഷണം. C5 OTT പ്ലാറ്റ്ഫോമിലും തത്സമയ സ്ട്രീമിംഗ് ഉണ്ടാകും. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഇന്റർ സർവീസസ് ഇന്റലിജൻസുമായി ബന്ധമുള്ള 8 ഭീകരരെ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തു. ഡൽഹിയിലെ തന്ത്രപ്രധാന മേഖലകളെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ആക്രമിക്കാൻ സംഘം ലക്ഷ്യമിട്ടിരുന്നതായി പോലീസ് പറഞ്ഞു. ISI സഹായത്തോടെ മുംബൈ അധോലോക ശൃംഖലയുമായി കണ്ണിചേർന്നാണ് ഇവർ ആക്രമണത്തിന് പദ്ധതി ആസൂത്രണം ചെയ്തത്. സ്റ്റാർവാസ് ചലച്ചിത്ര പരമ്പരകളുടെ വിജയത്തിൽ നിർണായക സംഭാവന നൽകിയ ചലച്ചിത്ര സംയോജക മാർഷിയ ലൂക്കസ് അന്തരിച്ചു. 80 വയസ്സായിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് മടങ്ങിയ അഫ്ഗാൻ അഭയാർത്ഥികളുമായി സഞ്ചരിച്ച ബസ് കിഴക്കൻ അഫ്ഗാനിസ്ഥാനിൽ തലകീഴായി മറിഞ്ഞ് 22 പേർ മരിച്ചു. 36 പേർക്ക് പരിക്കേറ്റു. സിൽവർ ലൈനിനു പകരം DMRC മുൻ ചെയർമാൻ ഇ ശ്രീധരൻ മുന്നോട്ട് വെക്കുന്ന ഉയരത്തൂണുകളിലെ അർദ്ധാതിവേഗ റെയിൽപാത തിരുവനന്തപുരം പൂജപ്പുരം മുതൽ കണ്ണൂർ മുണ്ടയാട് വരെ 473.2 km ദൈർഘ്യമുള്ള പാതയിൽ 23 സ്റ്റേഷനുകൾ ഉണ്ടാകും. 3.5 മണിക്കൂറാണ് യാത്രാസമയം. തൊണ്ടയിൽ ചോറു കുടുങ്ങിയെന്നു പറഞ്ഞ് രണ്ടാനച്ചൻ ആശുപത്രിയിലെത്തിച്ച 1.5 വയസ്സുകാരൻ മരിച്ചത് അതിക്രൂരമായ പീഡനത്തിനൊടുവിൽ. കുഞ്ഞിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ അമ്മ പനവൂർ കരിങ്കുഴി നെല്ലിക്കുന്ന് അർച്ചിതം വീട്ടിൽ അഖില, രണ്ടാനച്ചൻ അഷ്കർ എന്നിവരെ നെടുമങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തു. സംസ്ഥാന തീരക്കടലിൽ June 9 മുതൽ July 31 വരെ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തും. മത്സ്യങ്ങളുടെ പ്രധാന പ്രജനനകാലമായതിനാൽ മത്സ്യസമ്പത്ത് സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടാണ് 52 ദിവസം ട്രോൾ ബോട്ടുകൾ ഉപയോഗിച്ചുള്ള ആഴക്കടൽ മീൻപിടുത്തം നിരോധിക്കുന്നത്. കൊങ്കൺ പാതയിലൂടെയുള്ള 38 ജോടി തീവണ്ടികളുടെ സമയം June 15 മുതൽ മാറും. October 20 മുതലുള്ള നോൺ മൺസൂൺ ടൈം ടേബിൾ അവസാനിക്കുന്നതോടെയാണിത്. ബാലറ്റ് പേപ്പറിൽ വോട്ടെടുപ്പ് നടന്ന പഞ്ചാബിലെ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ BJPക്കും കോൺഗ്രസിനും കനത്ത പരാജയം. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളില്ലാതെ നടന്ന തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്കാണ് വൻ മുന്നേറ്റം. 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന പഞ്ചാബിലെ വിജയം AAP വലിയ ആശ്വാസം പകരും.
0: ആഴ്ച വൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: ഹൈസ്കൂൾ ക്ലാസുകളിൽ പഠനസമയം 1.5 മണിക്കൂർ വർദ്ധിപ്പിച്ചത് ഈ അധ്യയന വർഷവും തുടരും. വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിലാണ് 1.5 മണിക്കൂർ അധികം ക്ലാസ്. രാവിലെ 15 മിനിറ്റും ഉച്ചകഴിഞ്ഞ് 15 മിനിറ്റും അധിക പ്രവൃത്തി സമയം ഉൾപ്പെടുത്തി കഴിഞ്ഞ വർഷം പിരീഡ് ക്രമീകരിച്ചിരുന്നു. UP ക്ലാസുകളിൽ 3 ശനിയാഴ്ചയും ഹൈസ്കൂളുകളിൽ 7 ശനിയാഴ്ചയും പ്രവൃത്തി ദിനമായിരിക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മട്ടന്നൂരിലെത്തി. രാജ്യസഭാംഗം സി സദാനന്ദന്റെയും ടി വനിതാറാണിയുടെയും മകൾ യമുനാ ഭാരതിയുടെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാനാണ് ഉപരാഷ്ട്രപതി എത്തിയത്. പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കി അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായി റഷ്യ സൈനിക സഹകരണ കരാറിൽ ഒപ്പിട്ടു. ബുധനാഴ്ച മോസ്കോയിൽ നടന്ന അന്താരാഷ്ട്ര സുരക്ഷാ ഫോറത്തിൽ വെച്ചാണ് താലിബാൻ പ്രതിരോധ മന്ത്രി മുഹമ്മദ് യാക്കൂബും റഷ്യൻ സുരക്ഷാ സമിതി സെക്രട്ടറി സെർഗെയ് ഷൊയ്ഗുവും കരാറിൽ ഒപ്പുവെച്ചത്. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ PSG ടീം ജയിച്ചതിന്റെ ആഘോഷം അതിരുകടന്നു. ഫ്രാൻസിലെ പാരീസിലും സമീപ പ്രദേശങ്ങളിലും വിജയാഘോഷത്തിന്റെ ഭാഗമായുണ്ടായ അക്രമസംഭവങ്ങളിൽ 780 പേർ അറസ്റ്റിലായി. ഇതിനിടെ ഉണ്ടായ റോഡപകടത്തിൽ ഒരാൾ മരിച്ചു. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് CBIക്ക് വിടും. നവീൻ ബാബുവിന്റെ കുടുംബം മുഖ്യമന്ത്രി VD സതീശനെ കണ്ട് ആവശ്യപ്പെട്ടതോടെയാണ് തീരുമാനം. മകൾക്ക് ആശ്രിത നിയമനം നൽകുന്നതും പരിഗണിക്കും. ADM നവീൻ ബാബു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കുന്ന സംസ്ഥാന സർക്കാർ നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. CBI ആയാലും ED ആയാലും അന്വേഷണം നീതിപൂർവമായിരിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. രാഷ്ട്രീയ വേട്ടയ്ക്കുള്ള ഉപകരണമായി അന്വേഷണം മാറരുതെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമബംഗാളിൽ BJP അധികാരത്തിൽ എത്തിയതിനു പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കു നേരെ തുടരെ തുടരെ ആക്രമണം. പാർട്ടി ജനറൽ സെക്രട്ടറിയും MPയുമായ അഭിഷേക് ബാനർജിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിനു പിന്നാലെ മുതിർന്ന നേതാവും MPയുമായ കല്യാൺ ബാനർജിയെ അക്രമികൾ നടുറോഡിൽ തലക്കടിച്ചു വീഴ്ത്തി. നീറ്റ് UG ചോദ്യക്കടലാസ് ചോർച്ച ദേശീയ പരീക്ഷാ ഏജൻസിയായ NTAയെ കടുത്ത പ്രതിസന്ധിയിലാക്കി. 2024 ചോദ്യ ചോർച്ചയ്ക്കു ശേഷം സുരക്ഷ ആധുനീകരിച്ചെന്നായിരുന്നു അവകാശവാദം. എന്നാൽ തിഹാർ ജയിലിനെ വെല്ലുന്ന സുരക്ഷ ഒരുക്കിയിട്ടും ചോദ്യക്കടലാസ് ചോർന്നതെങ്ങനെയെന്നാണ് CBI പരിശോധന.
0: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
1: ആക്രമണ പ്രത്യാക്രമണ പരമ്പരകളുമായി പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതം. കുവൈത്തിൽ 13 ഇന്ത്യക്കാരടക്കം 63 പേർക്ക് പരിക്ക്. ഒരു ഇന്ത്യക്കാരൻ മരിച്ചു. പരിക്കേറ്റവരിൽ 3 പേർ മലയാളികൾ. കുവൈത്തിലെയും ബഹ്റൈനിലെയും US താവളങ്ങൾ ലക്ഷ്യമിട്ട് ബുധനാഴ്ച പുലർച്ചെ ഇറാൻ മിസൈലുകളും ഡ്രോണുകളും തൊടുത്തു. മറുപടിയായി ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്ന ഗഷം ദ്വീപിലെ ഇറാൻ സൈന്യത്തിന്റെ ഗ്രൌണ്ട് കൺട്രോൾ സ്റ്റേഷൻ US ആക്രമിച്ചു. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ മധ്യപ്രദേശ് സ്വദേശി മൻസൂർ അഹമ്മദ് റഹ്മാൻ മരിച്ചു. ഇതോടെ February 28 ആരംഭിച്ച യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന ഇന്ത്യക്കാരുടെ എണ്ണം 10. രാജ്യതലസ്ഥാനത്തെ നടുക്കിയ വൻ തീപിടുത്തത്തിൽ 21 പേർക്ക് ദാരുണാന്ത്യം. 11 വിദേശികൾ ഉൾപ്പെടെയുള്ളവരാണ് മരിച്ചത്. സൗത്ത് ഡൽഹിയിലെ മാളവ്യ നഗറിലുള്ള ഫ്ലറിസ്റ്റെ B&B എന്ന ഹോട്ടലിലാണ് ബുധനാഴ്ച രാവിലെ 8:30 തീപിടുത്തമുണ്ടായത്. പൊള്ളലേറ്റും രക്ഷപ്പെടാൻ മുകൾ നിലയിൽ നിന്ന് ജനൽ വഴി ചാടിയും പരിക്കേറ്റ 30 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. രക്ഷാപ്രവർത്തനത്തിനിടെ പരിക്കേറ്റ 10 പോലീസുകാരെയും ആശുപത്രിയിലാക്കി. മരിച്ചവരിൽ നൈജീരിയ, മൊസാംബിക്, ലൈബീരിയ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും ഉണ്ട് എന്നാണ് വിവരം. 6 മുറികൾക്ക് മാത്രം അനുമതിയുണ്ടായിരുന്ന കെട്ടിടത്തിൽ 25 മുറികൾ അനധികൃതമായി നിർമ്മിച്ചാണ് ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നത്. സംഭവത്തിൽ ഹോട്ടലുടമ ലൗകേഷ് ബജാജിനെ നരഹത്യാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. ഉൽപാദന മേഖലയിൽ ആളുകളെ നിർബന്ധിതമായി പണിയെടുപ്പിക്കുന്നുവെന്നും ഇതിനെതിരെ നടപടിയെടുക്കുന്നില്ലെന്നും ആരോപിച്ച് ഇന്ത്യ ഉൾപ്പെടെ 50+ രാജ്യങ്ങൾക്ക് പുതിയ തീരുവ ചുമത്താൻ നീക്കവുമായി അമേരിക്ക. ഇത് സംബന്ധിച്ച് US റെപ്രസെന്റേറ്റീവ് 10 മുതൽ 12.5% വരെ തീരുവ ചുമത്താനാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. ആരവല്ലി മലനിരകളുടെ നിർവചനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിശോധിക്കാനായി സുപ്രീംകോടതി ഉന്നതാധികാര വിദഗ്ധ സമിതിയെ നിയമിച്ചു. ഇന്ത്യൻ കൗൺസിൽ ഫോർ ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ ഡയറക്ടർ ജനറൽ കാഞ്ചൻ ദേവിയുടെ അധ്യക്ഷതയിലുള്ള സമിതിയോട് August 31 സമഗ്രമായ റിപ്പോർട്ട് നൽകാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചു. 1991 ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഉദ്യോഗസ്ഥയായ കാഞ്ചൻ ദേവിയുടെ അധ്യക്ഷതയിലുള്ള സമിതി പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിൽ സ്വയംഭരണ സ്ഥാപനമായി പ്രവർത്തിക്കും. തൃണമൂൽ കോൺഗ്രസിന്റെ 28 ചരിത്രത്തിലാദ്യമായി പാർട്ടി പിളർന്നു. നിയമസഭയിൽ പാർട്ടിയുടെ നിയന്ത്രണം പിടിച്ചെടുത്ത 58 വിമത MLA അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ മമതാ ബാനർജി പുറത്താക്കിയ ഋതബ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവായി നാമനിർദ്ദേശം ചെയ്തു. പിന്നാലെ എല്ലാ തൃണമൂൽ കമ്മിറ്റികളെയും പോഷക സംഘടനകളെയും മിന്നൽ നീക്കത്തിലൂടെ മമതാ ബാനർജി പിരിച്ചുവിട്ടു. കർണാടകത്തിൽ മുഖ്യമന്ത്രിയായി DK ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ജി പരമേശ്വരയാണ് ഉപമുഖ്യമന്ത്രി. മലയാളികളായ KJ ജോർജ്, TU ഖാദർ എന്നിവരുൾപ്പെടെ 12 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ഭരണമാറ്റത്തിന് ശേഷം സർക്കാർ ജീവനക്കാരെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് സ്ഥലം മാറ്റുന്നതിനെ ചൊല്ലി പ്രതിപക്ഷത്തിന്റെ വാക്കൌട്ട് പ്രതിഷേധം. പ്രശ്നത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ആവശ്യപ്പെട്ടുള്ള അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഇറങ്ങിപ്പോക്ക്. ഗുരുതര രോഗമുള്ളവർ, വിരമിക്കാൻ ദിവസങ്ങൾ മാത്രമുള്ളവർ, സ്ത്രീകൾ, Class 4 ജീവനക്കാർ തുടങ്ങി പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങളെപ്പോലും ദൂരസ്ഥലങ്ങളിലേക്ക് മാറ്റുകയാണെന്ന് പ്രമേയത്തിന് നോട്ടീസ് നൽകിയ V.Joy ആരോപിച്ചു. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയെന്നും ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ 2000 പേരെ മാറ്റിയെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കുറ്റപ്പെടുത്തി.
0: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധന നടത്താനെത്തിയ ഇ ഡി സംഘത്തെ ആക്രമിച്ച സംഭവം കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷിക്കും. 5 SHOമാർ ഉൾപ്പെടെ 30 സംഘം രൂപവൽക്കരിച്ച് സിറ്റി പോലീസ് കമ്മീഷണർ കെ കാർത്തിക് ഉത്തരവിറക്കി. മ്യൂസിയം SHO ആർ പ്രശാന്താണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. കേസുമായി ബന്ധപ്പെട്ട് കണ്ടാലറിയാവുന്ന 300 പേരെ പ്രതിയാക്കിയിരുന്നു. 30 പേർ പിടിയിലായിട്ടുണ്ട്. മറ്റുള്ളവരെ കൂടി കണ്ടെത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് പ്രത്യേക സംഘം. ചിലർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കാൻ തീരുമാനിച്ചിരുന്നു. 12 പരീക്ഷയുടെ ഡിജിറ്റൽ മൂല്യനിർണയം സംബന്ധിച്ച വ്യാപക പരാതികളും ആക്ഷേപങ്ങളും ഉയർന്നതിനു പിന്നാലെ നടപടികളുമായി കേന്ദ്രം. CBSEയിലെ ഉന്നതർക്കെതിരെ കേന്ദ്ര സർക്കാരിന്റെ നടപടി. ബോർഡ് ചെയർമാൻ രാഹുൽ സിംഗിനെയും സെക്രട്ടറി ഹിമാൻഷു ഗുപ്തയെയും സ്ഥാനത്തു നിന്ന് നീക്കി. ഈ വർഷം 12 തലത്തിൽ CBSE നടപ്പാക്കിയ വിവാദ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിന് കരാർ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് സമിതിയെയും നിയോഗിച്ചു. ഫുട്ബോൾ ലോകകപ്പിനുള്ള ഖത്തർ ടീമിൽ ഇടം പിടിച്ച് കണ്ണൂർ സ്വദേശി തഹ്സിൻ മുഹമ്മദ് ജംഷീദ്. തലശ്ശേരിയിൽ ജനിച്ച തഹ്സിൻ മുഹമ്മദ് ജംഷീദ് എന്ന 19-കാരനായ ഇന്ത്യക്കാരന് ആദ്യമായി ലോകകപ്പിൽ കളിക്കാൻ അരങ്ങൊരുങ്ങി. തിങ്കളാഴ്ച രാത്രി ലോകകപ്പിനുള്ള ഖത്തർ ടീമിനെ പ്രഖ്യാപിച്ചപ്പോഴാണ് ഫിഫ ലോകകപ്പിലെ ആദ്യ ഇന്ത്യക്കാരനും ആദ്യ മലയാളിയും എന്ന ചരിത്ര നേട്ടം തഹ്സിന് ഉറപ്പായത്. സുപ്രീംകോടതിയിൽ 5 ജഡ്ജിമാർ ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു. CMRൽ എക്സലോജിക് ദുരൂഹ പണമിടപാട് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി റെയ്ഡിനിടെ ഉണ്ടായ ആക്രമണത്തിലെ ഗൂഢാലോചന CBI അന്വേഷിക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടേക്കും. ബംഗാളിൽ സമാന ആക്രമണമുണ്ടായപ്പോൾ CBI അന്വേഷണം നടത്തിയിരുന്നു. തിരുവനന്തപുരത്തെ സംഭവത്തിന്റെ വിശദ വിവരങ്ങൾ കൊച്ചിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ED ഡയറക്ടർക്ക് റിപ്പോർട്ടായി നൽകി. ഇതിനിടെ അക്രമം അന്വേഷിക്കുന്ന പോലീസ് സംഘം കൊച്ചിയിലെത്തി ED ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്തു. നിയമസഭയുടെ ധർമ്മം നിയമനിർമ്മാണമാണെങ്കിലും അക്കാര്യത്തിൽ നിയമസഭാംഗങ്ങളുടെ പങ്ക് വളരെ ദുർബലമെന്ന് പഠനം. നിയമം പാസാക്കാൻ വോട്ട് ചെയ്യുന്നു എന്നതിനപ്പുറം നിയമനിർമ്മാണത്തിൽ നിയമസഭയ്ക്ക് പങ്കില്ലാത്ത സ്ഥിതിയെന്ന് റിപ്പോർട്ടുകൾ. മുൻ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്, ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് അധ്യാപകനായ ഡോക്ടർ റെൽഫി പോൾ എന്നിവർ ബജറ്റ് ആൻഡ് ലെജിസ്ലേറ്റീവ് റിസർച്ച് എന്ന പഠന കൂട്ടായ്മയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ 15 സഭയെക്കുറിച്ചുള്ള വിലയിരുത്തൽ റിപ്പോർട്ടിൽ ഇത് സംബന്ധിച്ച കണക്കുകൾ നിരത്തുന്നു. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഇന്ത്യ മുന്നണിയുടെ നിർണായക യോഗം June 8 ചേരും. DMK, തൃണമൂൽ കോൺഗ്രസ് പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പിൽ ഏറ്റ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ സഖ്യത്തിലും വിള്ളലുണ്ടെന്ന് റിപ്പോർട്ടുകൾ. ഇത് പരിഹരിച്ച് പ്രതിപക്ഷ ഐക്യം ശക്തിപ്പെടുത്താനാണ് ശ്രമം. ഉത്തർപ്രദേശിലെ മധുരയിൽ ആത്മീയതയുടെ മറവിൽ യുവതികളെ ലഹരിമരുന്ന് നൽകി ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ച കേസിൽ സ്വയം പ്രഖ്യാപിത ആൾദൈവം അറസ്റ്റിൽ. IIT ബിരുദധാരിയായ അഭിഷേക് മിശ്രയാണ് പിടിയിലായത്.
1: പയ്യാവൂർ പഞ്ചായത്തിന്റെ ബഡ്സ് സ്കൂളിൽ 18 മുകളിലുള്ളവരെ പ്രവേശിപ്പിക്കേണ്ടതില്ലെന്ന ഭരണസമിതി തീരുമാനത്തിനെതിരെ LDF പ്രതിഷേധം. കഴിഞ്ഞ LDF ഭരണസമിതി തുടങ്ങിയ ബഡ്സ് സ്കൂൾ പൂട്ടാൻ UDF ഭരണസമിതി ശ്രമിക്കുന്നതായാണ് ആരോപണം. പുതിയ അധ്യയന വർഷം UP വിഭാഗത്തിൽ 3 ഹൈസ്കൂളിൽ 7 ശനിയാഴ്ചകൾ അധിക പ്രവൃത്തി ദിനമായിരിക്കും. UP വിഭാഗത്തിന് June 27, September 26, October 24 എന്നിങ്ങനെയും ഹൈസ്കൂളിൽ June 27, September 5, September 26, October 3, October 24, 2027 January 30, 2027 March 27 എന്നീ ശനിയാഴ്ചകളുമാണ് പ്രവൃത്തി ദിനങ്ങളാവുക. LP വിഭാഗത്തിന് ശനിയാഴ്ച ക്ലാസുകളില്ല. പുതിയ അധ്യയന വർഷത്തെ കലണ്ടർ സ്കൂൾ പ്രവേശനോത്സവത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ പ്രകാശിപ്പിച്ചു. സ്ത്രീകളെയും കുട്ടികളെയും ലൈംഗിക വ്യാപാരത്തിന് ഇരയാക്കുന്നത് തടയാൻ ശക്തമായ മാർഗനിർദ്ദേശങ്ങളുമായി സുപ്രീംകോടതി. സ്വമേധയാ ലൈംഗിക തൊഴിൽ ചെയ്യുന്നവരെ അനാവശ്യമായി അറസ്റ്റ് ചെയ്യുന്നത് കോടതി വിലക്കി. ഇക്കാര്യത്തിൽ പോലീസിന്റെ അധികാര ദുർവിനിയോഗം തടയാനുള്ള ശുപാർശ നിയമകമ്മീഷൻ തയ്യാറാക്കണമെന്നും ജസ്റ്റിസുമാരായ PV പർദിവാല, R മഹാദേവൻ എന്നിവരുടെ ബെഞ്ച് ഉത്തരവിൽ പറഞ്ഞു. 2 ലോകമഹായുദ്ധകാലത്ത് പ്രയോഗിച്ചതെന്ന് സംശയിക്കുന്ന പീരങ്കി ഷെൽ പൊട്ടിത്തെറിച്ച് ഇന്തോനേഷ്യൻ മത്സ്യബന്ധന ഗ്രാമത്തിൽ 5 മരിച്ചു, 20 പരിക്കേറ്റു. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സാമൂഹിക മാധ്യമം നിരോധിച്ച് മലേഷ്യ. തിങ്കളാഴ്ച മുതലാണ് രാജ്യത്ത് നിയമം പ്രാബല്യത്തിൽ വന്നത്. ഓൺലൈൻ ചതിക്കുഴികളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാനും അവരുടെ മാനസികാരോഗ്യം ഭദ്രമാക്കാനും ലക്ഷ്യമിട്ടാണ് നീക്കം. മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിമാനത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ച കേസിൽ പോലീസ് റിപ്പോർട്ട് അംഗീകരിച്ച് കോടതി. സിവിൽ ഏവിയേഷൻ വകുപ്പ് ചുമത്താൻ കേന്ദ്രം അനുമതി നൽകിയില്ലെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. കാടുപിടിച്ച് കിടക്കുന്ന വെളിമ്പറമ്പുകളെക്കുറിച്ച് പരാതി ലഭിച്ചാൽ ഉടമയെ കണ്ടെത്താൻ കാത്തുനിൽക്കാതെ തദ്ദേശ സ്ഥാപനങ്ങൾ അവ വെട്ടിത്തെളിക്കണമെന്ന് ഹൈക്കോടതി. ഇതിന് ചെലവായ തുക സ്ഥലത്തിന്റെ ഉടമയിൽ നിന്ന് ഈടാക്കണമെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ഉത്തരവിട്ടു. കാടുപിടിച്ച് കിടക്കുന്ന ഭൂമി വൃത്തിയാക്കി ഇഴജന്തുക്കളുടെ ശല്യം ഇല്ലാതാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ചുമതലയുണ്ട്. ഇക്കാര്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കാഴ്ചക്കാരായി നിൽക്കാനാകില്ലെന്നും കോടതി പറഞ്ഞു.
0: നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: പുതുച്ചേരിയിലെ സർക്കാർ സ്കൂളുകളിൽ ഫ്രഞ്ച് ഭാഷാ പഠനം നിലനിർത്തണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി എൻ രംഗസ്വാമി കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. ഐ ആർ പി സി, ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കൊട്ടിയൂർ തീർത്ഥാടകർക്കുള്ള ഭക്ഷണ വിശ്രമ കേന്ദ്രം പൂവത്തിന് കീഴിൽ വി കെ സനോജ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. വിവാഹിതയായ മകളും ആശ്രിത നിയമനത്തിന് അർഹയാണെന്ന് സുപ്രീംകോടതി വിധിച്ചു. ആശ്രിത നിയമന വിഷയത്തിൽ കുടുംബം എന്നതിന്റെ നിർവചനത്തിൽ നിന്ന് വിവാഹിതയായ മകളെ ഒഴിവാക്കാനാവില്ലെന്നും അങ്ങനെ ചെയ്യുന്നത് സ്വേച്ഛാപരമായ നടപടിയാണെന്നും അലഹബാദ് ഹൈക്കോടതിയിൽ നിന്ന് റഫർ ചെയ്ത കേസിൽ ജസ്റ്റിസ് പി എസ് നരസിംഹ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. വാഹനാപകടത്തിൽ കൈകാലുകൾ നഷ്ടമായി കൃത്രിമ അവയവങ്ങൾ വെക്കേണ്ടി വരുന്ന സംഭവത്തിൽ ഇവ ഇടയ്ക്കിടയ്ക്ക് മാറ്റിവെക്കേണ്ടി വരുന്നതും പരിപാലന ചെലവും കണക്കിലെടുത്ത് നഷ്ടപരിഹാരം നിശ്ചയിക്കണമെന്ന് ഹൈക്കോടതി. ഗുണനിലവാരമുള്ള കൃത്രിമ അവയവങ്ങൾക്കുള്ള ചെലവ് കണക്കിലെടുത്തായിരിക്കണം തീരുമാനമെന്നും ജസ്റ്റിസ് എം ബി സ്നേഹലത വ്യക്തമാക്കി. ചായ കുടിക്കാൻ തട്ടുകടയിൽ എത്തിയ കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച എസ് ഐമാർക്ക് സസ്പെൻഷൻ. കണ്ണൂർ എ ആർ ക്യാമ്പിലെ എസ് ഐമാരായ രാജീവൻ, ബിനു കൃഷ്ണൻ എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സിറ്റി പോലീസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കീറിമുറിക്കുന്നതിന്റെ മാനസികാഘാതം ഒഴിവാക്കാൻ പകരം സംവിധാനമായി വെർച്വൽ ഓട്ടോപ്സിയിലൂടെ കഴിയുമെന്ന് ഡോക്ടർമാരുടെ വിശദീകരണം. സംസ്ഥാനത്തെ വിവിധ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഈ സംവിധാനം ആരംഭിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുതന്നെ പദ്ധതി രേഖ സമർപ്പിച്ചിരുന്നു. ഇതേ ആവശ്യം ഉന്നയിച്ചുള്ള ശുപാർശ പുതിയ സർക്കാരിന് സമർപ്പിക്കാനാണ് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെ ആലോചന. യഥാർത്ഥ ശമ്പളത്തെ അടിസ്ഥാനമാക്കിയുള്ള ഉയർന്ന പി എഫ് പെൻഷൻ നൽകാൻ സുപ്രീംകോടതി വിധിച്ചപ്പോൾ വർഷങ്ങളുടെ നിയമപോരാട്ടം അന്തിമ ഫലം കണ്ടുവെന്ന് ആശ്വസിച്ചവർക്ക് തെറ്റിയെന്ന് റിപ്പോർട്ടുകൾ. 2022 നവംബർ 4 സുപ്രീംകോടതിയുടെ വിധിയുണ്ടായെങ്കിലും 3.5 വർഷമായിട്ടും ഇത് സംബന്ധിച്ച നിയമപോരാട്ടങ്ങൾ തുടരുകയാണെന്ന് മാത്രമല്ല സമീപ ഭാവിയിൽ അവസാനിക്കുമെന്ന് കരുതാനാവില്ലെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. കേരളം ഉൾപ്പെടെ വിവിധ ഹൈക്കോടതികളിൽ 100 കേസുകളാണ് ഉയർന്ന പി എഫ് പെൻഷനുമായി ബന്ധപ്പെട്ടുള്ളതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി സഹോദരി ഭർത്താവ് ബെന്നി തോമസിനെ നിയമിച്ചത് വിവാദമായി. കണ്ണൂർ ഡി സി സി സെക്രട്ടറിയാണ് ബെന്നി. 2 അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാർ ഉൾപ്പെടെ 13 പേരെയാണ് സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ചത്. ഉത്തരവ് തിങ്കളാഴ്ചയാണ് പുറത്തുവന്നത്.
0: ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
1: തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറെ

0: പാമ്പ് കടിച്ചു. ശിശുരോഗ വിഭാഗം പി ജി ഡോക്ടറായ ശ്രേയക്കാണ് തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെ പാമ്പ് കടിയേറ്റത്. പാർക്കിംഗ് ഗ്രൗണ്ടിൽ കാർ പാർക്ക് ചെയ്ത ശേഷം ആശുപത്രിയിലേക്ക് നടന്നു വരുമ്പോഴായിരുന്നു കടിയേറ്റത്. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായ പെട്രോൾ പമ്പിന്റെ അനുമതിക്ക് സമർപ്പിച്ച രേഖകളിലെ പങ്കാളിത്ത കരാർ രേഖ കാണാതായതായി സൂചന. 2024 മാർച്ച് 30 തളിപ്പറമ്പ് തഹസിൽദാർ അന്നത്തെ കലക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ പങ്കാളിത്ത കരാർ ഉള്ളടക്കം ചെയ്തിട്ടുണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. എന്നാൽ അത്തരമൊരു കരാർ ലഭ്യമല്ലെന്ന വിവരമാണ് നവീൻ ബാബുവിന്റെ മരണം വിവാദമായപ്പോൾ കലക്ടറേറ്റിൽ നിന്ന് ലഭിച്ചത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഡ്രൈവർക്ക് പോലീസ് മർദ്ദനമേറ്റതായി പരാതി. പിണറായി വിജയനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച് മടങ്ങാനൊരുങ്ങുമ്പോഴാണ് AKG സെന്ററിലെ ഡ്രൈവർ അനൂപ് PK മർദ്ദനമേറ്റത്. സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. ശനിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പിണറായി വിജയൻ അനുവദിച്ച മൊബൈൽ നമ്പർ പിൻവലിച്ച് പൊതുഭരണവകുപ്പ്. 10 വർഷമായി ഉപയോഗിച്ചിരുന്ന നമ്പറാണ് തിങ്കളാഴ്ച പിൻവലിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ശേഷവും അദ്ദേഹം ഇതേ ഫോൺ നമ്പർ ഉപയോഗിച്ചു വരികയായിരുന്നു. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഉപയോഗത്തിനായി മറ്റൊരു നമ്പർ ലഭിക്കും. മലപ്പുറം ചെമ്മാട് മാനിപ്പാടത്ത് ലോറിയിൽ കടത്തിയ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയ സംഭവത്തിൽ വിവിധയിടങ്ങളിൽ NIA സംഘം പരിശോധന നടത്തി. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ കേസുമായി ബന്ധമുള്ളവരുടെ വീടുകളിലാണ് ശനിയാഴ്ച പുലർച്ചെ മുതൽ പരിശോധന നടത്തിയത്. കഴിഞ്ഞ February 7 ചെമ്മാട് ഹർഫ ഹോളോബ്രിക്സ് കമ്പനി വളപ്പിൽ നിർത്തിയിട്ട ലോറിയിലെ ഉള്ളിച്ചാക്കുകൾക്കിടയിൽ ഒളിപ്പിച്ച സ്ഫോടക വസ്തുക്കൾ തിരൂരങ്ങാടി പോലീസ് പിടികൂടിയത്. കളിക്കളത്തിലും ജീവിതത്തിലും ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായ വിനേഷ് ഫോഗട്ട് ഒരിക്കൽ കൂടി ഗോദയിൽ പൊരുതി വീണു. ഏഷ്യൻ ഗെയിംസ് വനിതാ ഗുസ്തി ട്രയൽസിൽ സെമിഫൈനലിൽ തോൽക്കുകയായിരുന്നു ഇന്ത്യൻ ചാമ്പ്യൻ. ഗുസ്തി ഫെഡറേഷൻ വിലക്കിനെ തുടർന്ന് സുപ്രീംകോടതി ഉത്തരവ് നേടിയാണ് ഫോഗട്ട് ട്രയൽസിൽ പങ്കെടുത്തത്. യൂറോപ്യൻ ഫുട്ബോളിൽ PSG ചാമ്പ്യന്മാർ. ആഴ്സണലിനെ ഷൂട്ടൌട്ടിൽ 4-3 കീഴടക്കിയാണ് ജേതാക്കളായത്. ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിന്റെ സാധ്യതാ പട്ടിക അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിക്ക് സമർപ്പിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ്. 2020 ഫോർമാറ്റിലെ ടീമിൽ നിലവിലെ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, ടെസ്റ്റ് ഏകദിന നായകൻ ശുഭ്മാൻ ഗിൽ എന്നിവർ ഉൾപ്പെട്ടിട്ടില്ല. ഹോട്ടലുകൾ ഉൾപ്പെടെ ചെറുകിട ബിസിനസ്സുകാരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി വാണിജ്യ LPG വില വീണ്ടും കുതിക്കുന്നു. ജനുവരിയിൽ 1691.50 രൂപ വാണിജ്യ സിലിണ്ടറിന് 42 രൂപ കൂടി വർദ്ധിപ്പിച്ചതോടെ ഡൽഹിയിൽ 3113.50 രൂപ നാലു മാസത്തിനിടെ കൂട്ടിയത് 1422 രൂപ. 3131 രൂപയാണ് കൊച്ചിയിലെ പുതുക്കിയ വില. ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞതിനെ തുടർന്ന് അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്കുള്ള ഇന്ധനവില 27% കുറച്ചു. അതേസമയം ആഭ്യന്തര വിമാന സർവീസുകൾക്കുള്ള ഇന്ധനവിലയിൽ മാറ്റമില്ല. സമാധാന ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെ ആക്രമണ പ്രത്യാക്രമണങ്ങളുമായി US ഇറാനും. ഇറാന്റെ റഡാർ ഡ്രോൺ നിയന്ത്രണ കേന്ദ്രങ്ങളിലും US ബോംബാക്രമണം നടത്തി. അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയിലൂടെ പറന്ന തങ്ങളുടെ MQ-1 റീപ്പർ ഡ്രോൺ ഇറാൻ വെടിവെച്ചിട്ടതിനുള്ള മറുപടിയാണ് ആക്രമണമെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. സ്വയം പ്രതിരോധിക്കാനുള്ള നടപടിയെന്നും ആക്രമണത്തെ വിശേഷിപ്പിച്ചു. തിരിച്ചടിയായി കുവൈത്തിലെ US സേനാ താവളം ലക്ഷ്യമിട്ട് ഇറാനും മിസൈലുകൾ അയച്ചു. April 7 നിലനിൽക്കുന്ന വെടിനിർത്തൽ 60 ദിവസത്തേക്ക് കൂടി നീട്ടാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് സംഭവവികാസം. ഇറാനിലെ ഗെരൂക്ക് നഗരത്തിലും ഗേഷം ദ്വീപിലും US ആക്രമണം നടത്തി. ഇറാൻ കരാർ ആഗ്രഹിക്കുന്നുണ്ടെന്നും അമേരിക്കയ്ക്ക് അനുഗുണമായ കരാർ ഉണ്ടാകുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. കൂടുതൽ കർശന വ്യവസ്ഥകളടങ്ങിയ സമാധാന പദ്ധതി ട്രംപ് ഇറാന് കൈമാറിയെന്ന് പാശ്ചാത്യ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ രാജിവെച്ചെന്ന തരത്തിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ പൂർണ്ണമായും വ്യാജമാണെന്ന് ഇറാൻ സർക്കാർ വ്യക്തമാക്കി. പ്രസിഡന്റ് ഭരണഘടനാപരമായ ചുമതലകളിൽ പൂർണ്ണ ശ്രദ്ധാലുവാണെന്നും രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ ഒത്തൊരുമയോടെ നേരിടുമെന്നും ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു. ബാഹ്യമായ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇറാന്റെ ഭരണ സംവിധാനം ശക്തമായി മുന്നോട്ടു പോവുകയാണെന്നും അറിയിച്ചു.
1: പതിനാറാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി മുതിർന്ന കോൺഗ്രസ് വനിതാ നേതാവ് ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. ഷാനിമോൾക്ക് 99 വോട്ടും CPIയിലെ മുഹമ്മദ് മുഹസീന് 34 വോട്ടും ലഭിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ മുഖ്യ സൂത്രധാരനായ പ്രൊഫസർ PV കുൽക്കർണിയുടെ ഉടമസ്ഥതയിൽ ബീഡ് ജില്ലയിലെ ഷാഹുൽ നഗർ പ്രദേശത്തുള്ള 4-നില കെട്ടിടം നഗരസഭ ഭാഗികമായി പൊളിച്ചുമാറ്റി. നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചെന്നാരോപിച്ചാണ് ഈ നടപടി. സാമൂഹിക മാധ്യമമായ ടിക്ടോക്കിലെ തർക്കത്തെ തുടർന്ന് ഷാർജയിൽ മലയാളി യുവാവ് കുത്തേറ്റു മരിച്ചു. കണ്ണൂർ പഴയങ്ങാടി ഏഴോം നെരുവമ്പുറത്തെ ഇസ്മായിൽ പൊന്നനാണ് മരിച്ചത്. സംഭവത്തിൽ കൊല്ലം സ്വദേശിയായ മുഖ്യ പ്രതിയടക്കം നാലുപേരെ ഷാർജ പോലീസ് കസ്റ്റഡിയിലെടുത്തു. KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും അറസ്റ്റ് തടയണമെന്ന ആവശ്യം ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി. ഇന്ത്യ നേപ്പാൾ അതിർത്തി തർക്കങ്ങളിൽ ചൈനയുടെയും UK സഹായം തേടിയ നേപ്പാൾ പ്രധാനമന്ത്രി ബലേന്ദ്ര ഷായുടെ നടപടിയിൽ പ്രതികരിച്ച് ഇന്ത്യ. ഭൂതർക്കം പരിഹരിക്കാൻ ഉഭയകക്ഷി സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും വിഷയത്തിൽ മൂന്നാം കക്ഷിക്ക് ഒരു പങ്കുമില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. കണ്ണൂർ ജില്ലയിലെ ഉൾനാടൻ ജലാശയങ്ങളിൽ മുട്ടയിടൽ കാലയളവിൽ അനധികൃതമായി മീൻപിടുത്തം നടത്തുന്നതിനെതിരെ കർശന ജാഗ്രത പാലിക്കണമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. പ്രാദേശികമായി ഊത്തപ്പിടുത്തം എന്നറിയപ്പെടുന്ന ഇത്തരം പ്രവൃത്തികൾ മത്സ്യവംശനാശത്തിനും ജലജീവി വൈവിധ്യത്തിന്റെ ശോഷണത്തിനും കാരണമാകുന്നുവെന്ന് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ആർ ജുഗ്നു അറിയിച്ചു. ഇരിട്ടി താലൂക്കിൽ ഉൾപ്പെട്ട 11.9585 ഹെക്ടർ ഭൂമി പരിസ്ഥിതി ദുർബല പ്രദേശമായി വിജ്ഞാപനം ചെയ്ത് ഏറ്റെടുത്ത വനം വകുപ്പിന്റെ നടപടി EFL ട്രിബ്യൂണൽ ശരിവച്ചു. കണ്ണവം വനത്തിൽ നിന്നെത്തുന്ന കാട്ടാനകൾ സ്ഥിരമായി ജനവാസ മേഖലയിൽ എത്തി കാർഷിക വിളകൾ നശിപ്പിക്കുന്നത് പതിവായെന്ന് റിപ്പോർട്ടുകൾ. വിളകൾക്കും ജീവനും സംരക്ഷണമില്ലാത്ത അവസ്ഥയിലാണെന്ന് പ്രദേശവാസികൾ. ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഭൂനികുതി അടക്കാൻ കഴിയുന്നില്ലെന്ന പരാതി വ്യാപകം. പതിറ്റാണ്ടുകളായി കൈവശമുള്ള ഭൂമിക്ക് വില്ലേജ് ഓഫീസിൽ നികുതി സ്വീകരിക്കാത്തതിനാൽ സ്വന്തം പറമ്പിൽ അന്യരെപ്പോലെ കഴിയുകയാണ് ആയിരങ്ങൾ. നികുതി ഒടുക്കാത്തത് കാരണം സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ വരുമാന നഷ്ടവും ഉണ്ടാകുന്നു. കണ്ണൂർ സർവകലാശാലയുടെ പയ്യന്നൂർ ക്യാമ്പസിൽ കഴിഞ്ഞ വർഷം തുടങ്ങിയ സംഗീതത്തിലുള്ള 5 വർഷ ഇന്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം നിർത്തി. കുറഞ്ഞ വിദ്യാർത്ഥി പ്രവേശനവും സ്ഥിരം അധ്യാപകരില്ലാത്തതും ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം. മട്ടന്നൂർ നരയൻപാറ പ്രദേശങ്ങളിലെ സ്കൂൾ പരിസരങ്ങളിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ 1.8 കിലോഗ്രാം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചു. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അണ്ടർ 19 വിഭാഗം ഹൈ പെർഫോമൻസ് ക്യാമ്പ് തലശ്ശേരി കോണൂർ വയൽ ഗ്രൗണ്ടിൽ തുടങ്ങി. തെരഞ്ഞെടുക്കപ്പെട്ട 23 യുവതാരങ്ങളാണ് പങ്കെടുക്കുന്നത്. വനിതാ നേഷൻസ് കപ്പ് ഹോക്കിക്കുള്ള ഇന്ത്യൻ ടീമിനെ സലിമ ടിറ്റെ നയിക്കും. June 15 മുതൽ 21 വരെ ന്യൂസിലൻഡിലെ ഓക്സലൻഡിലാണ് ടൂർണമെന്റ്.
2: ആഴ്ച വൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
0: LDF സർക്കാരിന്റെ കാലത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ നല്ല പദ്ധതികൾ തുടരുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഖാദർ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉൾപ്പെടെ പെട്ടെന്നൊരു അഴിച്ചുപണി ഉദ്ദേശിക്കുന്നില്ല. എതിർപ്പുള്ളവയിൽ അക്കാദമിക് വിദഗ്ധരുമായി ചർച്ച നടത്തി ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും. കേരളത്തിന്റെ സാധ്യതകൾ മുൻനിർത്തി വികസന പദ്ധതികൾ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് 10,000 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ തുടങ്ങാൻ സർക്കാർ ഉദ്ദേശിക്കുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാൻ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് 27 ഏവിയേഷൻ പദ്ധതികൾ സർക്കാർ തയ്യാറാക്കിയതായും അദ്ദേഹം പറഞ്ഞു. സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശികൾക്കായി പോലീസ് നടത്തിയ തെരച്ചിലിൽ 300 പേർ കസ്റ്റഡിയിൽ. ഇവരിൽ 166 പേർ ബംഗ്ലാദേശികളാണ്. ഓപ്പറേഷൻ ഡെൽറ്റ എന്ന പേരിൽ ചൊവ്വാഴ്ച രാത്രി മുതൽ നടത്തിയ റെയ്ഡിലാണ് ഇവരെ പിടികൂടിയത്. 16 കേന്ദ്ര ധനകാര്യ കമ്മീഷൻ നഗരങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പ്രഖ്യാപിച്ച 66,100 കോടിയുടെ പദ്ധതിക്ക് കേരളത്തിലെ നഗരങ്ങൾക്ക് അർഹതയില്ല. 2011 സെൻസസ് അടിസ്ഥാനത്തിൽ 1,000,000 ജനസംഖ്യയുള്ള നഗരങ്ങൾക്ക് മാത്രമാണ് പദ്ധതിക്ക് അർഹത. കേരളം തന്നെ ഒറ്റ നഗരമായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിലെ കേരളത്തിന്റെ അർഹത കേന്ദ്രത്തെ ബോധ്യപ്പെടുത്താൻ ഊർജിതമായി ശ്രമിക്കണമെന്ന് ഡോക്ടർ KN ഹരിലാൽ അധ്യക്ഷനായ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് ഒഴിവു വന്ന രാജ്യസഭാ സീറ്റിലേക്ക് തമിഴക വെട്രി കഴകം മത്സരിക്കില്ല. TVK സഖ്യത്തിന്റെ ഭാഗമായ കോൺഗ്രസിന് രാജ്യസഭാ സീറ്റിൽ മത്സരിക്കാമെന്ന് മുഖ്യമന്ത്രി വിജയ് അറിയിച്ചു.
2: ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
3: സർഗജാലകങ്ങൾ തുറന്നിടാം. ശബ്ദവീച്ചുകൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: മട്ടന്നൂർ മധുസൂദനൻ തങ്ങൾ യു പി സ്കൂളിൽ വെച്ച് നടന്ന മട്ടന്നൂർ നഗരസഭ വിദ്യാലയങ്ങൾക്ക് ഏർപ്പെടുത്തിയ ശുചിത്വ വിദ്യാലയ പുരസ്കാര ചടങ്ങിന്റെ ശബ്ദലേഖനമാണ് ഇന്ന് റേഡിയോ എട്ട് സ്കൂളിലൂടെ കേൾക്കാൻ പോകുന്നത്. ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ കലക്ടർ ശ്രീ വിഷ്ണുരാജ് ഐ എ എസ്.
1: നിങ്ങൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കണോ? അല്ലേ, ഇതെന്താ പരിപാടി എന്നറിയാമോ? അറിയോ, നിങ്ങളുടെ സ്കൂളിന് അവാർഡ് തരുന്ന പരിപാടിയാണ്. നമ്മുടെ ചെയർമാൻ പറഞ്ഞ് കേട്ടിരുന്നോ? ഇല്ല, എല്ലാവരും ഓടി നടക്കായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഓടി നടക്കുന്ന കുട്ടികൾ ഇനിയും പഠിക്കാനായിട്ട് ശനിയാഴ്ച ദിവസവും ക്ലാസ് വയ്ക്കണം എന്നാണ് പറയുന്നത്. ശനിയാഴ്ച ക്ലാസ് ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടാ, ഇല്ലെങ്കിൽ വെക്കട്ടെ. ആ, ഇന്ന് എന്താ ദിവസം പ്രത്യേകത? മരം നട്ടോ നിങ്ങൾ? മരമൊക്കെ നട്ടോ? നിങ്ങൾക്ക് ഇവിടെ വെച്ചൊരു ഞാൻ മിഠായി തന്നു കഴിഞ്ഞാൽ മിഠായി കടലാസ് എന്താ ചെയ്യുക? എവിടെ ഇടും? വേസ്റ്റിലിടും. വീട്ടിൽ വെച്ച് മിഠായി തന്നാൽ എവിടെ ഇടും? എവിടെ ഇടും? ഹരിത കർമ്മസേന വരും, കൊണ്ടുപോകും. റോട്ടിൽ വെച്ച് തന്നാൽ മിഠായി തന്നാലോ? വീട്ടിൽ കൊണ്ടുപോകും. പക്ഷെ എന്നാലും നമ്മുടെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പുറത്ത് എന്താ അത്രയും കടലാസും ഇത്രയും സാധനങ്ങളൊക്കെ എടുക്കുന്നത്? അതെന്താ, നമ്മളെല്ലാവരും കഴിച്ചത് ഒന്ന് ഹരിത കർമ്മസേനയ്ക്ക് കൊടുക്കും, അല്ലെങ്കിൽ വേസ്റ്റ് ബിന്നിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെന്താ റോട്ടിൽ കിടക്കുന്നത്? അപ്പോൾ ആരൊക്കെ അങ്ങനെ ചെയ്യാത്തവരുണ്ടല്ലേ.

0: ഈ ഒരു മാറ്റം നമ്മളുടെ കുട്ടികൾക്കിടയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഇവിടുത്തെ വിദ്യാലയങ്ങളാണ്. നിങ്ങളുടെ ടീച്ചേഴ്സാണ്, നിങ്ങളുടെ ടീച്ചേഴ്സ് ലീഡ് ചെയ്യുന്ന വിദ്യാലയങ്ങളാണ്. ആ വിദ്യാലയങ്ങളുടെ പെർഫോമൻസിനെ വിലയിരുത്തിക്കൊണ്ടുള്ള ഈ ഒരു അവാർഡ് ദാന ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തായിട്ട് കഴിഞ്ഞാൽ എൻ്റെ സന്തോഷം രേഖപ്പെടുത്തിയിട്ട് അതോടൊപ്പം അത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കട്ടെ. വിജയികളായവർക്കും ഇതിൽ മുന്നിട്ടിറങ്ങിയവർക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരിക്കൽ കൂടി എന്നെ ഇവിടെ ക്ഷണിച്ചതിനെ പ്രിയപ്പെട്ട ചെയർമാൻ മട്ടന്നൂർ നഗരസഭ ശ്രീ എൻ ഷാജിദ് മാഷറെ ഹൃദയംഗമായി നന്ദി രേഖപ്പെടുത്തുന്നു.
1: മട്ടന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീ എൻ ഷാജിദ് മാഷറിന്റെ അധ്യക്ഷ ഭാഷണത്തിൽ നിന്ന്
2: നഗരസഭയിലെ 22 വിദ്യാലയങ്ങളെയും ചേർത്ത് നിർത്തുന്ന പ്രവർത്തനമാണ് നാളിതുവരെ മട്ടന്നൂർ നഗരസഭ നടത്തിയിട്ടുള്ളത്. രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഡൽഹിയിൽ വെച്ച് ഒരു ദേശീയ പുരസ്കാരം ഉൾപ്പെടെ നേടാൻ നമ്മളെ സഹായിച്ചതിൽ നമ്മുടെ നഗരസഭയിലെ വിദ്യാലയങ്ങളുടെ പങ്ക് ചെറുതല്ല. ആ വിദ്യാലയങ്ങളോട് നാം എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. നമ്മൾ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ 22 വിദ്യാലയങ്ങളിലും സമയബന്ധിതമായും കൃത്യമായും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. മാലിന്യം ഒരു പ്രശ്നമായി മാറാതെ ഈ നഗരസഭയെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള നല്ല ശ്രമങ്ങൾ നഗരസഭ നടത്തുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും നല്ല പിന്തുണയാണ് ഇതിനു വേണ്ടി നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്, പരിപാടികൾ പ്ലാൻ ചെയ്തത്. വിദ്യാലയങ്ങൾക്ക് അവാർഡ് നൽകുന്നതിലൂടെ എല്ലാ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികളിൽ ഒരു അവബോധം സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു. കുട്ടികളിലാണ് നമ്മുടെ പ്രതീക്ഷ. വഴിയിൽ മാലിന്യം വലിച്ചെറിയുന്ന ഒരു തലമുറയെ നേർവഴിയിലേക്ക് നയിക്കാൻ ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞില്ല. പക്ഷേ ഇനി വരുന്ന തലമുറ മാലിന്യങ്ങൾ വലിച്ചെറിയാത്ത, മാലിന്യ സംസ്കരണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു തലമുറയുണ്ടാവണം. അതാണ് നഗരസഭ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് വിദ്യാലയങ്ങളിലൂടെ കുട്ടികളിലൂടെ നമ്മുടെ മാലിന്യ ശുചിത്വ സംസ്കാരം വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത്. ആ ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള അവാർഡുകൾ പ്രഖ്യാപിച്ചത്. മറ്റു വിദ്യാലയങ്ങൾക്കും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തി ഭാവിയിൽ ഉന്നതമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം. ഹരിത പ്രതിജ്ഞ. എൻ്റെ ജന്മനാടായ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയും ശുചിത്വവും കാത്തുസൂക്ഷിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. മാലിന്യമുക്തവും സുന്ദരവുമായ ഒരു നാളേക്ക് വേണ്ടി ഞാൻ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുകയും പകരം പരിസ്ഥിതി സൗഹൃദമായ വസ്തുക്കൾ മാത്രം ഉപയോഗിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുകയും ചെയ്യും. എൻ്റെ വീട്ടിലും എൻ്റെ വിദ്യാലയത്തിലും ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ജൈവമെന്നും അജൈവമെന്നും ഉറവിടത്തിൽ തന്നെ വേർതിരിച്ച് കൃത്യമായി സംസ്കരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. പ്രകൃതിയുടെ മേലുള്ള ആഘാതം പരിമിതപ്പെടുത്താൻ ഞാൻ ശ്രമിക്കും. എൻ്റെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗവും കുറക്കാൻ ശ്രമിക്കും. എൻ്റെ വിദ്യാലയ പരിസരവും ക്ലാസ് മുറികളും എപ്പോഴും വൃത്തിയായും ശുചിയായും നിലനിർത്താൻ ഞാൻ മുന്നിട്ടിറങ്ങും. നമ്മുടെ നാടിനെ ശുചിയായി സൂക്ഷിക്കുന്ന ഹരിതകർമ്മസേനയോടും മറ്റ് സംവിധാനങ്ങളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും. ചെറിയ തുടക്കങ്ങൾക്ക് വലിയ മാറ്റം കൊണ്ടുവരാനാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ വിദ്യാലയത്തെ ഒരു ഹരിത വിദ്യാലയവും അതുവഴി മാലിന്യമുക്ത കേരളവും സൃഷ്ടിക്കാൻ ഞാൻ എപ്പോഴും പ്രയത്നിക്കും. പ്രതിജ്ഞ

0: പ്രതിജ്ഞ
1: പ്രതിജ്ഞ
2: മട്ടന്നൂർ നഗരസഭാ സെക്രട്ടറി ശ്രീ പി എൻ അനീഷിന്റെ സ്വാഗത ഭാഷണത്തിൽ നിന്ന്.
3: നമ്മുടെ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം മാലിന്യ സംസ്കരണ രംഗത്തും ശുചിത്വ രംഗത്തും നിർണായകമായിട്ടുള്ള പല നേട്ടങ്ങളും പല മുന്നേറ്റങ്ങളും നടത്താൻ സാധിച്ച ഒരു നഗരസഭയാണ്. കേവലം 54 കിലോമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നമ്മുടെ മുനിസിപ്പാലിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ജൈവ മാലിന്യങ്ങളും അതേപോലെ തന്നെ അജൈവ മാലിന്യങ്ങളും ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിക്കുന്നതിന് നിലവിൽ നമ്മുടെ നഗരസഭയ്ക്ക് സാധിക്കുന്നുണ്ട്. നമുക്ക് അജൈവ മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് 2 MCFs, 1 RRF, അതേപോലെ തന്നെ 112 mini MCFs, 196 bottle booths, അതേപോലെ തന്നെ 7 container MCFs, അതേപോലെ തന്നെ വിറ്റ് പേപ്പർ ബോക്സ് എന്ന രീതിയിൽ 9 എണ്ണം, എല്ലാ സ്കൂളിലും പെൻ ബോക്സുകൾ, അതേപോലെ തന്നെ കളക്ടേഴ്സ് അച്ച് സ്കൂളിൻ്റെ പരിപാടിയുടെ ഭാഗമായിട്ട് എല്ലാ സ്കൂളിലും വിവിധ തരത്തിലുള്ള ബോക്സുകൾ, ഇതെല്ലാം നമ്മൾ അജൈവ മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടി നമ്മുടെ നഗരസഭാ പരിധിയിൽ നൽകിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് ജൈവ മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടിയും എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും നമ്മൾ റിം കമ്പോസ്റ്റ് പോലെയുള്ള എന്തെങ്കിലും ഒരു ഉപാധി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു വിൻഡ്രോ കമ്പോസ്റ്റിംഗ് യൂണിറ്റും പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിൽ സാനിറ്ററി മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയുള്ള ഇൻസിനേറ്ററുകളും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് അവർക്ക് സാനിറ്ററി മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടി ആക്രി ആപ്പുമായിട്ട് കൈകോർത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളും ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം നിലവിൽ നമ്മുടെ നഗരസഭയ്ക്ക് സാധിക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മാലിന്യ സംസ്കരണ ശുചിത്വ മേഖലയിൽ മികച്ച രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന വിദ്യാലയങ്ങളെ കണ്ടെത്തി പുരസ്കാരം നൽകി ആദരിക്കുന്നതിന് വേണ്ടി നഗരസഭ തീരുമാനിച്ചതും 2025-26 വർഷത്തിൽ ഏറ്റവും നല്ല രീതിയിൽ മാലിന്യ സംസ്കരണ മേഖലയിൽ, ശുചിത്വ മേഖലയിൽ, അതേപോലെ തന്നെ ഹരിത വിദ്യാലയം എന്ന രീതിയിൽ മികച്ച മുന്നേറ്റമുണ്ടാക്കിയ വിദ്യാലയങ്ങളെ കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മുടെ നഗരസഭ ആരോഗ്യ വിഭാഗം അതേപോലെ തന്നെ ശുചിത്വ മിഷൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു പരിശോധന നടത്തുകയും അങ്ങനെയാണ് നമ്മൾ ആ വർഷത്തെ മികച്ച വിദ്യാലയങ്ങളെ കണ്ടെത്തിയിട്ടുള്ളത്. ഈ പുരസ്കാരം കിട്ടിയ വിദ്യാലയങ്ങൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ നൽകുന്നതോടൊപ്പം നമ്മുടെ നഗരസഭയിലെ പോലെ ഗവൺമെൻറ് വിദ്യാലയങ്ങളുണ്ട്, എയ്ഡഡ് ഉണ്ട്, അൺഎയ്ഡ് ഉണ്ട്. നമ്മളൊരു വ്യത്യാസവും വരുത്താതെ എല്ലാ വിദ്യാലയങ്ങളെയും ഒരുപോലെ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നമ്മൾ പങ്കാളിയാക്കുന്നത്. നഗരസഭയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുമോ ഈ വിദ്യാലയങ്ങളുടെ മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക്, ആ വിദ്യാലയങ്ങളെ ഹരിതാപമാക്കുന്നതിന്, അതെല്ലാം ചെയ്യുന്നതിന് വേണ്ടി അത് അൺഎയ്ഡഡ് ആയിക്കോട്ടെ, എയ്ഡഡ് ആയിക്കോട്ടെ, നമ്മുടെ വിദ്യാലയങ്ങളായിക്കോട്ടെ, ഒരു വ്യത്യാസമില്ലാത്ത തരത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം അവാർഡുകളെ പരിഗണിക്കുമ്പോഴും നമ്മൾ അങ്ങനെ ഒരു വ്യത്യാസം കാണിച്ചിട്ടില്ല. എല്ലാ വിദ്യാലയങ്ങളെയും പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു അവാർഡുകളെ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഈ 5 June പരിസ്ഥിതിൻ്റെ തന്നെ ഇത്ര ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിട്ട് വിദ്യാലയങ്ങളെ അനുമോദിക്കാൻ സാധിച്ചതിൽ നഗരസഭയ്ക്ക് സന്തോഷമുണ്ട്.
4: സ്നേഹമുള്ളവരെ, നഗരസഭയിലെ 22 സ്കൂളുകളിൽ ശുചിത്വ മിഷൻ്റെയും നഗരസഭയിലെയും ജീവനക്കാർ നടത്തിയ പ്രത്യേകം തയ്യാറാക്കിയ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും LP UP വിഭാഗത്തിലും 1, 2, 3 സ്ഥാനങ്ങളിൽ സ്കൂളുകളെ തിരഞ്ഞെടുത്തത്. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1st place ലഭിച്ച് ശുചിത്വ വിദ്യാലയമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളാണ്. 4000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂളും പരിസരവും വൃത്തിയും ശുചിത്വമുള്ളതുമായി നിലനിർത്തുന്നതിൽ അശ്രാന്തമായ പരിശ്രമമാണ് അവിടുത്തെ മാനേജ്മെൻറ്റും സ്റ്റാഫും വിദ്യാർത്ഥികളും നടത്തി വരുന്നത്. അഭിനന്ദനങ്ങൾ. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 2nd place നേടിയിരിക്കുന്നത് ശ്രീശങ്കര വിദ്യാപീഠം. അഭിനന്ദനങ്ങൾ. LP UP വിഭാഗം സ്കൂളുകളിൽ നിന്ന് 1st place നേടിയിരിക്കുന്നത് പഴശ്ശി ഈസ്റ്റ് LP സ്കൂൾ. ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിൽ ശുചിത്വത്തിൻ്റെയും മാലിന്യ സംസ്കരണത്തിൻ്റെയും അവബോധം വളർത്തി ഒരു പുതിയ തലമുറയിൽ തന്നെ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പഴശ്ശി ഈസ്റ്റ് LP സ്കൂളിനാണ് LP UP വിഭാഗത്തിൽ 1st place. അഭിനന്ദനങ്ങൾ. എൽ പി യു പി വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത്. പൊതുവിദ്യാലയങ്ങൾക്ക് മഹത്തായ മാതൃക സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മട്ടന്നൂരിൻ്റെ സ്വന്തം മധുസൂദനൻ തങ്ങൾ സ്മാരക ഗവൺമെൻറ് യു പി സ്കൂളാണ്. നിരവധി കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ കുട്ടികളുടെ മനോഭാവ മാറ്റത്തിലൂടെ പുതിയൊരു തലമുറയിൽ ശുചിത്വത്തിൻ്റെയും മാലിന്യ സംസ്കരണത്തിൻ്റെയും അവബോധം സൃഷ്ടിക്കുന്ന മധുസൂദനൻ തങ്ങൾ സ്മാരക ഗവൺമെൻറ് യു പി സ്കൂളിന് അഭിനന്ദനങ്ങൾ. എൽ പി യു പി വിഭാഗത്തിൽ മൂന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് അയ്യല്ലൂർ എൽ പി സ്കൂൾ. പുനരുപയോഗത്തിൻ്റെ മാതൃകകൾ കുട്ടികളിൽ പഠിപ്പിച്ച് ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്ത് മാതൃക സൃഷ്ടിക്കുന്ന അയ്യല്ലൂർ എൽ പി സ്കൂളിന് അഭിനന്ദനങ്ങൾ.

0: ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ശ്രീ സുനിൽകുമാർ കെ എം.
1: നമ്മുടെ കഴിഞ്ഞ വർഷം രാജ്യവ്യാപകമായി നടന്ന സ്വച്ഛ സർവേക്ഷൻ എന്ന സർവേയിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ച് സ്വച്ഛ ഷെഹർ അവാർഡ് ലഭ്യമാക്കിയ ഒരു മുനിസിപ്പാലിറ്റിയാണ് മട്ടന്നൂർ മുനിസിപ്പാലിറ്റി. അതുപോലെ തന്നെ അതിലെ ഏറ്റവും പ്രധാന നഗരസഭയുടെ പ്രവർത്തനങ്ങളുടെ ഒരു ഏകോപനം, അതുപോലെ അതിൻ്റെ സുത്യർഹമായ പ്രവർത്തനങ്ങളാണ്. ഒപ്പം തന്നെ നമ്മുടെ പുതിയ തലമുറ, വളർന്നു വരുന്ന തലമുറയിലെല്ലാം തന്നെ കൃത്യമായൊരു ദിശാബോധം നൽകുന്നതിനും മാലിന്യ സംസ്കരണത്തിലും വ്യക്തിജീവിതത്തിലും തന്നെ എല്ലാവിധ നന്മകളും ഉണ്ടാകുന്നതിനും അതുപോലെ മാലിന്യ സംസ്കരണത്തിൽ കൃത്യമായിട്ടുള്ള അവബോധം ഉണ്ടാകുന്നതിനും നടത്തുന്ന പ്രവർത്തനങ്ങളാണ് മട്ടന്നൂർ നഗരസഭ ഏറ്റെടുത്ത് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, കഴിഞ്ഞ വർഷം മികച്ച വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ്, ഹരിതസേന ഇക്കോ സെൻസ് സ്കോളർഷിപ്പ് 75 വിദ്യാർത്ഥികൾക്ക് നൽകുന്നതിന് വേണ്ടി നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ എല്ലാം തന്നെ എല്ലാവിധ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടത്തുന്ന നഗരസഭയ്ക്ക് ഒരു മികച്ച ഒരു പൊൻതൂവൽ എന്നുള്ള മികച്ച പ്രവർത്തനം എന്നുള്ള രീതിയിൽ എല്ലാ സ്കൂളുകളിലും പരിശോധന നടത്തുകയും അതിലേറ്റവും മികച്ച സ്കൂളുകളെ തിരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രവർത്തനത്തിന് എല്ലാവിധ ശുചിത്വ മിഷന്റെ ഭാഗമായിട്ട് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്.
0: റിട്ടയർഡ് ക്ലീൻ സിറ്റി മാനേജർ മട്ടന്നൂർ നഗരസഭ ശ്രീ കുഞ്ഞിരാമൻ കെ കെ.
2: മട്ടന്നൂർ നഗരസഭയിലെ 22 വിദ്യാലയങ്ങളിലും ശുചിത്വ പരിപാലനത്തിൽ കുട്ടികൾക്ക് മാതൃകാപരമായ ഒട്ടനവധി സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും അതുവഴി എല്ലാ വിദ്യാലയങ്ങളുടെയും മാലിന്യ പരിപാലന രംഗത്തെ മെച്ചപ്പെട്ട രീതിയിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നഗരസഭാ ഭരണസമിതിയും അതുപോലെ തന്നെ നഗരസഭാ ആരോഗ്യ വിഭാഗവും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നടത്തി വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷവും നഗരസഭ ശുചിത്വ വിദ്യാലയ പരിശോധന നടത്തുകയും ഏതാനും വിദ്യാലയങ്ങൾക്ക് ശുചിത്വ അവാർഡും അതുപോലെ തന്നെ പാരിതോഷികവും നൽകുകയുണ്ടായി. ഇതൊരു തുടർ പ്രവർത്തനം എന്ന രീതിയിലാണ് 2025-26 വർഷവും നഗരസഭ പരിധിയിലെ എല്ലാ വിദ്യാലയങ്ങളുടെയും ശുചിത്വ പരിപാലനവും അതുപോലെ തന്നെ പൊതുശുചിത്വവും പരിശോധനാ വിധേയമാക്കിയത്. ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാ വിദ്യാലയങ്ങളിലും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. ഇതിനുവേണ്ടി സ്കൂൾ മാനേജർമാരും അതുപോലെ തന്നെ പ്രധാനാധ്യാപകർ ഉൾപ്പെടെയുള്ള അധ്യാപകരും പ്രത്യേകിച്ചും ശുചിത്വ നോഡൽ ഓഫീസർമാരായി തിരഞ്ഞെടുക്കപ്പെട്ട അധ്യാപകരും അഹോരാത്രം പ്രയത്നിച്ചിട്ടുണ്ട്. കൂടാതെ സന്നദ്ധരായ വിദ്യാർത്ഥികളെയാണ് എല്ലാ വിദ്യാലയങ്ങളും കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇതേ രീതിയിലുള്ള പ്രവർത്തനം മാതൃകാപരമായ രീതിയിൽ നടത്തിയതിൽ കൂടിയാണ് ഒരുപക്ഷെ കഴിഞ്ഞ വർഷത്തെ സ്വച്ഛ സർവേക്ഷണിൽ ദേശീയ തലത്തിൽ 53 സ്ഥാനം കരസ്ഥമാക്കാൻ വേണ്ടി നഗരസഭയെ സഹായിച്ചിട്ടുള്ളത്. വരും വർഷങ്ങളിലും നമ്മുടെ നഗരസഭയെ മാതൃകാപരമായ രീതിയിൽ മാലിന്യ പരിപാലന രംഗത്ത് നിലനിർത്തുവാൻ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും വളർന്നു വരുന്ന തലമുറയിൽ മാലിന്യ പരിപാലന ശീലങ്ങൾ വളർത്തിയെടുത്തുകൊണ്ട് വലിച്ചെറിയപ്പെടാത്ത മനസ്സുകളുടെ ഉടമകളാക്കി മാറ്റിയെടുത്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെയും സർവോപരി നമ്മുടെ രാജ്യത്തെയും മാലിന്യമുക്തമാക്കി തീർക്കുവാൻ നമുക്കൊത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഇവിടെ സംഘടിപ്പിച്ച ചടങ്ങിന് എല്ലാവിധ ആശംസകളും.
0: കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ കോർഡിനേറ്റർ ശ്രീമതി അപർണ.
3: നേരത്തെ സാറ് ചോദിച്ചപ്പോ ഇവിടെയുള്ള കുട്ടികൾ പറയുണ്ടായി, സ്കൂളിൽ നിന്ന് മിഠായി കഴിച്ചാല് അത് കവറ് ഡസ്റ്റ്ബിന്നിലാണ് ഇടുന്നത് എന്ന്, അതുപോലെ വഴിയിൽ നിന്ന് കഴിക്കുകയാണെങ്കിൽ അത് വീട്ടിലേക്ക് കൊണ്ടുപോകും, എന്നിട്ട് വീട്ടിലെ മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുമ്പോൾ ആ മാലിന്യവും കൈമാറും എന്നുള്ളത്. അപ്പോൾ വലിച്ചെറിയൽ വളരെ വലിയൊരു ഭീഷണിയായിട്ട് നേരിടുന്ന ഒരു കാലത്ത് ഈ ഒരു ചെറിയ പ്രായത്തിൽ കൃത്യമായിട്ട് നമ്മുടെ ഉണ്ടാക്കുന്ന മാലിന്യം എന്ത് ചെയ്യണം, എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് അറിയാം എന്നുള്ളത് വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മാലിന്യമുക്തമായിട്ടുള്ള നമ്മുടെ നാടിനു വേണ്ടി, ഈ പരിസ്ഥിതിക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്.
0: മട്ടന്നൂർ മധുസൂദനൻ തങ്ങൾ യു പി സ്കൂളിൽ വെച്ച് നടന്ന മട്ടന്നൂർ നഗരസഭ വിദ്യാലയങ്ങൾക്ക് ഏർപ്പെടുത്തിയ ശുചിത്വ വിദ്യാലയ പുരസ്കാര ചടങ്ങിന്റെ ശബ്ദലേഖനമാണ് ഇന്ന് റേഡിയോ എട്ട് സ്കൂളിലൂടെ കൂട്ടുകാർ ഇപ്പോൾ കേട്ടത്.

കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0.

ചാരുകസേല. പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

0: അശ്വിനി,
1: ഓ
0: നിനക്കെന്തൊരു ഉഷാറില്ലാത്ത? സ്കൂളെല്ലാം തുറന്നോണ്ടാ?
1: ഉഷാറ് കേടനൊന്നും ഒരു കുറവുമില്ല സുരീച്ചി.
0: പക്ഷെ ഇന്നെ കാണുമ്പോ അങ്ങനെയല്ലല്ലോ, ഒരു ഭയങ്കര ഒരു ക്ഷീണമായിട്ട്. അയ്യോ, കാണുമ്പോ എന്തോ ഒരു സുഖമില്ലായ്മ തോന്നുന്നു.
1: അതന്നെ ആനും പറഞ്ഞ.
0: എന്തെന്ന്?
1: സുഖമില്ലായ്മ കടന്നു ഇല്ലാന്ന്.
0: അപ്പൊ സുഖമുണ്ട്.
1: ഏത് സുഖം ഉദ്ദേശിച്ച്?
0: സുഖമല്ല, സുഖമുണ്ടോന്ന്.
1: സുഖം?
0: ആ
1: സുഖമുണ്ട്, സുഖമുണ്ട്.
0: സ്കൂള് തുറന്നില്ലേ?
1: തുറന്നു. അല്ലപ്പാ, അതിനിപ്പാ അടക്കല്.
0: അതെന്താ അടക്കാണ്ട് രണ്ടു മാസം മുന്നേ എന്തിനാ കുട്ടികൾക്ക് ലീവ് കൊടുത്തിന്?
1: കുട്ടിയൊക്കെയല്ലേ അവധി കൊടുത്തിട്ടുള്ളൂ. മാഷന്മാർക്ക് ഇപ്പൊ സ്കൂളില് പരിപാടിയും കാര്യങ്ങളും തന്നെ അല്ലേ.
0: നീ എന്നാ അശ്വിനി പറയുന്നേ? കുട്ടികൾക്ക് അവധി, അവർക്ക് ഡാൻസ് ക്ലാസ്, അതുപോലെ മ്യൂസിക് ക്ലാസ്, ചിത്രരചന ക്ലാസ്, അവർക്ക് ഇതേപോലെ ഒരേ ഒരേ പോക്ക് തന്നെയല്ലേ. മാഷന്മാരെ പോലെ തന്നെയാ വരും.
1: പിന്നെ ഒരു അഞ്ചാറ് ടൂറ്.
0: അത് പോയിട്ടില്ലെങ്കിൽ പിന്നെ ഒരു എൻജോയ്മെന്റ് ഉണ്ടാടോ? ഇവര് പോണ്ടേ. പിന്നെ ഒരു ക്യാമ്പ് എന്നല്ല മറ്റേ ഇങ്ങനെ നിർക്കർക്ക് തുള്ളുന്ന ഒരു പരിപാടിയെല്ലാം ഉണ്ടല്ലോ.
1: സ്കൂൾ അടച്ചു എന്ന് പറയുന്ന രണ്ടു മാസം എപ്പോ ഇവർക്ക് പരിപാടി തന്നെയല്ലേ.
0: അതെ, അതെല്ലാം നമ്മളെ പണ്ടത്തെ കുട്ടിക്കാലം. ഓർമ്മയുണ്ട് എനിക്ക്?
1: ഓർമ്മയുണ്ട്. പക്ഷെ നിങ്ങൾ അത്ര ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ ഓർമ്മയില്ല.
0: അതേ,
1: അല്ല നമ്മള് തമ്മിലൊരു 10 വയസ്സിന്റെ വ്യത്യാസമുണ്ടേ.
0: അശ്വിനി, എല്ലാരും കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കും എനിക്ക് വലിയ വയസ്സാണ്, നീ കൊറേ കാലമായി തുടങ്ങിയിട്ട്. സത്യം പറഞ്ഞാൽ നീ ഞാൻ തമ്മിൽ 5 വയസ്സിന്റെ വ്യത്യാസമുള്ളൊന്ന് ലോകമെമ്പാടും അറിയപ്പെട്ടോട്ടെ.
1: ബാക്കിയുള്ള കണക്കാരെ പറയാ.
0: നിന്നേക്കാളും 5 വയസ്സേ എനിക്ക് കുറവുള്ളൂ.
1: ആ ഇപ്പൊ എല്ലാവർക്കും തിരിഞ്ഞിട്ടുണ്ടാവും.
0: സോറി സോറി, നിന്നേക്കാളും 5 വയസ്സ് കൂടുതലേ എനിക്കുള്ളൂ.
1: ഇപ്പൊ പ്രത്യേകിച്ചും തിരിഞ്ഞിട്ടുണ്ടാവും. അല്ലം പോട്ട്, നിങ്ങളെ കുട്ടിക്കാലം പറയടോ. ആ കുട്ടിക്കാലത്തിനെ പറ്റി അനക്കും അറിയണല്ലോ.
0: കുട്ടിക്കാലം എന്ന് പറയുമ്പോ 2 മാസം പൂട്ടിയാല് ഒരു കളിയാന്ന് മോളെ. അതൊരു 1.5 കളിയായിരിക്കും.
1: ഒറ്റക്കളി കളിക്കുള്ളൂ?
0: ഒറ്റക്കളിയല്ല, കൊറേ പേരുണ്ടാവും കളിക്കേ, ഒറ്റക്ക് മാത്രല്ല.
1: ആ എന്തെല്ലാം കളിയാ കളിക്കല്?
0: കക്ക് കളി, ഒളിച്ചുമ്പൊത്ത് കളി, കാക്കക്കളി, കൊത്തം കല്ല് കളി, എന്തൊക്കെ കളികളുണ്ട്.
1: അണ്ടിമാങ്ങ പൊറുക്കാന്ന് പോക്കില്ല?
0: നമ്മൾ അണ്ടിമാങ്ങയില്ലേ, മൂത്തിറ്റാമ്പും പഴുത്തിറ്റാമ്പും എല്ലാം പൊറുക്കും. മാവും മേല് കല്ലെറിഞ്ഞിട്ട് അതൊരു മത്സരം പോലെയേനു.
1: ഞാൻ ഈ മാങ്ങ അണ്ടി എന്ന് പറഞ്ഞത് മാങ്ങയും അണ്ടിയും പൊറുക്കലുണ്ടോന്നാ?
0: പെർത്തിക്ക മാങ്ങയെ നീ പറഞ്ഞേ.
1: ആ
0: എടോ, അതെല്ലാം ഇല്ലേ, ഒരുപാട് പെറുക്കാൻ പോയിട്ടുണ്ട്. എന്നിട്ടാ നമ്മള് വിഷുവിന് കമ്പിത്തിരിയും പൊട്ടാസൊക്കെ വാങ്ങല്. അതൊരു കാലം. നിന്റെ കുട്ടിക്കാലം എങ്ങനെയാ?
1: അല്ല, നമ്മളിപ്പോ കുട്ടിക്കാലം പറയാനാണോ ചാരുകസേരന്റെ കഥ പറയാനാണോ വന്നത്?
0: ഓ അത് പറഞ്ഞ ശരിയാ. നീ സ്കൂൾ ഓർക്കുന്ന കാര്യം എടുത്തിട്ടുണ്ടല്ലേ.
1: അല്ല, 2 മാസങ്ങൾ അർമാദിച്ചു വരുമ്പോ എങ്ങനെയായിരിക്കും അവസ്ഥ?
0: എല്ലാ കുട്ടികളും കലാകാരന്മാരായിട്ടുണ്ടാവും.
1: അന്നേരം വെക്കേഷന് ഈ ചിത്രം വരേന്റെയും ഡാൻസിന്റെയും പാട്ടിന്റെ എല്ലാം ക്ലാസ് ഉണ്ടാവും?
0: ഏ അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചേ. ഈ നമ്മൾ കളിച്ചിട്ട് ഓരോരുത്തരുടെ കാലിന്റെ മുട്ടിനും കൈയിന്റെ മുട്ടിനും എല്ലാം കലയുണ്ടാവൂലോ വീണിറ്റ്.
1: ഓ
0: കലാകാരന്മാര്, അതന്നെ. സ്കൂൾ ഓർക്കുമ്പോ എല്ലാരും കലാകാരന്മാരായി.
1: എന്തായാലും നമുക്കിതിടെ തൽക്കാലം നിർത്താം. അമിനിത്തിയും കരുണേട്ടനും കൂടി ആ കഥയെല്ലാം പറഞ്ഞോട്ടെ. നമ്മള് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു കാട് കയറിയില്ലേ.
0: അതെ, നമുക്ക് സമയം ഏകദേശം ആയിട്ടുണ്ടല്ലേ.
1: സമയം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്.
0: കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചാരു കസേരയില് ഇന്നത്തെ ഏത് കഥയാന്ന് അറിയാൻ പോവണ്ടേ?
1: പോണം.
0: ആ എന്നാവാ. മാഷേ,
2: ഇത്ര വൈകി പോയ രണ്ടുപേരും
1: കഥ പറഞ്ഞിട്ട്. മാഷേ,
2: കഥ പറഞ്ഞോ? കഥ പറയണ്ടല്ലോ.
1: അല്ല, അത് പറയണം. ജീവിതാനുഭവം പറഞ്ഞതാ, ഒരു 50 കൊല്ലം മുന്നേ ഉള്ളത്.
2: ആർക്കാണ് ഈ വലിയ അനുഭവങ്ങളുള്ള അവര്?
1: പിന്നാരാ
0: മാഷേ, എന്റെ പക്വതയും ബുദ്ധിയും ഒക്കെ കണ്ടിട്ട്
2: അങ്ങനെ കരുതാം. അപ്പൊ എന്ത് കഥയാണ് അശ്വിനി പറയുന്നത്?
1: സ്കൂള് പൂട്ടിട്ടാകുമ്പോ മാങ്ങ പൊറുക്കിയതും പടക്കം പൊടിച്ചതും ഇതെല്ലാന്ന് പറയുന്നു.
0: പണ്ടത്തെ പോലെയൊന്നും അല്ലല്ലോ ഇപ്പൊ ഉള്ളത്. ഇപ്പൊ എല്ലാം മാറിയില്ലേ. ഇവർക്കൊന്നും കളിക്കാനുള്ള സമയമില്ല. നമുക്ക് ആ സമയത്ത് ഒരുപാട് കളിക്കാൻ കൂട്ടുകാരുണ്ടായിരുന്നു, കളിക്കാൻ പുറത്തേക്ക് പോവാറുണ്ടായിരുന്നു.
2: മാത്രല്ല, അന്നത്തെ വിദ്യാർത്ഥി അധ്യാപക ബന്ധം ഇന്നത്തെ പോലെ ആയിരുന്നു?
0: അല്ല,
1: മുട്ടുവർക്കൂലേ മാഷിമാരെ കണ്ടാൽ?
0: വെറുക്കല് മാത്ര അശ്വിനി, നനയൂലേ.
1: നിങ്ങൾ എത്രോട്ടം നനഞ്ഞിന്?
0: ഞാൻ നനഞ്ഞ കാര്യമല്ല പറയുന്നത്, നിന്റെ കാര്യം പറയാണ്ട് പോകുന്ന ശരിയില്ലല്ലോ ചോദിച്ചിട്ടാ ഞാൻ എടുത്തു പറഞ്ഞത്.
2: ഏതായാലും നമുക്ക് അധ്യാപകരെ വലിയ ബഹുമാനവും ഭയൊക്കെ ആയിരുന്നു അല്ലേ. ഇന്നോ?
1: ഇന്ന് നേരെ തിരിച്ചല്ലേ മാഷേ.
2: എങ്ങനെയത്?
1: തോളക്കൈയിട്ട് നടക്കൂല്ലേ ജിയ?
0: അത് മാത്രാന്നോ? കുട്ടികളെ പേടിച്ചിട്ട് മാഷന്മാർക്ക് ക്ലാസ് തന്നെ പോവാൻ പേടിയല്ലേ.
2: അതെ, പുതിയ കാലം അങ്ങനെയൊക്കെയാണ്.
1: മാഷമ്മക്ക് കഥയിലേക്ക് പോകണ്ടേ?
2: എന്താണ് ഇന്നത്തെ വിഷയം? നമുക്ക് നല്ലൊരു ഈ ഗുരു ശിഷ്യന്റെ കഥ പറഞ്ഞാലോ. ഒരുപാട് ഗുരുശിഷ്യന്മാരുടെ കഥയുണ്ട് ചരിത്രത്തിലും പുരാണത്തിലും ഒക്കെ
1: അല്ലേ.
2: പണ്ടുകാലത്തെ ഗുരുകുലം ഗുരുവിന്റെ വീട്ടിൽ വെച്ചാണ് ശിഷ്യന്മാർ അഭ്യസിക്കുക. ഇന്ന് അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഗുരുദക്ഷിണയെക്കുറിച്ച് അല്ലേ, ഗുരുസങ്കല്പം, വിദ്യാസങ്കല്പം, ശിഷ്യന്മാരുടെ സ്വഭാവങ്ങൾ, അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പം അങ്ങനെയല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഏത് കാലമാണ് നല്ലത് എന്നുള്ളത് തർക്ക വിഷയമാണ്. പുതിയ തലമുറ ഒരിക്കലും പഴയ കാലത്തെ രീതി തിരിച്ചു വരാൻ ആഗ്രഹിക്കില്ല. നമുക്കും അത് ആഗ്രഹിക്കണ്ട, അതങ്ങനെ നിൽക്കട്ടെ. പക്ഷേ പുരാണത്തിലും ചരിത്രത്തിലും അങ്ങനെ ഒരുപാട് ഗുരു ശിഷ്യന്മാരുടെ കഥകൾ നമുക്കറിയാം. ഉദാഹരണം പറഞ്ഞാൽ
1: ദ്രോണര്
2: ഒരുപാട് ശിഷ്യന്മാരുടെ ഗുരുക്കളാണല്ലേ, കൗരവരുടെയും
1: പാണ്ഡവരുടെയും.
2: പിന്നെ സാന്ദീപനിയുണ്ട്, ഗർഗാചാര്യരുണ്ട്, ഒരുപാട് ശ്രീകൃഷ്ണന്റെ ഗുരു അല്ലെ, ഇങ്ങനെ വസിഷ്ഠൻ വിശ്വാമിത്രൻ, എല്ലാം ഗുരുക്കളാണ്. ഗുരുമുഖത്ത് നിന്നാണ് കാര്യങ്ങളൊക്കെ പഠിക്കാം. നമ്മൾ പുരാണത്തിൽ നിന്ന് ചരിത്രത്തിലേക്ക് വന്നാൽ അവിടെ ഒരു ഗുരുണ്ട്. ആ ഗുരുവിന്റെ പേര് പ്രഭാകര ഗുരുവാണ്, പ്രഭാകര കവി എന്ന് പറയും. പ്രഭാകര കവി, പ്രഭാകര ഗുരു എന്ന പേരിൽ ഒരുപാട് പേരുണ്ട്. മീമാംസകനായ, അതായത് വ്യാകരണങ്ങളൊക്കെ ചമച്ച ഒരു അദ്ദേഹമുണ്ട്. നമുക്ക് പ്രഭാകര കവിയെ കുറിച്ച് പറയാം. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രീകൃഷ്ണ വിലാസ കാവ്യം എന്ന ഒരേ ഒരു കാവ്യം രചിച്ച ഒരു കവിയാണ് പ്രഭാകരൻ. നമുക്ക് പ്രഭാകരന്റെ ജീവിതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ വിലാസ കാവ്യത്തെക്കുറിച്ചോ അല്ല പറയുന്നത്. നമ്മൾ കുട്ടിക്കാലത്തെ വിദ്യാലയവും ഇന്നത്തെ വിദ്യാലയത്തിൻ്റെ ഒരു താരതമ്യം നടത്തിയത് കൊണ്ട് മാത്രം അവിടെ പറയണം. ഈ ശ്രീകൃഷ്ണ വിലാസ കാവ്യം ഒരുപക്ഷെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഉണ്ടാകപ്പെട്ട ഒരു കൃതിയാണ്. നമ്മുടെ മഹാകവി കാളിദാസന് പോലും അതിൻ്റെ ഒരു സമസ്യ പൂരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ആ കാവ്യം ഭാഗികമായി തീർന്നുപോയി, പകുതിക്ക് വെച്ച് നിന്നുപോയി. അതിനൊരു കാരണമുണ്ട്. ശ്രീകൃഷ്ണവിലാസത്തിൽ 12-ാമത്തെ സർഗം പൂർത്തിയാകും മുൻപ് കവി മരിച്ചുപോയി. ആ മരണത്തിന്റെ കഥയാണ് നമ്മളിവിടെ പറയുക. അതിൽ അവസാനം ഇങ്ങനെയാണ്, പശുപ്രിയെ കൊങ്കണ ഭൂവിഭാഗാൻ എന്ന ഒരു ശ്ലോകത്തിൽ അർദ്ധവിരാമത്തിൽ അവിടെ അവസാനിച്ചു പോയി. ഇത് 66-ാമത്തെ ശ്ലോകമാണ്, അദ്ദേഹം ഒറ്റ ഒടുവിൽ എഴുതിയ ശ്ലോകം. അപ്പൊ അവിടെ തീർന്നിട്ടില്ല എന്ന് വ്യക്തമാണ് ആ കാവ്യം. കാരണം ശ്രീകൃഷ്ണ വിലാസ കാവ്യം ആരെ കുറിച്ചായിരിക്കും?
1: ശ്രീകൃഷ്ണന്റെ
2: ബാലലീലകളും കൗമാരൊക്കെ വ്യാഖ്യാനിക്കുന്ന കുറേയധികം കൃതികളുണ്ട്. അതിലൊരു കൃതിയാണിതും. ഇത് പൂരിപ്പിക്കുവാൻ കാളിദാസ കവി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാളിദാസന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വലിയ കവിശ്രേഷ്ഠനാണല്ലോ അല്ലേ, ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ ഒരാളാണ്. അത് മുഴുമിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹം ഭൂമിഭാഗാൻ എന്ന ഒരു ഭാഗം അവിടെ എഴുതിയതിന് ശേഷം കാളിദാസൻ കൊങ്കണ ഭൂവിഭാഗാൻ എന്നാണ് നമ്മുടെ പ്രഭാകര കവി എഴുതിയെങ്കിൽ കാളിദാസൻ അതിനെ കൊങ്കണ ഭൂമിഭാഗാൻ എന്ന് എഴുതി ചേർത്തു. അപ്പം അത് അദ്ദേഹത്തിന് ഒരു അശരീരി ഉണ്ടായി, അതായത് പട്ടുനൂലിനോടുകൂടി വാഴനാര് ഏച്ചു കൂട്ടാൻ പുറപ്പെടേണ്ട. പട്ടുനൂൽ ഇവിടെ ഏതാണ്? പ്രഭാകര കവിയുടെ കാവ്യമാണ്. അതിൻ്റെ കൂടെ പട്ടുനൂലിൻ്റെ കൂടെ പട്ടുനൂലിനെ ലയിച്ചു കൂട്ടേണ്ടത്. വാഴനാര് പോലെ ഗുണകുറവാണ് കാളിദാസൻ പൂരിപ്പിച്ച ഭാഗം എന്നാണ് അവിടെ ഒരു വിവക്ഷ. ഇത് കാളിദാസന് വലിയ ഒരു കുറച്ചിലുണ്ടാവുകയും അദ്ദേഹം ഈ ശ്രമം ഉപേക്ഷിച്ച് മറ്റൊരു രചനയിലേക്ക് പോയി. കാരണം ഈ കൃതിയുടെ അവസാന ഭാഗം അസ്ഥിശ്രീയസതര സുമേരുനാമ എന്നാണ് പ്രഭാകരൻ ശ്രീകൃഷ്ണ വിലാസത്തിൽ പറയുന്നത്. ഏതാണ്ട് അതേപോലെ ആരംഭിക്കുന്ന ഒരു കൃതി കാളിദാസൻ എഴുതിയതാണ് കുമാരസംഭവം. അതിലെന്താണ്? അസ്ത്യുത്തരസ്യാം ദിശി ദേവദാത്മാ ഹിമാലയോ നാമ നാഗാധിരാജ എന്ന് കേട്ടില്ലേ, ഇതാണ് ഈ കുമാരസംഭവത്തിൻ്റെ തുടക്കം. അത് പ്രഭാകര കവിയുടെ അസ്ഥിശ്രീയസതര സുമേരുനാമ എന്നതിൻ്റെ ഒരു സ്വീകരണമാണ്, അല്ലെങ്കിൽ ഒരു സാമ്യത അതിനുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ കാളിദാസ കവി പോലും ശ്രമിച്ച് പരാജയപ്പെട്ട ഒരു കാര്യമാണ് ഈ പ്രഭാകര കവിയുടെ കവിത പൂരിപ്പിക്കാൻ.
1: അപ്പോ ഈ കവിക്ക് പെട്ടെന്ന് മരണപ്പെടാനൊരു കഥയുണ്ടായിരുന്നു എന്ന്?
2: അതെ, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അതാണ് ഗുരുശിഷ്യ ബന്ധത്തിലെ അല്ലെ, ഗുരുവിനെ കൊല്ലാൻ ശ്രമിച്ച ഒരു ശിഷ്യന്റെ കഥയാണിത്. പ്രഭാകരൻ തന്റെ ഗുരുവിനെ വധിക്കാൻ ശ്രമിച്ചു. ആ ഒരു ചെറിയ കഥയാണ് ഇതിൽ നമുക്ക് പറയുന്നത്. പ്രഭാകരൻ വളരെയധികം ബുദ്ധിമാനായ, കേൾക്കുന്ന മാത്രയിലെല്ലാം പഠിക്കാൻ ശേഷിയുള്ളൊരു കുട്ടിയായിരുന്നു. ഗുരുനാഥൻ എപ്പോഴും ഈ പ്രഭാകരനെ അമിതമായി ശിക്ഷിക്കും, വടിയെടുക്കും. ഇപ്പോഴത്തെ കാലമൊന്നുമല്ല, പണ്ട് നന്നായിട്ട് പെട്ടപ്പെട്ടക്കും.
1: നമുക്കെല്ലാം എത്ര കിട്ടീനി ഈ പൂജക്ക് ബഹുവചനം വേണ്ട സുരീച്ചി, നമ്മക്കല്ല ഇങ്ങക്ക്.
0: നിനക്കൊന്നും അടിയിട്ടിട്ടേ ഇല്ലേ?
1: അനക്കടിയൊന്നും കിട്ടിയില്ല.
0: അതിന്റെ സ്വഭാവമാണ് നീ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മാഷ് കഥ പറഞ്ഞ മാഷെ.
2: തല്ലക്കൊള്ളായ്മയുടെ ഒരു പ്രശ്നം പുതിയ തലമുറക്കുണ്ടെന്നാണ് നമ്മുടെ സൂര്യ മേഡം പറയുന്നത്. ചിലപ്പോ ശരിയായിരിക്കും അല്ലേ?
1: പകുതി.
2: അപ്പൊ നമുക്ക് ഏതായാലും പ്രഭാകര ഗുരുവിന്റെ, പ്രഭാകര കവിയുടെ കാലത്ത് ഗുരുക്കന്മാര് ശാരീരികമായി വല്ലാതെ ശിക്ഷിക്കും, അടികിട്ടും, അനുസരണക്കേട് പഠിക്കാഞ്ഞാലൊക്കെ. പക്ഷെ പ്രഭാകരന് അനുസരണക്കേടുമില്ല, അതുപോലെ പഠിക്കായ്മയില്ല. പ്രഭാകരന് സുകുമാരൻ എന്ന പേര് കൂടി ഉണ്ട്. സുകുമാരൻ എന്നാണ് കുട്ടിക്കാലത്ത് അറിയപ്പെട്ടിരുന്നത്. ഒരുപാട് സഹപാഠികളുണ്ടല്ലോ ഗുരുകുലത്തിൽ, കുറേ ഉണ്ടാവും. പക്ഷേ അവർക്കൊന്നും കൊടുക്കാത്ത ശിക്ഷകൾ ഈ പ്രഭാകരന് കൊടുക്കും. അങ്ങനെ ഒരു ശ്ലോകത്തിൻ്റെയോ ഒരു പദത്തിൻ്റെയോ അർത്ഥം 100 പ്രാവശ്യം വേണമെങ്കിലും ഗുരുനാഥൻ പറഞ്ഞു കൊടുക്കും. പ്രഭാകരനാണെങ്കിൽ അർത്ഥമെല്ലാം തന്നെത്താന് പറഞ്ഞ് തിരിച്ചു കൊടുക്കും. ഗുരു പറയുന്ന അർത്ഥത്തിനേക്കാൾ കൂടുതൽ അർത്ഥങ്ങൾ പ്രഭാകരൻ സ്വന്തമായിട്ട് വ്യാഖ്യാനിച്ച് പറഞ്ഞു കൊടുക്കും. അത്രയധികം ബുദ്ധിമാനാണ്. ഒരു ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥം പോലും തെറ്റാതെ ഒരു തവണ പറഞ്ഞു കൊടുത്താൽ പ്രഭാകരൻ അത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ബുദ്ധിയുണ്ടായിരുന്നു. ഒരു ജാഗ്രതക്കുറവും പഠിപ്പിലുണ്ടായിരുന്നില്ല, ഗുരുവിനെ സേവിക്കുന്നതിലുണ്ടായിരുന്നില്ല, ഒരു തവണ പോലും ഗുരുവിനോട് അനാദരവ് കാണിച്ചിട്ടുമില്ല. പക്ഷെ എന്നിട്ടും ഗുരുനാഥൻ പ്രഭാകരനോട് ക്രൂരതയാണ് കാണിച്ചിരുന്നത്. അതിൽ പ്രഭാകരന് വലിയ വിഷമമുണ്ട്. എന്തിനാണ് എന്നെ ഗുരു ഇങ്ങനെ തല്ലുന്നത്? പഠിക്കാഞ്ഞിട്ടല്ല, അനുസരണക്കേട് കാണിച്ചിട്ടല്ല, എന്നിട്ടും ഗുരു തന്നെ തല്ലിക്കൊണ്ടേയിരിക്കുന്നു. ഇത് പ്രഭാകരന് വളരെ മനസ്താപമുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. കാവ്യ നാടക അലങ്കാരങ്ങൾ, വേദശാസ്ത്ര പുരാണ ഇതിഹാസങ്ങൾ, അതിലൊക്കെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഗുരുവിനോളം പാണ്ഡിത്യമുള്ള ഒരാളായിട്ട് പ്രഭാകരൻ വളർന്നു വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഗുരു ചെറിയ കുട്ടിയാണെന്ന് കരുതി വളർന്നു വരുന്നിട്ടും പ്രഭാകരനെ തല്ലിക്കൊണ്ടേയിരുന്നു, സ്വകാര്യിക്കുകയും ചെയ്യും. ഒരു ദിവസം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രഭാകരൻ എന്തോ ഒരു സംശയം ചോദിച്ചു ഗുരുവിനോട്. ഗുരുനാഥൻ അപ്പാട് തുടങ്ങി സകാരം. എടാ എ ബി എന്നൊക്കെ വിളിച്ച്, നിനക്ക് അത് അറിയാമായിരുന്നില്ലേ, എന്നിട്ട് എന്തിനാ എന്നോട് ചോദിക്കുന്ന? ആകെ ദേഷ്യപ്പെട്ടു. പിന്നീട് അടിയായി, അടിച്ചടിച്ച് കാല് പൊട്ടി ചോര ഒലിക്കാൻ തുടങ്ങി. ഒരു രക്ഷയില്ല, കുറേ അധികം അടി സഹിച്ചപ്പോഴും പ്രഭാകരൻ പിന്നെ ഒരൊറ്റ ഓട്ടം, ഇനി അടി കൊള്ളാൻ കഴിയില്ല, എന്തിനാണ് വെറുതെ ഗുരുനാഥൻ ഇങ്ങനെ അടിക്കുന്നത്? അങ്ങനെ ഗുരുനാഥൻ്റെ ഗുരുകുലത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. ചോര ഒലിക്കുന്ന കാലുമായിട്ടാണ്, കാലിനാന്ന് അടി, ചൂരൽ പ്രയോഗം. അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നപ്പം മനസ്സിൽ വല്ലാത്ത ദേഷ്യം ഗുരുനാഥനോട്. എന്തിനും ഒരു കാര്യമില്ലാതെ തന്നെ ഇങ്ങനെ തല്ലുന്ന ഗുരുനാഥനെ കൊല്ലണം, കൊല്ലണം. മനസ്സിൽ ഒരു പൈശാചിക തോന്നിത്തുടങ്ങിയ പിന്നെ പിടിച്ചാ കിട്ടില്ല. അങ്ങനെ അത് ഡെവലപ്പ് ചെയ്ത് ചെയ്ത് അവസാനം ഗുരുവിനെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു. എങ്ങനെ കൊല്ലണം? അതിന് പ്രഭാകരൻ കണ്ടെത്തിയൊരു മാർഗം, വലിയൊരു പാറക്കല്ലുമായിട്ട് ഗുരുവിൻ്റെ ശയനഗൃഹത്തിന് മുകളിൽ അട്ടത്ത് കയറിയിരുന്നു. ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തലയിലേക്ക് ഈ കല്ല് ഇടണം, അങ്ങനെ ഗുരുനാഥൻ്റെ കഥ കഴിക്കണം. അതാണ് പ്ലാൻ. അങ്ങനെയാണ് വധം പ്ലാൻ ചെയ്തിട്ട് വധശ്രമത്തിൻ്റെ ഒരുക്കങ്ങളും കൂട്ടി ആരും അറിയാതെ സന്ധ്യാവന്ദന സമയത്ത് ഗുരുനാഥൻ പുറത്തുപോയ സമയത്ത് ഗുരുകുലത്തിൽ അകത്ത് കയറി ഗുരുനാഥൻ്റെ കടപ്പുമുറിയുടെ മുകളിൽ തട്ടും പുറത്ത് കയറി ഒളിച്ചിരുന്നു. വലിയ കല്ലും കയ്യിൽ വെച്ചിട്ടുണ്ട്. മുകളിൽ നിന്ന് കല്ല് നേരെ തലയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആള് തീർന്നു പോലെ. അങ്ങനെ കൊല്ലാൻ വേണ്ടി അപ്പോഴും മനസ്സിലാ വിപരീത വികാരം മാത്രം, ആസുരിക ഭാവം മാത്രമേ ഉള്ളൂ. ഒരു കാര്യമില്ലാതെ തന്നെ ശിക്ഷിച്ച ഗുരുനാഥനോട് അടങ്ങാത്ത പകയായിരുന്നു പ്രഭാകരന്. കാരണം ഒരുപാട് ക്ഷമിച്ചു, കുറേയധികം അടികൊണ്ട് ക്ഷമിച്ച് ക്ഷമിച്ച് ഇവിടെ ഇനി ക്ഷമിക്കാൻ പറ്റില്ലെന്ന് തീരുമാനിച്ചു. അങ്ങനെ കരിങ്കൽ ഗുരുനാഥൻ്റെ നെഞ്ചിലോ തലയിലോ ഇട്ട് കൊല്ലാൻ വേണ്ടി ഒരുങ്ങിയിട്ട് അവിടെ ഇരിക്കുകയാണ്. സന്ധ്യാവന്ദനം കഴിഞ്ഞു, മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഗുരുനാഥൻ കിടപ്പുമുറിയിലേക്ക് വന്നു. ആ സമയത്ത് അത്താഴത്തിന് ഗുരുപത്നി വിളിച്ചു. അത്താഴം കഴിക്കണ്ടേ എന്ന് പറഞ്ഞു. പറഞ്ഞു എനിക്ക് വേണ്ട, ഇതൊരു മനസ്സുഖമില്ല, നീ കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്നാ പിന്നെ ശരി, ഞാൻ പോയിട്ട് കഴിക്കാന്നാണ് പറയാ.
0: അതിപ്പോഴത്തെ തലമുറ മാഷേ,
2: പണ്ടത്തെ തലമുറയോ? അങ്ങനെയായിരുന്നു പണ്ട്. ഭർത്താവ് ആഹാരം കഴിക്കുന്നില്ലെങ്കിൽ ഭാര്യയും അവരോടൊപ്പം പട്ടിണി കിടക്കും.
1: മാഷെ അപ്പൊ ഒരു സംശയം, ഭാര്യ പട്ടിണി കിടക്കുമ്പം ഭർത്താവ് ഇതുപോലെ പറയാ?
2: ഇതില് പണ്ട് കാലത്തെ രീതി, ഒരു ഗുരുകുലത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ആദ്യം ആഹാരം കഴിക്കുന്ന ആരായിരിക്കും?
0: പുരുഷന്മാരായിരിക്കും.
2: അപ്പം പട്ടിണി കിടക്കുന്ന രണ്ടാമത്തെ കേസല്ലേ വരുന്നത്? ഈ പുരുഷന്മാർ ആഹാരം കഴിച്ചിട്ടില്ല പിന്നെ സ്ത്രീ ജനങ്ങൾ കഴിക്കാതിരിക്കും. പക്ഷെ ആദ്യം സ്ത്രീകളാണ് കഴിക്കുന്നതെങ്കിൽ നമുക്ക് അവരാഹാരം കഴിച്ചില്ലെങ്കിൽ പുരുഷന്മാർക്ക് അതുപോലെ തുടരാം. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ നടക്കുന്നത്. പണ്ടുകാലത്തെ രീതി എങ്ങനെയാണ്? ഗുരുവിന് വേണ്ടെങ്കിൽ ഗുരുപത്നിയും ഗുരുവിനോടുള്ള തൻ്റെ ഭർത്താവിനോടുള്ള സ്നേഹം കാരണം ഉപവസിക്കാൻ തീരുമാനിച്ചു. അപ്പം അങ്ങനെ അവർ അവിടെ കിടന്നുകൊണ്ട്, ഗുരുവിനാണെങ്കിൽ ഉറക്കം വരുന്നില്ല. ചോദിച്ചു, എന്താ നിങ്ങൾക്ക് പറ്റിയ? അപ്പം എന്തു പറഞ്ഞു? ഞാനിന്ന് നമ്മുടെ സുകുമാരനെ പ്രഭാകരനെ വല്ലാതെ തല്ലി, അവൻ്റെ കാലിനൊക്കെ പൊട്ടി ചോര ഒലിച്ചു, അവൻ സഹികെട്ട് ഓടിപ്പോയി കളഞ്ഞു. അതിൽ വിഷമമാണ്. അതൊക്കെ ആര് കേൾക്കുന്നുണ്ട്? മുകളിലുള്ള ഒരാൾ കേൾക്കുന്നുണ്ടല്ലേ. ആ അപ്പോൾ അത് ഞാൻ നിങ്ങളോട് പണ്ടേ പറയണമെന്ന് കരുതി, എത്ര നല്ല കുട്ടിയാണ് അവന്, അവനിന്നും ചെറിയ കുഞ്ഞൊന്നുമല്ലല്ലോ, എന്തിനാണ് നിങ്ങളിങ്ങനെ അവനെ തല്ലുന്നത്? പറഞ്ഞു, അവന് എൻ്റെ മകനെ പോലെ വത്സല്യം അവനോട് എനിക്കുണ്ട്. അവന് തല്ല് കൊടുത്തിട്ടില്ല എങ്കിൽ, ശകാരിച്ചിട്ടില്ലെങ്കിൽ അവൻ എല്ലാ അറിവും പൂർത്തീകരിച്ചു എന്ന് കരുതും. അങ്ങനെ അവൻ എന്തുണ്ടാവും? അഹങ്കാരം ഉണ്ടാവും. അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല. അവന് അങ്ങേറ്റത്തെ അറിവുള്ള ഒരാളാണ്, എന്നേക്കാൾ അറിവുള്ള ഒരു കുട്ടിയാണ്. ആ അറിവിൻ്റെ പൊലിമയെല്ലാം നഷ്ടപ്പെട്ടു പോകും അവൻ്റെ മനസ്സിൽ. എന്തങ്കരിച്ചാൽ അഹങ്കാരത്തിൻ്റെ ബീജങ്ങൾ വന്നാൽ പ്രശ്നമായിരിക്കും. അങ്ങനെ നിരഹങ്കൃതനാവണം, അഹങ്കാരമില്ലാത്ത മഹാനായി മാറണമെന്ന ആഗ്രഹം കൊണ്ടാണ് അവന് മറ്റു കുട്ടികളുടെ മുമ്പിൽ ശകാരിക്കുകയും, അവൻ ശരി ഉത്തരം പറഞ്ഞാലും ഞാൻ പറഞ്ഞതൊക്കെ അനുസരിച്ചാലും അവനെ നിരന്തരം ശകാരിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യാൻ കാരണം അവനോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, മറിച്ച്
0: അവൻ അഹങ്കാരിയായി പോവാൻ
2: പോവാതിരിക്കാനും അവനോടുള്ള സ്നേഹക്കൂടുതലാണ്. സ്വന്തം മകനെ പോലെ ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ട്, അത് എനിക്ക് ഇന്ന് വല്ലാത്തൊരു മനസ്സാക്ഷിക്കുത്തുണ്ട്. ഇത്രയധികം ശിക്ഷിക്കേണ്ടിയിരുന്നില്ല, അവനെന്നെ വിട്ടുപോയല്ലോ, അതിൻ്റെ വിഷമത്തിലാണ് എനിക്ക് ആഹാരം വേണ്ടാത്ത ഉറക്കില്ലാത്തതെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇതൊക്കെ ആര് കേട്ടും?
0: പ്രഭാകരൻ.
2: ഇങ്ങനെയുള്ള ഒരു ഗുരുവിനെയാണ് തൻ്റെ മനസ്സിൽ പക നിറച്ച് കൊല്ലാൻ ഒരുങ്ങിയിരിക്കുന്നതെന്നുള്ളൊരു മനസ്സാക്ഷിക്കുത്തം വന്നു. മെല്ലെ പ്രഭാകരൻ ഇറങ്ങി വന്നു. ഓ പ്രഭാകരൻ, ഇവിടെ നീ എത്തിയോ? ഗുരുവിൻ്റെ കാലിൽ വീണു നമസ്കരിച്ചു. ഗുരുവിനറിയില്ല എന്തിനാണ് അവിടെ വന്നതെന്ന് അറിയില്ലല്ലോ. നീ തിരിച്ചു വന്നല്ലോ സന്തോഷമായി പ്രഭാകര എന്നൊക്കെ പറഞ്ഞു. അപ്പം പ്രഭാകരൻ പറഞ്ഞു, അങ്ങനോട് ക്ഷമിക്കരുത്, കാര്യം ഞാൻ വലിയൊരു അപരാധം ചെയ്തു. എന്താണ്? അങ്ങനെ ഒരുപാട് തല്ലി ആ മുറിവ് എൻ്റെ മനസ്സിന് മുറിവേറ്റു. ആ മുറിവേറ്റ മനസ്സിലൊരു തീരുമാനം എടുത്തു, ഞാൻ ഒരിക്കലും എടുക്കാൻ പാടില്ലാത്തൊരു തീരുമാനം എടുത്തു. എന്തായിരുന്നു അത്? അങ്ങയെ കൊല്ലാനാണ്. അങ്ങയെ കൊല്ലാനാണ് ഞാൻ ഈ അങ്ങയുടെ സയനമുറിയുടെ മുകളിൽ കയറി ഒളിച്ചിരുന്നത്. അവിടെ ഒരു കരിങ്കല്ല് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഗുരു ചിരിച്ചു. ഗുരു പത്നിയുണ്ട്, ആ നീ ആളെ കൊള്ളാലോ. അപ്പം അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, നിന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ഗുരുനാഥ, അതൊക്കെ അങ്ങ് പറയുന്നത് ഞാൻ കേട്ടു. എനിക്ക് അങ്ങയുടെ സ്നേഹം, എന്നോടുള്ള വാത്സല്യം എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ശരി, കുഴപ്പമില്ല, നീ ഗുരുകുലത്തിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞു. പക്ഷെ പ്രഭാകരൻ വിടുന്നുണ്ടോ?
0: ഇല്ല.
2: എന്ത് പറഞ്ഞു?
0: എനിക്കെന്തെങ്കിലും ശിക്ഷ തന്നു.
2: ആ, എനിക്കെന്തെങ്കിലും ശിക്ഷ തരണം. സൂര്യക്ക് അറിയാമല്ലേ കഥയെല്ലാം.
1: ആ, ബാക്കി സൂര്യച്ച് പറയുന്നേരിക്കൂലേ നല്ലത്.
0: അല്ല, അത് പൊതുവെ അങ്ങനെയാണല്ലോ മാഷെ കണ്ടുവരുന്നത്.
2: എന്റെ ഒരു സാധ്യതകൾ അങ്ങനെ പറഞ്ഞാണല്ലേ.
0: അതെ.
2: അങ്ങനെ ഏതെല്ലാം തുടരാം. അങ്ങനെ എന്നെ ശിക്ഷിക്കണം, അത്രക്ക് അപരാധമാണ്. ഒരു ഗുരുവിനെതിരെ ഇങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. മനസ്സാവാച കർമ്മണ. കർമ്മണ പിന്നെ പാടേയില്ല, വാക്കുകൊണ്ട് പറ്റില്ല. ഞാൻ മനസ്സുകൊണ്ട് അങ്ങേ കർമ്മം ചെയ്തിട്ടില്ല അല്ലെ. ഗുരുവിനെ തെറ്റായിട്ടൊന്നും പ്രവർത്തിച്ചിട്ടില്ല, തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ തെറ്റായിട്ട് ചിന്തിച്ചു. ആ തെറ്റായി ചിന്തിച്ചതിൻ്റെ പ്രായശ്ചിത്തം, ശിക്ഷ എനിക്ക് തരണം. ഞാനത് അനുഭവിച്ചേ പറ്റൂ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ അങ്ങയോടുള്ള ദേഷ്യം നിലനിൽക്കും, അല്ലെങ്കിൽ അങ്ങക്ക് എന്നോടുള്ള സ്നേഹത്തിൽ കുറവുണ്ടായിരിക്കും, അങ്ങയുടെ അനുഗ്രഹം എനിക്ക് പൂർണ്ണമായിട്ട് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ശിക്ഷിക്കൂ ഗുരുനാഥ, ശിക്ഷിക്കൂ ഗുരുനാഥ,
0: ശിക്ഷിക്കൂ ഗുരുനാഥ.
2: ഗുരു ഒരു തരത്തിലും തൻ്റെ ശിഷ്യൻ മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ ശരി, എന്തോ ഗുരു പറഞ്ഞു, ബ്രാഹ്മണ സഭയിൽ ചെന്ന് ചോദിക്കുക. അന്ന് ശിക്ഷ വിധിക്കലും അല്ലെങ്കിൽ തെറ്റിൻ്റെ കാഠിന്യം അളക്കലൊക്കെ ആരാണ്? ബ്രാഹ്മണ സഭയാണ്. ഒരു പണ്ഡിതന്മാരുടെ കാര്യങ്ങളൊക്കെ വ്യാഖ്യാനിക്കുന്ന, ഓരോ തെറ്റുകൾക്കും എത്രമാത്രം ശിക്ഷ കൊടുക്കണമൊക്കെ തീരുമാനിക്കുന്ന ഒരു സഭയുണ്ട്, ബ്രാഹ്മണ സഭ. അവിടെ നീ ചെന്ന് കാര്യങ്ങൾ പറയൂ, അവർ പറയുന്ന ശിക്ഷ നീ ഏറ്റോളൂ. എനിക്കൊരു നിർബന്ധമില്ല, നിന്റെ വാശിക്ക് വേണ്ടി മാത്രം. അങ്ങനെ അത് ആര് തയ്യാറായി?
0: പ്രഭാകരൻ
2: തയ്യാറായി. പിറ്റേ ദിവസം ബ്രാഹ്മണ സഭയിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, തൻ്റെ ഗുരുനാഥനെ വധിക്കാൻ വേണ്ടി ചിന്തിച്ചിട്ടുണ്ട്. വധിച്ചിട്ടൊന്നുമില്ല, ചിന്തിച്ചിട്ടുണ്ട്. ആ മനസ്സിൽ അങ്ങനെ ചിന്ത വന്നതിൽ എന്ത് പ്രായശ്ചിത്തമാണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ ആ ബ്രാഹ്മണരൊക്കെ എന്താണ് വിധിക്കുന്നത് അതുപോലെ ഞാൻ ചെയ്യാൻ, ശിക്ഷ അനുഭവിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അവരെന്താണ് ശിക്ഷ വിധിച്ചത്? ഉമിത്തിയിലിരുന്ന് മരിക്കണം. ഉമിത്തി കിട്ടില്ലേ, കഴുത്തറ്റം വരെ ഉമി നിറയ്ക്കും, എന്നിട്ട്
0: തീ കൊടുക്കും.
2: എന്താ ഉമിത്തിയുടെ പ്രത്യേകത? അതായത് സാവധാനത്തിലാണ്, പാളിക്കത്തില്ല. ഒരു ഭാഗത്തുനിന്ന് മെല്ലെ തീ പടർന്ന് മെല്ലെ കത്തും. അപ്പം പൊട്ടും തയ്യൊക്കെ ഉമിത്തിയിൽ വെച്ചിട്ടാണെന്നൊക്കെ ഒരു ഐതിഹ്യമുണ്ട്. അങ്ങനെ കഴുത്തറ്റം, ഒരാൾ നിന്നിട്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇരുന്നിട്ടാകുമ്പോൾ ആ കഴുത്ത് മൂടുന്നത്രയും ഉമി നിറയ്ക്കും. അതിനൊരു ഭാഗത്തുനിന്ന്
0: തീ
2: കൊടുത്തു. അങ്ങനെ പ്രഭാകര സന്തോഷത്തോടു കൂടി തയ്യാറായി. മരണമാണ് അല്ലേ, മറ്റെന്തെങ്കിലും അടിയോ അല്ലെങ്കിൽ ചാട്ടവാറടിയോ ഒന്നുമില്ല, പിഴയൊന്നുമല്ല, മരണശിക്ഷ തന്നെയാണ്, വധശിക്ഷ തന്നെയാണ്. അതും ഉമിത്തിയില്ല, പണ്ടത്തെ കാലത്ത് അങ്ങനെയാണ്, തൂക്കിക്കൊല്ലൊന്നുമില്ല. അങ്ങനെ കഴുത്തറ്റ ഉമി നിറച്ച് ഒരു ഭാഗം തീ കൊളുത്താൻ തുടങ്ങി. അപ്പോൾ പ്രഭാകരനൊരു ആഗ്രഹം, അവസാനത്തെ ആഗ്രഹം, എനിക്കൊരു കാവ്യം രചിക്കണം, ഒരു കവിത രചിക്കണം. സാധാരണ ഈ മരിക്കാൻ പോകുന്ന ആൾക്കെന്താണ് പറയുക? നല്ല ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ ബന്ധുക്കളെ കാണണം, ഇങ്ങനെയൊക്കെ അല്ലേ. പക്ഷേ ഇദ്ദേഹം എന്താ പറഞ്ഞ?
0: എനിക്കൊരു കാവ്യം രചിക്കണം.
2: ഒരു കാവ്യം രചിക്കണം. അങ്ങനെ അവിടെ ഉമിത്തിയിൽ ഇരുന്ന് കൊണ്ട് രചിച്ച കാവ്യമാണ് ശ്രീകൃഷ്ണ വിലാസ കാവ്യം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കാളിദാസിന് പോലും അതിൻ്റെ ഒരു ഭാഗം പൂരിപ്പിക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ട, അത്രയധികം കുറ്റമറ്റ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ടായ, പ്രമേയം കേവലം ശ്രീകൃഷ്ണന്റെ ബാല്യം കുട്ടിക്കാലമൊക്കെ ആണെങ്കിൽ കൂടി അത്രയധികം വ്യാഖ്യാനങ്ങൾക്ക് സാധ്യതയുള്ളൊരു രചനയായിരുന്നു അത്. അങ്ങനെ കഴുത്തറ്റം ഉമി മൂടിക്കൊണ്ട് തീ പടർന്നു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം കവിത രചിക്കാൻ തുടങ്ങി. പന്ത്രണ്ടാം സർഗത്തിലെത്തി. ആ ശ്ലോകത്തിൽ അയാൾ വായിക്കും, പുറത്തുള്ള ആളുകൾ ഗുരുവിൻ്റെ മറ്റു ശിഷ്യന്മാരത് കുറിച്ചു വെക്കുകയാണ് ചെയ്യുക. പശ്യപ്രിയെ കൊങ്കണ ഇത്രയും പറയുമ്പോഴേക്കും ബാക്കി പറയാൻ സാധിച്ചില്ല. അതാണ് നേരത്തെ ഭൂവിഭാഗാൻ എന്നും ഭൂമിഭാഗാൻ എന്നും കാളിദാസന്റെ പൂരണമുണ്ടല്ലോ, അപ്പൊ അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ തീ ശരിക്കും കഴുത്തിലേക്ക് പടർന്നു, ശബ്ദം ഉച്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെ ഔമിത്തിയിൽ വെന്ത് മരിച്ചുവാര്
1: പ്രഭാകര
2: കവി. ഈ കഥ നമ്മൾ എന്താണ് നമുക്ക് തരുന്ന ഒരു, ഇത് കഥയല്ല, പ്രഭാകരൻ എന്നുള്ളയാൾ ജീവിച്ചിരുന്നു. ശ്രീകൃഷ്ണ വിലാസ കാവ്യം ഇന്ന് നമുക്ക് ലഭ്യമാണ്, രചിക്കപ്പെട്ടതാണ്. കാലം ഏതാണെന്ന് നമുക്കറിയില്ലെങ്കിൽ കൂടി രചിക്കപ്പെട്ട ഒരു കൃതിയാണ്. പക്ഷേ ഇങ്ങനെ ഒരു ശിക്ഷ സ്വയം വരിച്ചു എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നമുക്കറിയില്ലെങ്കിൽ കൂടി ഇത് കവിയുടെ സ്വന്തം ജീവിതം തന്നെയാണല്ലോ അല്ലേ. എന്താണ് നമ്മൾ മനസ്സിലാക്കുക? ഇവിടെയാണ് നമ്മൾ നേരത്തെ പുതിയ കാലത്തെ ഗുരുശിഷ്യ ബന്ധവും പഴയ കാലത്തെ ഗുരുശിഷ്യ ബന്ധവും താരതമ്യം ചെയ്യുക. പ്രഭാകരനെ അനുകരിക്കാൻ പാടുണ്ടോ ആരെങ്കിലും? നമ്മളങ്ങനെ ആവശ്യപ്പെടുകയേയില്ല അല്ലേ. പക്ഷെ ആ ചിന്തയുണ്ടല്ലോ, നമ്മളേക്ക് അക്ഷരത്തിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ചു ഉയർത്തുന്ന ആചാര്യന്മാരോട് എന്ത് പാടില്ല, നമ്മൾ മനസ്സുകൊണ്ട് പോലും നിന്ദ പാടില്ല. രണ്ട് മൂന്ന് തരത്തിൽ, അതാണ് മനസ്സാവാച കർമ്മണം. നമ്മൾ പ്രവൃത്തി കൊണ്ട് ചെയ്യാൻ പാടില്ല അല്ലേ, വാക്കുകൾ കൊണ്ട് ചെയ്യാൻ പാടില്ല, മനസ്സുകൊണ്ടും പാടില്ല. നമ്മൾ പുതിയ കാലത്തെ ഈ നമ്മുടെ ശിക്ഷ സമൂഹം അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹത്തെ കുറിച്ച് പറയുമ്പോൾ എന്താണ് പറയുക? മാഷ്മാരെ കുറിച്ചും ടീച്ചർമാരെ കുറിച്ചും, വിദ്യാർത്ഥികൾ അധ്യാപകരെ കുറിച്ച് മാത്രമല്ല, തിരിച്ചുണ്ട്, അധ്യാപകർ വിദ്യാർത്ഥികളെ കുറിച്ചും പറയുന്നുണ്ട്. സഭ്യമല്ലാത്ത രീതിയിൽ, ആദരവില്ലാത്ത രീതിയിൽ അഭിസംബോധനയും സംസാരമൊക്കെ നമുക്ക് സ്വാഭാവികമായി ഈ കാലത്താണ്. മനസ്സുകൊണ്ട് ചിന്തിച്ചു പോയതിൻ്റെ പേരിൽ മരണം സ്വയം വരിച്ച പ്രഭാകര കവിയുടെ കഥ ഇവിടെ തീ ജ്വാല പോലെ ജ്വലിച്ചു നിൽക്കുന്നത്. അപ്പം നമുക്ക് ഈ കഥയിലൂടെ പകരാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്താണ്? അക്ഷരം പകർന്നു തരുന്നവർ ആചാര്യന്മാർ ഉണ്ടല്ലോ, അവരെ നമ്മൾ മനസ്സുകൊണ്ട് പോലും
1: നിന്ദിക്കാൻ
2: പാടില്ല.
1: കേട്ടല്ലോ സൂര്യേച്ചി,
0: ഞാൻ കേട്ടു, നീ അനുസരിച്ചോളണം കേട്ടല്ലോ. അപ്പൊ ഇന്നത്തെ ചാരുകസേര
1: ഇവിടെ നിർത്തുന്നു.
0: നന്ദി,
1: നമസ്കാരം.
3: ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല

റേഡിയോ മലബാറിലിപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ജി വേണുഗോപാൽ പാടിയ ഗാനം കേൾക്കാം. ചിത്രം നിഴൽ. ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് സുധാംശു. സംഗീതം പ്രസാദ്.

പുള്ളിമാൻ എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും സിതാര കൃഷ്ണകുമാറും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. കൈതപ്രത്തിൻ്റെതാണ് വരികൾ. സംഗീതം ശരത്.

കഥ തുടരുന്നു എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗാനം ആലപിച്ചിരിക്കുന്നത് ഹരിഹരനും കെ എസ് ചിത്രയും ചേർന്ന്. ശരത് വയലാറാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം ഇളയരാജ.

ഇനി കേൾക്കാം എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും ചേർന്ന് പാടിയ ഗാനം. ചിത്രം ഒരു നാൾ വരും. മുരുകൻ കാട്ടാക്കടിയുടെ വരികൾക്ക് എം ജി ശ്രീകുമാറാണ് സംഗീതം പകർന്നിരിക്കുന്നത്.

ഇനി കേൾക്കാം. നൗഷാദ് മഞ്ചേരി ഗാനരചന നിർവഹിച്ച്, വി കെ വിജയൻ സംഗീതം പകർന്ന്, വിൽ സ്വരാജ്, സോണിയ എന്നിവർ പാടിയ ഗാനം. ചിത്രം ഞാൻ സഞ്ചാരി.

കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഗാനരചന നിർവഹിച്ച് ഔസേപ്പച്ചൻ ഈണം പകർന്ന് രഞ്ജിത് ഗോവിന്ദ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ആഗതൻ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
2: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത
1: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
3: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
1: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
2: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
1: എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
2: അമൃതാംശു കല ചൂടും പുരിജടാശകലം അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
1: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
2: ദക്ഷിണ

0: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലേക്ക് സ്നേഹസ്വാഗതം.
2: മധുരഗീതങ്ങൾ.
0: മധുരഗീതങ്ങളിൽ കിഴക്ക് എന്ന പദത്തിൽ തുടങ്ങുന്ന ചില ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഗാനം 1956 എൻ ശങ്കരൻ നായരുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അവർ ഉണരുന്നു എന്ന ചിത്രത്തിലേതാണ്. സത്യൻ, പ്രേം നസീർ, മിസ് കുമാരി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വയലാർ രാമവർമ്മ, പി നാരായണൻ നായർ എന്നിവരാണ് ചിത്രത്തിനു വേണ്ടി ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം വി ദക്ഷിണാമൂർത്തി. ഇതിൽ ജി കെ കൃഷ്ണവേണിയും സംഘവും പാടിയ ഗാനം കേൾക്കാം. വയലാർ രാമവർമ്മയുടെ ഗാനരചനയ്ക്ക് വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

പി ഭാസ്കരൻ ഗാനരചന നിർവഹിച്ച് കെ രാഘവൻ ഈണം പകർന്ന ഗാനം കേൾക്കാം. ചിത്രം ആദ്യ കിരണങ്ങൾ. 1964 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് പി ഭാസ്കരനാണ്. നിർമ്മാണം വി അബ്ദുള്ള, പി ഭാസ്കരൻ എന്നിവർ ചേർന്ന്. സത്യൻ, അംബിക സുകുമാരൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 12 ഗാനങ്ങളാണ് ഈ ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരനും കെ രാഘവനും ചേർന്ന് ഒരുക്കിയിട്ടുള്ളത്. ഇതിലെ ഗായിക എ പി കോമള പാടിയ കിഴക്കുദിക്കിലെ ചെന്തെങ്കിൽ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

എന്ന പദത്തിൽ തുടങ്ങുന്ന ചില ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 1965 കെ എസ് സേതുമാധവന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ദാഹം. സത്യൻ, കെ പി ഉമ്മർ, ഷീല, കവിയൂർ പൊന്നമ്മ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത്. വയലാർ രാമവർമ്മ, ജി ദേവരാജൻ എന്നിവർ ചേർന്ന് 4 ഗാനങ്ങളാണ് ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ ഗായിക രേണുക പാടിയ ഗാനമാണ് ഇനി കേൾക്കാൻ പോകുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

കിഴക്ക് എന്ന പദത്തിൽ തുടങ്ങുന്ന ചില ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രേം നസീർ, കെ പി ഉമ്മർ, ഉഷാകുമാരി, കെ പി എസ് സി ലളിത എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് 1971 ടി ആർ രഘുനാഥ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ലോറ നീ എവിടെ. എം കുഞ്ചാക്കോ നിർമ്മിച്ച ഈ ചിത്രത്തിന് വേണ്ടി വയലാർ രാമവർമ്മ, എം എസ് ബാബുരാജ് എന്നിവർ ചേർന്നാണ് ഗാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഇതിലെ എ എം രാജയും ബി വസന്തയും ചേർന്നു പാടിയ ഗാനം കേൾക്കാം, കിഴക്കേ മലയിലെ വെണ്ണിലാവൊരു ക്രിസ്ത്യാനി പെണ്ണ്.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വില്യം തോമസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പ്രീതി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. മധു, ബഹദൂർ, ഷീല, പ്രേംനവാസ്, രാജശ്രീ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 1972 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ഡോക്ടർ പവിത്രൻ ഗാനരചന നിർവഹിച്ച് എ ടി ഉമ്മർ സംഗീതം പകർന്ന 6 ഗാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിലെ ഭാവഗായകൻ പി ജയചന്ദ്രൻ പാടിയ കിഴക്കു പൊന്മലയിൽ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

കെ ജെ യേശുദാസും അമ്പിളി രാജശേഖരനും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം അനുമോദനം. 1978 ഐ വി ശശിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ കമലഹാസൻ, എം ജി സോമൻ, വിധുബാല, സീമ എന്നിവരാണ് മുഖ്യ നടീനടന്മാരായി എത്തിയിട്ടുള്ളത്. ഭരണിക്കാവ് ശിവകുമാറും എ ടി ഉമ്മറും ചേർന്ന് 4 ഗാനങ്ങളാണ് ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. കേൾക്കാം. കിഴക്കുമഴവിൽ പൂവിശറി, പടിഞ്ഞാറ് സൂര്യന്റെ വൈഡൂര്യത്തേറി.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
2: മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ കിഴക്ക് എന്ന പദത്തിൽ തുടങ്ങുന്ന ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1980 ജെ സിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പുഴ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. എം ജി സോമൻ, രവികുമാർ, ശ്രീവിദ്യ, എസ് അംബിക എന്നിവരാണ് മുഖ്യ നടീനടന്മാർ. പി ഭാസ്കരൻ ഗാനരചന നിർവഹിച്ച് എം കെ അർജുനൻ സംഗീതം പകർന്ന 4 ഗാനങ്ങളാണ് ചിത്രത്തിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇതിലെ കിഴക്കൊന്നു തുടുത്താൽ ചിരിക്കാൻ തുടങ്ങും എന്ന ഗാനം കേൾക്കാം വാണി ജയറാമിന്റെ സ്വരമാധുരിയിൽ.

ഇനി കേൾക്കാം ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് എന്ന ചിത്രത്തിലെ ഗാനം. മമ്മൂട്ടി, അജു വർഗീസ്, ഹണി റോസ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിട്ടുള്ളത്. 2013 ജി മാർത്താണ്ഡൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിനു വേണ്ടി റഫീഖ് അഹമ്മദ് ഗാനരചന നിർവഹിച്ച് ബിജുപാൽ മണിയിലാണ് സംഗീതം പകർന്നിരിക്കുന്നത്. 3 ഗാനങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത്. അതിൽ ഷഹബാസ് അമ്മൻ പാടിയ മനോഹര ഗാനം കേൾക്കാം.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ റേഡിയോ മലബാറിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ ഇനി ചെമ്പൻ വിനോദ് ജോസ്, മൃദുല മുരളി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ശിഖാമണി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. 2016 വിനോദ് ഗുരുവായൂരാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഷിബു ചക്രവർത്തി, സുദീപ് പലനാട് എന്നിവർ ചേർന്ന് 4 ഗാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ പി ജയചന്ദ്രൻ പാടിയ കിഴക്കൻ മലയുടെ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ കിഴക്ക് എന്ന പദത്തിൽ തുടങ്ങുന്ന ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി കേൾക്കാം 2018 ബിജു മജീദിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഐക്കരക്കോണത്തെ ബിഷഗ്വരന്മാർ എന്ന ചിത്രത്തിലെ ഗാനം. വിപിൻ മംഗലശ്ശേരി, സമർത്ഥ് അംബുജാക്ഷൻ, ശ്യാം കുറുപ്പ്, മിയാശ്രീ, ഹൃദ്യ, നിജിലേഷ്, ലക്ഷ്മി അതുൽ തുടങ്ങിയ പുതുമുഖ നടീ നടന്മാരാണ് ചിത്രത്തിൽ അണിനിരന്നിട്ടുള്ളത്. സോഹൻ റോയിയുടെ ഗാനരചനയ്ക്ക് ബി ആർ ബിജുറാമാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ചിത്രത്തിനു വേണ്ടി 7 ഗാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ സുദീപ് കുമാർ പാടി മനോഹരമാക്കിയ ഗാനം കേൾക്കാം.

2024 പാ രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ തങ്കലാൻ എന്ന മൊഴിമാറ്റം നടത്തിയ ചിത്രത്തിലെ ഗാനം കേൾക്കാം. ചിയാൻ വിക്രം, പാർവതി തിരുവോത്ത്, മാളവിക മോഹൻ, പശുപതി ഡാനിയൽ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിട്ടുള്ളത്. ചിത്രത്തിനു വേണ്ടി മലയാളത്തിൽ രചന നിർവഹിച്ചിരിക്കുന്നത് റഫീഖ് അഹമ്മദ്, കൈതപ്പുറം സന്തോഷ് വർമ്മ എന്നിവർ ചേർന്നാണ്. സംഗീതം ജി വി പ്രകാശ് കുമാർ. ഇതിലെ സന്നിധാനന്ദനും ശിഖാപ്രഭാകറും ചേർന്ന് പാടിയ കിഴക്കു വെളുത്തുവന്നേ എന്ന് തുടങ്ങുന്ന ഗാനമാണ് മധുരഗീതങ്ങളിൽ ഇനി.

പ്രിയ ശ്രോതാക്കളെ, കിഴക്കു എന്ന പദത്തിൽ തുടങ്ങുന്ന ചില ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ഇതുവരെ കേട്ടത്. മധുരഗീതങ്ങളുടെ സമയം ഇവിടെ തീരുകയാണ്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ സുഗന്ധം.

0: മധുര ഗീതങ്ങൾ.
1: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജെ ശ്രീകുമാർ ആലപിച്ച ഗാനം.

0: ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.
1: വാനത്ത്

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പരന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം, ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. '1983 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി ജയറാം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്ര ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, എടവം 24, ഹിജറ വർഷം 1447, ദുൽഹജ് 21, ശകവർഷം 1948, ജ്യേഷ്ഠം 17, 2026 ജൂൺ 7, ഞായറാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ